ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:15. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഠമെട്ട്, കൊല്ലവർഷം 1201 മിഥുനം 15, 2026 ജൂൺ 29 തിങ്കളാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കരനെൽ കൃഷിക്ക് എങ്ങനെ പുതുജീവൻ നൽകാം. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചർ

30-ന് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. കരനെൽ കൃഷിക്ക് എങ്ങനെ പുതുജീവൻ നൽകാം? വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസർ ടി ഉമ്മർ കോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടകൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ, സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം. മഴക്കാല കൊതുകുജന്യ പകർച്ചരോഗങ്ങൾ പടരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം? മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. ഏഴ് 15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന യോസോ മൗരോദേ വാസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി, ആയുരാരോഗ്യം. ഏലത്തിന്റെ ഔഷധ ഗുണങ്ങൾ, പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രേംജിയുടെ സൗദാമിനി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം TP വിവേക്. 7:50 EDU എഡ്യൂക്കേഷൻ മാൾ, സെയ്താലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക ഓർമ്മകളിലെ ജോൺസൺ ഐരൂർ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു MR രവി, നിലമ്പൂർ. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടുപുറം അസബ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൾ ലത്തീഫ് CA സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം. തുടർന്ന് സേവന വാർത്തകൾ. 8:15 രസമുകളും 8:20 IQ ഓപ്റ്റിക്കൽസ്, കോട്ടകൽ റോഡ്, ചെട്ടിപ്പറമ്പ്, തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവ്വധനാൽ പ്രധാനം, സ്പോൺസേഡ് പരിപാടി.

8:35 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:35 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6:00 കഴിഞ്ഞ് 4:47 അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: Hockey Pro League in London yesterday. And that is the end of this news bulletin.
1: Akashavani 102.7 Manjeri FM. പ്രിയപ്പെട്ടവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം.

0: సుభాషితం. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ചന്ദ്രൻ കണ്ണഞ്ചേരി.
1: മനസ്സിന്റെ അടഞ്ഞുകിടക്കുന്ന അനേകം വാതിലുകൾ തുറക്കുന്ന ഒരു താക്കോലാണ് വായന. എഴുത്തുകാർ ഒരുക്കുന്ന സാഹിത്യ വഴികളിലൂടെ വാക്കുകളുടെ വെളിച്ചത്തിൽ വായനക്കാർ നടക്കുന്നു. വരികളിലും വാചകങ്ങളിലും ഒളിപ്പിച്ചിരിക്കുന്ന ആശയ സൗന്ദര്യം സ്വയം കണ്ടെത്താനും ആസ്വദിക്കാനും വായന സഹായിക്കുന്നു. അത്തരം അർത്ഥവും ആഖ്യാനവും അനുഭവിക്കലാണ് വായനയിലൂടെ ലഭ്യമാകുന്ന സുഖം. അക്ഷരങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്ന ഒരു സ്വകാര്യ വ്യാപാരമാണ് വായന എന്നും പറയാം. അറിവിൻ്റെ അതിവിശാലതയിലേക്ക് വായന വഴി തുറക്കുന്നത്. ഒരു വിനോദമായും വായനയെ കൂട്ടുപിടിക്കാം. സാംസ്കാരിക വഴികളിൽ നയിക്കാൻ വായന സഹായിക്കും. വായനയും മനനവും മനുഷ്യകേന്ദ്രീകൃതമാണ്. അത് മാനവികത വളർത്താൻ ഉതകും. അറിവിൻ്റെ വിശാല വിഹായസിൽ ചിറകുപിടർത്താൻ ഇത് കൂടിയേ തീരൂ. വായിച്ചെടുക്കാനുള്ള എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തുമ്പോഴേ അതിൻ്റെ സംഗീതവും സൗന്ദര്യവും അറിയാനാവൂ. വായിച്ചു തുടങ്ങലാണ് ഏറെ പ്രധാനം. തുടക്കത്തിൽ കൈ കിട്ടുന്നവ എന്തും വായിക്കുകയാവാം. ലളിതകൃതികൾ, ബാലസാഹിത്യം എന്നിവ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാം. അതിലൂടെ വിവിധങ്ങളായ വിനോദങ്ങളോട് തോന്നുന്ന അതേ താല്പര്യം വായനയോടും തോന്നാം. അത് തുടർ വായനയിലേക്ക് നയിക്കും. പിന്നീട് തിരഞ്ഞെടുത്ത് വായിക്കുന്ന രീതിയിലേക്കും മാറും. അപ്പോൾ പഴഞ്ചൊല്ലുകൾ, ഇതിഹാസങ്ങൾ, ഐതിഹ്യങ്ങൾ, ഗുണപാഠങ്ങൾ, ജീവിതകഥകൾ, യാത്രാവിവരണങ്ങൾ, ശാസ്ത്ര സംബന്ധിയായ അവ എന്നിങ്ങനെ വായനയിൽ വൈവിധ്യം കണ്ടെത്താം. ഇന്ന് അതിസാഹസികത, അമാനുഷികത ഇവ ഉൾക്കൊള്ളുന്ന കഥകളും വായിക്കുന്നവർ കുറവല്ല. എന്നാൽ ഓടയിൽ നിന്ന്, കുട്ടിയെടുത്തി, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്നിവ പലരും പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. പ്രോത്സാഹിക്കപ്പെട്ടാൽ വിനോദത്തിനപ്പുറം അറിവിലേക്കുള്ള പാലം കടന്നു പോകാനാവും. വായനയിലൂടെ ലഭ്യമാകുന്ന അറിവും അനുഭവവും ചിലത് എഴുതി തുടങ്ങാൻ നിമിത്തമാകാം. അങ്ങനെ എഴുത്ത് ആവിഷ്കരിക്കാൻ ശൈലിയും പ്രയോഗങ്ങളും സ്വായത്തമാക്കാനാവും എന്ന ഗുണവും വായനാശീലത്തിനുണ്ട്. ദൃശ്യാവിഷ്കാരങ്ങളിൽ കാണലും കേൾക്കലുമാണല്ലോ. ഒറ്റ കാഴ്ചയിൽ എല്ലാം മനസ്സിലാക്കുന്നു. ഭാവനയ്ക്ക് ഇവിടെ പ്രത്യേകം സ്ഥാനമില്ല. എന്നാൽ വായനയിൽ രൂപഭാവ സന്ദർഭങ്ങൾ ആകെ മനസ്സിൻ്റെ സ്ക്രീനിൽ തെളിയും. അതിനാൽ പുനർവായനകളിൽ പുതിയ പുതിയ മാനങ്ങൾ അനുഭവിക്കാനാവും. നിലവിലെ വിദ്യാഭ്യാസ രീതി വായനയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നു. വായിച്ചവയെക്കുറിച്ച് കുറിപ്പുകൾ എഴുതി വയ്ക്കുന്ന രീതി ശീലിച്ചാൽ അവ പിൽക്കാലത്ത് ഉപയോഗപ്പെടും. കുട്ടിക്കാലത്തെ വായന ഭാവിയിലെ അറിവിൻ്റെ ലോകം വിസ്തൃതമാക്കും. ചെറുപ്പത്തിൽ വായിച്ച കൃതികൾ മനസ്സിൽ മുദ്രിതമാകും. അത് വലുപ്പത്തിൽ പ്രയോജനപ്പെടുത്താൻ ഊർജമാകും. നന്മയുടെ വിളനിലങ്ങൾ കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് മാനവികതയുടെ ഉദാത്തത നേടുന്നതിനുള്ള ചിന്തകളും ശ്രമങ്ങളും വായനയിലൂടെ തേടാം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പരിമിതികളെയും അനിശ്ചിതത്വത്തെയും അതിജീവിക്കാൻ ഫലസിദ്ധിയുള്ള ഒരു ഔഷധമാണ് വായന. ഇതിലൂടെ ആർജിക്കുന്ന ഊർജവും ആത്മബലവും നമുക്ക് അറിവിനപ്പുറം തിരിച്ചറിവും നൽകും. ബർത്തോർഡ് ബ്രഹത്തിൻ്റെ വരികൾ ഇങ്ങനെ: പുസ്തകം കയ്യിലെടുത്തോളൂ, അത് പുത്തനാം ഒരായുധമാകും. വരണ്ട ഭൂമി മഴയെ തേടുന്നു. ഗ്ലാസിലെ വെള്ളം ദാഹിക്കുന്നവരെയാണ് പ്രതീക്ഷിക്കുന്നത്. പുസ്തകങ്ങൾ വായനക്കാരെ അല്ലാതെ മറ്റാരെയാണ് കാത്തിരിക്കുന്നത്?
0: ചന്ദ്രൻ കണ്ണഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9495174923. നമ്പർ ആവർത്തിക്കാം: 9495174923.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 14:45.
3: പ്രഭാതഗീതം.

0: ഇതോടുകൂടി പ്രഭാതഗീതം സമാപിച്ചു.
1: പ്രഭാതഗീതം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 26:38.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, 1627 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:49, 1261 ചെന്നൈ മംഗളൂരു സൂപ്പർഫാസ്റ്റ് മെയിൽ എക്സ്പ്രസ് 46 മിനിറ്റ് വൈകി 7:14, 1638 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് 7:33, 1268 നിസാമുദ്ദീൻ എറണാകുളം മംഗള ദ്വീപ് എക്സ്പ്രസ് 3 മണിക്കൂർ 2 മിനിറ്റ് വൈകി 7:49, 2214 തിരുവനന്തപുരം ലോക്മാന്യ തിലക് ദ്വിവാര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54, 1958 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 7:59, 2261 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5667 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ഇനി ചരിത്രത്തിലെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കാം.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1966 ഡി ഡി കൊസാംബി എന്നറിയപ്പെടുന്ന വിഖ്യാത ചരിത്രകാരൻ ദാമോദർ ധർമാനന്ദ് കൊസാംബി അന്തരിച്ചത്. ഇന്ത്യൻ ചരിത്രരചനയിലെ മാർക്സിസ്റ്റ് പാഠശാല എന്നാണ് കൊസാംബിയെ വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ചരിത്രരചനയ്ക്ക് ആമുഖം എന്ന കൊസാംബിയുടെ പുസ്തകം ഭാരതീയ ചരിത്ര വിചാരശാഖയിലെ അമൂല്യ സമ്പത്താണ്. ചരിത്രവായന രാജവംശഗാഥയല്ലെന്നും മനുഷ്യൻ നിർമ്മിക്കുന്ന സാമൂഹിക സാമ്പത്തിക ഉൽപ്പാദന ശക്തികളുടെ രൂപീകരണ മനഃശാസ്ത്രമാണെന്നും കൊസാംബി പറഞ്ഞു.
1: ചരിത്രപഥം.

പ്രിയപ്പെട്ടവരെ, ഇന്ന് 7:50 കേൾക്കൂ. തൂലികയിൽ ഓർമ്മകളിലെ ജോൺസൺ ഐരൂർ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു M.R. രവി നിലമ്പൂർ. ഓർമ്മകളിലെ ജോൺസൺ ഐരൂർ ഇന്നത്തെ തൂലികയിൽ കേൾക്കും.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: കാർഷിക വൃത്താന്തം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
1: കാർഷിക വൃത്താന്തം.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: കരനെൽ കൃഷിക്ക് എങ്ങനെ പുതുജീവൻ നൽകാം? കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ടി ഉമ്മർ ഗോയ. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറാണ് അദ്ദേഹം.
4: ഒരു കാലത്ത് കേരളത്തിലെ കർഷകരും കർഷക തൊഴിലാളികളും ഒരു നേരത്തെ വിശപ്പടക്കുന്നതിന് ആശ്രയിച്ചിരുന്ന ഒന്നായിരുന്നു കരനെൽ കൃഷി. മഴയുടെ ആരംഭത്തിൽ തന്നെ കാട് വെട്ടിത്തെളിച്ച് നിലം ഒന്നോ രണ്ടോ വട്ടം ഉഴുതുമറിച്ചോ കിളച്ച് മറിച്ചോ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം തുടങ്ങിയ ജൈവവളങ്ങൾ മണ്ണിൽ കലർത്തി അതിൽ മുളപ്പിച്ച വിത്ത് 24 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വാരി വെച്ച വിത്ത് നല്ലപോലെ കനം വയ്ക്കുകയോ നൂൽച്ചാക്കിൽ നല്ല ടൈറ്റായി കെട്ടിവെച്ച് രാവിലെയും വൈകുന്നേരവും ഇതിൽ വെള്ളമൊഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ വിത്ത് മുള പൊട്ടി വരും. ഈ സമയത്ത് നേരിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് വിതയ്ക്കാവുന്നതാണ്. കള വരുന്നത് കരനെൽ കൃഷിയിലെ വലിയ പ്രശ്നമാണ്. അനുവദനീയമായ കളനാശിനി ഉപയോഗിച്ചോ കള പറിച്ചോ കൃത്യമായ വളപ്രയോഗം നൽകിയാൽ നല്ല വിളവ് ലഭിക്കുന്നതിന് കരനെൽ കൃഷി സഹായിക്കുന്നു. നല്ല അകലത്തിൽ കൃഷി ചെയ്തിരിക്കുന്ന തെങ്ങും തോപ്പുകളിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും നിലവിൽ പുതുതായി റബ്ബർ തൈകൾ വെക്കുന്ന സ്ഥലത്തും കരനെൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് അനുസൃതമായ ഒട്ടനവധി പുതിയ ഇനം വിത്തുകൾ ലഭ്യമാണ്. പാടത്ത് നെൽകൃഷി ചെയ്താൽ ലഭിക്കുന്നത് പോലെ തന്നെ ഉയർന്ന വരുമാനവും വിളവും കരനെൽ കൃഷിയിലൂടെയും ലഭിക്കുന്നതാണ്. രോഗ കീടബാധകൾ പാടത്ത് കൃഷി ചെയ്യുന്നതുപോലെ കരനെൽ കൃഷിയിലും ബാധിക്കാറുണ്ട്. യഥാസമയം രോഗ കീടബാധകളെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ പ്രയോഗിച്ചും കളയും നീക്കം ചെയ്താൽ നമുക്ക് നല്ല ഒരു വിളവ് തരുന്നതും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്കും ഭൂമിയിലെ മറ്റു ജീവികൾക്ക് ഭക്ഷണം നൽകുന്നതിനും കരനെൽ കൃഷി വളരെ പ്രയോജനപ്രദമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തും ഇടവിളയായും തനിവിളയായും പരമാവധി കർഷകർക്ക് കരനെൽ കൃഷി പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കരനെൽ കൃഷിക്ക് നിലവിൽ ലഭ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത കൃഷിഭവനെ സമീപിക്കുക.
3: കരനെൽ കൃഷിക്ക് എങ്ങനെ പുതുജീവൻ നൽകാം? കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ടി ഉമ്മർ ഗോയ. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറാണ് അദ്ദേഹം. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744550424.
0: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലാവസ്ഥാ അറിയിപ്പ് കേട്ടോളൂ. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുന്നു. ഇന്നലെ വ്യാപകമായ മഴ പെയ്തു. നാളെ രാവിലെ വരെ വ്യാപകമായി മഴ പെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ചില മേഖലകളിൽ അത്യന്തം കനത്ത തോതിലോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് സംസ്ഥാനത്തെങ്ങും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകി. തീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇനി ഇന്നത്തെ പത്രത്താളുകളിലൂടെ.
5: കുറഞ്ഞ ചെലവിൽ പ്രഗൽഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോന്നൊരു സംശയം. ഇനിയിപ്പൊ എന്താ ചെയ്യാ?
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
5: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
7: ബ്രാഞ്ചുകൾ

0: എടപ്പാൾ തിരൂർ ആൻത്രപ്രയ.
1: ഫോൺ 0483271439.
2: ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന ആരോപണത്തെ തുടർന്ന് ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ ടി ഗീനകുമാരിയെ മാറ്റി. എ സന്തോഷ് കുമാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. ഹേമചന്ദ്രൻ വധക്കേസ്. ഹണി ട്രാപ്പ് ഒരുക്കിയ സ്ത്രീ കരിപ്പൂരിൽ പിടിയിൽ. വിദേശത്ത് നിന്നെത്തിയ കണ്ണൂർ സ്വദേശിനിയായ ലിബയെയാണ് അറസ്റ്റ് ചെയ്തത്. അയോധ്യ സംഭാവനക്കൊള്ള. അറസ്റ്റിലായവരുടെ വീടുകളിൽ റെയ്ഡ്. 80 ലക്ഷം രൂപ പിടിച്ചെടുത്തു. വെനിസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തെ തുടർന്ന് തലസ്ഥാനമായ കാരക്കസ് ഉൾപ്പെടെയുള്ള 8-ലധികം പ്രവിശ്യകളിൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണം 1430. ലഗ്വാനയിൽ മാത്രം 70,000 കുടുംബം ഭവനരഹിതരായി. ഇറാൻ തീര നഗരങ്ങളിൽ US ബോംബാക്രമണം. കുവൈറ്റിലും ബഹ്റിനിലും ഇറാൻ ഡ്രോൺ ഇടക്കാല വെടിനിർത്തൽ കരാർ അവതാളത്തിൽ. ആക്രമണങ്ങൾ നിർത്താൻ ധാരണയെന്ന് റിപ്പോർട്ട്. ദക്ഷിണാഫ്രിക്കയെ 1-0 തോൽപ്പിച്ച് കാനഡ 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ടീമായി. ദേശീയ ഇന്റർസ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ ദിവസം ആൻസി ജോസിന്റെ ദേശീയ പ്രകടനത്തെ തുടർന്ന് ഇന്നലെ പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ പാലക്കാട്ടുകാരൻ ശ്രീശങ്കറിനും സ്വർണം. ശ്രീശങ്കർ ഏഷ്യൻ ഗെയിംസ് യോഗ്യതയും നേടി. വനിതാ 2020 ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയയോട് 6 വിക്കറ്റിന് തോൽവി വഴങ്ങിയ ഇന്ത്യ ടൂർണമെന്റിൽ നിന്നും പുറത്തായി.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
2: ഇനി കേൾക്കാം വിപണി വിശേഷം.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
8: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
7: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
2: സ്വർണം 8 ഗ്രാമിന് 1,05,560 രൂപ, തങ്കം 10 ഗ്രാമിന് 1,44,000 രൂപ, വെള്ളി 2,30,000 രൂപ. ഇത് കിലോഗ്രാമിന്റെ വിലയാണ്. കൊട്ടത്തേങ്ങ ചെറുത് 20,000 മുതൽ 21,000 രൂപ വരെ, കൊട്ടത്തേങ്ങ വലുതിന് 23,000 മുതൽ 25,000 രൂപ വരെയാണ് വില. കുരുമുളക് നാടന്റെ വില 660,000 രൂപ, ചേട്ടൻ 68,000 രൂപ, വയനാടൻ 69,000 രൂപ. ചുക്കിന് 20,000 മുതൽ 25,000 രൂപ വരെയാണ് വില. അടയ്ക്ക പുതിയതിന് 34,000 മുതൽ 36,000 വരെയും, പഴയതിന് 38,000 രൂപ വരെയുമാണ് വിപണി വില. പഞ്ചസാര 50 കിലോഗ്രാമിന് 2,050 രൂപയാണ് വില. പച്ചത്തേങ്ങയ്ക്ക് 4,300 രൂപ. നെല്ല് ക്വിൻ്റലിന് 2,500. ഇഞ്ചി 60 കിലോഗ്രാമിന് 6,500. കൊട്ടടയ്ക്ക പുതിയതിന് 7,300 മുതൽ 8,600 രൂപ വരെയും, പഴയതിന് 8,350 രൂപ മുതൽ 7,100 രൂപ വരെയും വിലയുണ്ട്. രണ്ടാം നിരത്തിന് 3,000 മുതൽ 6,200 രൂപ വരെ വില കൊടുക്കണം. റബ്ബർ RSS 4 27,000 രൂപ, RSS 5 26,600, ഒട്ടുപാൽ 15,400, ഉണക്കക്കപ്പ 2,570. അരി ജയക്ക് 4,100 മുതൽ 4,550 രൂപ വരെയും, അരി സുരേഖയ്ക്ക് 4,580 മുതൽ 4,600 രൂപ വരെയും, അരി മട്ടയ്ക്ക് 4,700, പച്ചരിക്ക് 2,900 വില.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി ഒരു ചലച്ചിത്രഗാനം കേട്ടോളൂ.

മദനോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. പാടിയത് യേശുദാസ്, സവിതാ ചൗധരി എന്നിവർ ചേർന്ന്. ONV ഗ്രൂപ്പിന്റെ വരികൾക്ക് സലീൽ ചൗധരിയുടെ സംഗീതം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 15 സെക്കൻഡ്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ.

0: Alberghe a Estri.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യപ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
1: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്.

0: ബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സി കെ ഗോവിന്ദൻ നായർ, എ സി ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എ സി ഷൺമുഖദാസ് പഠന കേന്ദ്രവും എൻ സി പി എസ് ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ പി സി മഹലാനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയിലെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 ഓവറിൽ 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ

0: നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 15 സെക്കൻഡ്.

0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എഫ് എം ശുഭദിനത്തിന്റെ ഈ തിങ്കളാഴ്ച പതിപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.

മലമ്പുഴ വനിത ITIയിലേക്ക് വിവിധ ട്രേഡുകളിലേക്ക് ഓൺലൈൻ വഴിയും അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം, മെയിൻ്റനൻസ് മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് എന്നിവയാണ് ട്രേഡുകൾ. അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്. ഓൺലൈൻ അപേക്ഷകളുടെ വെരിഫിക്കേഷൻ അവസാനിക്കുന്ന തീയതി അടുത്ത മാസം 3. ഫോൺ നമ്പറുണ്ട് 0491-281-5181. 0491-281-5181. കാലിക്കറ്റ് സർവകലാശാല കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് പഠന വകുപ്പിലെ 2026-27 അധ്യയന വർഷത്തെ എംകോം പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. മെമോ ലഭിച്ചവർ നാളെ രാവിലെ 10:30 പഠന വകുപ്പിൽ നിർദ്ദേശിക്കപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണം എന്ന് അറിയിപ്പുണ്ട്.

0: പുഴക്കാട്ടിരി ഗവൺമെന്റ് ഐ ടി ഐയിൽ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി നാളെയാണ്. www.itiadmissions.kerala.gov.in എന്ന പോർട്ടൽ വഴി അപേക്ഷിക്കണം. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം സമീപത്തുള്ള സർക്കാർ ഐ ടി ഐകളിൽ അസൽ രേഖകളുമായി നേരിട്ടെത്തി അടുത്ത മാസം 3 വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. ഫോൺ നമ്പറുണ്ട്: 0493325488. 0499334088. അഫിലിയേറ്റഡ് കോളേജുകളിലെ 2 5 വർഷ ഇന്റഗ്രേറ്റഡ് പി ജി ഏപ്രിൽ 2026 റെഗുലർ പരീക്ഷകൾക്ക് പിഴ കൂടാതെ അടുത്ത മാസം 285 രൂപ പിഴയോടെ അടുത്ത മാസം 6 അപേക്ഷിക്കാം. ലിങ്ക് ജൂൺ 23 മുതൽ ലഭ്യമാകും. ഏഴാം സെമസ്റ്റർ ഇന്റഗ്രേറ്റഡ് എം എസ് സി സൈക്കോളജി നവംബർ 2024 പരീക്ഷകളുടെ പുനർമൂല്യനിർണയം ഫലം പ്രസിദ്ധീകരിച്ചു. IHRD ഗവൺമെന്റ് കോളേജ് മലപ്പുറം മുണ്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽ നടത്തുന്ന PGDCA, DCA, BDT ആൻഡ് OA, DCLIS എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ഫോൺ നമ്പർ 8547005043.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05.

ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിച്ചോളൂ. എനിക്ക് അറിവില്ല എന്ന തിരിച്ചറിവ് മാത്രമാണ് എനിക്കുള്ള അറിവ്. എനിക്ക് അറിവില്ല എന്നുള്ള തിരിച്ചറിവ് മാത്രമാണ് എനിക്കുള്ള അറിവ്. ഇത് സോക്രട്ടീസിന്റെ വാക്കുകളാണ്. ഇന്നത്തെ ചോദ്യം കേൾക്കാം. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നത് എന്തിന്റെ പരമ്പരാഗതമായ പേരാണ്? സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നത് എന്തിന്റെ പരമ്പരാഗതമായ പേരാണ്? ഉത്തരം കേൾക്കാം എഫ് എം ശിവദനത്തിന്റെ അവസാന ഭാഗത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്.
5: ഇന്ന് ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് പട്ടണക്കാട് പുരുഷോത്തമൻ ഈണം നൽകി കല്ലറ ഗോപൻ ആലപിച്ച ഗാനം

0: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് പട്ടണക്കാട് പുരുഷോത്തമൻ സംഗീതം നൽകി കല്ലറ ഗോപൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
4: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
6: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
9: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
8: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
9: അതെങ്ങനെ?
8: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
9: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594-821-009.
10: പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മാനസിക ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർക്ക് പ്രത്യേക OP ആരംഭിച്ചു. ഇന്നത്തെ ജീവിതശൈലി, മാനസിക സമ്മർദ്ദം, മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവ മൂലം ഉറക്കക്കുറവ് അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക OP ആരംഭിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9 ഉച്ചയ്ക്ക് 2 സേവനം ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-254-6260 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കോഴിക്കോട് ഗവൺമെന്റ് വനിതാ ITI 2021-22-23 അധ്യയന വർഷം അഡ്മിഷൻ നേടുകയും കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തവർക്ക് കോർപ്പറേഷൻ കോഷൻ ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ വിതരണം ചെയ്യുന്നതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അടുത്ത മാസം 30, അതായത് 4 നൽകണം.
11: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
12: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
13: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 മാത്രം.
12: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
14: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
14: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744550424.
15: ട്രെയിൻ സമയം.
10: ട്രെയിൻ നമ്പർ 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 1268 നിസാമുദ്ദീൻ എറണാകുളം മംഗള ദ്വീപ് എക്സ്പ്രസ് 3:02 വൈകി 7:49, 2114 തിരുവനന്തപുരം ലോക്മാന്യ തിലക് ദേവാര സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരും.
15: ട്രെയിൻ സമയം.
16: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
17: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
18: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
19: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
20: ഡോക്ടർ പ്രിൻസ് ഇ

0: പെൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
1: ഇനി കേൾക്കാം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യജാലകം.
3: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
0: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
5: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
0: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: മഴക്കാല കൊതുകുജന്യ പകർച്ചാരോഗങ്ങൾ പടരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം? മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു.
7: ഒറ്റക്കാര്യം ചെയ്യേണ്ടതുള്ളൂ, കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. പിന്നെ ഡെങ്കു പരത്തുന്ന ഈഡിസ് കൊതുകുകൾ മനുഷ്യന്റെ ഒരു വാസസ്ഥലത്തിന്റെ വളരെ ചേർന്ന് വളരുന്ന കൊതുകുകളാണ്, വളരെ അടുത്ത്. കാരണം ഇതൊരു 200 മീറ്റർ ഒക്കെയാണ് പറക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്തായിരിക്കും ഇത് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പറമ്പിലും നമ്മുടെ വീട്ടിലും കൊതുക് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അത് ആദ്യം തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ നമ്മളതിനെ പറ്റി ആലോചിക്കണം. ഇനി എന്തെങ്കിലും അങ്ങനത്തെ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ശനിയാഴ്ചയും വിദ്യാലയങ്ങളിൽ വെള്ളിയാഴ്ചയും അതുപോലെ വീടുകളിൽ ഞായറാഴ്ചയും നമ്മളൊരു സ്വയം പരിശോധന നടത്തണം. എവിടെയെങ്കിലും കൊതുക് വളരുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തുകയാണ് നമ്മൾ ഏറ്റവും വലിയ ഇത് ചെയ്യാനുള്ളത്, ഇതിന് പ്രതിരോധം എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ളത്. കാരണം കൊതുക് വളരെ സാഹചര്യം ഇല്ലെങ്കിൽ രോഗം പടരുമില്ല. കാരണം എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ നോക്കട്ടെ ബാക്കിയുള്ളവർ നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെ വീട്ടിലല്ലല്ലോ, അടുത്ത വീട്ടിൽ കൊതുക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പറന്ന് കുത്താതിന് അതിർത്തിയില്ല. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വെച്ചാൽ നമ്മൾ മറ്റ് കൊതുകൾ, മലേറിയയുടെ ആണെങ്കിലും മന്തിൻ്റെ ഒക്കെ ആണെങ്കിലും കൊതുകുകൾ വെള്ളക്കെട്ടുകളിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ വെള്ളക്കെട്ടുകളും ഉണ്ടാവാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ അത്ര ശാസ്ത്രീയമല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നിയമം ലംഘിച്ചുള്ള പല കൺസ്ട്രക്ഷൻസും അത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുകയും പിന്നീട് അവിടെ ഈ രോഗം മാറാത്ത രീതിയിൽ വരികയും നമ്മുടെ കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തെ രോഗങ്ങളുടെ കണക്കെടുത്തിട്ട് പരിശോധിച്ചിട്ട് ഓരോ സീസണിലും ഓരോ ഇയറിലും ഏതൊക്കെ രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ തയ്യാറെടുപ്പ് നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിലും പിന്നെ അതുപോലെ ORS ആണെങ്കിലും എലിപ്പനിക്കുള്ള മരുന്നാണെങ്കിലും അതിൻ്റെ ടെസ്റ്റ് കിറ്റുകളൊക്കെ ആണെങ്കിലും അതൊക്കെ തയ്യാറെടുപ്പുകൾ നമ്മൾ മഴക്കാലത്തിന് മുന്നേ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൂ സീസൺ തുടങ്ങുന്ന സമയത്ത് കൂടുതൽ പനി രോഗികൾ ഉണ്ടാവുകയും അഡ്മിഷൻ ആവശ്യമാവുകയും എന്നുള്ള ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് നമ്മൾ ആ സമയത്ത് അഡ്മിഷനുള്ള കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുക. അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചിട്ടും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ചും പിന്നെ ഈ മഴക്കാല രോഗങ്ങളാണെങ്കിൽ നമ്മളതിൻ്റെ മുന്നത്തെ മാസങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ശുചീകരണമാണെങ്കിലും കൊതുകിൻ്റെ സോഴ്സ് റിഡക്ഷൻ ആണെങ്കിലും ഒക്കെ അതിന് മുന്നേ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 100% ആവില്ല, പ്രശ്നങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അത് കാരണം എന്തായാലും നമ്മൾ കുറേ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചൊന്നുമില്ല. പക്ഷെ തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ, ഇപ്പം നിപ്പയാണെങ്കിൽ നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനു വേണ്ടിയുള്ള അവേർനെസ്സും മറ്റു കാര്യങ്ങളൊക്കെ നൽകുകയുണ്ടായി.
6: മഴക്കാല കൊതുകുജന്യ പകർച്ചാരോഗങ്ങൾ പടരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഇതുവരെ സംസാരിച്ചത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
9: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
10: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
9: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
10: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: ഇനി നോവൽ വായനയുടെ സമയം.
8: എ
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
2: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC.

0: ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
1: ഫോൺ 0483280500.
0: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം,
0: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: ഫോൺ 0483280500.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
3: പോർച്ചുഗ, സത്യം പറ, നിങ്ങൾക്ക് ആ കൊച്ചു തെമ്മാടിയെ ഇഷ്ടമാണല്ലേ? നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നതിലും അധികം ഇഷ്ടമാണ്. ആ കുഞ്ഞു പീക്കിരി ഒരതിശയം തന്നെയാണ്, ബുദ്ധിമാനും. പോർച്ചുഗ തിരിച്ചുവന്ന് കാറിൽ കയറിയിരുന്നു. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? എനിക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതി. നമുക്ക് ഈ റോഡ് വഴി മുറുണ്ടുവിലേക്ക് പോകാം. അതടുത്താണല്ലോ, അധികം പെട്രോളൊന്നും ചെലവാകില്ല. പോർച്ചുഗ പൊട്ടിച്ചിരിച്ചു. ഈ മുതിർന്നവരുടെ പ്രശ്നങ്ങൾ അറിയാൻ മാത്രം വലുതായില്ലല്ലോ നീ. ചെറിയ വയസ്സുമുതൽ പണം പാഴാക്കരുത് എന്ന് പഠിച്ചവരാണ് ഞങ്ങൾ. അത്രയ്ക്കധികം ദാരിദ്ര്യമുണ്ട് വീട്ടിൽ. എല്ലാറ്റിനും ഒരുപാട് വിലയുണ്ട്. പെട്രോൾ വളരെ വിലപിടിച്ചതാണ്. ആ ചെറു സവാരിക്കിടയിൽ പോർച്ചുഗ മൗനമായിരുന്നു. എന്റെ മനസ്സ് ശാന്തമാവാൻ അദ്ദേഹം അവസരം തന്നു. എല്ലാം പിന്നിലാക്കി പ്രകൃതി പച്ചപ്പാടങ്ങളുടെ സുന്ദരമായ ഒരു പുതപ്പായ സമയത്ത് അദ്ദേഹം കാറ് നിർത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചു. ബാക്കി ലോകത്തിന്റെ മുഴുവനും കാരുണ്യമില്ലായ്മയെ തുടച്ചു മാറ്റുന്ന അത്രയും അനുകമ്പ ആ പുഞ്ചിരിയിലുണ്ടായിരുന്നു. പോർച്ചുഗ, എന്റെ മുഖത്തേക്ക് നോക്ക്. അല്ല, മുഖമല്ല, മോന്ത. എന്റെ വീട്ടിൽ എല്ലാവരും പറയുന്നത് എന്റേത് മുഖമല്ല മോന്തയ എന്നാ. കാരണം ഞാനൊരാളല്ല, ഒരു മൃഗമാണ്, ഒരു എപ്പിനാഹെ ഇന്ത്യൻ, പിശാചിന്റെ കുട്ടി. എന്നാലും നിന്റെ മുഖം കാണാനാ എനിക്കിഷ്ടം. എന്നാ നല്ലപോലെ നോക്കിക്കോ, അടികൊണ്ട് വീങ്ങിയത് ഇനിയും മാറിയിട്ടില്ല. പോർച്ചുഗയുടെ കണ്ണുകളിൽ നിരാശയും സഹതാപവും നിറഞ്ഞു. പക്ഷേ എന്താണ്, എന്തിനാണ് അവരിതൊക്കെ ചെയ്യുന്നത്? ഞാനെല്ലാം പറഞ്ഞു, എല്ലാം. ഒരു ചെറു വിശദാംശം പോലും കൂട്ടാതെ നടന്ന പടി ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ പോർച്ചുഗയുടെ കണ്ണുകൾ നനഞ്ഞു, വാക്കുകൾ കിട്ടാതെ വലഞ്ഞു. നിന്നെപ്പോലെ ഒരു കുഞ്ഞുകുട്ടിയെ ഇങ്ങനെ അടിക്കുന്നത് ശരിയല്ല. നിനക്ക് 6 വയസ്സുപോലും ആയിട്ടില്ല. എന്റെ തമ്പുരാനെ, കഷ്ടം. എനിക്കറിയാം, ഞാൻ വിലകെട്ടവനാണ്. ഞാൻ അത്രയ്ക്കും പൊട്ടയായതുകൊണ്ട് ഓരോ ക്രിസ്മസിനും അത് തന്നെ നടക്കുന്നു. എന്റെ കരളിൽ ഉണ്ണീശോയ്ക്ക് പകരം പിശാചിന്റെ ഉണ്ണി പിറക്കുന്നു. വിഡ്ഢിത്തം, നീ ഇപ്പോഴും ഒരു കുഞ്ഞുമാലാഖയാണ്. അല്പസ്വല്പം കുസൃതിയുണ്ടെന്നേ ഉള്ളൂ. ആ പഴയ ചിന്ത എന്റെ മനസ്സിൽ തിരിച്ചു വന്ന് ഓടിക്കളിച്ചു. ഞാൻ തീരെ പിഴയാ, ഞാൻ ജനിക്കരുതായിരുന്നു. ഇന്നാള് ഞാൻ ഇത് അമ്മയോട് പറഞ്ഞു. ആദ്യമായിട്ട് മൂപ്പർക്ക് വാക്കുമൊട്ടി. വിക്ക് വന്നു, നീ അത് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ചില കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് വളരെ പ്രധാനമാണ്. ഈ പ്രായത്തിൽ അപ്പന് ജോലി പോയത് വളരെ വിഷമകരമാണ്. അത് വളരെ വേദനിപ്പിക്കും. വീട്ടു ചെലവിനു വേണ്ടി പുലരും മുൻപേ എണീറ്റ് അമ്മയ്ക്ക് പണിക്ക് പോവേണ്ടി വരുന്നു. ഇംഗ്ലീഷ് മില്ലിൽ തറികളുടെ സെക്ഷനിലാണ് അമ്മയ്ക്ക് ജോലി. നൂലുണ്ടകളുടെ പെട്ടി താങ്ങിത്താങ്ങി എടുത്തിട്ട് അമ്മയ്ക്ക് ഹെർണിയ വന്നു. അതുകൊണ്ട് വലിയൊരു ബെൽറ്റുമിട്ട അമ്മ നടക്കുന്നത്. ലാല വലുതായി. അവൾ കുറേ പഠിച്ചിട്ടും അവളും ഫാക്ടറിയിൽ ജോലി എടുക്കേണ്ടി വന്നു. അത് ഭയങ്കരമാണ്. പക്ഷേ എന്നാലും അപ്പൻ ഇത്രയധികം എന്നെ പുതുക്കണ്ടായിരുന്നു. ക്രിസ്മസിന് വേണ്ടത്രയും എന്നെ പൂശിക്കോളാൻ ഞാൻ അപ്പനോട് പറഞ്ഞിരുന്നു. എന്നാലും ഇത് കൂടിപ്പോയി.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, ശബ്ദം ബോബി.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
0: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം
6: ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: 9847341588.
9: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
10: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫർ.

0: വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്. ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
4: തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിലെ പ്രതീക്ഷിത അതിഥി അധ്യാപക ഒഴിവിലേക്ക് അടുത്ത മാസം 2 രാവിലെ 10 അഭിമുഖം നടത്തും. UGC റെഗുലേഷൻ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നേടിയിട്ടുള്ള യോഗ്യതയുള്ളവരും സംസ്ഥാന ഏതെങ്കിലും കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0494263027 0494263027. പാലക്കാട് ജില്ലയിലെ മാത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ക്ലീനിംഗ് സ്റ്റാഫിനെ നിയമിക്കുന്നു. യോഗ്യത 7 ക്ലാസ്, പ്രായപരിധി January 1, 40 വയസ്സ് കവിയരുത്. മാത്തൂർ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാർക്ക് മുൻഗണന. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അടുത്ത മാസം 1 രാവിലെ 11 മാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. പുലാനൂർ ഗവൺമെന്റ് VHS സ്കൂളിലെ VHSE വിഭാഗത്തിൽ ദിവസ വേതനടിസ്ഥാനത്തിൽ വൊക്കേഷണൽ ടീച്ചറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അടുത്ത മാസം 1 രാവിലെ 10 അഭിമുഖം നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം VHSE പ്രിൻസിപ്പൽ മുൻപാകെ ഹാജരാകണം. ഫോൺ നമ്പറുണ്ട്, 9446284497. പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസ്സായ വനിതകൾക്ക് അങ്കണവാടി വർക്കർ തസ്തികയിലേക്കും എഴുത്തും വായനയും അറിയാവുന്നതും SSLC പാസ്സാവാത്തതുമായ വനിതകൾക്ക് അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. പ്രായപരിധി 46 വയസ്സാണ്. അപേക്ഷകൾ അടുത്ത മാസം 15 മലപ്പൂർ അഡീഷണൽ ICDS ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട്, 859003677 8590003677. ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഒഴിവുള്ള നഴ്സ്, ലാബ് ടെക്നീഷ്യൻ, Grade 2 ആയുർവേദ തെറാപ്പിസ്റ്റ്, ഫാർമസി അറ്റൻഡന്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് ദിവസ വേതനടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അടുത്ത മാസം 3 രാവിലെ 10:30 കൂടിക്കാഴ്ച നടത്തുന്നു. 90 ദിവസത്തേക്കാണ് നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 0491254620 0491254620. ചേളന്നൂർ ICDS പ്രൊജക്ടിന് കീഴിൽ തലക്കടത്തൂർ, കാക്കൂർ, നന്മണ്ട, കക്കോടി പഞ്ചായത്തുകളിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ അപേക്ഷിക്കാം.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 24:50. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ.
5: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര

0: ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയിൽഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. ബഹുമതി ലഭിച്ചതിൽ സെയിൽഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയിൽഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കഷ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്രമേഖലയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
1: ഹം ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽ കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽ മേ ലാഗു കർനെ കെ ലിയേ MOU കിയാ ജാ റഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ്ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീ ക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. July 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3-ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3-ാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 കഴിഞ്ഞ് 35:09 കേൾക്കുന്നത്. FM ശുഭദിന പരിപാടികൾ തുടരുന്നു. ഇനി
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ
5: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ 2-ാം ശനിയാഴ്ചയും.
5: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഫോൺ 0493-298300.
0: മൊബൈൽ 999530862.
2: ഇന്നത്തെ ഗാനം.
3: ഇന്ന് June 29 സബിത ചൗധരി ഓർമ്മദിനം. മലയാളത്തിന് നിരവധി ഗാനങ്ങൾ ഈണം നൽകി തന്ന ഉത്തരേന്ത്യൻ സംഗീത സംവിധായകൻ സലീൽ ചൗധരി അറിയാത്ത മലയാളികൾ ചുരുക്കം. ആ പേരിനോടൊപ്പം മലയാളികൾ ചേർത്ത് പറഞ്ഞ മറ്റൊരു പേരാണ് സബിത ചൗധരിയുടേത്. സലീൽ ചൗധരിയുടെ ഭാര്യ എന്നതിലപ്പുറം മലയാളത്തിലെ ശ്രദ്ധേയ ഗായിക എന്ന പേരിലേക്ക് അവർ പടർന്നു. മലയാളികൾ ഇടനെഞ്ചിൽ സൂക്ഷിക്കുന്ന നിരവധി ഗാനങ്ങൾക്ക് ആ ശബ്ദം മധുരം നൽകി. സലീൽ ചൗധരി ഈണം നൽകിയ നിരവധി ഗാനങ്ങൾ യേശുദാസിനോടൊപ്പം അവർ ആലപിച്ചു. തോമാസ് ലീഹയിലെ വൃശ്ചികപ്പെണ്ണെ വേളിപ്പെണ്ണെ, മദനോത്സവത്തിലെ നീമായും നിലാവോ, മേലെ പൂമല, ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലെ രാക്കുയിലെ ഉറങ്ങൂ, കൂടാതെ ഏതോ ഒരു സ്വപ്നത്തിലെ ഒരു മുഖം മാത്രമെന്ന ഗാനവും അവർ ആലപിച്ചു. സബിത ചൗധരിയുടെ ഓർമ്മകൾക്കൊപ്പം അവർ യേശുദാസിനോടൊപ്പം ആലപിച്ച മദനോത്സവത്തിലെ മേലെ പൂമല എന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
3: ഇനി റീറ്റെയിൽ പണിക്കൂലി.

0: ഇല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 40:52.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ,
4: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
3: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
4: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
5: ഏലത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
6: സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് വിളിപ്പേരുള്ള ഏലക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും വില കൂടിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ 3rd സ്ഥാനത്ത് നിൽക്കുന്നതുമാണ്. ഇഞ്ചിയുടെ കുടുംബമായ സിഞ്ചിബറേസി സസ്യകുലത്തിലെ അംഗമായ ഏലക്ക എലിറ്റാരിയ കാർഡമം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. ചെടിയുടെ ചുവട്ടിലുണ്ടാകുന്ന കായയാണ് ഏലക്ക. പച്ച നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ഗ്രീൻ കാർഡമം എന്നും വിളിക്കാറുണ്ട്. ഇന്ത്യയാണ് ഏലക്കായുടെ ജന്മദേശമെങ്കിലും ഗ്വാട്ടിമാല, ബംഗ്ലാദേശ്, കൊളംബിയ, തായ്ലൻഡ്, വിയറ്റ്നാം മുതലായ ഏഷ്യൻ രാജ്യങ്ങളും വൻതോതിൽ ഏലക്ക കൃഷി ചെയ്തു വരുന്നു. ഏല, സൂഷ്മ, ഉപകുഞ്ചി, സൂഷ്മേല എന്നീ പേരുകൾ ഏലക്ക ആയുർവേദത്തിൽ അറിയപ്പെടുന്നുണ്ട്. കായയിൽ നിന്നും 18 രാസഘടകങ്ങൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. കായയിൽ ബാഷ്പീകരണ സ്വഭാവമുള്ള എസൻഷ്യൽ ഓയിൽ 8% അടങ്ങിയിരിക്കുന്നു. ഈ എണ്ണയിൽ ആൽഫ ടെർപിനോൾ, മിർസിൻ, ലിമോനിൻ, മെന്തോൺ എന്നീ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണപദാർത്ഥങ്ങൾ ചേർത്ത് പാചകം ചെയ്യുന്നതിൽ കൂടാതെ ചായ, കാപ്പി, പാൽ, ഐസ്ക്രീം, മിഠായി എന്നിവയോട് ചേർത്തും ഏലക്കായ് ഉപയോഗിച്ചു വരുന്നു. ദഹന സംബന്ധമായ രോഗങ്ങൾ, ബ്രോങ്കൈറ്റിസ്, ഇൻഫ്ലുവൻസ, ജലദോഷം മുതലായ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നതിന് കഴിവുള്ളതാണ് ഏലം. ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അവ ശരീരകോശങ്ങളെ സംരക്ഷിക്കുന്നതിനും ക്യാൻസർ മുതലായ രോഗങ്ങളെ തടുക്കുന്നതിനും സഹായിക്കുന്നു. ഏലക്കായ രക്തസമ്മർദ്ദം കുറക്കുന്നതിനും സഹായിക്കുന്നതായി ചില പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കുറക്കുവഴി ഹൃദ്രോഗത്തെ തടയുന്നു. ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഏലക്കായ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മൂത്രതടസ്സം, ഛർദി, അരുചി എന്നിവ ശമിപ്പിക്കാൻ കഴിവുള്ള ഏലക്ക ശീതവീര്യവും സ്നിഗ്ധമാണ്. ഇനി ഏലക്കായുടെ ചില ഉപയോഗങ്ങൾ പരിചയപ്പെടാം. മൂത്രതടസ്സമുള്ളവർ 1 gram ഏലക്കായ ഇളനീർ വെള്ളത്തിൽ പൊടിച്ചു ചേർത്ത് കുടിക്കുന്നത് മൂത്രതടസ്സം മാറുവാൻ സഹായിക്കും. ഛർദി, ദഹനക്കുറവ്, രുചിയില്ലായ്മ എന്നിവയുള്ളവർ 500 mg ഏലക്ക പൊടിച്ച് അല്പം തേനും ചേർത്ത് നിത്യവും കഴിക്കുന്നത് നല്ലതാണ്. പണ്ടുകാലത്ത് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന കാർമിനേറ്റ് മിക്സ്ചറിലെ പ്രധാന ഘടകമായിരുന്നു ഏലക്കായിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്. ആയുർവേദ ഔഷധങ്ങളായ ഏലാദികളചൂർണം, ഏലാദി വെളിച്ചെണ്ണ മുതലായവ ഏലക്ക ചേർന്നുണ്ടാക്കുന്ന ഔഷധങ്ങളിൽ ചിലതു മാത്രമാണ്.
5: ഏലത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം, KP.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശേരി.
4: ഫോൺ 9946680000.
2: പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ 44:35 ആയിട്ടുണ്ട്. കേൾക്കുന്നത്
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. ഇന്നും രാവിലെ 6:30.
0: പ്രായോജകർ: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV യിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കവിത ചൊല്ലി രസിക്കാം.
10: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
11: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
12: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
11: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
12: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്.

0: Avocado.
1: Phone 7025-131199.
2: കാവ്യധാര
3: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
4: പ്രേംജി എഴുതിയ സൗദാമിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന്. ചൊല്ലുന്നത് ടി പി വിവേക്.

ജഗദണ്ഡമണ്ഡലം ഉടനു കൊടുരുണ്ടു പോമരുത് കടചക്രത്തിനടിക്കു പെട്ടിത. ഉടയുന്നിതു നിത്യവും ജഗദ്ഘടനാമാർഗമശേഷമങ്ങനെ അതു നിൽക്കുകയില്ല എന്നുമൊട്ടതു നിർത്താവതു.

0: തൻ നിഴലെപ്പോഴെങ്കിലും.
1: പ്രേംജി എഴുതിയ സൗദാമിനി എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് ടി പി വിവേക്.
2: കാവ്യധാര
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. കാവ്യധാര പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് പി ആർ പി പോലുള്ള അതിനൂതന ചികിത്സ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ജോൺസൺ ഐരൂരിനെ അടുത്തറിയാം ഇന്നത്തെ തൂലികയിൽ.
8: ആകാശവാണി 102.7 മഞ്ചേരി FM.

0: Liga.
1: EGU എഡ്യൂക്കേഷൻ മാർക്ക് സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി തോലികയിലേക്ക് സ്വാഗതം.
2: ആദ്യാക്ഷരം മുതൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വരെ
1: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: EGU ദി കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മാൾ,
1: മഞ്ചേരി കച്ചേരിപ്പടി കെ സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡിലെ മാളിലേക്ക് ഏവർക്കും സ്വാഗതം.
2: പ്രവർത്തനം രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെ.
3: ഇന്ന് തൂലികയിൽ ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നു. തയ്യാറാക്കിയത് MR രവി നിലമ്പൂർ. സാമ്പ്രദായിക ജീവിതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് കുതറിമാറി സ്വതന്ത്ര ചിന്തയുടെയും സത്യാന്വേഷണത്തിന്റെയും ഭൂമികയിലെത്തി ഹിപ്നോട്ടിസ്റ്റായും സാംസ്കാരിക പ്രവർത്തകനായും നിറഞ്ഞുനിന്ന പ്രതിഭയാണ് ജോൺസൺ അയിരൂർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകളിലൂടെ സഞ്ചരിക്കുന്ന പുസ്തകമാണ് ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ. 540 പേജുകളിലുള്ള ഈ പുസ്തകത്തിന്റെ വില 500 രൂപയാണ്. ജോൺസൺ അയിരൂരിന്റെ പുത്രൻ ഡോക്ടർ നിഖിൽ അയിരൂർ എഡിറ്റ് ചെയ്ത പുസ്തകത്തിന്റെ പ്രസാധകർ ശ്രീ വിശ്വയോഗി പബ്ലിക്കേഷൻസ്, തിരുവനന്തപുരം. സുജിത് ബോസിന്റെ ക്യാമറയിലൂടെ വന്ന പുറം ചട്ടചിത്രം. ജോൺസൺ അയിരൂരിനെ അടുത്തറിഞ്ഞ് സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ള 120 വ്യക്തികളുടെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ. താളുകൾ മറച്ചു തുടങ്ങുമ്പോൾ സഹധർമ്മിണി കോമളം അയിരൂരിന്റെ വാക്കുകൾ. ഏയ്, ഇത് ഞാനാണേ, ഒരു കാര്യം പറയാണ്ട്. നിങ്ങൾ കേൾക്കണ്ടോ, നിങ്ങളെപ്പറ്റി ഒരു ഓർമ്മ പുസ്തകം ഇറക്കണ്ട കേട്ടോ. നമ്മളെ നിഖിലാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കണമെന്ന്. ഇക്കും തോന്നി അത് നന്നാവൂന്ന്. പുസ്തകവും എഴുത്തും ഒക്കെ തന്നെ ആയിരുന്നില്ലേ നിങ്ങളെ ജീവിതം. നിങ്ങളെ സ്നേഹിക്കണ എല്ലാവരെയും ഓൻ വിളിച്ച് കുറിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. എഡിറ്റോറിയലിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ആരായിരുന്നു ജോൺസൺ അയിരൂർ എന്ന തലക്കെട്ടിലുള്ള ആമുഖം വായിച്ചാൽ തന്നെ ജോൺസൺ അയിരൂരിന്റെ ഏകദേശ രൂപം വായനക്കാർക്ക് കിട്ടും തീർച്ച. സാഹിത്യം, കല, നിലമ്പൂർ, തൃശൂർ, കുടുംബം, RMS, യുക്തിവാദവും ആദർശ വിവാഹവും, മനഃശാസ്ത്രം, ജോൺസൺ അയിരൂരിന്റെ ജീവിതം, ചിത്രങ്ങളിലൂടെ, ഇങ്ങനെ 8 തലക്കെട്ടുകളിലൂടെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റേജ് ഹിപ്നോട്ടിസത്തിലൂടെ രസകരമായ അനുഭവങ്ങൾ സൃഷ്ടിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒന്നിച്ചു പ്രവർത്തിച്ച മെന്റാരമ അനുഭവങ്ങൾ മജീഷ്യൻ RK മലയത് പുസ്തകത്തിൽ പങ്കുവെക്കുന്നു. പെരുമ്പടവും ശ്രീധരൻ, വൈശാഖൻ, PV അബ്ദുൽ വഹാബ്, കുരീപ്പുഴ ശ്രീകുമാർ, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ, P സുരേന്ദ്രൻ, മണമ്പൂർ രാജൻ ബാബു, UK കുമാരൻ, PR നാഥൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവരുടെ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകത്തിലുണ്ട്. നിലമ്പൂർ മരുന്നുകട നടത്തുന്ന ഭാവേഷ് നിലമ്പൂരിന്റെ ഓർമ്മ. കടയിലേക്ക് ദിവസേന വരുന്ന ഒരു ചോദ്യമായിരുന്നു അയിരൂരിന്റെ ഫോൺ നമ്പർ. പലരോടും അത് പറഞ്ഞ് മനപ്പാടമായി. രോഗം തീവ്രമായ സമയത്ത് വിളിച്ചു പറഞ്ഞു, നീ ഇനി ആരു വിളിച്ചാലും എന്റെ നമ്പർ കൊടുക്കണ്ട. തന്റെ ജീവിതത്തിന്റെ അവസാനവും അദ്ദേഹം കണ്ടിരിക്കാം. തൂലികയിൽ ഇതുവരെ കേട്ടത് ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ എന്ന പുസ്തകം. തയ്യാറാക്കിയത് MR രവി നിലമ്പൂർ.
0: തൂലിക.
1: EGU എഡ്യൂക്കേഷൻ മാൾ കച്ചേരിപ്പടി മഞ്ചേരി.
2: തൂലിക
1: കേൾക്കാം തിങ്കളാഴ്ച രാവിലെ 7:50.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: കേൾക്കൂ വ്യാഴാഴ്ച രാവിലെ 8:20.
7: വാക്കും
6: പൊരുളും പ്രായോജകർ
7: പെരിഫറൽ വാസ്കുലാർ ഡിസീസ് നേരത്തെ കണ്ടെത്താം
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
9: പ്രായോജകർ
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി.
11: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.

0: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
1: ആകെ പേടിയാവുന്നു ഡോക്ടർ.
2: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
0: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: ഇപ്പോൾ തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്ത കലാരൂപമാണ് തിരുവാതിരക്കളി. മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അല്ലാതെയും അവതരിപ്പിക്കപ്പെടുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ശിവക്ഷേത്രങ്ങളിലും മറ്റും ശിവപാർവതിമാരെ സ്തുതിച്ചുകൊണ്ടും ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് തിരുവാതിര കളിപ്പാട്ട് പാടുന്നത് കലാമണ്ഡലം രേഖാകൃഷ്ണയും സംഘവും.

0: കലാമണ്ഡലം രേഖാകൃഷ്ണയും സംഘവും അവതരിപ്പിച്ച തിരുവാതിര കളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8 മണി കഴിഞ്ഞ് 23 സെക്കൻഡ്.
3: FM പ്രധാന വാർത്തകൾ.
2: സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. ബഹുമതി

സ്വീകരിച്ച പ്രധാനമന്ത്രി സീസൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോ എ ചേത്തലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. വയനാട് ജില്ലയിൽ

0: വാങ്ങും. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി പോയ 2783 പേർ ഇതുവരെ തിരിച്ചെത്തി. 4519 പേരാണ് ഇത്തവണ കണ്ണൂരിൽ നിന്ന് ഹജ്ജിന് പോയത്. ഒരു വർഷത്തെ ബോധവൽക്കരണ പരിപാടികളുമായി മലപ്പുറം ജില്ലാ മദ്യനിരോധന സമിതി ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ വഹീദ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങി മരിച്ചു. 7-ാം ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
5: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം, പ്രായോജികർ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
7: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
7: ഫോൺ 8129110887.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 1635 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5623 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
8: തീവണ്ടി സമയം, പ്രായോജികർ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
9: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
9: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
10: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
7: ശനിയും ഞായറും രാവിലെ 7:50.
8: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
1: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
1: CH സെന്റർ മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന OP പ്രവർത്തിക്കുന്നു.
12: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
1: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
12: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
1: ഫോൺ 9495777174.
13: കരിയർ ടിപ്സ്.
14: കേരളത്തിലും
13: ഇന്ത്യയിലെ മറ്റു പോലീസ്

0: സേനകളിലും ജോലി നേടാൻ എന്താണ് ചെയ്യേണ്ടത്? സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുന്നു.
1: കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിൽ ക്ലാസ് 1 തസ്തികയിലേക്ക് യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ വഴി ഐ പി എസ് ലഭിക്കുന്നവരെയാണ് നിയമിക്കുന്നത്. കേന്ദ്ര പോലീസ് സേനയിൽ 6 വിഭാഗങ്ങളാണ് ഉള്ളത്. 1 സി ആർ പി എഫ് അഥവാ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, 2 ബി എസ് എഫ് അഥവാ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, 3 സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, 4 ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, 5 സശാസ്ത്ര സീമാബൽ അഥവാ എസ് എസ് ബി, 6 ആസാം റൈഫിൾസ് എന്നിവയാണ് ഈ വിഭാഗങ്ങൾ. ഈ അർദ്ധസൈനിക വിഭാഗങ്ങളിലേക്ക് അസിസ്റ്റന്റ് കമാൻഡ് തസ്തികയിലേക്ക് യു പി എസ് സി അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ, ഇന്റർവ്യൂ എന്നിവ വഴി യുവതീ യുവാക്കളെ തെരഞ്ഞെടുക്കുന്നു. ഇതിനു പുറമെ മേൽപ്പറഞ്ഞ എല്ലാ അർദ്ധസൈനിക വിഭാഗങ്ങളിൽ ഓരോന്നും അതാതി വിഭാഗങ്ങളിലേക്ക് കോൺസ്റ്റബിൾമാരെ എഴുത്തു പരീക്ഷയുടെയും കായികക്ഷമത പരീക്ഷയുടെയും നിയമിക്കുന്നു. കേരള സംസ്ഥാനത്ത് പോലീസ് സർവീസിലേക്ക് സബ് ഇൻസ്പെക്ടർമാർ, സിവിൽ പോലീസ് ഓഫീസർമാർ തസ്തികകളിലേക്ക് പി എസ് സി വഴിയാണ് നിയമനങ്ങൾ നടത്തുന്നത്. എസ് ഐ തസ്തികയിൽ എഴുത്തു പരീക്ഷ, കായികക്ഷമതാ പരീക്ഷ എന്നിവ വഴിയും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു. പ്ലസ് ടു ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത.
0: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
4: കരിയർ ടിപ്സ്. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാസത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
7: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
5: തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.
4: ദിവസവും കാലത്ത് 6:35.
9: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
10: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
11: കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
12: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
11: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
13: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
14: ഇന്ന് 10:15 കേൾക്കാം ഫുട്ബോൾ ബീച്ച്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി.
15: സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
16: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
15: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്ക.
17: നീ എന്തിനാ വിമല അവനെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നേ? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാ മതിയല്ലോ.
15: കുട്ടികൾ കളിക്കട്ടെ.
16: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്
15: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
18: സൈബർ ജാലകം.
19: ഒരുപാട് വിൻഡോകൾ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഒറ്റയടിക്ക് എങ്ങനെ എല്ലാ വിൻഡോയും മിനിമൈസ് ചെയ്യാം?
0: ചില സമയത്തൊക്കെ കമ്പ്യൂട്ടറിൽ

0: പത്തും പതിനഞ്ചും ഒക്കെ വിൻഡോകൾ ഓപ്പണായി കിടക്കുന്നുണ്ടാവും. പല പല ആവശ്യങ്ങൾക്കായി ഓപ്പൺ ചെയ്തതായിരിക്കും അത്. പക്ഷേ ഇവയ്ക്കിടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെസ്ക്ടോപ്പിലോട്ട് വരേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഒന്നൊന്നായി മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണം. ഇതിന് ധാരാളം സമയമെടുക്കില്ലേ? അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം? ഒറ്റയടിക്ക് എല്ലാ വിൻഡോയും മിനിമൈസ് ചെയ്യുവാനുള്ള ഒരു മാർഗം വേണം. എന്നാൽ അതിനുള്ള ഷോർട്ട് കട്ട് പറയാം. ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ കീബോർഡിൽ വിൻഡോസിൻ്റെ ചിഹ്നമുള്ള ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ കീബോർഡിലെ ഡി എന്ന അക്ഷരവും അമർത്തുക. വിൻഡോ കീയും ഡിയും അമർത്തുക. ഇത് രണ്ടും ഒരുമിച്ച് അമർത്തിക്കഴിഞ്ഞാൽ എല്ലാ വിൻഡോകളും ഒറ്റയടിക്ക് മിനിമൈസ് ആവും. ശ്രദ്ധിക്കുക, ക്ലോസ് ആവില്ല, പകരം വിൻഡോകളെല്ലാം മിനിമൈസ് ആവുകയാണ് ചെയ്യുക. ഇങ്ങനെ മിനിമൈസ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ആക്ഷൻ എന്താണോ ആ കാര്യം നിർവഹിച്ചു. ഇത് കഴിഞ്ഞ് വീണ്ടും ഒറ്റയടിക്ക് മിനിമൈസ് ചെയ്യപ്പെട്ട എല്ലാ വിൻഡോകളും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും? കൺട്രോൾ ഡി ഒന്നുകൂടി അമർത്തണം. അപ്പോൾ ഈ ഷോർട്ട് കട്ട് മറക്കേണ്ട. വിൻഡോകൾ പലതും ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിൽ കൺട്രോൾ ഡി അമർത്തിയാൽ അവയെല്ലാം ഒറ്റയടിക്ക് മിനിമൈസ് ആവും. ഈ അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാൻ ഒരിക്കൽ കൂടി കൺട്രോൾ ഡി അമർത്തണം.
1: സൈബർ ജാലകം. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
4: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കാൻ കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി സ്മാമിലേക്ക് അപേക്ഷിക്കാം. പദ്ധതിയിലൂടെ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പ് അനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാകും. 2026-27 സാമ്പത്തിക വർഷത്തിലേക്ക് ഓൺലൈനായി 1 ജൂലൈ, അതായത് അടുത്ത മാസം 1 രാവിലെ 11 മുതൽ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 9400871570. പാലക്കാട് വ്യവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ അടുത്ത മാസം 6, 7, 13, 14, 20, 21, 27, 28 പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിക്കുന്നുണ്ട്. ഫോൺ നമ്പർ 0491255687, 0491255687. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: രസമുകുളം. നമ്മൾ ഹോട്ടലിൽ പോയി ഇഡലിയും ദോശയുമൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചുവന്ന നിറത്തിലുള്ള തക്കാളി ചട്ടിണി കിട്ടാറില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഈ തക്കാളി ചട്ടിണി? അതുണ്ടാക്കുന്ന വിധമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1/2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്തിളക്കണം. ഉഴുന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ 5 കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ചട്നിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി മുളക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഉണക്ക മുളകും എടുക്കാം. അധികം എരിവ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ അതിനുള്ളിലെ അരി കളഞ്ഞിട്ട് ഇട്ടുകൊടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ 5 അല്ലി വെളുത്തുള്ളി കൂടിയിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു

0: 15 ചെറിയ ഉള്ളി കൂടി ചേർത്ത് വഴറ്റണം. ഈ ഉള്ളി പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തോളൂ. ചെറിയ ഉള്ളി ചെറുതായി വഴന്നു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതുകൂടി ചേർക്കണം. ഈ തക്കാളി നന്നായി വഴന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ തീയണയ്ക്കാം. ഇത് തണുത്താൽ 2 ചേരുവകൾ കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കണം. 2 ടേബിൾസ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലയും. മല്ലിയില വളരെ കുറച്ച് ചേർത്താൽ മതി, അതായത് ഒരു തണ്ടിൽ നിന്ന് ഒരു 3 ഇല എടുത്താൽ മതിയാകും. ഇത് കൂടിപ്പോയാൽ നമ്മുടെ ചട്ടിനിയുടെ നിറവും രുചിയുമൊക്കെ മാറിപ്പോകും. ഇനി ഇതൊന്ന് താളിക്കുക കൂടി ചെയ്താൽ നമ്മുടെ തക്കാളി ചട്ടിനി റെഡിയായി. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കി 1 ടേബിൾസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ഉണക്കമുളകും ചേർത്തിളക്കി തീ നന്നായി കുറച്ചു വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചട്ടിനി കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തീ അണയ്ക്കാം. സാമ്പാറിന്റെയും വെള്ളച്ചട്ടിനിയുടെയുമൊക്കെ കൂടെ ഈ തക്കാളി ചട്ടിനി കൂടി കൂട്ടി ദോശ കഴിക്കണം. എന്താ ടേസ്റ്റ്! അപ്പോ തക്കാളി ചട്ടിനി ഉണ്ടാക്കുന്ന വിധം എല്ലാവർക്കും മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി വേഗത്തിൽ പറഞ്ഞു തരാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി 1/2 ടേബിൾസ്പൂൺ എണ്ണയൊഴിച്ച് അതിലേക്ക് 1 ടേബിൾസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്തിളക്കണം. ഉഴുന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ 5 കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ 5-6 അല്ലി വെളുത്തുള്ളി കൂടിയിട്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോൾ 1/15 ചെറിയ ഉള്ളി കൂടി ചേർത്ത് വഴറ്റണം. ചെറിയ ഉള്ളി ചെറുതായി വഴന്നു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 2 നല്ല പഴുത്ത തക്കാളി അരിഞ്ഞതുകൂടി ചേർക്കണം. ഈ തക്കാളി നന്നായി വഴന്ന് ഉണങ്ങി തുടങ്ങുമ്പോൾ തീയണയ്ക്കാം. ഇത് തണുത്താൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മല്ലിയിലയും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി 1 ടേബിൾസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ഉണക്കമുളകും ചേർത്തിളക്കി തീ നന്നായി കുറച്ചു വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തിളക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചട്ടിനി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തീ അണയ്ക്കാം. അപ്പോ നമ്മുടെ തക്കാളി ചട്ടിനി റെഡിയായിട്ടുണ്ടേ. ഈ പാചകക്കുറിപ്പ് നമുക്ക് അയച്ചു തന്നത് ആരാണെന്നോ? പെരിന്തൽമണ്ണ ഏലംകുളത്ത് നിന്ന് മിനി രാജേഷ്.
1: രസമുകുളം.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
5: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
6: ഇന്ന് 10:15 കേൾക്കാം ഫുട്ബോൾ ബീച്ച്.
7: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
8: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യു ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: മോള് ചിരിയടി പുതുമാരൻ വരുന്നിത പി മാധുരിയും കെ വി മുഹമ്മദ് സലീമും ആലപിച്ച ഗാനമാണ് തേനിശലിൽ ഇന്ന്. പി ടി അബ്ദുറഹിമാന്റെ രചന, എസ് വി പീർ മുഹമ്മദിന്റെ സംഗീതം.

0: പി ടി അബ്ദുറഹിമാന്റെ വരികൾക്ക് എസ് വി പീർ മുഹമ്മദ് ഈണം നൽകി പി മാധുരിയും കെ വി മുഹമ്മദ് സലീമും ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: ഐ ക്യു ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ സമാപിക്കുന്നു.
0: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐ ക്യു ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.
2: ചെറിയ തവണകളിൽ വലിയ ലാഭവുമായി പിട്ടാപ്പിളിൽ 10 days 10 schemes മൺസൂൺ EMI ഫെസ്റ്റ്.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺസ്, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഈസിയായി ഫിനാൻസ് ചെയ്യുമ്പോൾ നേടാം ഉറപ്പായ സമ്മാനങ്ങൾ.
2: 4000 രൂപ മുതൽ ഫിനാൻസ് സൗകര്യം, നോ കോസ്റ്റ് EMI, 1 EMI ഫ്രീ തുടങ്ങിയ 10 അത്യാകർഷകമായ ഫിനാൻസ് ഓഫറുകൾ
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
4: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
6: പ്രിയപ്പെട്ടവരെ, ഇനി ഇന്ന് FM ശുഭദിനത്തിന്റെ ആദ്യ ഭാഗത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കാനുള്ള സമയമായി.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
7: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
8: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം, എനിക്കൊന്നും കാണില്ലേ. തിമിരത്തിന്റെ ഏനക്കെടുണ്ടോന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടിവരുന്നാ തോന്നണ.
7: നേരം പുലാമന്തോള് വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയ്ക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
8: എന്നാ ഞമ്മക്ക് ശ്രീകാന്ത് നേത്രാലയിലേക്ക് തന്നെ പോകാം.
6: ഇന്ന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നത് എന്തിന്റെ പരമ്പരാഗതമായ പേരാണ്? സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നത് എന്തിന്റെ പരമ്പരാഗത

0: ഫലപ്രദമായ പേരാണ്. ഉത്തരം ശ്രദ്ധിച്ചോളൂ, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പേരാണ് സ്പിരിറ്റോ സോൾട്ട് എന്നത്. സ്പിരിറ്റോ സോൾട്ട് എന്നാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ പരമ്പരാഗതമായ പേരാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പരമ്പരാഗതമായ പേരാണ്. ഉപ്പും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം വഴിയാണ് ഇത് പണ്ടുകാലത്ത് നിർമ്മിച്ചിരുന്നത്. വ്യാവസായിക ആവശ്യങ്ങൾക്കും വീടുകളിലെ കടുപ്പമേറിയ അഴുക്കുകൾ നീക്കം ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് എഫ് എം ശുഭദിനത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുധീർ ബാബു, കൂടെ മുഹസിന നൂറുൽ അമീൻ. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്ന് തൽക്കാലം എഫ് എം ശുഭദിനത്തിൽ നിന്ന് വിട പറയുന്നു.
1: ഇതുവരെ കേട്ടത്
2: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
2: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ആരോഗ്യം സർവധനാൽ പ്രധാനം.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 04933299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. ഈ പരിപാടിയിൽ പെരിഫിറൽ ന്യൂറോപ്പതിയെപ്പറ്റി സംസാരിക്കാനായി കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ ഇന്ന് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് കൈകാലുകളിൽ വരുന്ന തരിപ്പ് എന്താണെന്നും അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും അതിനുള്ള ചികിത്സാ രീതികളും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചോദിച്ചറിയാം. ഡോക്ടറെ നമുക്ക് സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
0: ഡോക്ടർ. പെരിഫിറൽ ന്യൂറോപ്പതി, പേര് കേൾക്കുമ്പം നമ്മൾ ആകെപ്പാടെ ഇതുവരെ കേൾക്കാത്ത

0: ഒരു കാര്യമാണെന്ന് വിചാരിക്കും. പക്ഷെ വളരെ സിമ്പിളാണ്, നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ വരുന്ന തരിപ്പാണ് ഈ ഒരു രോഗം. പക്ഷേ ഇത് വെറും തരിപ്പെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ ഒട്ടും ശരിയല്ല. വളരെയധികം വിഷമങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ പെരിഫറൽ ന്യൂറോപ്പതി. എന്തെല്ലാമാണ് ഡോക്ടറെ ഈ കൈകാലുകളിൽ തരിപ്പ് വരുന്നതിന്റെ കാരണം?
1: കൈകാലുകളിൽ തരിപ്പ് വരുന്നതിന്റെ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കാരണം പെരിഫറൽ ന്യൂറോപ്പതി തന്നെയാണ്. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ, വളരെ ലളിതമായി പറഞ്ഞാൽ, ബ്രെയിനിന്റെയും സ്പൈനൽ കോർഡിന്റെയും പുറത്ത് നമ്മുടെ കൈകാലുകളിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും പോകുന്ന സന്ദേശങ്ങൾ എത്തിക്കുന്ന ഞരമ്പുകൾക്ക് ക്ഷതമേൽക്കുന്ന അവസ്ഥയാണ്. മറ്റൊരു കാരണം റാഡിക്കുലോപ്പതിയാണ്. റാഡിക്കുലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിലെ കശേരകൾക്കിടയിലൂടെയാണ് ഞരമ്പുകൾ പുറത്തോട്ട് പോകുന്നത്, കയ്യിലോട്ടും കാലിലോട്ടും. ആ ഞരമ്പുകൾക്ക് ഡിസ്ക് ബൾജ് കാരണമോ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, ആക്സിഡന്റ് കാരണമോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഞരമ്പ് കുടുങ്ങിപ്പോവുക, അതിനെയാണ് റാഡിക്കുലോപ്പതി എന്ന് പറയുന്നത്. ഇത് കഴുത്തിന്റെ ഭാഗത്താണ് കുടുങ്ങിപ്പോകുന്നതെന്നുണ്ടെങ്കിൽ കൈകാലുകളിലേക്ക്, പ്രധാനമായിട്ടും കൈയിലേക്കാണ് തരിപ്പ് അനുഭവപ്പെടുക. ഈ തരിപ്പിന്റെ കൂടെ ഷോക്ക് അടിക്കുന്ന പോലെ പെട്ടെന്ന് നമ്മൾ കഴുത്ത് ബെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഷോക്ക് പോലുള്ള തരിപ്പ് ഉണ്ടാവും. ഇനി ഇത് നടുവിന്റെ ഭാഗത്ത്, താഴ്ഭാഗത്താണ് ഈ ഡിസ്കിന്റെ പ്രശ്നം അഥവാ നട്ടലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ അതിനെ നമുക്ക് കാലിലോട്ടായിരിക്കും ഈ ഷോക്ക് അടിക്കുന്ന പോലത്തെ തരിപ്പ് അഥവാ വേദന, കടച്ചിൽ, ബലക്കുറവ് ഈ രീതിയിൽ വരാം. മറ്റൊരു കോമൺ കാരണം നമ്മൾ കാണുന്നത് ഞരമ്പ് കുടുങ്ങിപ്പോവുക അഥവാ എൻട്രാപ്മെന്റ് ന്യൂറോപ്പതി. ഞങ്ങളുടെ ഭാഷയിൽ കോമൺ ആയിട്ട് കാണുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം. കൈയിന്റെ റിസ്റ്റിന്റെ അവിടെ നമ്മുടെ കയ്യിലോട്ട് പോകുന്ന ഒരു മെയിൻ ഞരമ്പ് കുടുങ്ങിപ്പോവുക, അതേപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് കയ്യിലോട്ട് തരിപ്പ് അനുഭവപ്പെടുക, നമുക്ക് ഈ തുണി പിഴിയുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിനൊരു ഒരു തരിപ്പ് അനുഭവപ്പെടുക, കയ്യിനൊരു ബലം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുക, കുഴയുന്ന പോലെ തോന്നുന്നവ, കടച്ചിൽ വരിക, ഇതെല്ലാം അനുഭവപ്പെടാം. ഇതേപോലെ തന്നെ ഇത് രണ്ട് കയ്യിലും വരാം, ഒരു കയ്യിലോ അല്ലെങ്കിൽ രണ്ട് കയ്യിലോ ഒരുമിച്ചും വരാറുണ്ട്. പ്രധാനമായിട്ട് രാവിലെ ആയിരിക്കും ഇത് കൂടുതൽ ആളുകൾക്ക് കാണപ്പെടുന്നത്. ഇതേപോലെ തന്നെ കാലിലും ഞരമ്പ് കുടുങ്ങിപ്പെടുന്ന അവസ്ഥയുണ്ട്. അത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഷൂസ് ഇടുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ ആളുകൾക്ക് ഈ ടാർസൽ ടണൽ സിൻഡ്രോം, കാലിൽ ഒരു കനാലിൽ ഞരമ്പ് കുടുങ്ങിപ്പോവുക, അതിന്റെ ഭാഗമായിട്ട് ഒരു വിരലിലേക്ക് മാത്രം, ചിലപ്പോൾ ചെറുവിരലിലോട്ട് മാത്രം, ചിലപ്പോൾ തള്ളവിരലിലോട്ട് മാത്രം ഒരു മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടാം. മറ്റൊരു കോമൺ കാരണം മസ്തിഷ്കത്തിലുണ്ടാവുന്ന ചില അപസ്മാരത്തിന്റെ, പലർക്കും അറിയില്ല, ഈ അപസ്മാരത്തിന്റെ ഭാഗമായിട്ടും ചിലർക്ക് പെട്ടെന്ന് തരിപ്പ് അനുഭവപ്പെടാം. അത് ഞങ്ങൾ സെൻസറി സീഷേഴ്സ്, ഫോക്കൽ സെൻസറി സീഷേഴ്സ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇത്തരം അവസ്മാരങ്ങളിൽ രോഗിക്ക് ബോധം നഷ്ടപ്പെടില്ല. നമുക്ക് സാധാരണ കാണുന്ന പോലെ ബലം പിടിക്കുന്നതോ നാവ് കടിക്കുന്നതോ മൂത്രം പോകുന്നതോ ഒന്നും ഇതിലുണ്ടാവില്ല. പക്ഷെ ചില വിചിത്രമായ ലക്ഷണങ്ങൾ, അതിൽ കൈയിന്റെ വിരൽ തുമ്പിൽ ഒരു തരിപ്പ് വരുന്നു, പിന്നീട് അത് ഒരു പെട്ടെന്ന് അത് വ്യാപിക്കുന്ന പോലെ തോന്നുന്നു, ശരീരത്തിലോട്ട് ചിലപ്പോൾ മുഖത്തോട്ടൊക്കെ അത് വ്യാപിച്ചേക്കാം, അത് ചിലപ്പോൾ നിമിഷങ്ങൾ മുതൽ മണിക്കൂറുകൾ വരെ നിലനിന്നേക്കാം. മറ്റുള്ള കാര്യങ്ങൾ സമ്മർദ്ദമാണ്, മനസ്സിന്റെ സമ്മർദ്ദം, ആൻസൈറ്റി, വൈകാരികമായ ബുദ്ധിമുട്ടുകളൊക്കെ പല രീതിയിലാണ് ശരീരത്തിൽ പ്രകടിപ്പിക്കുക. അതിലൊരു കോമൺ ആയിട്ടുള്ള സിംപ്റ്റമാണ് ആ സമ്മർദ്ദം തരിപ്പിന്റെ രൂപത്തിൽ അത് പുറത്തോട്ട് വരുന്നതാണ്. അപ്പൊ അയാൾക്ക് അതിനനുസരിച്ചുള്ള ചികിത്സയും അതിനനുസരിച്ചുള്ള ഇത് വേണ്ടതാണ്.
0: പെരിഫിറൽ ന്യൂറോപ്പതിയിൽ കൈകാലുകളിൽ തരിപ്പ് വരുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് പറയാമോ?
1: പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം ഞാൻ പറഞ്ഞു തന്നെയാണ് തരിപ്പ്. പക്ഷെ അത് അനുഭവപ്പെടുന്നത് പലർക്കും പല രീതിയിലാണ്. ചില ആളുകൾക്ക് അത് മരവിപ്പ്, സ്പർശനമില്ലാത്ത അവസ്ഥ, ചില ആൾക്കാർക്ക് അത് ഒരു സൂചി കൊണ്ട് കുത്തുന്ന രീതിയിലാണ് അനുഭവപ്പെടുക. പ്രധാനമായിട്ടും കാലുകളിലും കൈകളിലുമാണ് ഇത് കോമൺ ആയിട്ട് അനുഭവപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് ചുട്ട് നീറുന്ന പോലെ തോന്നാം, ചില ആളുകൾ ഞങ്ങളോട് ഉറുമ്പരിക്കുന്നു എന്നുള്ള കംപ്ലൈന്റുമായി വരാറുണ്ട്. മരവിക്കൽ, പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ മരവിപ്പ് കാരണം പലർക്കും കാലിലെ ചെരുപ്പൊക്കെ നഷ്ടപ്പെടും. നടക്കുന്ന സമയത്ത് അവരറിയാതെ തന്നെ കാലിലെ ചെരുപ്പുകൾ നഷ്ടപ്പെടും. ഈ സ്പർശനശേഷി പോകുന്നത് കാരണം അവർക്ക് കാലുകളിൽ മുറിവുണ്ടാവും, ചിലപ്പോൾ അവർക്ക് പൊള്ളലേൽക്കും, അവരറിഞ്ഞു അറിയില്ല. പലപ്പോഴും ആ മുറിവ് ഉണങ്ങാതെ പഴുത്തു പോകുന്നതൊക്കെ വ്രണങ്ങളായി മാറുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് ഏറ്റവും കോമൺ കാരണം ഡയബറ്റിക് ന്യൂറോപ്പതിയാണല്ലോ. ഡയബറ്റിക് ന്യൂറോപ്പതി രണ്ട് കൈകളെയും കാലുകളെയും ഒരുപോലെ ബാധിക്കും. കാലിന്റെ പെരുവിരലിൽ തുടങ്ങി മുട്ടുവരെ വ്യാപിക്കും. കയ്യിലാണെങ്കിൽ കൈയിന്റെ വിരലിന്റെ തുമ്പിൽ തുടങ്ങി റിസ്റ്റ് വരെ അത് വ്യാപിക്കും. പൊതുവെ രാത്രി സമയത്തായിരിക്കും മിക്കവാറും ആളുകൾക്ക് ഈ പ്രശ്നം കൂടുതലുണ്ടാകും. പല ആളുകളുടെയും ഉറക്കം നഷ്ടപ്പെടുന്നതിന്റെ ഒരു മെയിൻ കാരണം ഡയബറ്റീസ് രോഗികളുടെ ന്യൂറോപ്പതിയാണ്.
0: ഈ കൈകാലുകളിൽ തരിപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: പെരിഫറൽ ന്യൂറോപ്പതി വരാനുള്ള ഏറ്റവും മുഖ്യമായ കാര്യം

0: കാരണം നമ്മുടെ രാജ്യത്ത് പ്രമേഹം തന്നെയാണ്, ഡയബറ്റീസ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സ്ഥലമാണല്ലോ. പലർക്കും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ രക്തത്തിന്റെ പഞ്ചസാര ഉയരുന്നതും കുറയുന്നതും ഒരുപോലെ തന്നെ ഞരമ്പുകളുടെ ശേഷി നശിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കോമൺ ആയിട്ടുള്ള കാരണം വൈറ്റമിന്റെ കുറവാണ്. ശരീരത്തിലെ വൈറ്റമിൻ B12, B1, B6, തയമിൻ, പിറിഡോക്സിൻ മുതലായ വൈറ്റമിനുകൾ കുറയുമ്പോൾ ഞരമ്പുകളുടെ ശേഷി കുറയുന്നതും ഞരമ്പുകളുടെ ആരോഗ്യം കുറയാം. ആ സമയത്ത് അതിന്റെ ഭാഗമായി തരിപ്പ് അനുഭവപ്പെടാം. ഇങ്ങനത്തെ രോഗികളിൽ, വൈറ്റമിൻ കുറവുള്ള രോഗികളിൽ തരിപ്പിനേക്കാൾ ഉപരി ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കൂടുതലുണ്ടാവാറ്. എനിക്ക് ചവിട്ട് ശരിക്കും കിട്ടുന്നില്ല, ചവിട്ട് ഉറയ്ക്കുന്നില്ല, അങ്ങനത്തെ കംപ്ലൈന്റുകളാണ് പൊതുവെ കേൾക്കാറുള്ളത്. അതിന്റെ പുറമെ അവർക്ക് ആടിപ്പോകുന്ന അവസ്ഥ, ഇടക്ക് വീഴ്ചകൾ ഉണ്ടാവുക, ഒഴുകി നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, നടക്കുമ്പോൾ ഒഴുകി നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, ഇതൊക്കെ പലപ്പോഴും രോഗികൾ പറയാറുണ്ട്. ഇത് വരുന്നത് പ്രിഡോമിനന്റ്ലി വെജിറ്റേറിയൻ സസ്യാഹാരം കഴിക്കുന്നവർക്കാണ്. എന്നാൽ നോൺ വെജ് കഴിക്കുന്നവർക്കും വരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരുപക്ഷെ കുടലിലോ അല്ലെങ്കിൽ വയറിലോ പുണ്ണോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരം സ്വീകരിക്കാതിരിക്കാം. ആ സമയത്ത് അത് വരാം, ചില മരുന്നുകളുടെ ഭാഗമായിട്ടും വരാം. മറ്റ് കാരണങ്ങൾ മദ്യമാണ്. മദ്യം ഞരമ്പുകളെ വളരെയധികം നശിപ്പിക്കുന്ന ഒന്നാണ്. മദ്യപാനികൾക്ക് പെരിഫറൽ ന്യൂറോപ്പതി വരാനുള്ള സാധ്യത വളരെ അധികമാണ്. പിന്നെ ചില മരുന്നുകൾ, കീമോതെറാപ്പി, ക്യാൻസറിന്റെ മരുന്നുകൾ, TB രോഗവുമായി ബന്ധപ്പെട്ട മരുന്നുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നീട് വരുന്നത് ഇൻഫെക്ഷനുകളാണ്. HIV, Hepatitis B, Hepatitis C, ചില വൈറസുകൾ, ഇതെല്ലാം ഞരമ്പ് തളർച്ച അഥവാ പെരിഫറൽ ന്യൂറോപ്പതി ഉണ്ടാക്കാം. മറ്റ് കാരണമെന്ന് പറയുന്നത് വാതരോഗങ്ങളാണ്. ആമവാദം, ലൂപ്പസ് മുതലായവയൊക്കെ വാസ്കുലേറ്റിക് ന്യൂറോപ്പതി അഥവാ വാതരോഗം കാരണമുള്ള ന്യൂറോപ്പതി ഉണ്ടാക്കാം.
1: പെരിഫറൽ ന്യൂറോപ്പതി അഥവാ കൈകാലുകളിൽ വരുന്ന തരിപ്പ്, ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാനാണ്. അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കായി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: താങ്ക് യു.
1: ഈ പരിപാടിയുടെ രണ്ടാം ഭാഗം നമുക്ക് നാളെ രാവിലെ 8:25 കേൾക്കാം.
2: സൌത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാം.
2: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
4: നിങ്ങൾക്കായി സമർപ്പിച്ചത്
5: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റും 39 സെക്കൻഡും.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ജരി.
0: മലയാളത്തിന്റെ ഹൃദയതാളം മഞ്ചേരി FM-ൽ ഇത് ചിത്രമഞ്ജരിയുടെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇഷ്ട ചലച്ചിത്രഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനും പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നതിനുമായി മഞ്ചേരി FM-ന്റെ ടെലിഫോൺ ലൈനുകൾ ഇതാ തുറന്നിരിക്കുകയാണ്. നമ്പറുകൾ 04-83-29-50-300, രണ്ടാമത്തെ നമ്പർ 04-83-29-50-800. ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ മുഹസന നൂറുലമീനാണ്, കൂടെ സുധീർ ബാബു, സാങ്കേതിക സഹായം സേതലവി മഞ്ചേരി. അപ്പോൾ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 04-83-29-50-300, രണ്ടാമത്തെ നമ്പർ 04-83-29-50-800. ചിത്രമഞ്ജരിയിൽ ഇതാ ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
3: ഹലോ,
0: നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: നമസ്കാരം, ഞാൻ രാജി മരത്തങ്കോടാണ് വിളിക്കുന്നത്.
0: ഓ, രാജി മരത്തങ്കോട്.

0: രാജീവ് മരത്തങ്കോടിനെ വായിക്കാത്തൊരു ദിവസം പോലും അല്ലെ? കത്തുകളൊക്കെ സ്ഥിരമായിട്ട് എഴുതുന്ന മഞ്ചേരി എഫ് എമ്മിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. എന്തൊക്കെയുണ്ട് രാജി ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ, കാരണം എപ്പോഴും മഞ്ചേരി എഫ് എമ്മിന്റെ കൂടെ ഉള്ള ആളാണല്ലോ അല്ലേ? അതെ. എവിടെയാ മഞ്ചേരിയിൽ? മഞ്ചേരി മരത്തങ്കോട് അല്ലേ വീട്? ഓ, അത് ശരി, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എനിക്കെന്നാല് അതറിയില്ലായിരുന്നു. ഐ മീൻ രാജി രാജി എന്നെ കേൾക്കാറുണ്ടായിരുന്നുള്ളൂ. ഓ, അത് ശരി. തൃശ്ശൂർ എവിടെയാ? മരത്തങ്കോട് എന്ന് പറയുമ്പോ ഏത് ഭാഗത്താ? കുന്നംകുളത്ത്. ഓ, അത് ശരി. അപ്പോ മാപ്പിലുള്ള കുന്നംകുളാണല്ലേ. എന്തൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെ ഉള്ളത് പറയൂ.
1: വീട്ടില് ഞാൻ തന്നെയുള്ളൂ ഇപ്പൊ, ഞാനും ഹസ്ബൻഡും മോളും.
0: മോളുടെ കല്യാണം കഴിഞ്ഞതാന്നാ പറഞ്ഞത്? ഓ, അത് ശരി. അതെവിടെയാ? ശരി. പിന്നെ ഭർത്താവ് രാജി? ചേച്ചി ജോലിക്ക് ഒന്നും പോകുന്നില്ല, ഹൗസ് വൈഫ് ആണോ?
1: ഇപ്പൊ ജോലിക്ക് പോണില്ല, ജോലിക്ക് പോകുന്ന നിർത്തി.
0: എങ്ങനെ?
1: ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ജോലിക്ക് പോകാൻ.
0: ഓ, ഒരു വർഷം ആയിട്ടേ ഉള്ളൂ. റെസ്റ്റ് ആണ് അല്ലേ? ഇനി തൊട്ട് വിശ്രമ ജീവിതമാണോ ഉദ്ദേശിച്ചത്, അതോ വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടാണോ? അതെ അല്ലേ, ജോയിനി മതി അല്ലേ എന്നാണോ ഉദ്ദേശിച്ചതല്ലേ? എന്തൊക്കെയാണ് പിന്നെ ഈ ഒഴിവുകൾ, എങ്ങനെയൊക്കെയാണ് ചെലവഴിക്കാറ്? ആ, ഇഷ്ടപ്പെട്ട പാഷൻസ് അല്ലെങ്കിൽ ഹോബീസ് എന്ന് വേറെ ഒന്നും ഇല്ലേ? ഈ റേഡിയോ കേൾക്കുന്നതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ? എന്താ? വായിക്കും അല്ലേ, വായനയാണ് അപ്പൊ പിന്നെ ഉള്ളത് കൂടെ അല്ലേ? അല്ലേ, ഭർത്താവ് ജോലിക്കും പിന്നെ വീട്ടില് പിന്നെ തനിച്ചാന്നല്ലേ പറഞ്ഞത്? അയ്യോ, രാജി ചേച്ചിയുടെ ഫോൺ കട്ടായി പോയല്ലോ. കുഴപ്പമില്ല, എന്തെന്നായാലും രാജി പിന്നീട് ഒരിക്കലും ഇനിയും വിളിക്കാൻ കേട്ടോ, അന്നേരം കൂടുതൽ സംസാരിക്കാം. ഇപ്പൊ നമുക്ക് രാജി ചേച്ചിക്കായിട്ട് ഒരു പാട്ട് കേൾപ്പിക്കാം അല്ലേ? അത് എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന ചിത്രത്തിലെ ഗാനമാവട്ടെ. കൈതപ്രം എഴുതി, സംഗീതം പകർന്ന് സംഗീത സജിത് ആലപിച്ചത്.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിലെത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.

0: പ്രേരെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ അറിയാമല്ലോ അല്ലേ? 0483295003 രണ്ടാമത്തെ നമ്പർ 0483295008 00. അതെ, മഞ്ചേരി എഫ് എമ്മിലെ ഫോണുകൾ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാനും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കേൾപ്പിക്കാനും നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനുമായിട്ടൊക്കെ. ദാ നമ്മുടെ അടുത്ത ശ്രോതാവ് എത്തിയിട്ടുണ്ട്. ആരാണ്? ഹലോ.
1: ഹലോ,
0: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? കേട്ടില്ല. ആ, പുല്ലാര വീമ്പൂരിൽ നിന്നും. ഓ ഓക്കെ, ആരാ വിളിക്കുന്നത് വീമ്പൂരിൽ നിന്നും?
1: ഹുസൈൻ ആണ്.
0: ഹുസൈൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹുസൈൻ?
1: പരമസുഖം. ലോകത്തിന്റെ ലോകത്തിലെ അങ്ങനെ പോകുന്നു.
0: എങ്ങനെ
1: കളി? കളിയൊക്കെ ആയിട്ട് പോകുന്നു.
0: കളി കണ്ട്? ഇന്നും കണ്ടിരുന്ന?
1: രാത്രി കണ്ടിരുന്ന.
0: കളി ആവേശമുള്ളവർക്ക്, കളിപ്രേമികൾക്കായിട്ട്, ഫുട്ബോൾ പ്രേമികൾക്കായിട്ട് ഒരു ടെലിഫോൺ ലൈവ് മഞ്ചേരി എഫ് എമ്മിൽ വേറെ ഉണ്ട്, അറിയില്ലേ?
1: ആൾക്ക്
0: വിളിച്ചിരുന്നു. ഓ ഓക്കെ ഓക്കെ, എങ്കിലും പറയൂ, ഏതാണ് ടീം?
1: ടീമില്ല, നല്ല കളി.
0: നല്ല കളി. ആരാണോ കളിക്കുന്ന അവരാണ് നിങ്ങളുടെ ടീം അല്ലേ? അപ്പൊ നിങ്ങളുടെ ടീം എന്തായാലും കപ്പടിക്കുമല്ലോ. അതിന് എന്ത് തന്നെയായാലും നമ്മള് പ്രോത്സാഹിപ്പിക്കും. അതെ, കളി മാത്രല്ല, എന്തെന്നായാലും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈൻ അല്ലേ? ഏതാ പാട്ട് വേണ്ടതെന്ന് പറയോ.
1: ഏതാ പാട്ട്? അങ്ങനെയൊന്നും ആലോചിച്ച് വെച്ചിട്ടൊന്നുമില്ല.
0: ഓ, അത് ശരി. എല്ലാ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പാട്ടും ഇഷ്ടാ. നല്ലതിനൊക്കെ ഇഷ്ടാന്ന് പറഞ്ഞ പോലെ. എന്നാ പിന്നെ ഏതെങ്കിലും ഒരു പാട്ട് അങ്ങോട്ട് കേൾക്കാം അല്ലേ? അല്ല, പിന്നെ എന്തൊക്കെയാ വീട്ടില്? വേറെ ആർക്കും ഒന്നും പറഞ്ഞില്ല.
1: വീട്ടില് മോളുണ്ട്, പിന്നെ വൈഫുണ്ട്, പിന്നെ

0: മോൻ മോനും പിന്നെ മോനും മരുളും അവിടെയാണ്, ദുബായിയാണ്.
1: ദുബായിലാണ്?
0: ആ, ഒരു മോളെ കെട്ടിച്ചിട്ടുണ്ട്.
1: ഓക്കെ.
0: മോളക്ക് രണ്ട് കുട്ടികളുണ്ട്.
1: അപ്പോ നിങ്ങൾ ഹുസൈൻ ഖാൻ ദുബായിൽ പോയിരുന്നോ?
0: ഞാനിട്ട്
1: പിന്നെ പറയാ, 10-30 കൊല്ലം. ഞാനൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം, 1 വർഷം പ്രതീക്ഷിച്ചിടത്തുന്നൊക്കെയാണ്. ഓ, അത്രയും വർഷം പ്രവാസിയായിരുന്ന ആളായിരുന്നു അല്ലേ. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്രയായി? ആ, കോവിഡ് ടൈമിൽ അന്ന് നാട്ടിൽ വന്നതാ അല്ലേ. ഓ, അന്ന് ജോലി നഷ്ടപ്പെട്ട് വന്നതാണോ? അതോ അന്ന് പിന്നെ നാട്ടിൽ വന്നവർക്ക് തിരികെ പോവാനാത്ത അവസ്ഥയൊക്കെ ആയിരുന്നല്ലോ അല്ലേ. ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സ്ഥിതി വിശേഷമായിരുന്നു അല്ലേ ആ ഒരു കോവിഡ് ടൈം എന്ന് പറഞ്ഞല്ലേ. ആ, അങ്ങനെ പിന്നെ നാട്ടില് കൂടി എവിടെയായിരുന്നു അന്ന് ഹുസൈൻ ഖാൻ? എവിടെയായിരുന്നു ഉണ്ടായിരുന്നേ? ഓ, സൗദിയില്. മക്കത്തായിരുന്നു അല്ലേ. ഓക്കെ. ഇവിടെയൊക്കെ എല്ലാവർക്കും സുഖം. ആയിക്കോട്ടെ, എന്നാ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ. ആ, ആയിക്കോട്ടെ എന്നാ. വളരെ നന്ദി ഹുസൈൻ ഖാൻ. ചിത്രമഞ്ജരിയിലേക്ക് ഇനി പിന്നീട് ഒരു ദിവസം പിന്നെ സംസാരിക്കാം കേട്ടോ. ഓക്കെ. വീമ്പൂരിൽ നിന്നും വിളിച്ച ഹുസൈൻ ഖാൻക്കും വേണ്ടി ഈ പാട്ട് കേട്ടാലോ. ഏതാണ് ആ പാട്ട്? കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ പാട്ടാണ്. VR പ്രസാദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകിയത്.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
3: TNT Apply.

0: ചിത്രമഞ്ജരി.
1: പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ ചിത്രമഞ്ജരി ഇതാ തുടരുകയാണ്. നമ്മുടെ ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ദാസൻ.
1: ദാസൻ?
2: ആ,
1: ദാസൻ എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ തിരൂർ മംഗലം.
1: തിരൂർ നല്ലേ?
2: മംഗലം, മംഗലം.
1: ആ, ഓക്കെ. എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഒരു കാഴ്ച പരിമിതിയുള്ള ആളാണ്.
1: ഓ, അത് ശരി. ഓക്കെ. ആ, അപ്പൊ വീട്ടില് തന്നെയാണോ?
2: ആ, വീട്ടിലാണ്.
1: ആ, ഓക്കെ. ഒന്നും പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അല്ലേ?
2: ഇല്ല, രണ്ടര വർഷമായിട്ട്.
1: രണ്ടര വർഷമായിട്ടാണോ കാഴ്ച നഷ്ടപ്പെട്ട്? പൂർണ്ണമായി നഷ്ടപ്പെട്ടോ അതോ?
2: പൂർണ്ണമായിട്ടില്ല, നിഴല് പോലെ കാണും.
1: ഓ, നിഴല് പോലെ കാണും. അപ്പൊ യാത്ര ചെയ്യാനൊക്കെ തനിച്ച് പോവാൻ പറ്റുമോ?
2: ആ, വീട്ടിന്റെ അടുത്ത് ഓട്ടോറിക്ഷ വരും.
1: ആ,
2: കയറി പോവും.
1: കയറി എല്ലായിടത്തും എത്തും അല്ലേ?
2: ആ,
1: പിന്നെ ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്.
2: ആ, ശബ്ദം
1: ശബ്ദം കേട്ടാല് അറിയാം. അങ്ങനെയാണല്ലേ. ഓക്കെ. ഡോക്ടറൊക്കെ കാണിച്ചിരുന്നില്ലേ അന്ന്?
2: ആ, കാണിക്കാറുണ്ട്.
1: ആ, ഓക്കെ ഓക്കെ. അപ്പോ സുഖം, മരുന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതോ പ്രായത്തിൽ
2: കഴിക്കുന്നുണ്ട്.
1: ശരിയായിക്കോളൂ കേട്ടോ. അപ്പോ പിന്നെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്?
2: വീട്ടിൽ എന്റെ ഭാര്യ, ഒരു മകള്.
1: ഭാര്യയും മകളും? ഓക്കെ. പിന്നെ എങ്ങനെ?
2: അനിയുണ്ട്.
1: ആ,
2: അമ്മയുണ്ട്.
1: ആ, അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു കൂട്ടുകുടുംബാണ്. അത് ശരി. മകള് പഠിക്കുകയാണോ?
2: ആ, മോള് പി ജി കഴിഞ്ഞിരിക്കുക.
1: പി ജി കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ എന്താ പി എസ് സി ഒക്കെ നോക്കായിരിക്കും?
2: ആ, പി എസ് സി പഠിക്കുന്നുണ്ട്.
1: ഓക്കെ. അപ്പോ മുൻപ് എന്തായിരുന്നു ദാസ് ചേട്ടൻ ജോലി ചെയ്തിരുന്നത്? എവിടാ?
2: ഗൾഫിൽ. പതിനഞ്ച് വർഷം.
1: ഓ, ഗൾഫിൽ തന്നെ ആയിരുന്നു. അവിടുന്ന് വയ്യാതായി പോന്നതാണോ അതോ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ കാണ? ഓക്കെ. ഗൾഫിൽ എവിടെയായിരുന്നു?
2: ഗൾഫിൽ ഒമാൻ.
1: ഒമാൻ. ഏത് പാട്ടാ ദാസേട്ടന് വേണ്ടത്? അത് ആദ്യം ഒന്ന് പറയൂ.
2: എനിക്ക് നീയോ ഞാനോ എന്നുള്ള സിനിമയിലുള്ള പാട്ടുകളുണ്ട്. മംഗലം പാലിയേറ്റീവ്.
1: മംഗലം പാലിയേറ്റീവ് ക്ലിനിക്കിലെ
2: എല്ലാ സ്റ്റാഫുകൾക്കും.
1: ഓ, ഓക്കെ ഓക്കെ. അവിടെയൊക്കെ മംഗലം അല്ലേ? തിരൂർ മംഗലം. ഓക്കെ. ഏത് പാട്ടാന്ന്? ആ സിനിമയിലെ ഏത് പാട്ടാ?
2: നീയോ ഞാനോ എന്ന സിനിമയില് ഏതോ ഒരു പൊൻകിനാവായി. ഏതോ ഒരു പൊൻകിനാവായി നീയതന്നല്ലോ, ആ പാട്ടാണ് കേൾക്കേണ്ടത്.
1: ആയിക്കോട്ടെ, പാട്ട് കേൾക്കാം. അപ്പോ മംഗലം പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലെ എല്ലാവരോടും പ്രത്യേകിച്ച് ഒരു സ്നേഹമാണല്ലേ?
2: അവരാണ് നമ്മളെ കാല് ശരിയായിരുന്നു.
1: എങ്ങനെ അതോ മുറിവ് എങ്ങനെ പറ്റിയായിരുന്നു?
2: ശ്രമിച്ചും പരിശ്രമിച്ചിട്ടാണ് അത് ശരിയായത്.
1: കേട്ടില്ല.
2: മൂന്ന് വർഷേ
1: ആ
2: സമയത്ത് ആ മുറി മാറാന്
1: ആണോ? അപ്പൊ അവര് കൃത്യമായിട്ടുള്ള അവരുടെ ഒരു പരിചരണമൊക്കെ കൊണ്ടല്ലേ? അവരുടെ പരിചരണം ഉണ്ടായിരുന്നു ദാസേട്ടന്?

0: അതാണ് ഈ പാലിയേറ്റീവ് സൊസൈറ്റി ഒക്കെ അല്ലേ, പാലിയേറ്റീവ് കെയറിലെ ആളുകള് നമ്മൾക്ക് സമൂഹത്തിന് ചെയ്യുന്നത് നിസ്തുല്യമായ ഒരു സേവനം അല്ലേ.
1: അറിയുള്ളൂ
0: ആ അതെ എനിക്കറിയാം.
1: ഞാൻ നേരത്തെ വെള്ളം കൊടുക്കാൻ പോണ ആൾക്കാർ ചില ജനങ്ങൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ
0: അങ്ങനെയല്ല. ഏത് ആവശ്യങ്ങൾ ഐ മീൻ നമ്മൾ അല്ലെ, സാന്ത്വനം ആവശ്യമുള്ള സമയത്ത് സാന്ത്വനവും തലോടലായിട്ട് എത്തുന്ന ഒരു ടീമാണ് അവര് എപ്പോഴും നമ്മുടെ അല്ലെ അവര് ആ ഒരു നമ്മളാ

അപ്പോ മംഗലം പാലിയേറ്റീവ് ക്ലിനിക്കിലെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് അവിടുത്തെ അംഗങ്ങൾക്ക് വേണ്ടി ദാസേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു പാട്ട് നീയോ ഞാനോ എന്ന ചിത്രത്തിലെ പാട്ടാണ്. സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് ശ്യാം എന്ന് സംഗീതം നൽകി യേശുദാസ് പാടിയത്.

0: ഓഫറുകളും ഫിനാൻസ്
1: സ്കീമുകളും.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ഈ മഴ എത്ര ദിവസം നിൽക്കും?
5: 4 ദിവസം നിർത്താതെ പെയ്യും.
6: മൈജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.
7: ഹലോ, ഹലോ, ാണ് ഇത്? ആരാണ്? സരോജിനി അമ്മയാണ്. എന്തൊക്കെയുണ്ട് സരോജിനി അമ്മ വിശേഷങ്ങൾ?
8: വെറുതെ ഇങ്ങനെ ഇവിടെ കിടക്ക ഇറങ്ങോ. ഇന്നലെ ഇന്നും വീട്ടിലാരുണ്ട്, കിട്ടലില്ല.
7: അത് കിട്ടും, നമ്മുടെ സമയമാകുമ്പോൾ നമുക്ക് കിട്ടും. നമുക്കൊരു സമയം വെച്ചിട്ടുണ്ടോ മഞ്ചേരി FM-ലോട്? ചിത്രമഞ്ചേരിയിലേക്ക് വിളിക്കണം, അവിടെ ഉള്ളവരോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ സമയമാകുമ്പോ നമുക്ക് അങ്ങോട്ട് കിട്ടും അല്ലേ? അയ്യോ, എന്തിനാ വിറക്കുന്നേ? തണുക്കുന്നുണ്ടോ? നല്ല മഴ പെയ്തിട്ടുള്ള തണുപ്പുകൊണ്ടാണോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ, എന്തിനാ ഫോണിലൂടെയൊക്കെ സംസാരിക്കുന്നതിന് വിറക്കുന്നേ? ഞാനൊക്കെ ഒരു പാവാന്നേ. അപ്പോ എങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞ ഒരു വിറ വരുന്നുണ്ട് കേട്ടോ. എന്താന്നറിയോ, എനിക്ക് ഈ സരോജിനി അച്ഛനോട് സംസാരിക്കുമ്പോഴുള്ള ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു വിറയല വരുന്നേ. പിന്നെ എന്തൊക്കെയാ വീട്ടിൽ? വേറെ ആരൊക്കെയാ ഉള്ളത്? ആരൊക്കെയാ ഉണ്ടെന്ന് തോന്നുന്നില്ല? കല്യാണൊക്കെ കഴിച്ച് പറഞ്ഞയച്ചു. ആര്? ആണോ? എവിടെയായിരുന്നു ജോലി? ഓ, അംഗൻവാടി ഹെൽപ്പർ ആയിരുന്നു അല്ലേ? കൊറേ ആയോ റിട്ടയർ ആയിട്ട് വന്നിട്ട്? അപ്പൊ 5 വർഷമായി. ഒരു നേരം പോക്കും ഇല്ല അല്ലേ? ശരിക്കും അംഗനവാടി ഹെൽപ്പറുടെ ഒക്കെ ജോബ്, ജോലി എന്ന് പറഞ്ഞാൽ നല്ല നേരം പോക്കായിരിക്കും അല്ലേ? നല്ല
8: രസമായിരിക്കും.
7: കുട്ടികളുടെ കൂടെ രാവിലെ കൂടെ തുടങ്ങിയിട്ട് നമ്മള് കുട്ടികളായിട്ട് മാറും അല്ലേ? ഇപ്പോഴും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ളത് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ എവിടെങ്കിലൊക്കെ ജോലിക്ക് നോക്കിക്കോളൂ. മനസ്സങ്ങനെ എന്നും കുട്ടിയായിട്ട് തന്നെ ഇരിക്കട്ടെ. കുട്ടിക്കാല എങ്ങനെ? എനിക്ക് തോന്നുന്നു റേഡിയോയുടെ തൊട്ടടുത്തുനിന്നാണോ സംസാരിക്കുന്നത്? ആ അല്ലേ, ആണോ? എന്താ ചേ, എനിക്ക് ഇങ്ങനെ ഒരു എക്കോ വരുന്ന പോലെ ഒരു തോന്നല്, നമ്മള് സരോജിനി ചേച്ചിന്റെ ആ ഒരു ശബ്ദം വരുന്ന പോലെ. ഇപ്പൊ ക്ലിയർ ആയിട്ടോ? വെരി ഗുഡ്. അപ്പോ പറഞ്ഞതാണ്, വേണമെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, അവിടെ അമ്മയായിട്ടും ആയായിട്ടും ഒക്കെ പോയിക്കോളൂ. അയ്യോ, വയ്യാതെ ആയോ? എന്താ ഇപ്പൊ വയ്യായിക ഉള്ളത്? അതിനൊക്കെ അതൊന്നും ഒരു അസുഖല്ല, അതൊക്കെ ഇപ്പൊ സാധാരണയായിട്ട് എല്ലാവർക്കും ഉള്ളതല്ലേ. അതൊക്കെ അങ്ങനെ ആ നോർമലി പിടിച്ചങ്ങനെ കൊണ്ടുപോകണം. ഷുഗറൊക്കെ ഇപ്പൊ കാലക്കേടിന് ഡയബറ്റീസ് ഒക്കെ വന്നു പോയാൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നേ. കൃത്യമായിട്ടുള്ള വ്യായാമം, ഭക്ഷണ ശൈലികള് ഒക്കെ ഉണ്ടായാല് ഒക്കെ നമ്മുടെ പരിധിയിൽ അവിടെ നിൽക്കും. പിന്നെ കുറെ നമ്മുടെ മനസ്സാ ഏത് അസുഖം മാറ്റുന്ന ഒക്കെ. എങ്ങനെ, ആയിക്കോട്ടെ, ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞില്ല? ഓക്കെ ഓക്കെ, അപ്പു അല്ലേ? നല്ല പാട്ടാണ്. ഓ, അപ്പൊ സ്ഥിരമായിട്ട് തിയേറ്ററിലൊക്കെ പോയി ഫിലിം കണ്ടിരുന്നാ? പൊളിച്ചു ഒഴിവാക്കിയല്ലേ? ഓ, അത് ശരി. ഇപ്പൊ കാണാറില്ലേ തിയേറ്ററിൽ പോയിട്ട്? കേട്ടില്ല. പോയിരുന്നോ? ഓ, അങ്ങനത്തെ ഒരാളെങ്ങനെ ഇപ്പൊ കാണാതിരിക്കുന്നത്? കൊറേ ലോങ് പോണോ ഇപ്പൊ? ഇനി കാണാനായിട്ട് തിയേറ്ററിലൊക്കെ പോവാന്? പട്ടാമ്പി ടൗണിലേക്ക് പോകണം അല്ലേ?

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റ് ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ്ബാക്ക്.

0: എന്തിനാലും ഇറങ്ങുന്ന പുതിയതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കാം അല്ലേ.
1: ഓക്കെ.
0: അപ്പൊ ഒന്നും എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരിക്കാണ്ടോ, എല്ലാം കഴിയും. പിന്നെ എന്നാ നമുക്ക് പാട്ട് കേട്ടാലോ. അപ്പോ എല്ലാവരോടും വീട്ടിലുള്ളവരോടൊക്കെ സ്നേഹാന്വേഷണം അറിയിക്കാൻ കേട്ടോ. കേൾക്കുന്നുണ്ട് അല്ലേ. ഹസ്ബൻഡ് ജോലി
1: ചേട്ടനാണ്
0: എടുത്തത്, നമ്പർ ചോദിച്ചപ്പോ പെട്ടെന്ന് പറയാൻ കിട്ടില്ല. അതൊന്നും സാരല്ല, അത് ആർക്കായാലും ഉണ്ടാവും ആ ഒരു വെപ്രാളും അല്ലെ ബേജാറും ഒക്കെ. അത് ശരി. ഓക്കെ, അത് ചിലപ്പോ നമുക്ക് നമ്മുടെ നമ്പർ കിട്ടേണ്ടില്ല ആർക്കായാലും. നമ്മൾ ഡയൽ ചെയ്യുന്നില്ലല്ലോ നമ്മുടെ നമ്പറ്. ഇപ്പൊ പിന്നെ ആർക്കും പ്രത്യേകിച്ച് നമ്പറുകളൊക്കെ ഓർത്ത് വെക്കാൻ തന്നെ ഒരു പണിയാണ്, കാരണം ഒക്കെ പേരുകളിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഒറ്റ ക്ലിക്കില് കാര്യം നടക്കല്ലേ. ആര് ഡയൽ ചെയ്യുന്ന ഇന്നത്തെ കാലത്തൊക്കെ അല്ലേ. അപ്പോ നമുക്ക് പാട്ട് കേട്ടാലോ സരോജിനി ചേച്ചി കേട്ടോ. അപ്പൊ അപ്പു എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഈ പാട്ട് കേൾക്കാം. ഓക്കേ.

പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നത്തെ ചിത്രമഞ്ജരിയുടെ സമയം ഇതാ ഇവിടെ തീരുകയായി. ഇപ്പോൾ സമയം 9:18:25. ചിത്രമഞ്ജരി ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ ചിത്രമഞ്ജരിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മോഹ്സന നൂറുലമീനായിരുന്നു. കൂടെ സ്റ്റുഡിയോ സഹായവുമായി സുധീർ ബാബു ഉണ്ടായിരുന്നു. സാങ്കേതിക സഹായം ചേതലവി മഞ്ചേരി.

0: FM പ്രധാന വാർത്തകൾ.
1: 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം അല്പസമയത്തിനകം പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പുമാണ് രണ്ടു ദിവസം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ നാളെ അവസാനിക്കും. പൊതുജനങ്ങൾക്ക് രണ്ടു ദിവസം കൂടി സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിലൂടെ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന 10 ലക്ഷത്തോളം രൂപ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായ സംഭവത്തിന് പിന്നിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട മുൻ സ്റ്റേഷൻ ഹൌസ് ഓഫീസറാണെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ കണ്ടെത്തി. ആഭരണങ്ങൾ കൈവശമുണ്ടെന്ന് സംബന്ധിച്ച മുൻ SHOയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കാറിൽ കടത്തുകയായിരുന്ന 33 കിലോ കഞ്ചാവുമായി 3 പേർ കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് നീർവേലിയിൽ പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് വാഹന പരിശോധനയിലാണ് പാലക്കാട് സ്വദേശികളായ സ്വരൂപ്, സവിത് കുമാർ, കണ്ണൂർ ചിറക്കൽ സ്വദേശി ഷഫീഖ് എന്നിവർ പിടിയിലായത്. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം. ഉഷ്ണമേഖലകളിലെ കാലാവസ്ഥയെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. വെനിസ്വേലയിൽ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 1450 ആയി ഉയർന്നതായി വെനിസ്വേലിയൻ പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ്. 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ 2 ഭൂകമ്പങ്ങൾക്ക് ശേഷം മേഖലയിൽ നിരവധി തുടർചലനങ്ങൾ രേഖപ്പെടുത്തിയതായും റോഡ്രിഗസ് അറിയിച്ചു. ഇംഗ്ലണ്ട്

0: ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ട്രെന്റ് ബ്രിഡ്ജിൽ ന്യൂസിലൻഡിനെതിരായ മൂന്നാം ടെസ്റ്റായിരിക്കും കരിയറിലെ അവസാന മത്സരം. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് ലണ്ടനിൽ തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് മത്സരം. ഫൈനൽ അടുത്ത മാസം 11.
1: FM പ്രധാന വാർത്തകൾ.
2: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
3: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.

0: ട്രെയിൻ സമയം
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1669 മാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 8 മിനിറ്റ് വൈകി 9:36 1655 യശ്വന്ത്പൂർ ജംഗ്ഷൻ മാംഗ്ലൂർ സെൻട്രൽ എക്സ്പ്രസ് 11:08 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 എത്തിച്ചേരും.
0: ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ
1: വായിക്കുന്നത് മുഹസിന നൂറുൽ അമീൻ. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ സജ്ജമാക്കിയ 3925 പോളിയോ തുള്ളിമരുന്ന് വിതരണ ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോളിയോ തുള്ളിമരുന്ന് നൽകുന്നതിനുള്ള 66 കേന്ദ്രങ്ങൾ, 34 മൊബൈൽ ടീമുകൾ എന്നിവ മുഖേന ജില്ലയിലെ 5 വയസ്സിന് താഴെയുള്ള 3,101 കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി. 76.47% കുട്ടികളാണ് ജില്ലയിൽ ആദ്യ ദിനം പോളിയോ വാക്സിൻ എടുത്തത്. 392,466 കുട്ടികളാണ് ജില്ലയിൽ 5 വയസ്സിൽ താഴെയുള്ളത്. ആദ്യ ദിനം ബൂത്തിലെത്തി തുള്ളിമരുന്ന് സ്വീകരിക്കാൻ സാധിക്കാത്തവർക്ക് തുടർ ദിനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി പോളിയോ തുള്ളിമരുന്ന് നൽകും. പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൂക്കോട്ടൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി നിർവഹിച്ചു. ചടങ്ങിൽ പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷാദ് മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലയുടെ വികസന സാധ്യതകൾ, ജില്ല അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ, സെൻസസ്, ആരോഗ്യ ക്യാമ്പയിനുകൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളിൽ ജില്ലയിലെ മാധ്യമപ്രവർത്തകരുമായി മലപ്പുറം ജില്ലാ കലക്ടർ ഡോ വിനയ് ഗോയൽ ആശയവിനിമയം നടത്തി. മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ പരിപാടിയിൽ ജില്ലയുടെ സമഗ്ര വികസനത്തിനുതകുന്ന നിർദ്ദേശങ്ങൾ മാധ്യമപ്രവർത്തകർ അവതരിപ്പിച്ചു. ജില്ലയിലെ വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ ന്യൂസ് എഡിറ്റർമാർ, ഡെസ്ക് ചീഫുമാർ, ബ്യൂറോ ചീഫുമാർ, ജില്ലാ ലേഖകർ എന്നിവർ പങ്കെടുത്തു. രാസലഹരികളുടെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം പ്രായഭേദമന്യേ വർദ്ധിക്കുകയും സാമൂഹിക വിപത്തായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ എക്സൈസ് വകുപ്പ് നടത്തിയ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നാട്ടുവൃത്താന്തം സമാപിച്ചു.
0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ
2: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈജി ലാപ്മഴ 4-day സെയിൽ.
3: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 9:00 കഴിഞ്ഞ് 26 മിനിറ്റും 44 സെക്കൻഡും.

എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മഴവില്ലിലേക്ക്. ഇന്നത്തെ മഴവില്ലിൽ ആദ്യം രാമചന്ദ്ര മേനോൻ എഴുതി, എ. അനന്തപത്മനാഭൻ സംഗീതം പകർന്ന് പി. ജയചന്ദ്രൻ ആലപിച്ച ഒരു ഗാനമാണ്.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നീർത്താതെ പെയ്യും.
2: മൈ ജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
9: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
10: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
9: രാവിലെ 8:23.
10: പ്രായോജകർ:
9: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
11: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
12: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
11: ഫോൺ 9744550424.
12: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
11: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
12: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നീർത്താതെ പെയ്യും.
2: മൈ ജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
13: മഴവില്ല്,
14: മഴവില്ലിൽ ഇനി കേൾക്കാം KS ചിത്ര ആലപിച്ച ഒരു ഗാനം.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: പിറ്റാപ്പിളി ഏജൻസീസ്.
5: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിലൊരു സൂപ്പർ സിനിമയും.
8: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
7: രസം നാലിരട്ടി.
8: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കൊറേ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫെന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫെന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: മഴവില്ലിൽ ഇനി യേശുദാസ് ശ്രീനിവാസ് ആലപിച്ച ഗാനം, ONV ഗ്രൂപ്പിന്റെ വരികൾക്ക് ശരത് സംഗീതം നൽകിയത്.

0: ഇമ്മ്യൂണൈറ്റ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
0: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈജി ലാബ് മഴ 4-day സെയിൽ.
5: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
4: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
9: ദിവസവും കാലത്ത് 6:35.
10: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
11: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
12: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
0: മഴവില്ല്.
2: പ്രിയരെ, മഴവില് തുടരുകയാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനമാണ് മഴവില്ലിൽ. ഇനി

0: ஒழுகும் பிரணவம்.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
1: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ

0: ഏഴ് മണിക്ക്.
1: പരിശുദ്ധമായ ബന്ധം ആറ് പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
2: ട്വിറ്ററിൽ ഏജൻസീസ്.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ഈ മഴ എത്ര ദിവസം നിൽക്കും?
6: 4 ദിവസം നിർത്താതെ പെയ്യും.
7: മൈ ജി ലാഭമഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
6: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
8: മഴവില്ലിലെ അവസാന ഗാനം അരുൺ ഗോപൻ ആലപിച്ചതാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഡൊമിനിക് മാർട്ടിൻ സംഗീതം നൽകിയത്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റും 30 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതിദാന ചടങ്ങിൽ

0: രാജ്യരക്ഷാസേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാൻ മഹാരാഷ്ട്രയിലെ പർഭാനിയിൽ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജിയിൽ കോമൺ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു കെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഗ്രീസ് സന്ദർശിക്കും. ദി എഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിർണായക ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യപ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാംപൊയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കരിശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് മൂന്നാം ദിവസത്തെ തിരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ കനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂറ്റാസ്കിയോയാണ് കനഡയുടെ വിജയഗോൾ നേടിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരു സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16565 യശ്വന്ത്പൂർ മംഗളൂർ സെൻട്രൽ എക്സ്പ്രസ് 11:08 16610 മംഗളൂർ സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ 16 വൈകി 11:15 16345 ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് 1:08 വൈകി 11:36 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 56610 നിലമ്പൂർ ഷണ്ണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 59:50. അല്പസമയത്തിനകം അടുത്ത പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി.
3: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും ശരീരവേദനയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇത് മൺസൂൺ കാലമാണല്ലോ. പൊതുവെ മഴയും തണുപ്പും കൂടിയൊരു ഈ കാലാവസ്ഥയിൽ പ്രായമായവരെ സംബന്ധിച്ച് പലതരത്തിലുള്ള വേദനകൾ, അതായത് നടുവേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ കഴുത്ത് വേദന തുടങ്ങിയ പല വിധത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ദീർഘനാളുകളായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം ഇവർ. ചോദ്യം ഇതാണ്, ഈ കാലാവസ്ഥയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ എന്തെല്ലാം കാര്യങ്ങളാണ്

0: ശ്രദ്ധിക്കേണ്ടത്.
1: ഈ കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ നേരത്തെ തന്നെ വാദരോഗമുള്ളവർ, അതായത് ആമവാദം അങ്ങനെയൊക്കെ ഉള്ള വാദം, സോറിയാറ്റിക് ആർത്രൈറ്റിസ് അങ്ങനെയൊക്കെ ഉള്ള വാദം ഉള്ളവർക്ക് ചിലപ്പോൾ വാദത്തിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ? ഈ സമയത്ത് നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് ഇന്ന് മടി പിടിക്കും, ഇന്ന് അധികം നമ്മൾ ജോലി ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ

0: എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മസിലിനോട്ടും ജോയിന്റിലോട്ടും ഒക്കെ ഉള്ള ബ്ലഡ് സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോയിന്റ് ഒക്കെ സ്റ്റിഫായിട്ട് നമുക്ക് തോന്നാം. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് മാക്സിമം മൊബൈലായിട്ട് തന്നെ ഇരിക്കാൻ, അതായത് നമ്മൾ നല്ല രീതിയിലുള്ള വ്യായാമവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഡെയിലി ആക്റ്റീവായിട്ടും ലൈവായിട്ടും ഇരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മരുന്ന് സ്കിപ്പ് ചെയ്യാൻ ഒരു തരത്തിലും പാടില്ല. അത് ഇതെല്ലാം പറഞ്ഞത് വാദമുള്ളവരെ പറ്റിയാണ്, അതായത് മരുന്ന് കഴിക്കുക, സാധാരണ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതെല്ലാം. പക്ഷെ ഇതുകൂടാതെ തന്നെ പ്രായ അധികം ആയിട്ടുള്ളവർക്കും ഇതുപോലെയുള്ള വാദപ്രശ്നങ്ങൾ, അതായത് ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ, ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ, വെളിയിലുള്ള ടെമ്പറേച്ചർ കുറയുമ്പോൾ നമ്മുടെ ബോഡി അകത്ത് ഒരു ഹീറ്റ് കൺസേർവ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് വെസലെല്ലാം, അതായത് രക്തക്കുഴലുകളെല്ലാം മസിലിന് വേണ്ടി, മസിലിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിൽ ഈ ചൂടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതെല്ലാം ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ബോഡിയിലുള്ള ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, പുറത്ത് തണുപ്പായതിനാൽ അപ്പോൾ ഒന്ന് ചുരുക്കുമ്പോൾ മസിലിലുള്ള സപ്ലൈ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വേദനകളും ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും എല്ലാം അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു മൂഡും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് മടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി നിന്നു പോകാനും അല്ലെങ്കിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക. പിന്നെ കാൽഷ്യമിൻ്റെ ലെവല് എപ്പോഴും, കാൽഷ്യം ഒക്കെ എപ്പോഴും കുറയാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ് ഈ വാർദ്ധക്യം. അപ്പം അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഈ മഴവെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. അപ്പം വീഴുന്നത് കാരണം ഈ ബോണിൻ്റെ പെട്ടെന്ന് അത് ഫ്രാക്ചർ ആവാനും സാധ്യതയുണ്ട്, പൊട്ടാനും സാധ്യതയുണ്ട്. കാരണം പ്രായ അധികമായവർക്ക് ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതെന്ന് പറയുന്നത് ബോണിൻ്റെ സ്ട്രെങ്ത് കുറയുന്നൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പോൾ ചെറിയൊരു വീഴ്ച കൊണ്ട് തന്നെ ബോണെല്ലാം പൊട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു കണ്ടീഷനാണ്. അപ്പം നല്ല വിധത്തിൽ നമ്മൾ കാൽഷ്യവും വിറ്റമിൻ ഡിയും ഒക്കെ എടുത്തില്ല എങ്കിൽ പൊട്ടലുകളെല്ലാം ഉണ്ടാവും. ചെറിയൊരു വീഴ്ച തന്നെ പൊട്ടലുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നതിലും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് സൂര്യരശ്മികളെല്ലാം കുറയുന്ന ഒരു അവസ്ഥയാണ് ഈ കാലാവസ്ഥ. അപ്പോൾ സൂര്യരശ്മികളിൽ കൊണ്ടാണ് നമ്മുടെ ബോഡിയിലെ വിറ്റമിൻ ഡിയിലെ പലതരത്തിലുള്ള വിറ്റമിൻ ഉണ്ട്. അതിനകത്ത് വിറ്റമിൻ ഡി ഉണ്ടാകുന്നത് സൂര്യരശ്മികൾ കാരണമാണ് നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാകുന്നത്. അപ്പോൾ വിറ്റമിൻ ഡി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ബോണിനെ, അസ്ഥികൾക്കുള്ള സ്ട്രെങ്ത് കൂട്ടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ വിറ്റമിൻ ഡി കുറയുകയും അത് കാരണം ബോൺസിനുള്ള ഒരു സ്ട്രെങ്ത് കുറയുകയും ഫ്രാക്ചർ ആവാനുള്ള സാധ്യതയും, ബോൺസ് പെട്ടെന്ന് വീക്കാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും ഹൈഡ്രേഷനും, പിന്നെ അതുകൂടാതെ തന്നെ ചെറിയ രീതിയിലുള്ള എക്സസൈസസ്, പിന്നെ നേരത്തെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതും കഴിക്കുക. കൂടാതെ തന്നെ ഈ വിറ്റമിൻ ഡിയുടെ അളവ് നോക്കിയിട്ട് അത് കുറവാണെങ്കിൽ അതിന്റെ രീതിയിട്ടുള്ള മരുന്ന് ഡോക്ടറിനെ കണ്ട് വാങ്ങിച്ച് കഴിക്കേണ്ടതായിട്ടുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പ്രായമായവരെ സംബന്ധിച്ച് അസ്ഥി തേയ്മാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇപ്പോൾ ചെറുപ്പക്കാരിലും കണ്ടുവരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്താണ് ഇതിന് ഒരു പ്രതിവിധി നിർദ്ദേശിക്കുവാനുള്ളത്?
0: ബോണിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഈ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കുറച്ച് വാർദ്ധക്യത്തിൽ വരുന്ന വേറൊരു മെഡിക്കൽ കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഡീജനറേറ്റീവ്, അതായത് തേയ്മാനം കൊണ്ട് നമ്മുടെ ബോണിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥിയുടെ തേയ്മാനം കാരണം ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിലുള്ള സ്ട്രെങ്ത് കുറഞ്ഞ് അത് ബോൺ വീക്കാവുന്ന ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ ഇതെല്ലാം കുറച്ച് പ്രായം അധികമായിട്ടുള്ള സ്ത്രീകളിൽ 65 വയസ്സും, അപ്പോൾ ആർത്തവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് 70 വയസ്സിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ്, അതായത് ഒരു അസുഖവും ഇല്ലാത്തവർക്ക് 70-ൽ കൂടുതൽ വയസ്സ് വന്നാൽ ഓസ്റ്റിയോപോറോസിസ് വരാനും, സ്ത്രീകൾക്കാണെങ്കിൽ അത് 65 വയസ്സിന് മേള് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പ്രായം 70-ഉം 65-ഉം കഴിഞ്ഞുകൾ ഡെക്സാ സ്കാൻ ഉപയോഗിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഓസ്റ്റിയോപൊറോസിസ് ബോണിന്റെ സ്ട്രെങ്ത് കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കും, അതിനനുസരിച്ചുള്ള മരുന്നുകൾ എടുക്കേണ്ടതുമാണ്. ഇതേ അവസ്ഥ ഓസ്റ്റിയോപൊറോസിസ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്

0: ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ വെച്ചിട്ട് ചെറിയ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്കും വരാൻ, മധ്യവയസ്കർക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ രീതിയിലുള്ള ഇരിപ്പ്, അപ്പം അതൊക്കെ തന്നെ അമിതവണ്ണം കൂട്ടാൻ സാധ്യതയുണ്ട്. അമിതവണ്ണം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാൽമുട്ടുകളെ അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാം. അത് കാരണം തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഈ തേയ്മാനം, ഈ അമിതവണ്ണം കാരണം യൂറിക് ആസിഡിൻ്റെ ലെവലുകൾ അതെല്ലാം കൂടാൻ സാധ്യതയുണ്ട്. യൂറിക് ആസിഡ് കാരണം വരുന്ന വാദമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നു. പിന്നെ ഇതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഡ്രഗ്സ് ആണെങ്കിലിരിക്കട്ടെ, മദ്യപാനം, സ്മോക്കിംഗ്, ഇതെല്ലാം തന്നെ ഓസ്റ്റിയോപോറോസിസിനൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിതെല്ലാം ഒന്ന് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ മൺസൂൺ സമയത്ത്, ഈ കാലാവസ്ഥയിൽ തണുപ്പ് മഴയും ഉള്ളൊരവസ്ഥയിൽ ഇതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം മസിലിൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ കൂടാൻ സാധ്യതയുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ മൺസൂൺ കൊണ്ടാണ് ഓസ്റ്റിയോപോറോസിസ് വരുന്നതെന്നോ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരുന്നതെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ സിംറ്റംസ് ചിലപ്പോൾ കൂടുതൽ കാണിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഈ പറയുന്ന കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത്.
1: മേഡം, ഈ വാദസംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ പൊതുവെ കുറച്ച് പ്രയാസകരമാണ്. വാദസംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു വാദമാണ്, ആമവാദമാണ്. ആമവാദം എന്നാണ് മലയാളത്തിൽ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ തണുപ്പ് കാലം, ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുന്ന സമയത്തെല്ലാം സിംറ്റംസ് കൂടുതലും ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സും ഒക്കെ വളരെയധികം നമ്മുടെ ആൾക്കാർ പറഞ്ഞു വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടും ഇതുപോലെ സ്റ്റിഫ്നെസ്സൊക്കെ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ, അതായത് ഈ തണുപ്പ് കാലത്ത് നിറയെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം, വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വാദരോഗങ്ങൾ വരുന്നതിനെക്കാട്ടിലും അതിൻ്റെ സിവിയറിറ്റി കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ SLE എന്ന് പറയുന്ന, ലൂപ്പസ് എന്ന് പറയുന്ന വാദരോഗമുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ SLE പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലെയർ ആവാം, ഇടയ്ക്കിടയ്ക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതലും സമ്മർ, അതായത് ചൂട് കാലാവസ്ഥയിലാണ് ഫ്ലെയർ അപ്പ് ആവുന്നതും. പക്ഷേ ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ SLEയുടെ സിവിയറിറ്റി, കാരണം ഒന്നാമത് അവർ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് ഒക്കെയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്നാൽ അത് കഴിച്ചാൽ മാത്രമേ അവരുടെ അസുഖത്തിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അസുഖം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പ്, അങ്ങനത്തെ ഇൻഫ്ലുവൻസ, ഫ്ലൂ വാക്സിനുള്ള കുത്തിവയ്പ്പ്, അല്ലെങ്കിൽ ന്യൂമോകോക്കൽ വാക്സിൻ, ഇൻഫെക്ഷൻസ് വരാതിരിക്കാനുള്ള വാക്സിൻസ് ഒക്കെ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്ന വേറൊരു വാദരോഗമുണ്ട്. അപ്പോൾ അത് സ്കിന്നെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് റേനോട്സ്, അവർക്ക് കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് റേനോട്സ് എന്ന് പറയുന്നത്. അതായത് തണുപ്പടിക്കുമ്പോൾ വിരലുകളുടെ തുമ്പുകൾ ബ്ലൂ കളറായിട്ട്, അതായത് നീല കളറായിട്ട് മാറുകയും, അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും, കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് എടുക്കാതിരുന്നാൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുകയും അൾസറും, അതുകൊണ്ട് തന്നെ ആ വിരലിൻ്റെ തുമ്പൊക്കെ നശിക്കുകയും, ചില അവസരങ്ങളിൽ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് കിട്ടാതെ വിരലുകൾ തന്നെ ഫുള്ളോടെ നശിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് റേനോട്സ് ഫിനോമിനൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായും സിസ്റ്റമിക് സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസുഖം ഉള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റേനോട്സ് എന്ന് പറയുന്ന ഈ പ്രക്രിയ, അപ്പോൾ ഇത് ഈ തണുപ്പ് സമയത്താണ് അവർക്ക് കൂടുതലായിട്ട് ഈ നീല കളറായിട്ട് മാറുന്നത്. വളരെയധികം വേദനാജനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ തണുപ്പ് സമയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കോട്ടൺ ഗ്ലൗസ്, തെർമൽ ഗ്ലൗസ് യൂസ് ചെയ്യുക. ഒരു രീതിയിലും തണുപ്പ് അടിക്കാതിരിക്കാൻ നോക്കുക. ഗ്ലൗസ് എപ്പോഴും യൂസ് ചെയ്യുക. വീട്ടിലാണെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു ചൂടായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുക. ഹീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാഡം, ഈ മഴക്കാലം പൊതുവെ പകർച്ചവ്യാധികളുടെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ. പ്രധാനമായും ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ രോഗങ്ങൾ വരുന്നവരിൽ വാദരോഗത്തിന് സമാനമായ പ്രശ്നങ്ങൾ ദീർഘനാളുകളായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്?
0: ഈ ഒരു സമയത്ത് ഡെങ്കും ചിക്കൻ ഗുനിയും ഇതൊക്കെ തന്നെ കൊതുക് മൂലമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. അപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തന്നെ ജോയിന്റിനെയും മസിലിനെയൊക്കെ ബാധിക്കാവുന്ന ഒരു രണ്ട് അസുഖങ്ങളാണ് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്, ഡെങ്കു ആയാലും ചിക്കൻ ഗുനിയായാലും. അപ്പോൾ ഡെങ്കുവിൽ പ്ലേറ്റ്ലെറ്റ്

0: കുറയുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം. അതിൻ്റെ കൂടെ തന്നെ ഈ ജോയിൻറ്റിനും മസിലും ഒക്കെ നല്ലതായിട്ട് വേദനകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഹൈഡ്രേഷൻ വേണ്ടതാണ്. അപ്പോൾ ഈ കൊതു വളരാതിരിക്കാൻ, മുട്ടയിട്ട് പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം. മഴവെള്ളം അവിടെ ഇവിടെ കെട്ടി നിന്ന് അതിൽ ഈ മോസ്കിറ്റോ ബ്രീഡ് ചെയ്യും. അത് കാരണം ഈ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചിക്കൻ ഗുനി ആണെങ്കിൽ തന്നെ 60%, അത് സാധാരണ ഒരു 20%, 10-20% അത് ക്രോണിക് ആർത്രൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലവർക്ക് ഓൾറെഡി നമുക്ക് വാദത്തിൻ്റെ ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ ഈ അസുഖം കൂടെ, ഈ ഇൻഫെക്ഷനും കൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ടേമിൽ വാദരോഗമായിട്ട് മാറാം. 60% ആൾക്കാർക്കും അതൊരു 3 മാസത്തിനുള്ളിൽ പോകേണ്ടതാണ്. അപ്പോൾ അതൊരു 20% ആൾക്കാർക്ക് അത് ചിലപ്പോൾ അതൊരു വാദരോഗമായിട്ട്, ദീർഘകാലം ട്രീറ്റ് ചെയ്യേണ്ട, മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള വാദരോഗമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൊതുകുകൾ മാക്സിമം നമുക്ക് പെറ്റു പെരുകാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിൽ.
1: മാഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പലതരത്തിലുള്ള വേദനകൾ എന്നതിനെ കുറിച്ചാണ്. ഈ വേദനകൾ പല രീതിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നേ ഉള്ളൂ. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ വേദന സംഹാരികൾ കഴിക്കാമോ എന്നുള്ളത്. വേദന സംഹാരികൾ കഴിക്കുന്നതിനെ കുറിച്ച് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്?
0: പറഞ്ഞത് ശരിയാണ്. ചില പെയിൻ കില്ലേഴ്സ്, വേദന കുറയ്ക്കുന്ന മരുന്നുകൾ ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാനൊക്കെ സാധ്യതയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു അളവിന് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയാണ്. അപ്പം അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കറക്റ്റ് സമയത്തേക്ക്, ഒരു കറക്റ്റ് കാലയളവിലേക്ക് കഴിക്കാവുന്നതാണ്. അപ്പം അതിൽ കൂടുതലാവുമ്പോഴാണ്, ഇപ്പോൾ ക്രോണിക്കലി ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ പറഞ്ഞ ബാക്കി ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ളത്. ഏത് മരുന്ന് കഴിച്ചാലും അതൊരു ഡോക്ടറിനെ സമീപിച്ചിട്ടായിരിക്കണം എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അതും അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക്, ആ കാലയളവ് അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്.
1: മഴക്കാലവും ശാരീരിക വേദനകളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് 8 സെക്കൻഡ്.

അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്കും വിളിക്കാം. ഫോൺ നമ്പർ 0483295000 2950800 എന്നീ നമ്പറുകളിലേക്ക്. ഫുട്ബോൾ ബീറ്റ്സിന് ശേഷം 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ, 12:00 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3:00 എൻ്റെ ഗാനം, 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:10 ജില്ലാ വൃത്താന്തം, 6:00 ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM സമയം 10:00 കഴിഞ്ഞ് 17 മിനിറ്റ്.

0: 20 second.
1: You ready?
0: ഫുട്ബോൾ ഒരു വികാരമായി കൊണ്ട് നടക്കുന്ന മനുഷ്യർ ജീവശ്വാസം കൊണ്ട് ഊതിവീർപ്പിച്ച ഒരു പന്തായി ഈ ഭൂഗോളം ഉരുളാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 19 ദിവസം. അട്ടിമറികളും അപ്രതീക്ഷിത മുന്നേറ്റങ്ങളും അത്ഭുതകരമായ രക്ഷാപ്രവർത്തനങ്ങളും വൻവീഴ്ചകളും പുത്തൻ താരോദയങ്ങളും അവിസ്മരണീയ മുഹൂർത്തങ്ങളും സമ്മാനിച്ച് ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചു. ഇനി മരണക്കളി തുടങ്ങുകയായി. 48 നിന്ന് കുറുക്കിയെടുത്ത 32 ടീമുകൾ. ഇനി രണ്ടാം അവസരങ്ങളില്ല, ഡു ഓർ ഡൈ. ഫിഫ ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടം ആരംഭിച്ചു. ഒരു പിഴവ് പോലും സ്വപ്നങ്ങളെ തല്ലിത്തകർത്തേക്കാം. ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടങ്ങളാണ്. ഇവിടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും, ഹൃദയങ്ങൾ നുറുങ്ങും, പുതിയ അവതാരങ്ങൾ പിറവിയെടുക്കും. ഈ പന്താട്ടത്തിലെ ഏറ്റവും നാടകീയമായ അധ്യായം ആരംഭിക്കുകയായി. റൌണ്ട് ഓഫ് 32, പിന്നെ റൌണ്ട് ഓഫ് 16, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഒടുവിൽ മഹാഫൈനൽ. ഫിഫ ലോകകപ്പ് 2026 നോക്കൌട്ട് ഘട്ടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സുസ്വാഗതം. ഇതാണ് ഇതിഹാസങ്ങൾ പിറവിയെടുക്കുന്ന വേദി, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന വേദി, ഓരോ നിമിഷവും ചരിത്രം രചിക്കപ്പെടുന്ന വേദി. കാൽപന്തിന്റെ ഈ ആവേശ കൊടുമുടിയിൽ മഞ്ചേരി എഫും ഫുട്ബോൾ ബീറ്റ്സും ഇതാ നിങ്ങൾക്കൊപ്പം. ഒരു പന്ത്, ഒരു സ്വപ്നം, ഒരു ലോകം.
2: അപ്പൊ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സ്.
0: യെസ്, തുടങ്ങാം.
2: ഇന്ന് ഫുട്ബോൾ ബീറ്റ്സില് കൂടെയുള്ളത്
0: ഞാൻ സുധീർ ബാബുവാണ്.
2: ഞാൻ പ്രവിതയാണ്. സ്റ്റുഡിയോ സഹായം മൊഹസന നൂറുല്ലാമി.
0: വെരി ഗുഡ്.
2: സാങ്കേതിക സഹായം ഒരുക്കുന്നത് അബ്ബാസ് പറപ്പൂർ.
0: ശരി, തുടങ്ങാം.
2: ഷജീർ.
0: ഓക്കെ,
2: സുധീരേട്ടാ, നമ്മുടെ ഫോൺ നമ്പർ പറയാം അല്ലേ?
0: പറഞ്ഞോളൂ.
2: പരിപാടിയിലേക്ക് വിളിക്കുന്ന നമ്പർ പറയാം, 04-83-295-0-300. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 04-83-295-0-800.
0: യെസ്,
2: വേഗം തന്നെ വിളിച്ചോളൂ.
0: 04-83-295-0-300 അല്ലെങ്കിൽ 2950-800 ഫുട്ബോൾ ബീറ്റ്സിലേക്ക്. അപ്പൊ പ്രവിത, നമ്മൾ പറഞ്ഞ പോലെ ഇന്ന് നോക്കൌട്ട് മത്സരം ആരംഭിക്കുകയാണ്. ഇതുപോലെ കളിച്ച കളിയൊന്നുമല്ല കളി. ഇനിയാണ്, അതെ, ഇനിയാണ് കളി. ഡു ഓർ ഡൈ ആണ്. ജയിച്ചാ ജയിച്ചു, അല്ലെങ്കിൽ കെട്ടും കെട്ടി നാട്ടിലേക്ക് പറക്കാം. അതാണ്. അപ്പൊ വമ്പന്മാരുടെ കണ്ണീര് കാണാം, പുതു താരോദയങ്ങൾ കാണാം, പുതിയ പുതിയ ചരിത്രങ്ങൾ നിർവചിക്കപ്പെടുന്നതും രചിക്കപ്പെടുന്നതും കാണാനുള്ള സുവർണ അവസരമാണ് ഇനിയുള്ള ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും. കണ്ണിൽ എണ്ണയൊഴിച്ച് ഉറക്കൊഴിച്ച് കാത്തിരിക്കാനുള്ള സമയമായി ഫുട്ബോൾ ബീറ്റ്സിന്റെയും ഒപ്പം ലോകകപ്പ് ഫുട്ബോളിന്റെയും ഈ ആവേശകരമായ വേദിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോ ആദ്യത്തെ ശ്രോതാവ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എടുത്താലോ. ഹലോ,
3: നമസ്കാരം.
0: ആരാണ്?
3: എന്റെ പേര് മുർഷിദ്.
0: മുർഷിദ്, ആ,
2: വെരി.
3: ഞാൻ മഞ്ചേരി ഇളങ്കൂർ.
2: മഞ്ചേരി ഇളങ്കൂർ, പറഞ്ഞോളൂ. നാട്ടിലെ പന്ത് കളിയുടെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ്?
0: ആവേശം എവിടെ എത്തി? 100 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് എത്തിയോ?
3: അതെ, എപ്പോഴും.
0: നോക്കൌട്ട് തുടങ്ങുമ്പോ പ്രത്യേകിച്ചും ചൂട് കൂടാതെ നിവൃത്തിയില്ലല്ലോ അല്ലേ? എങ്ങനെയുണ്ട് നാട്ടില്? പിന്നെ നിങ്ങൾ തമ്മിലൊക്കെയുള്ള ഭയങ്കര ആവേശ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടോ? ബാനർ എഴുത്തും പോസ്റ്റർ എഴുത്തും ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ ഒരുമിച്ചിരുന്ന ചായ കുടി ഒപ്പം ഫുട്ബോൾ കളി കാണലൊക്കെ ആയിരിക്കും അല്ലേ?
3: അതെ അതെ അതെ, ഒന്നിച്ച് നല്ല ആരവത്തോട് കൂടി കാണുന്നുണ്ട്.
0: വെരി ഗുഡ്. അപ്പോഴാണല്ലോ ആവേശം ഉണ്ടാവുക.
3: അതെ.
2: നമ്മുടെ ഇഷ്ട ടീം ഏതാ ഒന്ന് പറഞ്ഞോളൂ.
3: എന്റെ ഇഷ്ട ടീം ബ്രസീലാണ്.
2: ഇന്ന് നിങ്ങളുടെ കളി ഉണ്ടല്ലോ.
3: അതെ അതെ.
0: ഇന്ന് ബ്രസീൽ ആരായിട്ടാ മത്സരിക്കുന്നത്?
3: ഇന്ന് ജപ്പാനാണ്.
0: ജപ്പാനാണ്, നമ്മുടെ ഏഷ്യൻ രാജ്യമാണ് കേട്ടോ. അപ്പൊ ആരുടെ കൂടെ നിൽക്കും? ഏഷ്യന്റെ കൂടെ നിൽക്കണോ അതോ അമേരിക്കയുടെ, ലാറ്റിൻ അമേരിക്കയുടെ കൂടെ നിൽക്കണോ?
3: അതെ, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ബ്രസീൽ ആണെങ്കിലും ജപ്പാന് മുറശത്തിണ്ട്.
0: അതാണ്, അതാണ്. അത് അതെപ്പോഴും നമ്മുടെ ഒരു ദൗർബല്യമാണല്ലേ. കളി തുടങ്ങുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ഈ അധികൃതരുടെ കൂടെ, അധികൃതർ അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെയാണ്.

0: ആഫ്രിക്കക്കാരുടെ കൂടെയൊക്കെയാണ് ഞാനൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. ക്യുറസാവോ അവരുടെയൊക്കെ ടീം അവർ തോറ്റപ്പോ പിന്നെ അടുത്ത നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ.
1: അതെ അതെ, ജപ്പാനെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് ഇന്ത്യയിലേക്കും കൂടെ ഒരു അവർക്ക് അവരുടെ ഒരു പ്രയോറിറ്റി നമുക്ക് വരേണ്ടതാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അവരുടെ കളിയുടെ ശൈലിയും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകയാക്കാൻ പറ്റിയ ഒരു രാജ്യമാണ്.
0: അതുപോലെ ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനം ഇനി അങ്ങനെയാണല്ലോ, നമുക്ക് അങ്ങനെയല്ലേ അഭിമാനിക്കാൻ പറ്റുള്ളൂ. ഏഷ്യയിൽ നിന്നുള്ള രാജ്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ.
1: അതെ അതെ അതെ അതെ.
0: അപ്പോ
1: ഇന്നലെ അർജന്റീന ജോർദാനെ കളിച്ചപ്പോൾ നമ്മളെ മൈൻഡില് ജോർദാനെ പ്രയോറിറ്റി കൊടുത്തത്.
0: തീർച്ചയായിട്ടും ജോർദാൻ നല്ലതായിട്ട് കളിക്കുകയും ചെയ്തു അല്ലേ. നല്ല ഒരു മാച്ച് അവർ കാഴ്ചവെച്ചു. തോറ്റോ ജയിച്ചു എന്നുള്ളതല്ല, മനോഹരമായ ഫുട്ബോൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ്.
1: അവരെ ലാസ്റ്റ് മാച്ച് അവർ ശരിക്കും കളിച്ചു. അതായത് നല്ലൊരു ഒരു ഗോള് പറഞ്ഞത് ജോർദാന്റെ കയ്യിൽ നിന്നാണ്.
0: അതെ അതെ അതെ. ജോർദാന്റെ കളി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതി തള്ളേണ്ട ഒരു ടീം അല്ല ജോർദാൻ. ഭാവിയിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയത്.
1: അതെ അതെ
0: അതെ അതെ. അപ്പോ ഇന്നത്തെ കളി കാണാൻ അങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണല്ലോ.
1: ഓ,
0: രാത്രി 10:30 അല്ലേ? ബ്രസീൽ അർജന്റീന, പിന്നെ ബ്രസീലുകാർക്ക് ഭാഗ്യമുണ്ട്, ബ്രസീൽ ആരാധകർക്ക് ഭാഗ്യമുണ്ട്. ഉറക്കൊഴിക്കാതെ കാണാമല്ലോ.
1: അതെ അതെ.
0: അപ്പൊ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞപ്പോ എന്താണ് ഒരു വിലയിരുത്തൽ, എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഈ വേൾഡ് കപ്പിന്റെ ഒരു ഒരു സ്റ്റാൻഡേർഡ്?
1: സ്റ്റാൻഡേർഡ് എന്ന് അതായത് എപ്പോഴും യൂറോപ്യൻ കൺട്രീസിനാണ് ഇത് മുൻതൂക്കം എപ്പോഴും വരാറ്. എന്നാലും ഞാൻ എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഫ്രാൻസ് ഒരു ഭാഗത്ത് ഫൈനൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്.
0: ഫ്രാൻസ് ഉണ്ടാവും.
1: അതെ, എന്റെ ഒരു ഒരു കണക്കൂട്ടലാണ്.
0: സ്പെയിനിന്റെ സാധ്യത എങ്ങനെയാണ്?
1: സ്പെയിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവര് നല്ല കളിയാക്കി, ഫിനിഷിങ് അവർക്ക് തീരെ ഇല്ലാത്ത ടീമാണ്. അപ്പൊ കുറച്ച് മുൻതൂക്കം വന്നിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റ് ഫ്രാൻസിനൊക്കെ അപേക്ഷിച്ച് ഫിനിഷിങ് അവർക്ക് അത്ര അങ്ങോട്ട് ലഭിക്കാത്തൊരു ടീമാണ്. നല്ല കളിയാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടീമാണ്. ഫിനിഷിങ് ഒരു പ്രധാന ഘടകമാണല്ലോ.
0: ശരിയാണ്. എംബാപ്പയെ കുറിച്ച് എന്താണ് പ്രതീക്ഷ? പിന്നെ ഗോൾഡൻ ബൂട്ടിലേക്ക് പോവോ?
1: ഗോൾഡൻ ബൂട്ടിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്.
0: ഗോൾഡൻ ബൂട്ടിലേക്ക് ഇപ്പൊ നിൽക്കുന്നത് 5 പേരാണല്ലോ അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: മെസ്സി തന്നെയാണ്, 6 ഗോളോടുകൂടി 3 മത്സരത്തിൽ 6 ഗോളോടുകൂടി മെസ്സി ഒന്നാമതുണ്ട്. പിന്നെ ഫ്രാൻസിന്റെ എംബാപ്പേ ഉണ്ട്. അതെ അതെ. പിന്നെ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്, എർലിംഗ് ഹാലൻഡ് ഉണ്ട് നോർവേയുടെ. അതെ അതെ. അപ്പൊ എന്തായാലും ഈ പോരാട്ടം, ഇപ്രാവശ്യത്തെ മത്സരം കുറെ റെക്കോർഡ് തകർക്കലിന്റെ ഒരു മത്സരം കൂടി, ഒരു ടൂർണമെന്റോട് കൂടിയായിട്ട് മാറുകയാണ് തോന്നുന്നു അല്ലേ? എത്ര റെക്കോർഡുകളാണ് തകരുന്നത്?
1: ഓരോ കളിയിലും പുതിയ പുതിയ റെക്കോർഡ് പറന്നുകൊണ്ടിരിക്കുകയാണ്.
0: മെസ്സി ദിവസവും ഓരോ റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പം 6 ഗോൾ എന്ന് പറയുന്ന വേൾഡ് കപ്പിൽ 6 ഗോൾ എത്തി, ഗോൾഡൻ ബൂട്ടിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു. ഒപ്പം ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോള്, ഇപ്പൊ എത്ര ഗോളായി മെസ്സി?
1: 19 ഗോളായി.
0: അതെ അതെ അതെ. ക്ലോസ് ചെയ്തൊരു വഴിക്കാക്കി. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇനിയുള്ള മത്സരങ്ങളിൽ ആര് മുന്നോട്ട് പോകുന്നു എന്നനുസരിച്ചാണല്ലോ ഇനി റെക്കോർഡുകൾ പിറക്കാനുള്ളത്. എംബാപ്പയ്ക്ക് ചാൻസ് ഉണ്ടാവാം ഇനി അല്ലെ? കൂടെയുള്ള പിള്ളേർ 4 പേര് 4 ഗോളുകൾ നിൽക്കുന്നുണ്ട്.
1: ഞാൻ പ്രതീക്ഷിക്കുന്ന എംബാപ്പ എന്തായാലും മെസ്സിയുടെ റെക്കോർഡ് തകർക്കും, ഇന്നല്ലെങ്കിൽ അടുത്തൊരു വേൾഡ് കപ്പിൽ ചാൻസ് ഇനി ഒരുപാട് ഉണ്ടല്ലോ.
0: തീർച്ചയായിട്ടും റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണല്ലോ അല്ലെ പ്രീത? എല്ലാ റെക്കോർഡുകളും തകർക്കപ്പെടണമല്ലോ.
2: അതെ
1: അതെ.
0: അപ്പോ എന്താണ് ഇപ്പൊ ഇന്ന് രാത്രി നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ കൂടുന്നത്, എവിടെയാണ് സ്ഥലം?
1: ഞങ്ങള് ക്ലബിലാണ്, ട്രെൻഡ് കുട്ടശ്ശേരി എന്ന ക്ലബിലുണ്ട്.
0: ഓഹോ, എത്ര പേരുണ്ട് കാണാൻ ഏകദേശം?
1: ഓ, അത്യാവശ്യം വരുന്നു. അവരുടെ നാട്ടിലെല്ലാ സുഹൃത്തുക്കളും കാരണവന്മാർ എല്ലാവരും ഉണ്ടാവും.
0: വലിയ സ്ക്രീൻ ആണോ?
1: വല്ല, നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സ്ക്രീൻ, അത്യാവശ്യം നമ്മുടെ ക്ലബ്ബ് ഒരു ചെറിയ ക്ലബ്ബാണ്, എന്തെങ്കിലും അത്യാവശ്യം കാണാൻ പറ്റിയ രീതിയിൽ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്.
0: ശരി ശരി. ഇടയ്ക്ക് എന്നാ കട്ടൻ ചായയാണോ?
1: അതെ അതെ.
0: അവിടെ തന്നെ നിർമ്മിക്കോ?
1: അതെ അതെ,
0: അവിടെ തന്നെ നിർമ്മിച്ച് കുടിച്ച് അല്ലെ? നല്ല രസമാണത്, ഒരുമിച്ച് ആഹ്ലാദിച്ച് കാണുമ്പോഴാണ് കളി കളിയാവുക.
2: അർമാദിക്കാണ്.
0: അടുത്ത 19-ാം തീയതി വരെ അർമാദിക്കാനേ വേണല്ലോ.
1: അതെ അതെ.
0: ഇതുവരെ നമ്മളെ ഏകദേശം 72 മത്സരങ്ങൾ കഴിഞ്ഞു ഈ 1-ാം റൗണ്ടില്. ഗ്രൂപ്പിലെ 1-ാം റൗണ്ടിൽ 72 മത്സരങ്ങൾ പിന്നിട്ടപ്പോ നമ്മള് 215 ഗോളുകളാണ് പിറന്നത് അറിയോ? അതെ അതെ. ഈ 1-ാം റൗണ്ടിൽ 215 ഗോളുകൾ ഉണ്ടായി. കാണികൾ ഏകദേശം 46.45 ലക്ഷം പേര് നേരിട്ട് കളി കണ്ടു. നേരിട്ടാണ് കേട്ടോ,
1: നേരിട്ട്
0: ടിവിയിലൂടെ കാണുന്നതല്ല പറയുന്നത്.

അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും റെക്കോർഡുകൾ തകർത്തുകൊണ്ട് നമ്മുടെ വേൾഡ് കപ്പ് ഫിഫ 2026 അങ്ങനെ മുന്നേറുകയാണ്. നമ്മൾ അതിന്റെ കൂടെ അല്ലേ, എന്താണ് നമ്മുടെ ഒക്കെ, നമുക്ക് ആരാണ് എംബാപ്പെ, നമുക്ക് ആരാണ് മെസ്സി, നമുക്ക് ആരാണ് റൊണാൾഡോ, ആരെങ്കിലും ആണോ? പക്ഷെ എത്ര സ്നേഹത്തോടെ വേണം നമ്മളവരെ, അവരൊക്കെ ഇത് കണ്ട് ഈ സ്നേഹം കണ്ടെങ്കിൽ ഒരുപക്ഷെ അവരിങ്ങോട്ട് സ്ഥലം മാറും, ഇന്ത്യയിൽ ഇന്ത്യൻ പൗരത്വത്തിൽ ഇങ്ങോട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറത്തേക്ക്, അരീക്കോടോ അല്ലെങ്കിൽ മലപ്പുറത്തോ, നിങ്ങളുടെ സ്ഥലം പറഞ്ഞ എവിടെയായിരുന്നു? ആ മഞ്ചേരി, എളങ്കൂരൊക്കെ വന്ന് അവർ താമസാക്കിയാൽ ഒരു അതിശയം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരുടെ നാട്ടിൽ പോലും ഇത്ര ആരാധകരും സ്നേഹവും ഒക്കെ വാരി ചൊരിഞ്ഞു കൊടുക്കുന്ന ഒരു ഫുട്ബോൾ ആരാധക വൃന്ദം വേറെ എവിടെ ഉണ്ടാവുക? ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും ആഹ്ലാദകരമായ ഒരു ഒരു ഒരു ദൃശ്യാനുഭവം, ഒരു വലിയ രോമാഞ്ചം ജനിപ്പിക്കുന്ന ഒരു ഒരു മത്സരം ഉണ്ടാവട്ടെ, അതിൽ പുതിയ പുതിയ റെക്കോർഡുകൾ ഉണ്ടാവട്ടെ. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ വിജയിക്കേണ്ട ടീം അല്ലെ ബ്രസീലാണല്ലോ, ബ്രസീൽ മുന്നോട്ട് കയറട്ടെ നമുക്ക് ആഗ്രഹിക്കാം അല്ലേ. വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ഫുട്ബോൾ ബീച്ചിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. സന്തോഷം.

0: അപ്പൊ പ്രവിത, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഒരു റെക്കോർഡുകളുടെ പിന്നെ ടൂർണമെന്റ് ആണ്. 2026 ഒരുപാട് റെക്കോർഡുകളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും നമ്മളെ എന്താ പറയാ അവിശ്വസനീയമായ പ്രകടനം എന്ന് പറഞ്ഞാൽ 39-ാമത്തെ വയസ്സിൽ, ഈ June 23 മെസ്സിയുടെ പിറന്നാൾ, ആ 39-ാമത്തെ വയസ്സിലും കളിക്കുന്ന ഒരു സ്റ്റാമിന, അത് റൊണാൾഡോയും മോശമല്ല കേട്ടോ, 41 വയസ്സിലും അദ്ദേഹം കളിക്കുന്ന ഒരു പ്രകടനം, അവിശ്വസനീയമായ പ്രകടനം എന്നേ പറയാൻ പറ്റുള്ളൂ. 19 ഗോളാണ്. 19 ഗോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഒരു മനുഷ്യായുസ്സിൽ 6 വേൾഡ് കപ്പ് കളിക്കാന്ന് പറയുന്നത് വളരെ അപൂർവം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലെ. അപ്പൊ ഈ റെക്കോർഡ് അത്ര പെട്ടെന്നൊന്നും മറികടക്കാൻ സാധ്യതയില്ല അല്ലെ. 2006 തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ആ ജൈത്രയാത്ര. 2006 ഒരു ഗോൾ അടിച്ചു, 2014 രണ്ട് ഗോൾ അടിച്ചു, 2014 ഇറാനെതിരെയാണ് 3 ഗോള്, പിന്നെ 2014 4 ഗോള്, 2014 4 9 അടിച്ചു, 2018 6 ഗോൾ അടിച്ചു, പിന്നെ 2022 7 ഗോൾ അടിച്ചു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ നമ്പറുകൾ അങ്ങനെ ഈ 2019 അവസാനം 2019 ജോർദാനെതിരെയുള്ള ഒരു ഗോളോടുകൂടിയാണ് 19 ഗോൾ 19 എത്തുന്നത് അല്ലേ. അപ്പോ ഈ പ്രകടനം കണ്ട് നമ്മൾക്ക് കണ്ണങ്ങനെ എന്താ പറയാ കണ്ണഞ്ചിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. പിന്നെ ഞാൻ നേരത്തെ വായിച്ചത് ഗോളുകളുടെ എണ്ണം അല്ല കേട്ടോ, ഓരോ വർഷത്തെയും നമ്പറാണ് വായിച്ചത്. 2006 2014 2014-18 ആറ് ഗോൾ അടിച്ചു എന്നല്ല പറഞ്ഞത്, 6-ാമത്തെ മത്സരം എന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: പിന്നെ സുധീരേട്ടാ, മറ്റൊരു അതിശയം എന്ന് പറയുന്നത് ജനസംഖ്യയിലൊക്കെ വളരെ പിന്നിൽ നിൽക്കുന്ന അല്ലേ, ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ വന്നിട്ട് അവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും കേപ് വേർദി, ക്യൂറസോ. ക്യൂറസോയുടെ എന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ക്യൂറസോയുടെ ജനസംഖ്യ എത്രയെന്നറിയോ?
1: 5 ലക്ഷം.
0: ഇല്ല ഇല്ല ഇല്ല, 1.5 ലക്ഷം. ഒരു പക്ഷേ മലപ്പുറം മുനിസിപ്പാലിറ്റിയിലോ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലുള്ള ജനസംഖ്യയാണ് ക്യൂറസോയുടെ പിന്നെ ജനസംഖ്യ. എന്നിട്ട് അവര് കളിച്ചു, അത് ആദ്യ മത്സരത്തിൽ നന്നായിട്ട് കളിക്കുകയും ചെയ്തു കേട്ടോ. നല്ലൊരു പ്രതിരോധം അവർ കാഴ്ചവെച്ചു. ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നെ അവര് നല്ല പ്രതിരോധവും നല്ല ഫുട്ബോളും മനോഹരമായ ഫുട്ബോളും കാഴ്ചവെച്ചു എന്നുള്ളതാണ് എന്റെ കാര്യം. അതുമാത്രമല്ല, ഈ കേപ്പ് വെർദെ ഒരു പിന്നെ മനോഹരത, ഒരു കളിയിലും ജയിച്ചിട്ടില്ല, 3 ഡ്രോ ആണ്. സമനിലയിലാണെങ്കിൽ പോലും സ്പെയിനൊക്കെ എതിരെ കളിച്ച കളി എന്താണ് അല്ലേ? അത് അവരുടെ ഗോൾ കീപ്പർ കളിച്ച എലോയ് റോം എന്ന് പറയുന്ന ആ ഗോൾ കീപ്പറുടെ പ്രകടനം എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു
1: അദ്ദേഹത്തിന്റെ,
0: തിരിച്ചു പടങ്ങുന്നത്. അപ്പം അവരിനി അടുത്ത റൗണ്ടിൽ എന്തു ആയിക്കോട്ടെ, മത്സരത്തിന്റെ ഫലം എന്തു ആയിക്കോട്ടെ, ഒരു ലോകകപ്പിൽ ആദ്യമായി പിന്നെ എൻട്രി ഉണ്ടാവുക, അതിൽ ആദ്യ റൗണ്ടിൽ തന്നെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കുക എന്നൊക്കെ പറയുന്നത് വളരെ 5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് വളരെ അവിശ്വസനീയമായ അല്ലേ, വളരെ നിർണായകമായ പ്രകടനങ്ങളാണ് നമുക്ക് പറയേണ്ടി വരും.
1: ഇനിയിപ്പോ പ്രീ ക്വാർട്ടറിൽ കേപ് വേർഡിയാണ് നമ്മുടെ ഈ അർജന്റീനയുടെ ഒരു ഓപ്പോസിഷൻ.
0: അതെ അതെ അതെ അതെ. അപ്പൊ അത് ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ടേ, അതൊരു തമാശയിട്ട് പറയുകയാണെങ്കിലും അത് ഫിഫയുടെ ഒത്തുകളിയാണത്. അർജന്റീനക്ക് വളരെ ഈസി ആയിട്ടുള്ള ടീമിനെ കൊടുത്തതാണ് അതിലൊക്കെ.

0: വെറുതെ അബദ്ധങ്ങള് തമാശ പറയാനേ ഉള്ളൂ. കാരണം ഇതൊക്കെ നേരത്തെ പ്രീ ഷെഡ്യൂൾഡാണ്, എല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ച ഷെഡ്യൂൾ അനുസരിച്ചാണ് പോകുന്നത്. കേപ്പ് വെറുതെ കിട്ടി എന്നുള്ളത് വളരെ യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്. എന്തായാലും അത് അവരൊട്ടും മോശമാക്കുന്നില്ല, അർജന്റീനയും അവരെ നിസ്സാരമായിട്ട് കരുതും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയും അവര് കഴിവ് തെളിയിച്ചതാണ്. അപ്പം വളരെ മോശക്കാരായിട്ട് ഒരിക്കലും അർജന്റീന അവരെ കാണാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവര് അവരുടെ ശക്തരായ എതിരാളിയായിട്ട് തന്നെ പരിഗണിച്ചോട്ടുള്ള ഒരു കളിയായി തീവാർന്ന മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. ഇന്നത്തെ കളി നിർണായകമാണല്ലേ, ബ്രസീലുമായിട്ടുള്ള ബ്രസീലും ആയിട്ടുള്ള കളിയും. ഇന്നലത്തെ കളി, നമ്മൾ ആദ്യത്തെ നോക്കൌട്ട് മത്സരം നടന്നു കഴിഞ്ഞു, ഇന്നലെ രാത്രി ഫസ്റ്റ് നോക്കൌട്ട് മത്സരം നടന്നു. അതിൽ കാനഡ, ആതിഥേയ രാജ്യമായ കാനഡയാണ് ജയിച്ചത് നമുക്കറിയാം. അതിലൊരു റെക്കോർഡുണ്ട് കേട്ടോ, ആദ്യമായിട്ടാണ് കാനഡ പിന്നെ നോക്കൌട്ടിലേക്ക് കടക്കുന്നത്. അതുമാത്രമല്ല, സൗത്ത് ആഫ്രിക്കയും ആദ്യമായിട്ടാണ് നോക്കൌട്ടിലേക്ക് കടക്കുന്നത്. അപ്പോൾ രണ്ട് റെക്കോർഡുകളാണ്. ഒരു ആഫ്രിക്കൻ രാജ്യം ആദ്യമായിട്ട് നോക്കൌട്ടിലേക്ക് കടക്കുന്നു, ആഫ്രിക്കൻ രാജ്യമല്ല, സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ട് കടക്കുന്നു. ഒപ്പം കാനഡയും പിന്നെ നോക്കൌട്ടിലേക്ക് കടക്കുന്നു. അതിൽ കാനഡ ആദ്യമായി നോക്കൌട്ടിൽ ജയിക്കുകയും ചെയ്യും. ഇങ്ങനെ എവിടെ നോക്കിയാലും പുതിയ പുതിയ റെക്കോർഡുകളും ചരിത്രങ്ങളുമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
1: സൗത്ത് ആഫ്രിക്കയുടെ ആ ഒരു സന്തോഷം നമ്മൾ നേരിട്ട് കണ്ടതാണ്.
0: അതെ അതെ അതെ,
1: അവർ ആ നോക്കൌട്ടിലേക്ക് വന്നു എന്നുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ,
0: അതെ,
1: അത് വല്ലാത്ത തന്നെയായിരുന്നു
0: തീർച്ചയായിട്ടും. ഇതില് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഏകദേശം 72 കളികൾ മുന്നോട്ട് പോയി. ഈ 72 കളികളിൽ ഏതാണ് പ്രവീതയെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഒരു, എനിക്ക് തോന്നുന്നറിയോ, അതിനകത്ത് അട്ടിമറികളുടെ ഒരു ഒരു കുറേ കുറേ സീരീസ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഞാൻ എണ്ണുന്നത് തീർച്ചയായിട്ടും പിന്നെ പിന്നെ ഇറുകെ പുറത്തായതൊരു വലിയ അട്ടിമറിയാണ്. ആദ്യമായി ലോകകപ്പ് തുടങ്ങിയത് 1930 ലോകകപ്പ് ആരംഭിച്ചത് ഉറുഗ്വേയിലാണ്. പലവട്ടം ചാമ്പ്യന്മാരായിട്ടുള്ള രാജ്യമാണ് ഉറുഗ്വേ, എന്നിട്ടും അവർ ഈ നോക്കൌട്ടിൽ തള്ളപ്പെട്ടു എന്ന് പറയുന്ന ഒരു വലിയ, അതെ അതെ അതെ, അതെ അതെ, ഉറുഗ്വേ അങ്ങനെ എന്താ പറയാ, ഫസ്റ്റ് റൗണ്ടിൽ അല്ലെങ്കിൽ നോക്കൌട്ടിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ പുറത്ത്. തുടങ്ങിയത് തന്നെ റെക്കോർഡിലാണ് ജപ്പാൻ, അല്ല ജപ്പാനല്ല ഇറ്റലി. ഇറ്റലി ക്വാളിഫൈ ചെയ്തേ ഇല്ല, പലവട്ടം ചാമ്പ്യന്മാരായിട്ടുള്ള ഇറ്റലി ക്വാളിഫൈ ചെയ്തേ ഇല്ല. അതുപോലെ തന്നെ ഉറുഗ്വേ ഫസ്റ്റ് റൗണ്ടിൽ പുറത്തു പോകുന്നു. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും മനോഹരമായ മാച്ച് എന്ന് പറയുന്നത് കേപ്പ് വെർദെ സ്പെയിനും കൂടെയുള്ള മത്സരമാണ്. 2-0 ആയിരുന്നു അതിന്റെ ഫലമെങ്കിലും, അതുപോലെ തന്നെ പിന്നെ അവരുടെ പിന്നെ ഗോൾ കീപ്പറുടെ പ്രകടനം, അതൊരു അട്ടിമറിയാണ്. ഒരു ചരിത്രത്തിലെ ഒരു ആഫ്രിക്കൻ രാജ്യം ഇത്തരത്തില് പിന്നെ എന്താ പറയണ്ടത്, അറ്റ്ലാന്റിക്കിലെ നീലസ്രാവുകൾ എന്നാണ് അവർ അറിയപ്പെടുക. അറ്റ്ലാന്റിക്കിൽ ഉള്ള ഒരു ദ്വീപ സമൂഹമാണ് അത്. ആ നീലസ്രാവുകൾ വൻ സ്രാവുകളായിട്ട് മാറി ഇതാ ഒരു ലോകകപ്പിന്റെ പിന്നെ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കുന്നു എന്നുള്ള അതിഗംഭീരമായ പ്രകടനം. തീർച്ചയായും നത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞതുപോലെ, പിന്നെ കേപ്പ് വെറുതെ വന്നതുമല്ല, അല്ലെ, കേപ്പ് വെറുതെ അല്ല, വെറുതെ അല്ല വന്നത്, ഒരു കാര്യത്തിലാണ് കളി എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്.

0: പിന്നെ എല്ലാ മത്സരങ്ങളും പ്രവിത, നമ്മളൊരു ഉത്സവം കാണാൻ പോയാലേ അമ്പലത്തിന്റെ അകത്ത് ചടങ്ങുകൾ നടക്കും അല്ലേ, അത് ആ ചടങ്ങൾ അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കും. പക്ഷെ ഉത്സവം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ചടങ്ങ് മാത്രമല്ലല്ലോ, ആ മൈതാനത്ത്, അമ്പലത്തിന്റെ പുറത്ത്, അമ്പല മൈതാനത്ത്, അമ്പലപ്പറമ്പിൽ നടക്കുന്ന കുറെ ലീലാവിലാസങ്ങളുണ്ട് അല്ലേ. ഇതാണ് ഉത്സവത്തിന് ഉത്സവമാക്കുന്നത്, ബലൂൺ കച്ചവടക്കാർ തീർച്ചയായിട്ടും. അല്ലാതെ അമ്പലം എപ്പോഴും നമുക്ക് തുറന്നിട്ട് കിടക്കുന്നുണ്ട്, പക്ഷെ അമ്പലത്തിന് പുറത്തുള്ള ഉത്സവത്തിലെ മറ്റ് പരിപാടികളോടാണ് നമുക്ക് ഒരുപക്ഷെ താല്പര്യം കൂടുതൽ. അതുപോലെ തന്നെയാണ് വേൾഡ് കപ്പിലും. വേൾഡ് കപ്പിലെ കോർ ആയിട്ട് എന്ന് പറയുന്നത് അതിന്റെ നടുക്ക് നടക്കുന്ന ഫുട്ബോൾ കളിയാണ്, ഫുട്ബോൾ മാച്ചാണ്. പക്ഷെ അതിനപ്പുറത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരുപാട് ഇരമ്പങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, ആരവങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, നൃത്തങ്ങളുണ്ട്, നൃത്ത ചുവടുകളുണ്ട്, ഒരുപാട് ചിരിയുണ്ട്, ആഹ്ലാദമുണ്ട്, കെട്ടിപ്പിടിക്കലുണ്ട്, കരച്ചിലുണ്ട്. അതാണ് കരച്ചിലും സന്തോഷവും ആഹ്ലാദവും നൃത്തവും പാട്ടും സംഗീതവും അടങ്ങുന്ന ഒരു ആർപ്പുവിളിയുടെ ഒരു ഒരു ഉത്സവ കേന്ദ്രമാണ് ഓരോ ഗാലറി.
1: ഒരു രാജ്യം എന്ന് പറയുന്നത് ഒരു വികാരമാണ്,
0: തീർച്ചയായിട്ടും.
1: ഗാലറിയിൽ നോക്കുമ്പോഴാണ് മനസ്സിലായത്.
0: അത് ഗാലറിയിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതല്ലാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആർപ്പ് വിളിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഗാലറിയുടെ മുമ്പിൽ മനുഷ്യർ നൂറും ആയിരങ്ങൾ കണക്കിലൊക്കെ കൂടുന്ന സ്ഥലങ്ങളുണ്ട്, വലിയ വലിയ സ്ക്രീനിൽ കളി കാണുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം ഈ ലോകം മുഴുവൻ ഒരു വിശ്വമാനവ സങ്കല്പം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്ന അപൂർവ അവസരമാണ് ഈ ലോകകപ്പ് അല്ലേ. മനുഷ്യൻ ഒന്നാണ്, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന്

കുറച്ച് ദിവസത്തേക്കെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും മറ്റുള്ളവൻ്റെ പതാക പുതയ്ക്കാൻ ഒരു മടി കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന മാനവികത നിറഞ്ഞു തുളുമ്പുന്ന ഉത്സവമാണ് ഈ ഫുട്ബോൾ ആഘോഷം എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും.

0: പ്രിയപ്പെട്ടവരെ, ഇത് ഫുട്ബോൾ ബീറ്റ്സ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് ഞങ്ങൾ ഇവിടെ കാതോർത്തിരിക്കുന്നത്. അപ്പോ വിളിച്ചോളൂ, 04832950300.
1: ഒരു നമ്പർ കൂടി ഉണ്ട്, 04832950800.
0: എല്ലാരും ജേഴ്സി ഇട്ട് ഇന്ന് വൈകുന്നേരത്തെ കളിക്ക് വേണ്ടി തയ്യാറെടുക്കാന്ന് എനിക്ക് തോന്നുന്നു. എല്ലാരും ഒരു കളിക്കാരുടെ കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യായാമത്തിലോ കസരത്തിലൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ പ്രവിത, ഓരോ മത്സരത്തിലും ചില ചില നുറുങ്ങ് സംഭവങ്ങളുണ്ടാവും. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫുട്ബോൾ നടക്കുന്ന കോർ ഐറ്റം മൈതാനത്ത് നടക്കുകയാണെങ്കിലും പുറത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഒരുപാടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, പിന്നെ ഇപ്രാവശ്യത്തെ ഖാന എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ, ഖാന ആഫ്രിക്കൻ ടീമാണ്. ഇത് ഞാനൊരു അന്ധവിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഖാനക്കാർ പൊതുവേ കുറെ അന്ധവിശ്വാസികളാണ്. അവർ വലിയ പൂജയും ഹോമവും മന്ത്രങ്ങളും ഒക്കെ ആയിട്ട് പൊടിപുറത്തലും ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടികളാണ്. അങ്ങനെയുണ്ട് ചില ചില ചില അവരുടെ ചില എന്താ പറയണ്ട ചില അത്തരത്തിലുള്ള ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെയുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ആചാരാനുഷ്ഠാനമല്ല, അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ നമ്മളവരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ അതൊരു സത്യമാണ്. അപ്പൊ ആ പിന്നെ ഇതിന്റെ ഈ ഖാനയുടെ ഒരു ഒരു പനാമ മത്സരത്തില് പിന്നെ ഗോളടിക്കുന്നത് ഏറ്റവും അവസാനം 90+ ഗോളടിക്കുന്നത്, എന്നുവെച്ചാൽ 90 മിനിറ്റ് കഴിഞ്ഞ് അതിന്റെ എക്സ്ട്രാ ടൈം കഴിഞ്ഞ് അല്ല എക്സ്ട്രാ ടൈം അല്ല അതിന്റെ കോമ്പൻസേഷൻ 5 മിനിറ്റ് ഉണ്ടല്ലോ, ആ സമയത്താണ് ഗോൾ. അപ്പൊ ഒരു ചങ്ങാതി വലിയ പിന്നെ പുകയൊക്കെ പറത്തി ഭയങ്കര ആവേശത്തില് മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ചെയ്തോണ്ട സമയത്താണ് ഗോൾ വീഴുന്നത്. എന്താ വെച്ചാൽ മന്ത്രം കൊണ്ട് ഗോൾ വീണെന്നല്ല, ഇങ്ങനെയും ചില രസങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അടുത്ത ശ്രോതാവുണ്ട്, രസം പുള്ളിയോട് പങ്കുവെക്കാം. ഹലോ,
1: ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: ഇതാരാണ്?
2: ഇത് പറഞ്ഞല്ലോ, ഞാനൊരു കലാപ്പിൽ നാണിപ്പാറി.
0: കേട്ടില്ല,
1: ഒന്നുകൂടി പറയൂ.
2: കലാപ്പിൽ നാണിപ്പ,
1: തലാപ്പിൽ നാണിപ്പ.
2: ഓക്കെ,
1: തലാപ്പിൽ എന്ന് പറയുമ്പോ മഞ്ചേരി ആണോ വരണേ?
2: അതെ, മഞ്ചേരി.
1: ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് മഞ്ചേരി കിഴക്കേത്തല അവിടേക്ക് അങ്ങോട്ടാണോ? മനസ്സിലായി മനസ്സിലായി.
0: എങ്ങനെയാണ് ചൂടൊക്കെ?
1: എന്താണ് ഇപ്പൊ ചെയ്യണത്? എന്താ ഇപ്പൊ ചെയ്യണ?
2: ഞാന്
1: കളിയൊക്കെ കാണും അവർക്ക് ഒഴിച്ചിട്ട് അല്ലേ?
2: അത് കാണും. വലിയ വയസ്സൊന്നും ആയില്ല, ഒരു 82 ആയിട്ടുള്ളൂ.
0: അതൊക്കെ ഒരു വയസ്സാണ്, 82 ഒക്കെ ഒരു വയസ്സാണ്. എന്തായി പറയണേ,
1: നമ്മളീ 41 നമ്മുടെ റൊണാൾഡോ കൂടെ കളിക്കണം.
0: അതാണ് നമ്പറല്ലേ, വയസ്സെന്ന് പറയുമ്പോ വേറൊരു നമ്പറല്ലേ, നമ്മളെപ്പോഴും പറയാറുള്ളതാണ് അല്ലേ?
2: 76, 77
0: അതെ, അത് നമ്പർ. അപ്പോട്ടെ, നമ്മളെ എന്താണ് ഇപ്പൊ നമ്മുടെ ഒരു വേൾഡ് കപ്പിന്റെ ഒരു ആവേശം എവിടെ നിൽക്കുന്നു കാര്യങ്ങളൊക്കെ?
2: വേൾഡ് കപ്പ് വലിയ ആവേശത്തിൽ തന്നെയാണ്, ഭയങ്കര പങ്കാളിത്തമാണ്, അതന്നെ ഒരു വലിയ ആവേശമാണല്ലോ.
0: അപ്പൊ ആ പങ്കാളിത്തം എന്ന് പറയുമ്പോ നമ്മളവിടെ നമ്മള് ഒരുമിച്ചിരുന്ന് കളി കാണുന്ന സ്വഭാവമൊക്കെ ഉണ്ടോ?
2: അതുണ്ട്. നമ്മളൊരു ഒരു വലിയൊരു വീട്ടിലിങ്ങനെ ഒരു ഹാളിലാണ്, അവിടെ അവര് പീഡിയ സ്ഥലം കടസ്ഥല വീടല്ല.
0: അപ്പൊ എത്ര പേര് കൂട്ടുകാരൊക്കെ ഉണ്ടോ? പഴയ കൂട്ടുകാരൊക്കെ ഉണ്ടോ കളി കാണാൻ?
2: ഉണ്ടാവും, കൊറേ ആൾക്കാരുണ്ടാവും. നമ്മക്ക് പിന്നെ വേഷമായിട്ട് ഇങ്ങനെ കുറച്ച് അടുത്ത് ഇരിക്കുന്നതിലെ കാണു. എനിക്കാണെ മറ്റേ ഹെഡ്ലൈറ്റ്
0: കുറവാണ്.
2: എന്നാലും നമ്മളെ ആവേശം കൊണ്ടേ മറ്റേ ഫ്രാൻസിന്റെ ബ്രസീലിന്റെ കളിന്റെ കാണാൻ നിർബന്ധമായിട്ടും പോകും.
1: നമ്മുടെ ടീം ഏതാന്ന് പറഞ്ഞില്ലല്ലോ?
2: ടീം ബ്രസീൽ തന്നെ, പഴയ കാലത്തെ ബ്രസീൽ.
1: അപ്പൊ ഇന്ന് എന്തായാലും കുത്തിയിരിക്കണം 10:30.
2: തീർച്ചയായിട്ടും ഇരിക്കണ്ട.
0: അല്ല പിന്നെ ഇന്ന് കാണണം, പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇനിയുള്ള ഏതെങ്കിലും മത്സരം ഒഴിവാക്കുവോ അതോ എല്ലാം കാണുമോ?
2: അതെ, ടൈം നോക്കിട്ടാണ്. ഇപ്പൊ 3:30 ആണെങ്കിലേ നമ്മളെ ആ ഉറങ്ങല് തന്നെ 2:30 ആവുമ്പളാ പിന്നെ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും ഉഷാറായിട്ട് ഇരിക്കണം കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ

0: മത്സരങ്ങളിൽ ഏതെങ്കിലും മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു മത്സരത്തെ കുറിച്ച് പറയാനുണ്ടോ?
1: മനസ്സിലിരിക്കുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ജപ്പാനും ആ മറ്റേ എന്താണ് മറ്റേ ടീം ഉണ്ട്, എന്താണ് അറബി ടീം, സുഡാനല്ല
0: ഏതായിരുന്നു ജപ്പാനായിട്ടുള്ള, ജപ്പാന്റെ കളി വന്നത്
1: സുഡാനല്ലാത്ത എന്താ കിട്ടുന്നതിന്റെ പേര്, ജപ്പാൻ ഭയങ്കര സ്പീഡിലുള്ള ആ പണ്ടിനൊരു സെക്കൻഡ് ഷോപ്പ് ചെയ്യുന്നുള്ള ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കളി?
0: അത് ഞാൻ കണ്ടിട്ടില്ല, എല്ലാ കളിയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല.
1: ആ പക്ഷെ അത് തന്നെയായിരുന്നു കളി, ഭയങ്കര കുറച്ചുകൂടി നാല് ബോൾ അടിച്ച് പറഞ്ഞിട്ടല്ല ഒന്നാല് പോലും സ്റ്റോപ്പേ ഇല്ല, ബോൾ അടിച്ച്
0: ജപ്പാന്റെ എഫ് ഗ്രൂപ്പിലാണ് വരുന്നത്. എഫ് ഗ്രൂപ്പില് ജപ്പാനും നെതർലൻഡ്സ് ഉള്ള കളിയാണോ, സ്വീഡൻ ആയിട്ടുള്ള കളിയാണോ, ടുണീഷ്യ ആയിട്ടുള്ള കളിയാണോ?
1: ടുണീഷ്യയും
0: ജപ്പാനുള്ള കളി എഫ് ഗ്രൂപ്പില്.
1: അപ്പൊ ടുണീഷ്യന് എന്ത് ചെയ്തു, അത് ഓലും പിന്നെ സെക്കൻഡ് ഹാഫില് ഓലും അതേ ഗെയിം എടുത്തു. ഇവരെ ഈ സ്പീഡ് കൊണ്ട് അവർക്ക് പിടിച്ചിട്ട് കിട്ടായി. സെക്കൻഡ് ഹാഫിലൂടെ സാറായി.
0: അതെ അതെ അതെ. അപ്പം
1: പക്ഷെ എന്നാലും ഭയങ്കര കളിയായിരുന്നു.
0: ജപ്പാൻ ടുണീഷ്യ മത്സരമാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്ന മത്സരം.
1: ആ അത് കണ്ടില്ല.
0: അതെ, അപ്പൊ അതേ ജപ്പാനാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്.
1: ആ ജപ്പാൻ നമ്മളെ പറ്റിക്കോന്നു എനിക്ക് പോയി.
0: പറ്റിക്കോന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്?
1: ഉദ്ദേശിച്ചാൽ നമ്മൾ പരാജയപ്പെടുത്തോന്നർത്ഥം.
0: ആരെ നമ്മളെന്ന് വെച്ചാല്? ബ്രസീലിനെ പരാജയപ്പെടുത്തോന്നുള്ള പേടിയുണ്ടോ? ഉണ്ടോ? പക്ഷെ എങ്ങനെയാലും നമുക്ക് അഭിമാനിക്കാലോ, നമ്മുടെ ഏഷ്യൻ രാജ്യമല്ലേ, അങ്ങനെയുണ്ടല്ലോ.
1: അത്
0: വിട്ടിട്ടുള്ള കളിയില്ല അല്ലേ, അതൊന്നും കാര്യമില്ല. പക്ഷെ
1: അത് വിട്ടിട്ടുള്ള കളിയില്ല.
0: അത് ശരിയാണ്. ഓക്കെ ഓക്കെ. എന്തായാലും ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ.
1: ഞാൻ ഈ 82 86 കളി കണ്ടാവാ.
0: അതെ അല്ലേ.
1: അന്ന് മുതലേ അവരെ അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇതൊന്നും ഇല്ലല്ലോ, ഈ റേഡിയോ അല്ല, റേഡിയോനെ മാത്രമേ ആശ്രയിച്ചു നമ്മക്ക്.
0: ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളൊക്കെ നമ്മുടെയൊക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളെയൊക്കെ കാലത്ത് ഇത് മിക്കവാറും ഈ ഒരു മാങ്ങാക്കാലത്താണല്ലോ വരിക അല്ലെ.
1: അതെ,
0: ഈ മാങ്ങ പെറുക്കലും കളി കാണലും ഒക്കെ രാത്രി നടത്തിയ ഒരു കാലം ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. രാത്രിയൊക്കെ മാങ്ങ പെറുക്കുക, എന്നിട്ട് പോയി കളി കാണുക. ശരി, ആയിക്കോട്ടെ, എന്തായാലും കാര്യങ്ങൾ ഉഷാറാവട്ടെ. നിങ്ങൾ വിചാരിച്ച പോലെ നടക്കട്ടെ. എന്ത് എങ്ങനെ നടക്കട്ടെ എന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല.
1: ടീം ജയിക്കാൻ
0: ബെറ്റ് വെച്ചിട്ടുണ്ടോ? ബെറ്റ് വെച്ചിട്ടുണ്ടോ?
1: ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല.
0: കായ് പോവോ?
2: ഞങ്ങൾ പ്രതീക്ഷിച്ചു വെക്കാൻ നേരം ഞങ്ങളോട്
1: പ്രാർത്ഥിക്കാൻ ഭക്ഷണത്തിനോ അങ്ങനെയൊക്കെയാണ്.
0: ശരി ശരി ശരി, ആയിക്കോട്ടെ. എന്തായാലും പറഞ്ഞോളൂ.
1: നല്ല
0: ഭക്ഷണം
1: വാങ്ങിത്തരാ.
0: ഹോട്ടലിൽ പോവോ അതോ വീട്ടിലോ? ഹോട്ടലിലാണ്.
1: അതെല്ലേ.
0: എന്തായാലും നല്ലൊരു നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്.
1: ഒന്ന് പ്രാർത്ഥിക്കണം.
0: പ്രാർത്ഥനയില്ല, ആഗ്രഹിക്കാം. ഞാൻ ആഗ്രഹിച്ചോളാം.
1: പ്രാർത്ഥന എനിക്കില്ല, അത് വേറെ
0: കാര്യം.
2: 82 അല്ലേ വയസ്സ് പറഞ്ഞത്? പക്ഷെ ഈ കേട്ട സൗണ്ട് കേട്ടാ അല്ല ട്ടോ, കുറെ ഒരു 40-50 ആ റേഞ്ചിലാണ്.
1: ഞാൻ വളരെയധികം അധ്വാനിച്ച് ജീവിച്ച് ചെറുപ്പ കുട്ടിയെന്നതുമുതലേ അധ്വാനിച്ച് ജീവിച്ച് ജീവിച്ച ഒരു
2: മനുഷ്യനാണ്.
1: ഒരു മരുന്നും കഴിക്കില്ല ഇപ്പോഴും. സിഗരറ്റ് ഇപ്പോഴും വലിക്കും ചെയ്യും.
0: അതൊന്നും പറയരുത്, പുറത്ത് പറയരുത്. ഇത് റേഡിയോയിൽ എത്ര പേര് കേൾക്കണമെന്നറിയോ? നിങ്ങളെ പോലുള്ള ഇത്രയും നല്ലൊരു മനുഷ്യൻ, ഇത്രയും പ്രായമുള്ള ഒരു ആള്, പിന്നെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാൾ അങ്ങനെയൊന്നും ചെയ്യുന്നു പറയാൻ പാടില്ല. അത് പിൻവലിക്കണം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പിൻവലിക്കണം.
1: ഇല്ല, അത് ഇനി പിൻവലിക്കണം.
2: അതാണ്
1: അഹങ്കാരം തന്നെയാണ്. എന്താണ് അത്? ഞാൻ രാത്രിയും പകലും ഫുൾ ടൈമും
0: പോട്ടെ പോട്ടെ പോട്ടെ, അതിന്റെ വിശദീകരണം വേണ്ട. ആ ടോപ്പിക് നമുക്ക് വിടാം. എന്തായാലും ഇന്നത്തെ രാത്രി വളരെ മനോഹരമായിട്ടൊരു മത്സരം കാണാനും നിങ്ങൾ വിചാരിച്ച പോലെ നല്ലൊരു ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കാം. ശരി, വളരെ സന്തോഷം വിളിച്ചത്. ഈ വീണ്ടും വിളിക്കണം കേട്ടോ. ശരി.

0: ഈ മത്സരങ്ങളിൽ കുറെ പുതിയ താരോദയങ്ങൾ ഉണ്ടായി.
1: നമ്മുടെ
0: പതിവ് മെസ്സി, റൊണാൾഡോ, നെയ്മർ,
1: അവരിൽ
0: പുതിയ കുറെ താരോദയങ്ങൾ ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്.
1: അതിലൊന്ന്
0: ഗോളികളടക്കം അതിലൊന്ന് ഒരാളാണ് വോസിന. വോസിന പിന്നെ കെ പി വർദ്ധയുടെ ഗോൾ കീപ്പറാണ് അല്ലേ? അത് എനിക്ക് തോന്നുന്ന ഒരു ഇപ്രാവശ്യത്തെ എന്താ പറയുന്നത് ഗോൾഡൻ ഗ്ലവോ അതിനുള്ള സാധ്യതയുള്ളൊരു, എത്ര മനോഹരമായ സേവുകളാണ് നടത്തിയത്, എത്ര സേവുകളാണ് അവിശ്വസനീയം എന്ന് പറയാവുന്ന തരത്തിലുള്ള നിരവധി സേവുകൾ. പിന്നെ ഒരാളാണ് നമ്മുടെ ഐവറി കോസ്റ്റിന്റെ ഇസ്മായിൽ സൈബാരി. ഇസ്മായിൽ സൈബാരി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഏറ്റവും വേഗം കൂടിയ മൂർച്ചയേറിയ ആക്രമണകാരിയാണ് ഇസ്മായിൽ സൈബാരി. ഐവറി കോസ്റ്റിന്റെ താരമാണ്. അതുപോലെ അടുത്ത ആളാണ് ഈ സൈബീരിയയിലെ ഡെനിസ് ഉണ്ടവ്. ഡെനിസ് ഉണ്ടവ് എന്ന് പറയുന്നത് പിന്നെ മിഡ്ഫീൽഡറാണ്. അതിഗംഭീരമായിട്ട് സോറി അത് ജർമ്മനിയുടെയാണ് കേട്ടോ, ജർമ്മൻ താരമായിട്ടുള്ള ഡെനിസ് അതിഗംഭീരമായ ഒരു പിന്നെ എന്താ ഡിഫൻഡറാണ്, ആക്രമണകാരിയാണ്. ഇങ്ങനെ കുറേ താരോദയങ്ങൾ ഇപ്രാവശ്യം ഉണ്ടായി എന്നുള്ളതും കൂടെ ഈ ഒരു കളിയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ആവേശകരമായ മത്സരം നമ്മൾ പറഞ്ഞില്ലേ, ഒന്ന് നമ്മൾ പറഞ്ഞു ഈ പിന്നെ ഇവിടെ തന്നെ നമ്മുടെ കെ പി വർദ്ധ ഉറുഗ്വേയുടെ മത്സരം,
1: രണ്ട്
0: സ്പെയിനിനെതിരെ 0-0 ആയിരുന്നെങ്കിൽ പിന്നെ ഉറുഗ്വേക്കെതിരെ 2-2 അവർ പിന്നെ പിടിച്ചു നിന്നതും ഗോൾ തിരിച്ചടിച്ചതും ഉറുഗ്വേ വളരെ എന്താ പറയുക നിരാശാജനകമായി പുറത്തു പോകേണ്ടി വന്നതൊക്കെ അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ്. പിന്നെ നേരത്തെ ഞാനൊരു മന്ത്രവാദിയെ കുറിച്ച് പറഞ്ഞല്ലേ, അപ്പോൾ അയാൾ ഈ പറഞ്ഞ ഈ ലാസ്റ്റ് മൊമെന്റിലാണ് മൂപ്പരുടെ ഈ മത്സരത്തിൽ മൂപ്പർക്ക് ഈ പറഞ്ഞ ഈ അഭിചാരം നടത്തിയിട്ട് ഇവര് പനാമയെ തോൽപ്പിക്കുന്നത്. പിന്നീട് മൂപ്പർ പറഞ്ഞു ഹാരി കെയിനെ തിളയ്ക്കാൻ ഞാൻ ചിലതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഗൂഢോത്ര ഹാരി കെയിനെ ഞാൻ തിളയ്ക്കും ഇംഗ്ലണ്ടിന്റെ എന്ന് പറഞ്ഞു. അതിൽ പിന്നെ അത് പിന്നെ ശരിയായോ ഇല്ലയോ എന്നറിയില്ല, അവർക്കും ഫലപ്രദമായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ ഒരു. ഇങ്ങനെ കുറെ കുറെ തമാശകളും ഒക്കെ അടങ്ങിയതാണ് ഈ വേൾഡ് കപ്പ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ തമാശയായിട്ട് കണ്ടാൽ മതി. അതിന്റെ ഒരു ആധികാരികതയോ അല്ലെങ്കിൽ അതിന്റെ ഒരു സത്യസന്ധതയോ അതിന്റെ ഒരു പിന്നെ പറയാ ശാസ്ത്രീയതയോ നല്ല വിഷയം. ഇങ്ങനെയുള്ള ചില പലതും ചേർന്നതാണ് ഫുട്ബോൾ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ സമയം
1: അതിക്രമിക്കാൻ
0: തുടങ്ങി അത്ര പെട്ടെന്നല്ലേ, 10:30 മുതൽ 10:30 സമയം ഇതാ 10:50 പോകുന്നു. നമ്മുടെ മറ്റു പരിപാടികളിലേക്ക് കടക്കാനുള്ള സമയമാവുന്നുണ്ട്. അപ്പോൾ ഫുട്ബോൾ ബീറ്റ്സ് ഇനിയും തുടർന്ന് കേൾക്കണം. ജൂലൈ 19 വരെ അല്ലെ, 19 അത് കഴിഞ്ഞിട്ട് അടുത്ത അനാലിസിസും കൂടെ ഉണ്ടാവും. ഒരു ജൂലൈ 20 വരെയൊക്കെ നമുക്ക് ഇനിയും ഫുട്ബോൾ ബീറ്റ്സ് തുടർച്ചയായിട്ടുണ്ടാവും. എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ, ഉണ്ടാവണം. നമുക്ക് കൂടുതൽ കൂടുതൽ പുതുമയാർന്ന ചൂടേറിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ഇന്ന് തൽക്കാലം വിട പറയുന്നു ഞാൻ സുധീർ ബാബു,
1: ഞാൻ പ്രവിത, സാങ്കേതിക സഹായം അബ്ബാസ് പരപ്പൂർ, ഇഎം ഷജീർ.
0: സ്റ്റുഡിയോ സഹായം കൂടി ഉണ്ട്.
1: ആ, മോസിന
0: മോസിനൂറിൽ. ഓക്കെ, ബൈ ബൈ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 10 മണി കഴിഞ്ഞ് 51:30.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5-ന് 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാ സേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. മഹാരാഷ്ട്രയിലെ പർഭാനിയിൽ കോളേജ് ഫുഡ് ടെക്നോളജിയിൽ കോമൺ ഇൻക്യുബേറ്റർ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യു കെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ്

0: സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിർണായക ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ പുനരാരംഭിക്കും. തലസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം മാനക്കാമ്പുയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കാരശ്ശേരി സ്വദേശിയുമായ ഷിബിലിയുടെ മൃതദേഹമാണ് മൂന്നാം ദിവസത്തെ തെരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ ഇറ്റാസ്ക്യുവാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16465 യശ്വന്തപൂർ മംഗളൂരു എക്സ്പ്രസ് 11:08, 16610 മംഗളൂർ സെൻട്രൽ പാലക്കാട് എക്സ്പ്രസ് 16 വൈകി 11:15, 16606 തിരുവനന്തപുരം മംഗളൂർ ഏറനാട് എക്സ്പ്രസ് 11:33, 16106 മംഗളൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 16323 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 14 വൈകി 11:03 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

0: ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
1: ട്വിറ്ററിൽ ഏജൻസീസ്.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
9: എന്നും രാവിലെ 8:30.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, Trans-PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
10: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
11: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
12: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
13: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
14: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
16: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
16: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
15: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
17: CH സെന്റർ, മഞ്ചേരി. കരിയർ

0: ഫിലിപ്സ് എന്നും രാവിലെ 8-5.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
2: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
0: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
4: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
4: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
5: 11 മണിക്ക് കേൾക്കാം പ്രിയതര, ക്ഷമിക്കണം, സുവർണഗീതികൾ. ഇന്ന് 11 മണിക്ക് സുവർണഗീതികൾ.
6: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
7: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
6: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
7: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
6: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
7: TNC അപ്ലൈ.
5: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 10 മണി കഴിഞ്ഞ് 58:38.
8: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
5: വായിക്കുന്നത് സുധീർ ബാബു. ദേശീയ വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KSEB കുഴൽമന്ദം സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാലക്കാട് സർക്കിൾ ചീഫ് സേഫ്റ്റി ഓഫീസർ ഷീബ ഇവാൻസ് ഉദ്ഘാടനം ചെയ്തു. KSEB റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി സെൽവരാജ് വൈദ്യുതി സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഗാർഹിക വൈദ്യുതി സുരക്ഷ, ജോലിസ്ഥല സുരക്ഷ, മഴക്കാല മുൻകരുതലുകൾ, വൈദ്യുത അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസ്സിൽ വിശദീകരിച്ചു. മഴക്കാലത്ത് ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഓപ്പറേഷൻ മൺസൂൺ സ്ക്വാഡിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി ഒരു മാസത്തിനുള്ളിൽ മലപ്പുറം ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് 94 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി എടുത്തത്. നിയമലംഘനങ്ങളും ന്യൂനതകളും കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. മഴക്കാലത്ത് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനായി ജില്ലയിലെ എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും പാലിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം എല്ലാ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്. ഭക്ഷണം പാകം ചെയ്യാനും ഐസ് നിർമ്മാണത്തിനും ഉപഭോക്താക്കൾക്ക് നൽകാനും സുരക്ഷിതമായ ശുദ്ധജലം മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളത്തിന്റെ ഗുണനിലവാരം NABL അംഗീകൃത ലബോറട്ടറിയിൽ പരിശോധിച്ച് റിപ്പോർട്ട് സ്ഥാപനത്തിൽ സൂക്ഷിക്കണം.
8: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
9: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 11 മണി.

സുവർണഗീതികൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സുവർണഗീതികളിലേക്ക്. ഇന്നത്തെ സുവർണഗീതികളിൽ ആദ്യം അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. വിദ്യാധരൻ എഴുതി, എസ് രമേശൻ നായർ സംഗീതം നൽകി. ക്ഷമിക്കണം, എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് ആലപിച്ചത്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഒരു മെയ് മാസ പുലരിയിൽ. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ് സുവർണഗീതികളിൽ ഇനി. പി ഭാസ്കരൻ എഴുതി, രവീന്ദ്രൻ സംഗീതം പകർന്നത്.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്? ഇത് പൊന്നു മോളുടെ പേരില്?
3: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
4: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനി ആക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
2: അരുതാത്ത് പറയല്ലേ, എന്താ അത്?
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

സുവർണഗീതികൾ തുടരുന്നു. ഇനി ആരണ്യകം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ONV എഴുതി, രഘുനാഥ് സേത് സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്.

0: അടുത്തത് കൊച്ചിൻ എബ്രഹാം, കൊച്ചിൻ ഇബ്രാഹിം, സതീഷ് ബാബു എന്നിവർ ചേർന്ന് പാടിയ പാട്ടാണ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയത്. ചിത്രം പട്ടണപ്രവേശം.
1: പെണ്ണാളെ, മാൻ കണ്ണാളെ.

0: ചൊല്ലി ഒരു കൊല്ലം തീരും മുൻപേ പെണ്ണെ നിൻ കഴുത്തേല് താലി വീഴും.
1: ഒരു മാസം തീർന്നില്ല പെണ്ണില്ലാതിൻ മുമ്പേ കമലപ്പൂ.

കാക്കത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ ഈ ചിത്രത്തിൽ മലേഷ്യ വാസുദേവനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് ഇനി ബിച്ചു തിരുമല എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകിയത്.

0: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ പാട്ടാണ് കേട്ടത്. ചിത്രം ജന്മാന്തരം.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
0: പ്രിയരെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 38 മിനിറ്റും 50 സെക്കൻഡുമാണ്. സുവർണഗീതികൾ തുടരുകയാണ്. ഇനി ഡെയ്സി എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ചിത്ര. പി ഭാസ്കരന്റെ വരികൾക്ക് ശ്യാമിന്റെ ഈണം.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: സുജാതയും മോഹൻലാലും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം ഇനി സുവർണഗീതികളിൽ. എഴുതിയത് ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ, ചിത്രം ചിത്രം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ചിത്രം ഗാനം കേൾക്കാം. ഇനി ചിത്രം അതിർത്തികൾ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാം സംഗീതം പകർന്ന് യേശുദാസ് പാടിയ പാട്ട് ഇനി കേൾക്കാം. ചിത്രം അക്ഷരത്തെറ്റ്.

സുവർണഗീതകളിലെ അവസാന ഗാനം അനഘ എന്ന ചിത്രത്തിൽ നിന്നും ആണ്. ജോസഫ് ഒഴുകയിലെഴുതി, കോഴിക്കോട് യേശുദാസ് സംഗീതം നൽകി, യേശുദാസ് ആലപിച്ചത്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ സി പ്രവിത.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്തർ സംസ്ഥാന പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രാലയം ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ നിയമനം ഗവൺമെന്റ് ആലോചിച്ചെടുത്ത തീരുമാനമാണെന്നും മന്ത്രി കെ എം ഷാജി. എങ്കിലും ഇതു സംബന്ധമായ വിമർശനങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറിന് പി എ മുഹമ്മദ് റിയാസ് എം എൽ എ നിവേദനം നൽകി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി എംഎൽഎ പറഞ്ഞു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞു. 104,880 രൂപയായി. ഗ്രാമിന് 13,110 രൂപ. പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ള് ഉൽപാദനത്തെയും ബാധിച്ചതായി ചെത്ത് തൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ളിന് ക്ഷാമം നേരിടുന്നത്. ഗ്രാൻഡ്സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ ടെന്നീസിന് ഇന്ന് ലണ്ടനിൽ തുടക്കം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഫൈനൽ അടുത്ത മാസം 11.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1206 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി, 12:05 1267 എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48 1634 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34 1650 പരശുറാം എക്സ്പ്രസ് 2:55 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.

0: பிரெய் சமயம்.
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37 A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: ട്വിറ്ററിൽ ഏജൻസീസ്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ പ്ലിൽ ഏജൻസീസ്.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
9: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
12: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ് 4 മിനിറ്റും 50 സെക്കൻഡുമായിരിക്കുന്നു. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.
13: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi attended the National Day celebrations marking the 50th anniversary of independence of Seychelles. Mr. Modi attended the celebrations as the guest of honour, becoming the first Indian Prime Minister to be accorded this honour. An Indian marching contingent comprising Navy and Army teams participated in the parade. An Indian naval band also formed part of the Indian marching unit, underlining the close and special India-Seychelles partnership. In a special gesture, INS Tarkash and INS Ikshak were docked at Port Victoria, highlighting India's long-standing friendship with Seychelles. PM Modi conveyed India's warm wishes to the people of Seychelles on this historic occasion. Prime Minister Modi was conferred the Guardian of the Blue Horizon, Seychelles' highest distinction, for leadership in environmental conservation and sustainable development. President Draupadi Murmu will present gallantry awards at the second Defence Investiture Ceremony of 2026 at Rashtrapati Bhavan in New Delhi today. The President will confer gallantry awards to personnel of the Defence Forces, Central Armed Police Forces and State UT Police at 5 p.m. These awards are given away in recognition of exceptional acts of bravery by personnel of the Armed Forces, Central Armed Police Forces and other security agencies. The Supreme Court today refused an urgent hearing on a PIL seeking a court-monitored probe and forensic audit into alleged financial irregularities and donations received by the Sri Ram Janmabhoomi Tirth Kshetra Trust. The bench of Justices M.M. Sundresh and Sheel Nagu questioned the urgency and directed that the plea be listed after the court reopens following the summer vacation. Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom with a focus on strengthening trade, investment and strategic economic cooperation. The Commerce and Industry Ministry said during the visit to Greece, the delegation will participate in presentations and startup pitches at the Athens Startup Business Incubator. The delegation will also hold focused roundtable discussions with Indian and Greek industry leaders at the Athens Chamber of Commerce and Industry, covering infrastructure, digitalization and defense, and food and agriculture. Health and Family Welfare Minister Jagat Prakash Nadda will launch the Samagra Shishu Bal Swasthya Karyakram during the 16th Conference of the Central Council of Health and Family Welfare in New Delhi today. The Ministry of Health and Family Welfare said it will carry forward the vision of Pehle Teen Saal Sampoorn Dekhbhal, recognizing the critical importance of the first 3 years of life for child survival, growth, nutrition and early brain development. In Assam, fears of a major flood have intensified in the Himaji district following reports of a temporary blockage in the upstream course of the Gai Nadi in the hills of Arunachal Pradesh. The obstruction is believed to have been caused by a massive landslide triggered by days of heavy rain.

0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസൽ ഷിഫേന്ന് ചെയ്താ പോരെ.
7: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസൽ ഷിഫേന്നോ?
6: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
7: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
8: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
7: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
8: കിംസൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
9: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
10: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
9: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈജി ലാഭമഴ.
11: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
12: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
14: എന്നും രാവിലെ 8:03.
13: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
15: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂടുവെള്ളം വേണം.
16: അതിനല്ലേ മൈജി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
15: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
16: മൈജി ലാഭമഴ,
15: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
12: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
13: ഇന്നത്തെ ഗാനം
12: എന്നും രാവിലെ 7:35.
13: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
16: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്,
15: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
16: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
15: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
17: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
18: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
17: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
18: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
19: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
20: മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
19: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
20: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈജിയിലെത്താം. മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
13: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: നോർമൽ ഡെലിവറി.

0: ക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
1: അലോഹ ഹോസ്പിറ്റൽ, കീഷേരി.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
4: ട്വിറ്റർ പിളിൽ ഏജൻസീസ്.
6: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: മഴയും ചായയും പിന്നെ OTTയിൽ ഒരു സൂപ്പർ സിനിമയും.
9: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിലേ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
8: രസം നാലിരട്ടി.
9: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
10: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
10: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555-0424.
9: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
9: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
11: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
0: എന്നും രാവിലെ 7:00
11: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
15: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
0: രാവിലെ 8:23.
15: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
15: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
9: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
16: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
9: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈജി ലാഭമഴ.
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
17: മോളെ, ഇത് നിന്റെ പേരില് തിരക്ക് പിടിച്ച് എന്തിനാ ഇതൊക്കെ? അതിനെന്താ മോളോ? ഇത് നിന്റെ പേരില്, ഇത് പൊന്നുമോളുടെ പേരില്.
18: പക്ഷെ മുത്തശ്ശി, മുത്തശ്ശിയുടെ പേരിലോ?
19: ഇതെല്ലാം ഞാൻ ബാങ്ക്, ലോക്കർ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എല്ലാത്തിനും ഇവളെയാണ് നോമിനിയാക്കിയത്. നാളെ ഞാൻ ഇല്ലെങ്കിൽ അപ്പോൾ ഇവക്ക് പണം കിട്ടാൻ എളുപ്പമാവും.
17: അരുതാത്ത് പറയല്ലേ, എന്താത്?
20: RBI പറയുന്നു,
18: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
10: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
21: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
22: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
21: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
23: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
21: തന്നെയോ? അതേതായാലും നന്നായി.
23: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
22: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ഇതുവരെ കേട്ടത് ഇശൽ.

ആകാശവാണി 101.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റും 7 സെക്കൻഡും. ഇപ്പോൾ ജാലകം. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വാദ്യോപകരണങ്ങൾ വാങ്ങി നൽകുന്ന പദ്ധതിയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ട വനിതാ കലാസംഘങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ കലാരംഗങ്ങളിൽ തുടരുന്നവരും പട്ടികജാതിയിൽപ്പെട്ടവരുമായ കുറഞ്ഞത് 5 പേരെങ്കിലും ഉൾപ്പെടുന്ന വനിതകളുടെ കലാസംഘങ്ങളായിരിക്കണം. ബന്ധപ്പെട്ട കലാ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള സാക്ഷ്യപത്രം, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ, ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തുകളുടെ ഗ്രാമസഭ അംഗീകരിച്ച ലിസ്റ്റ്, ബന്ധപ്പെട്ട ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം, കലാരംഗത്ത് തുടരുന്നു എന്ന് തെളിയിക്കുന്ന പഞ്ചായത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് പകർപ്പ് സഹിതമുള്ള അപേക്ഷ അടുത്ത മാസം 15 പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0491250505. 2025-2026 വർഷം വിവിധ പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹന സമ്മാന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇ ഗ്രാൻഡ്സ് 3.0 സൈറ്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസ്, +2 എന്നിവ സംസ്ഥാനത്തിനകത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും MRSലും സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവരുമാകണം.

0: ഡിപ്ലോമ കോഴ്സുകൾ 2 വർഷത്തെ AICTE അംഗീകാരമുള്ള റെഗുലർ മെട്രിക് കോഴ്സുകളായിരിക്കണം. സംസ്ഥാനത്തിനകത്തുള്ള മറ്റെല്ലാ കോഴ്സുകളും ഈ ഗ്രാൻറ്സ് മാനദണ്ഡ പ്രകാരം സ്കോളർഷിപ്പിന് അർഹതയുള്ളതായിരിക്കണം. അപേക്ഷയോടൊപ്പം മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് ഈ ഗ്രാൻസിൽ സമർപ്പിക്കണം. അപേക്ഷയുടെ പ്രിന്റൌട്ട്, മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കുക. അവസാന തീയതി 15 ഓഗസ്റ്റ്. ഫോൺ നമ്പർ 0495237739. 2026-27 വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലൻറ്റ് ആൻഡ് സെർച്ച് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് നിലവിൽ 5-7 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസിൽ ഈ മാസം 15-നകം അപേക്ഷ സമർപ്പിക്കുക. ഇതുവരെ കേട്ടത് ജാലകം. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 57 സെക്കൻഡും. ഇനി പ്രാദേശിക വാർത്തകൾ.
1: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ധീരതാ പുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ധീരതാ പുരസ്കാരങ്ങളുടെ 2ാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് AC മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
1: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഭൂമി തരംമാറ്റത്തിനുള്ള 25,000-ത്തോളം അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത്

0: കരാർ പ്രവൃത്തികളിൽ 40 എണ്ണം മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
1: ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിലെത്തും. അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നയ്ക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിലെത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
0: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് MLA ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് UDF പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ MLA പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ KS ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് VS ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്ത് തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പമ്പയാറിന്റെ ഇരുകരകളിലും പതിനായിരങ്ങളാണ് വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൗസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കളക്ടർ പതാക

0: ോടെ മത്സരവള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റെജി ചെറിയാൻ എം എൽ എ അധ്യക്ഷത വഹിക്കും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075, വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 104,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: മുട്ടു തേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു.
1: മുട്ടുവേദനയുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം. മുട്ടുകളിലെ തേയ്മാനം, നീർവീക്കം എന്നിവയൊക്കെയാണ് വേദനയുടെ കാരണങ്ങൾ. കൈകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവിടങ്ങളിലൊക്കെ ഈ പ്രശ്നം വരാമെങ്കിലും തേയ്മാനം കൂടുതലായും ഉണ്ടാവുക കാൽമുട്ടുകളിലാണ്. ശരീരഭാരം ഏറ്റവും കൂടുതൽ വഹിക്കേണ്ട വരുന്നത് മുട്ടുകൾക്കാണ് എന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സാവകാശം പുരോഗമിക്കുന്ന രോഗമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. കാലക്രമേണ തേയ്മാനവും നീർക്കെട്ടും വന്ന് നടക്കുന്നതിനും മടക്കുന്നതിനും പ്രയാസപ്പെടും. മുട്ടു തേയ്മാനത്തെ പൊതുവെ പ്രായം ചെന്നവരുടെ രോഗമായാണ് കണക്കാക്കാറുള്ളത്. എങ്കിലും ഇപ്പോൾ മധ്യവയസ്സിൽ തന്നെ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ജീവിതശൈലിയിൽ വന്ന തെറ്റായ രീതികൾ തന്നെയാണ് ഇതിന് കാരണം. എല്ലിന്റെ കരുത്ത് കൂട്ടാനും അതുവഴി തേയ്മാനം തടയാനുമുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങണം. ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കണം. ഇതെല്ലാം ഭാവിയിൽ എല്ലിനെ സംരക്ഷിച്ചു നിർത്താൻ സഹായിക്കും. ചെറുപ്പത്തിൽ നടത്തുന്ന ഈ ആരോഗ്യ നിക്ഷേപമാണ് പിന്നീടുള്ള ജീവിതത്തിന് കരുത്ത് പകരുക എന്ന് ഓർക്കണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ തുടക്കത്തിൽ കാൽമുട്ടിലെ തരുണാസ്ഥയിൽ ചെറിയ പൊട്ടലും വിള്ളലുമൊക്കെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുക. ക്ഷതങ്ങൾ കാരണം തരുണാസ്ഥിയുടെ പുറത്ത് അസ്ഥികൾ തെളിഞ്ഞു കാണാൻ തുടങ്ങും. അപ്പോൾ തരുണാസ്ഥിയിലെ സൈനോവിയൽ ദ്രാവകവുമായി എല്ലുകൾ സമ്പർക്കത്തിലാവും. ഇതിന്റെ അനന്തരഫലമായി സന്ധിയിൽ നീർക്കെട്ട് രൂപപ്പെടും. വേദനയും അനുഭവപ്പെടും. അതും ഇതിൽ കണ്ടു തുടങ്ങും. സന്ധി ദ്രവവും മറ്റ് ഘടകങ്ങളും ചേർന്ന് സന്ധിയിൽ പശിമ നൽകുന്നുണ്ട്. സന്ധികളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ്. തരുണാസ്ഥിയിൽ കേടുപാടുകൾ വരുന്നതോടെ ഈ പശിമ നഷ്ടമാവുകയും നീർക്കെട്ടും വേദനയും വരികയും ചെയ്യും. തരുണാസ്ഥിക്ക് ക്ഷതം സംഭവിക്കുന്നതോടെ എല്ലുകൾ തമ്മിലുള്ള കൃത്യമായ അകലം കുറയാൻ തുടങ്ങും. തരുണാസ്ഥിയിൽ ഉണ്ടായ ക്ഷതത്തിന്റെ തോതനുസരിച്ച് എല്ലുകൾ തമ്മിൽ അകലമില്ലാതെയായി പരസ്പരം ഉരയാനും തുടങ്ങും. ഇതും കടുത്ത വേദനയ്ക്ക് ഇടയാക്കും. നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴുമെല്ലാം വേദന കൂടുന്നത് എല്ലുകൾ പരസ്പരം ഉരയുന്നത് കൊണ്ടാണ്. തരുണാസ്ഥിയിൽ ക്ഷതങ്ങൾ സംഭവിച്ചാൽ ശരീരത്തിന് സ്വയം അത് പരിഹരിക്കാൻ സാധിക്കില്ല. വളരെ പതുക്കെ മാത്രം വളരുന്ന കോശങ്ങളാണ് തരുണാസ്ഥിയിലേത്. മാത്രമല്ല, ഇവിടെ രക്തയോട്ടം കുറവുള്ള ഭാഗവുമാണ്. അതുകൊണ്ട് തരുണാസ്ഥിയിൽ പൊട്ടലുണ്ടായ ഭാഗത്തിലേക്ക് സാധാരണ അസ്ഥികൾ വളരുന്ന അവസ്ഥ വരും. ഇതാണ് ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ കാരണങ്ങൾ: പ്രായം, കാൽമുട്ടിൽ ഏൽക്കുന്ന പരിക്കുകൾ, കാലിലെ ഘടനാപരമായ പ്രശ്നങ്ങൾ,

അണുബാധ, പാരമ്പര്യം, മുട്ടിന് അമിതഭാരം ഏൽക്കേണ്ടി വരുന്നത്, വ്യായാമക്കുറവ്, അമിതവണ്ണം തുടങ്ങിയവ പ്രധാന കാരണങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ? മുട്ടുമടക്കിയിരുന്ന ശേഷം എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ മുട്ടിന് പിടുത്തവും വേദനയും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുട്ടിന് പിടുത്തം അനുഭവപ്പെടുക. ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും മുട്ടിന് വേദന. എന്നാൽ കുറച്ചു നേരം വിശ്രമിക്കുമ്പോൾ ആശ്വാസം തോന്നുകയും ചെയ്യുക. മുട്ടിൽ നീർക്കെട്ട്, നടക്കുമ്പോൾ മുട്ടിനുള്ളിൽ നിന്ന് ശബ്ദം, കാലിന് ബലക്കുറവ്. ഇനി തേയ്മാനം വന്നവർ നടക്കാമോ? വ്യായാമമില്ലാതിരുന്നാൽ കാലിലെ പേശികൾ ശോഷിക്കും, ബലക്കുറവ് വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ ലഘു വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാം. അടുത്തതായി ചികിത്സയിലേക്ക്. രോഗിയുടെ പ്രായം, രോഗ തീവ്രത തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ചികിത്സ നിർണയിക്കുന്നത്. ഇതോടൊപ്പം ജീവിത ശൈലിയിലെ ആരോഗ്യപരമായ മാറ്റങ്ങൾ, ഭക്ഷണ രീതികൾ തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ വേണം. അമിതവണ്ണം കുറയ്ക്കുക. അമിതഭാരം കാരണം കാൽമുട്ടിലെ തരുണാസ്ഥിക്ക് സാവകാശം ക്ഷതം വരാനും കാലക്രമത്തിൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട്. തേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ വ്യായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വ്യായാമം ചെയ്ത് ഊർജ്ജസ്വലമായ ജീവിതം നയിക്കുമ്പോൾ എല്ലുകളുടെ കരുത്തും കൂടുന്നുണ്ട്. തരുണാസ്ഥികളിലെ കോശങ്ങൾ ഹൈലൂറോണിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തരുണാസ്ഥിക്കുള്ള പോഷണമാണിത്. ഹൈലൂറോണിക് ആസിഡ് കുറയുന്നത് സന്ധികളിൽ പശിമ കുറയാനും തേയ്മാനം കൂടാനും സാധ്യത കൂട്ടും. നന്നായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയിൽ ഹൈലൂറോണിക് ആസിഡ് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള തരുണാസ്ഥി നിലനിൽക്കുകയും ചെയ്യും. അടുത്തതായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള മരുന്നുകൾ നമുക്ക് നോക്കാം. നീർക്കെട്ട് തടയാനുള്ള മരുന്നുകളും വേദന സംഹാരികളും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള പരിഹാരമല്ല. എന്നിരുന്നാലും വേദന കുറയ്ക്കാൻ ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. തരുണാസ്ഥികൾക്കുള്ള പോഷകം നൽകുന്നത് സൈനോവിയൽ കോശങ്ങളാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈലൂറോണിക് ആസിഡാണ് ഇതിനെ സഹായിക്കുന്നത്. എന്നാൽ പ്രായം കൂടുമ്പോൾ മുട്ടിന്റെ ചലനം കുറയുകയും ഹൈലൂറോണിക് ആസിഡിന്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. അതോടെ തരുണാസ്ഥിക്ക് കേടുപാടുകൾ വരാനുള്ള സാധ്യത കൂടും. ഇത് പരിഹരിക്കാൻ ഹൈലൂറോണിക് ആസിഡ് സംയുക്തങ്ങൾ ഇഞ്ചക്ഷൻ രൂപത്തിൽ തരുണാസ്ഥിയിൽ എത്തിക്കുന്നു. ഇതുവഴി തേയ്മാനം പുരോഗമിക്കുന്നത് താമസിപ്പിക്കാൻ സാധിക്കും. മറ്റ് മാർഗങ്ങളിലൂടെ മുട്ടുതേയ്മാനം നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും ബുദ്ധിമുട്ട് കൂടുകയും ചെയ്യുമ്പോഴുള്ള പരിഹാര മാർഗമാണ് ശസ്ത്രക്രിയയെ കണക്കാക്കുന്നത്. ഒന്ന്, കാർട്ടിലേജ് റീപ്ലേസ്മെന്റ്. തേയ്മാനം കാരണം മുട്ടിന്റെ ഘടനയിൽ മാറ്റം വരുന്നതിന് മുൻപാണ് ഈ ചികിത്സ ഏറെ ഫലപ്രദമാകുന്നത്. കാർട്ടിലേജ് റീപ്ലേസ്മെന്റ് അഥവാ തരുണാസ്ഥി മാറ്റിവെക്കൽ, അത് തന്നെ പല തരമുണ്ട്. ശരീരത്തിലെ കൂടുതൽ ഭാരം വഹിക്കേണ്ടതില്ലാത്ത ഭാഗങ്ങളിലെ ആരോഗ്യമുള്ള തരുണാസ്ഥി എടുത്ത് കേടുവന്ന ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്ന രീതിയുണ്ട്. രോഗിയുടെ തരുണാസ്ഥി തന്നെ ലാബിൽ വളർത്തിയെടുത്ത് സന്ധിയിൽ വീണ്ടും കുത്തിവെക്കുന്നു. ആർത്രോസ്കോപ്പ് വഴി തരുണാസ്ഥി കോശങ്ങൾ ശേഖരിച്ച ശേഷം ലാബിൽ വളർത്തിയെടുത്ത് ആ കോശങ്ങളെ തരുണാസ്ഥിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. അസ്ഥിമജ്ജയിലെ മൂലകോശങ്ങൾ ആർത്രൈറ്റിസ് ബാധിച്ച സന്ധിയിൽ കുത്തിവെക്കുകയും അതുവഴി പുതിയ തരുണാസ്ഥി രൂപപ്പെടുകയും ചെയ്യാം. അടുത്തതായി മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. തരുണാസ്ഥി പൂർണമായും കേടുവരികയും മരുന്നുകൊണ്ടും മറ്റും നിയന്ത്രിച്ചു നിർത്താൻ കഴിയാതെ വരികയും പരസഹായം കൂടാതെ നടക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോഴാണ് മുട്ട് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തീരുമാനിക്കുന്നത്. കേടുവന്ന തരുണാസ്ഥിയാണ് മാറ്റിവെക്കുന്നത്. വളരെ ചെറിയ മുറിവിലൂടെ തന്നെ ശസ്ത്രക്രിയ ചെയ്യാൻ ഇപ്പോൾ സാധ്യമാണ്. മാത്രമല്ല ആശുപത്രിവാസം പരമാവധി കുറയ്ക്കാനും ഇപ്പോൾ സാധിക്കുന്നു. ശരീരഭാരം വർദ്ധിക്കാതെ പോഷകങ്ങളുള്ള സമീകൃതമായ ഭക്ഷണ രീതി പാലിക്കണം. മീൻ, അവക്കാഡോ, നട്സ് എന്നിവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഇലക്കറികൾ, ബ്രൊക്കോളി, വെണ്ടയ്ക്ക, പാൽ, പാലുൽപ്പന്നങ്ങൾ തുടങ്ങിയവയിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ പ്രധാനമാണ്. വിറ്റാമിൻ ഡിയും എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ്. നിശ്ചിത സമയം വെയിൽ കൊള്ളുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുകയും ചെയ്യാം. ഗ്ലൂക്കോസമീൻ, കോൺഡ്രോയിറ്റിൻ എന്നിവയും തരുണാസ്ഥയുടെ കരുത്തിന് ആവശ്യമാണ്. ചെമ്മീൻ തുടങ്ങിയ തോടുള്ള കടജീവികളുടെ മാംസത്തിലും ധാരാളം ഗ്ലൂക്കോസമീനും കോൺഡ്രോയിറ്റിൻ

0: പൊട്ടാസ്യം കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയേറെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം ലഭിക്കുന്നതാണ്.
1: മുട്ടു തേയ്മാനം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വെള്ളനാട് ഗവൺമെന്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2ാമത് പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്ത് നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന്

0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
1: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
3: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 ഉയർന്ന് 77,123, നിഫ്റ്റി 19 നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 1,04,880, ഗ്രാമിന് 13,110 ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി

പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 1 മണി കഴിഞ്ഞ് 23 സെക്കൻഡ്. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം, പ്രമേയാധിഷ്ഠിത ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് എന്റെ ഗാനം, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ക്ഷമിക്കണം, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് നാലുമണിപ്പൂക്കൾ, 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വായലും വീടും എന്നിവയും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

1985 നവംബർ 19 ശ്വേത മോഹന്റെ ജനനം. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള 4 ഫിലിംഫെയർ

ദക്ഷിണ അവാർഡുകൾ, ഒരു കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഒരു തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എന്നിങ്ങനെ അവർ നേടിയിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ നാല് ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഹിന്ദി ഭാഷയിലും ചലച്ചിത്ര സംഗീതത്തിനും ആൽബങ്ങൾക്കു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ സിനിമയിലെ മുൻനിര പിന്നണി ഗായികമാരിൽ ഒരാളാണ്.

ഗാനാമൃതത്തിൽ ഇന്ന് ആദ്യം കേൾക്കാം കുരുക്ഷേത്ര എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേത പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സിദ്ധാർത്ഥ് വിഭിൻ.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക് EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതമാണ്. ഇന്ന് ഗാനാമൃതത്തിൽ ഗായിക ശ്വേത മോഹൻ പാടിയതും വിവിധ ഗായകർക്കൊപ്പം പാടിയതുമായ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഉറുമി എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, ദീപക് ദേവിൻ്റെ സംഗീതം, പാടിയത് യേശുദാസും ശ്വേതയും.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് ഈണം പകർന്നത് എം എം കീരവാണി. ചിത്രം ബാഹുബലി സെക്കൻഡ് ദി കൺക്ലൂഷൻ.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: ഇനി കേൾക്കാം ആടമ്പി എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന ഗാനം.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: സമയം 1 മണി കഴിഞ്ഞ് 27:43 കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനാമൃതമാണ്. ഇന്ന് ഗാനാമൃതത്തിൽ ഗായിക ശ്വേത മോഹൻ പാടിയതും വിവിധ ഗായകർക്കൊപ്പം പാടിയതുമായ ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസിനൊപ്പം പാടിയത് ചിത്രം ബനാറസ്, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: കഥ തുടരുന്നു എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതാമോഹനം വിജയ് യേശുദാസും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വരികൾ വയലാർ ശരത് ചന്ദ്രവർമ്മയുടേത്, സംഗീതം ഇളയരാജ.
1: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
1: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: TNT അപ്ലൈ.
0: ഗാനാമൃതം തുടരുന്നു. ഒരേ കടല എന്ന ചിത്രത്തിലെ ഗാനം, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസിപ്പച്ചൻ.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിന് വേണ്ടി ശ്വേതാമോഹനും മധു ബാലകൃഷ്ണനും പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഇളയരാജ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: കൈതപ്രമെഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന ഗാനം, ചിത്രം ആഗത്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഗാനാമൃതത്തിൽ അവസാനമായി കടൽ കടന്നൊരു മാത്തുകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി അനു എലിസബത്ത് ജോസ് എഴുതി ഷഹബാസ് അമൻ ഈണം പകർന്ന ഗാനം.

0: ஆகாஷவாணி 102.7 மஞ்சேரி எஃப்எம்.
1: எஃப்எம் பிரதான வார்த்தைகள்.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാ സേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ സി.പി. രാധാകൃഷ്ണൻ ഖാർഗെയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിൽ ഉയർന്ന പരാതി പരിശോധിച്ച ശേഷമേ പദ്ധതി നടപ്പാക്കുന്നതിൽ തീരുമാനമെടുക്കൂവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ടെലഗ്രാഫിന്റെ മുൻ എഡിറ്ററും മലയാളിയുമായ ആർ. രാജഗോപാലിന് പാസ്പോർട്ട് പുതുക്കി നൽകാൻ വിസമ്മതിച്ച അധികൃതരുടെ നടപടി ഞെട്ടൽ ഉളവാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനാധിപത്യത്തെ വിലമതിക്കുന്ന എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ച കേസിൽ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി ജൂലൈ 11 വരെ നീട്ടി. റൌസ് അവന്യൂ കോടതിയാണ് കസ്റ്റഡി കാലാവധി നീട്ടിയത്. വയൽക്കിളി സമരത്തിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തളിപ്പറമ്പ് 1-ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളായ 28 പേരെയും വെറുതെ വിട്ടത്. യുവമോർച്ചയുടെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-2-4 ബംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2-34 1-6-6-5-0 പരശുറാം എക്സ്പ്രസ് 2-55 3-0-2-1-6 എറണാകുളം ബംഗളൂരു സൂപ്പർഫാസ്റ്റ് 4-4 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-6-0-9 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2-54 1-6-3-2-5 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4-1 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: ട്രെയിൻ സമയം.
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
6: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555-0424.
8: തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
9: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
8: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
9: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: ആകാശവാണി
1: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, മീന നെവിൽ. സംവിധാനം പി എ ബിജു.
2: പെറ്റമ്മയുടെ വറ്റാത്ത സ്നേഹസരത്തിൽ മുങ്ങി നിവർന്നാൽ ഏതു ശിക്ഷയും ഏറ്റുവാങ്ങാൻ തനിക്ക് ശക്തി ലഭിക്കുമെന്ന് കഥാനായകൻ റസ്കോൾനിക്കോവ് കരുതുന്നുണ്ടാവാം. അമ്മയോട് വിട പറയാൻ നിക്കോവ് എത്തിയിരിക്കുകയാണ്. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ പഠിക്കാനയച്ച മകൻ നിക്കോവ് രണ്ട് സ്ത്രീകളുടെ ഘാതകനാണെന്ന് ഒന്നര നൂറ്റാണ്ട് മുൻപത്തെ ആ അമ്മയും ഇന്നത്തെ പോലെ തന്നെ അറിഞ്ഞിരുന്നില്ല. കൊലപാതക ശേഷം കുറ്റബോധം വേട്ടയാടിയ നിക്കോവ് പോലീസിന് കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ രംഗം. മകൻ മടങ്ങി വരണമെന്ന അമ്മയുടെ ഉൽക്കടമായ ആഗ്രഹം പ്രത്യാശയുടെ ആ പ്രകാശനൂലിൽ പിടിച്ച് നിക്കോവിന് കൊടും ശിക്ഷയുടെ സൈബീരിയ കടന്നെത്താനാവുമോ? കുറ്റവും ശിക്ഷയും ഹൃദയസ്പർശിയായ അവസാന റീലുകൾ ഓടുകയാണ്.
3: ഞാൻ വന്നു അമ്മയെ അവസാനമായി കാണാൻ.
4: നിന്നെ കണ്ണീരോടെ സ്വാഗതം ചെയ്യുന്നതിൽ നീ ദേഷ്യപ്പെടല്ലേ? ഞാൻ ചിരിക്കുകയാണ്, കരയുകയല്ല. ഞാൻ കരയുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വളരെ ആഹ്ലാദിക്കുന്നു. നിന്റെ അച്ഛന്റെ മരണശേഷം എന്തിലും കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ദുശീലം എനിക്കുണ്ട്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും
3: അമ്മ അമ്മ കരയല്ലേ?
4: നീ ക്ഷീണിച്ചു പോയി. എന്താ എന്താ മേലാകെ ചെളി പുരണ്ടിരിക്കുന്നല്ലോ?
3: അത് ഇന്നലെ ഞാൻ മഴ നനഞ്ഞമ്മേ.
4: ദൈവത്തിന് മാത്രം അറിയാം നിന്റെ പദ്ധതികൾ എന്താണെന്ന്, അല്ലെങ്കിൽ എന്തെല്ലാം ആശയങ്ങളാണ് നിന്റെ മനസ്സിൽ പൊട്ടിവിരിയുന്നതെന്ന്. നിന്റെ ലേഖനം ഞാൻ വായിച്ചു. പെട്രോവിച്ച് കൊണ്ടുവന്ന് തന്നു. നീ അതൊന്നും അമ്മയെ കാണിക്കില്ലല്ലോ. അത് നെഞ്ചിൽ ചേർത്താ ഞാൻ ഉറങ്ങിയത്.
3: അല്ലമ്മ, അയാളോട് വരാറുണ്ടോ?
4: ആ, ഒന്ന് രണ്ട് തവണ വന്നു. അയാൾക്ക് നല്ല മതിപ്പാണ് നിന്നെപ്പറ്റി. റഷ്യൻ ചിന്തകരുടെ സ്ഥാനത്ത് ഒരു ഉന്നത സ്ഥാനം നിനക്ക് കിട്ടും മോനെ. നിന്റെ ബുദ്ധിയും പ്രതിഭയും ഉപയോഗിച്ച് ഏത് ഉന്നത പദവിയും നിനക്ക് നേടാനാവും.
3: അമ്മ, ഡോണി എവിടെ?
4: അവൾ പുറത്തു പോയിരിക്കുകയാണ്. അവൾ എന്നെ തനിച്ചാക്കി പുറത്തു പോകുന്നു. ഡോണി എന്നെ അവഗണിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾക്ക് അവളുടേതായ രീതികളുണ്ട്, എനിക്കെന്റേതും. ഈയിടെ അവൾ എന്തോ രഹസ്യങ്ങൾ പേറി നടക്കുന്നതായി എനിക്ക് തോന്നുന്നു.
3: കാരണങ്ങളുണ്ടാവും.
4: നീ എന്നെ വിഷമിപ്പിക്കരുത് മോനെ.
3: അമ്മേ,
4: നിനക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമ്പോഴെല്ലാം വരണം. വരാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ കാത്തിരിക്കാം.
3: കരയല്ലേ അമ്മേ?

0: ആ കാപ്പിയുണ്ട്, ഞാനത് നിനക്ക് തന്നതേയില്ല. ശോ, മറന്നുപോയി. അതാണ് വാർദ്ധക്യത്തിന്റെ സ്വാർത്ഥത. ഞാൻ ഉടനെ കൊണ്ടുവരാം.
1: അമ്മേ, അത് സാരമില്ല, എനിക്ക് ഉടനെ പോകണം. അതിനുവേണ്ടിയല്ല ഞാൻ വന്നത്.
0: എന്താ എന്താ നീ പറയാൻ തുടങ്ങുന്നത്?
1: അമ്മേ, എന്തൊക്കെ സംഭവിച്ചാലും എന്നെ കുറിച്ച് എന്തൊക്കെ കേട്ടാലും എന്തെല്ലാം ആളുകൾ വന്ന് എന്നെ പറ്റി പറഞ്ഞാലും അമ്മ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ എന്നും സ്നേഹിക്കുമോ?
0: മോനെ, നിനക്കെന്താണ് പറ്റിയത്? നിനക്കെങ്ങനെ അത് എന്നോട് ചോദിക്കാൻ കഴിയുന്നു? എന്തിനാരെങ്കിലും എന്നോട് നിന്നെ കുറിച്ച് പറയണം? ഞാൻ ആരെയും വിശ്വസിക്കില്ല, ഞാൻ ആരെയും ശ്രദ്ധിക്കില്ല.
1: ഞാൻ എന്നും അമ്മയെ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കായതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഡോണിയ പുറത്തുപോയതിലും
0: ഇതുവരെയും ഞാൻ വിശ്വസിച്ചിരുന്നത് ഞങ്ങൾ നിന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ്. എന്നാൽ വലിയൊരു ദുഃഖം നിന്നെ പിടികൂടിയിരിക്കുന്നതായി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് നിന്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്. കുറച്ചു നാളായി ഞാനതറിയുന്നു. അതെന്റെ ഉറക്കം കെടുത്തുന്നു മോനെ.
1: അമ്മ സമാധാനമായിരിക്കെ, ഈ മകൻ എപ്പോഴും അമ്മയോടൊപ്പമുണ്ട്.
0: നീ ദൂരേക്ക് വല്ലതും പോവുകയാണോ മോനെ? നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനും നിന്നോടൊപ്പം വരാം.
1: അമ്മേ,
0: ഡോണിയും വരും.
1: അത്
0: അവൾ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ സോണിയയും വരും.
1: അമ്മേ, ഞാൻ പോകട്ടെ.
0: മോനെ, നീ പോവുകയാണോ?
1: എനിക്ക് ഇനി ഇവിടെ നിൽക്കാനാകില്ല. ഇപ്പോൾ തന്നെ പോകണം. ഞാൻ പോകട്ടെ. അമ്മേ, അമ്മ കരയാതെ.
0: അപ്പോ എനിക്ക് നിന്നോടൊപ്പം വരാൻ സാധിക്കില്ലേ?
1: ഇല്ല അമ്മ, അമ്മയ്ക്ക് എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ കഴിയും. അമ്മയുടെ പ്രാർത്ഥന ഒരു പക്ഷേ കേൾക്കുമായിരുന്നു.
0: തീർച്ചയായിട്ടും ദൈവം അത് കേൾക്കും. ഞാൻ നിന്നെ ആശീർവദിച്ച് കുരിശു വരയ്ക്കുന്നു.
1: അമ്മേ, എന്നെ പോകാൻ അനുവദിക്കൂ.
0: നീ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അന്നെല്ലാം ഇതുപോലെയാണ് നീ എന്റെ അടുക്കളേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാറുള്ളത്. നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അന്നത്തെ കഠിനമായ ദാരിദ്ര്യ ദുഃഖം മറന്നിരുന്നത് നിന്റെ സാമീപ്യത്തിലൂടെയാണ്. അച്ഛന്റെ ശവസംസ്കാരത്തിനു ശേഷം എത്ര കാലമാണ് ആ കുഴിമാടത്തിന് മുന്നിൽ ഇതുപോലെ ആലിംഗനം ചെയ്ത് കണ്ണീരൊഴുക്കിയിട്ടുള്ളത്. ഇന്ന് തന്നെ നീ ദൂരെ പോകുന്നില്ലല്ലോ.
1: ഇല്ല,
0: നീ വീണ്ടും വരുമോ?
1: ഞാൻ വരും.
0: മോനെ, നീ ദേഷ്യപ്പെടരുത്. നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് പേടിയാണ്. രണ്ടു വാക്ക് മാത്രം എന്നോട് പറയുക. നീ പോകുന്നത് വളരെ ദൂരെ എവിടേക്കെങ്കിലുമാണോ?
1: അതെ, ഒരുപാട് ദൂരേക്ക്.
0: അവിടെ പോയാൽ നിനക്ക് ജോലി കിട്ടുമോ? നിന്നെ എന്താണ് അവിടെ കാത്തിരിക്കുന്നത്?
1: ദൈവം നൽകുന്നതെന്തും ഞാൻ സ്വീകരിക്കും. അമ്മ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
0: നീ

0: നീ എന്നേക്കുമായി അമ്മയെ വിട്ടു പോവുകയല്ലോ. നീ ഇവിടെ ഇനിയും വരുമല്ലോ.
1: ഞാൻ വരും, തീർച്ചയായും വരും. എന്റെ അമ്മ സമാധാനമായിരിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 58-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾ നിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 26 മിനിറ്റും 45 സെക്കൻഡും. ഇന്ന് വൈകിട്ട് 3 മണിക്ക് എൻ്റെ ഗാനം അവതരിപ്പിക്കുന്നത് കേരള ജല അതോറിറ്റിയുടെ ക്വാളിറ്റി മാനേജറും അഭിനേതാവുമായ സജീഷ് വൈഖരി.

പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ സബു സെബാസ്റ്റ്യൻ അടുത്ത മാസം 6-7 13-14 20-21 27-28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും വിചാരണ ചെയ്യുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ഫോൺ നമ്പർ 0491 2556 0877.

സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ അടുത്ത മാസം 1 രാവിലെ 11 മുതൽ ഓഗസ്റ്റ് 3 വരെ സ്വീകരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാർഷിക യന്ത്രങ്ങൾ, വിളവെടുപ്പ് യന്ത്രങ്ങൾ, വിള സംസ്കരണ ഉപകരണങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിന് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കർഷക സംഘങ്ങൾ, സ്വയം സഹായക സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, പഞ്ചായത്തുകൾ എന്നിവയ്ക്ക് യന്ത്രങ്ങൾ വാടകയ്ക്ക് നൽകുന്നതിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതി തുകയുടെ 40% വരെ ധനസഹായം ലഭിക്കും. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ ഗവൺമെന്റ് ITI റോഡിൽ ഡ്രൈനേജ്, ക്രോസ് ഡ്രൈനേജ് പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാൽ ഈ മാസം 28 മുതൽ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ ഗതാഗതം നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

കോഴിക്കോട് ഗവൺമെന്റ് വൈനിത ഐ ടി ഐയിൽ 2021-2022-2023 അധ്യയന വർഷം അഡ്മിഷൻ നേടുകയും കോഴ്സ് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തവർക്ക് കോഷൻ ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവ വിതരണം ചെയ്യുന്നതിനായി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഈ മാസം 30-നകം നൽകണം. അതായത് നാളെ. ഫോൺ നമ്പർ പറയാം: 0495-237-3976. മറ്റൊരു നമ്പർ 9495-35-39-76.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റും 36 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. താഴ്വാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം ഭരതൻ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 46 മിനിറ്റും 5 സെക്കൻഡും. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് കേരള ജല അതോറിറ്റിയുടെ ക്വാളിറ്റി മാനേജറും അഭിനേതാവുമായ സജീഷ് വൈഖരി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഉദായി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ. എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഫലവൃക്ഷ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമർ കോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽറേഹാനായ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. തുടർന്ന് കേൾക്കാം ചലച്ചിത്രഗാനം. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ. എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് അടപ്പാൾ മധുരം ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. കുഞ്ഞുങ്ങളുടെ ചെവിയെ ബാധിക്കുന്ന അസുഖങ്ങൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ENT വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ആർ സുമ സംസാരിക്കുന്നു. ഏഴ് 7:15 കേൾക്കാം ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗറോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. ഗ്രാമ്പുവിന്റെ ഔഷധ ഗുണങ്ങൾ. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലീം KP സംസാരിക്കുന്നു. 7:45 കാവ്യധാര സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി. കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിലാസലഹരിയിൽ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം KR രമേശൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം. ജീവിതത്തിന്റെ ഹരിത ദർശനം നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ്

പ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു. 7:55 കറമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി, പാട്ടുപുലിമ. എട്ടുമണിക്ക് FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം 8:05. CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റിലെ ട്രെയിനിംഗ് ഓഫീസർ ഷൌക്കത്ത് ഹുസൈൻ കെ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർജാലകം. 8:15 രസമുകളം. തുടർന്ന് സേവന വാർത്തകൾ. 8:23 ഡോക്ടർ ബ്രെയിൻ സീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം. 8:25 കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം, സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതി ഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവിൽ. ഒൻപത് 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത്, സ്പോൺസർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോൺ ഇൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്ത്. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പിലൂടെയും കഥകളിലൂടെയും നിങ്ങൾ ആവശ്യപ്പെട്ടവ. 3:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 പ്രിയതര ഗീതങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00 4 മണിപ്പൂക്കൾ.

4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:45 ഞാറ്റുവേല, സ്പോൺസേർഡ് പരിപാടി. 5 മണി മുതലുള്ള തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:40 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ലണ്ടനിലെ ദി ആവൽ ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന 1st സെമി ഫൈനൽ മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ മറ്റ് പരിപാടികളും കേൾക്കാം. ഇതുവരെ കേട്ടത് ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്.

0: FM പ്രധാന വാർത്തകൾ.
1: മൂന്ന് ദിവസത്തെ ഷെയ്സൽ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. ദേശീയ ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് നിർവഹിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. കർണാടകയിൽ നിന്നാണ് അദ്ദേഹം വീണ്ടും രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷ പഠനനയം സംബന്ധിച്ച് CBSE മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും.

0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
7: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ,
6: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
7: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
8: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
12: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
11: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ.
13: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
14: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
15: എന്നും രാവിലെ 7:00.
14: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
15: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
16: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
17: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
16: പിറ്റാപ്പള്ളിയിൽ ഏജൻസീസ്.
18: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
19: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
19: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
11: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
1: രസം നാലിരട്ടി.
11: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
19: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
19: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
3: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
12: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 10216, എറണാകുളം ബംഗളൂരു സൂപ്പർഫാസ്റ്റ് 4:04, 16611, പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306, കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325, നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5608, നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
12: ട്രെയിൻ സമയം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം, ചൊവ്വാഴ്ച രാവിലെ 7:50.
4: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
11: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
14: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
11: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
19: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും.
3: KP പത്രോസ്

0: வைத்தியன் ஸ்கண்டங்குளத்தி ஆயுர்வேத ஹாஸ்பிட்டல், ஏர்போர்ட் ஜங்ஷன், குளத்தூர், கொண்டோட்டி.
1: போன் 9744550424.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: സമയം 3:00. ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
6: എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കാനായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കേരള ജല അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ ജില്ലാ ലബോറട്ടറികളുടെ ചുമതല വഹിക്കുന്ന ക്വാളിറ്റി മാനേജരും അഭിനേതാവുമായ സജീഷ് വൈഖരിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും പ്രിയ ഗാനങ്ങളും ഇതാ.
7: നമസ്കാരം, ഞാൻ സജീഷ് വൈഖരി. ജോലിക്ക് ഇടയില്, കുടുംബത്തിലെ തിരക്കുകൾക്കിടയില്, നാടകം, സിനിമ, അഭിനയം, എഴുത്ത് തുടങ്ങിയവയ്ക്കായിട്ട് വിശ്രമവേളകൾ ആനന്ദകരമാക്കി കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരൻ. 35-40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരാളെയും പോലെ എന്റെയും ബാല്യകാലങ്ങളെ ഭാവരാഗസാന്ദ്രമാക്കിയതിൽ റേഡിയോ വായിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. റേഡിയോയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ എന്റെ മനസ്സിലേക്കെത്തുന്നൊരു പാട്ടുണ്ട്. സത്യത്തിൽ പാട്ടായല്ല, മറിച്ച് ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് പതിക്കുന്ന മാന്റലിന്റെ മനോഹര നാദം. ഒരുപക്ഷെ ഞാനിത് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ പാട്ട് വന്നിട്ടുണ്ടാകും. ആ പാട്ടുകൊണ്ടാകട്ടെ എന്റെ ഗാനത്തിലെ തുടക്കം.

ഞങ്ങളുടെ വീട്ടിലെ റേഡിയോ ഓപ്പറേറ്റർ അമ്മയാണ്. റേഡിയോ ആണ് ഞങ്ങളൊക്കെ ഉറക്കം ഉണർത്താറുള്ളത്. പിന്നെ എല്ലാ പ്രോഗ്രാമുകളും ഊഴമനുസരിച്ച് കാതുകളിലൂടെ ഹൃദയത്തിലേക്കെത്തുന്നു. പണ്ടൊക്കെ എൻ്റെ പഠന സമയം പോലും അതിനനുസരിച്ചാണ് ക്രമീകരിച്ചിരുന്നത്.

0: ഏഴാം ക്ലാസ് വരെയുള്ള എൻ്റെ പഠനം കാവനൂർ വെണ്ണക്കോട് സ്കൂളിലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരാരെങ്കിലും പാടാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാവോ എന്ന് ചോദിക്കുമ്പോൾ, ഓടി ചെന്ന് പാടാറുള്ള പാട്ടുകൾ മുഴുവൻ അന്ന് പഠിച്ചിരുന്നത് റേഡിയോയിൽ നിന്നായിരുന്നു. തുമ്പി വാ തുമ്പക്കുടത്തിൽ, കണ്ണാം തുമ്പി പോരാമോ, തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തുടങ്ങിയ ആ പാട്ടുകളൊക്കെ ഇപ്പോഴും എൻ്റെ ഏറെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അതിൽ തന്നെ ഞാനൊരു പക്ഷേ സ്കൂളിൽ ഏറ്റവും കൂടുതൽ തവണ പാടിയിട്ടുണ്ടായിരുന്നത്
1: ആയിരം കണ്ണുമായി കാത്തിരുന്നു.

കുട്ടിക്കാലത്തൊക്കെ റേഡിയോ കഴിഞ്ഞാൽ പിന്നെ പാട്ട് കേൾക്കാൻ പറ്റുന്നത് നാട്ടിലും അയൽനാട്ടിലുമൊക്കെ എപ്പോഴെങ്കിലും നടക്കാറുണ്ടായിരുന്ന ഗാനമേളകളിലൂടെയാണ്. ക്ലബ്ബുകളുടെയൊക്കെ വാർഷികത്തിനായിരിക്കും മിക്കവാറും ഗാനമേളകളും നാടകങ്ങളും ഡാൻസുകളും ഒക്കെ നടക്കുക. അതുതന്നെ വളരെ അപൂർവമായിട്ടാവും, വളരെ അത്യപൂർവമായിട്ടാവും നമുക്കത് കാണാനുള്ള അവസരങ്ങളും കിട്ടുക. പക്ഷെ പിന്നീട് കുറേ കാലത്തേക്ക് ആ പാട്ടുകളും ഡാൻസുകളും നാടകങ്ങളും ഒക്കെ പുനരവതരിപ്പിക്കുക എന്നുള്ളതായിരിക്കും പ്രധാന പണി. ഉമ്മറക്കോലായിലും മുറ്റത്തും തൊടിയിലും കൂട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലും പലപ്പോഴും ഒറ്റയ്ക്കുമൊക്കെ അതിങ്ങനെ അനുകരിച്ചുകൊണ്ടേയിരിക്കുക. മിക്കവാറും ഗാനമേളകൾ തുടങ്ങുന്നത് ഭക്തിഗാനങ്ങളിലൂടെയാവും. അങ്ങനെ മനസ്സിലേക്ക് ഒരു 1000 തവണയെങ്കിലും എത്തിയിട്ടുള്ള ഒരു

വെള്ളവും അതിൻ്റെ വിശേഷങ്ങളും നന്മകളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് 20 കൊല്ലങ്ങളായി. വെള്ളത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റുന്നത് വലിയ ഭാഗ്യത്തോടെ കാണുന്നു. കാവനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. പ്രീഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ പഠിച്ചത് മഞ്ചേരി NSS കോളേജിലും. അവിടങ്ങളൊക്കെ പഠിക്കുമ്പോൾ കലാമത്സരങ്ങൾക്കും അതുപോലെ തന്നെ യുവജനോത്സവങ്ങൾക്കുമൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നപ്പോൾ അതിൽ അവതരിപ്പിച്ചിരുന്ന മോണോ ആക്റ്റുകളും കഥാപ്രസംഗങ്ങളും നാടകങ്ങളുമൊക്കെ സത്യത്തിൽ അന്നത്തെ റേഡിയോ പ്രോഗ്രാമുകളിൽ നിന്നും ചുരണ്ടി മാറ്റിയെടുത്തതാണ്. എന്നിലേതെങ്കിലും വിധത്തിലുള്ള കലയുടെ ഒരു അംശം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റേഡിയോ വഹിച്ചൊരു പങ്ക് വളരെ വളരെ വളരെ വലുതാണെന്ന് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. മമ്പാട് കോളേജിൽ നിന്നാണ് കെമിസ്ട്രിയിൽ PG കഴിഞ്ഞത്. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൻ്റെ പാതിയിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ജീവിതത്തിലും ഒന്നായി. ഭവിത എന്നാണ് എൻ്റെ ജീവിത പങ്കാളിയുടെ പേര്. ഇപ്പോൾ എടവണ്ണ CDRG ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. എൻ്റെ പ്രിയ പങ്കാളിക്ക് കൂടി ഏറെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്

ജോലി, വിവാഹം, കുട്ടികൾ, വീട്, ഇതൊക്കെയാണ് ഏതൊരു മലയാളിയുടെയും ശരാശരി ജീവിത സന്തോഷങ്ങൾ. ഇതിലേതാണ് കൂടുതൽ സന്തോഷമെന്ന് എന്നോട് ചോദിച്ചാൽ, ഒരുപക്ഷെ സന്തോഷത്തെക്കാളേറെ ജീവിതത്തിലേറെ ആനന്ദമുണ്ടാക്കിയത് മക്കൾ പിറന്ന സമയമായിരുന്നു. ആനന്ദം മാത്രമല്ല, പ്രണയത്തിനും സ്നേഹത്തിനുമൊപ്പം ഒരു വല്ലാത്ത ആദരവ് കൂടിയായിരുന്നു അതിനുശേഷം നല്ല പാതിയോടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ അഞ്ചാറു മാസത്തോളം ഒന്ന് പുറത്തിറങ്ങാനാകാതെ, ഇഷ്ടത്തിനൊന്ന് തിരിഞ്ഞുകിടക്കാനാകാതെ ബെഡ് റെസ്റ്റിലായിരുന്നു അവള്. അക്കാലങ്ങളിൽ അവളോടൊപ്പം മുഴുവൻ സമയം ചെലവഴിക്കേണ്ടതായിരുന്നു എന്ന് പിന്നീട് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കുറേയേറെ സമയം ചെലവഴിക്കാൻ സമ്മതിക്കാതിരുന്ന അന്നത്തെ ആ ആണഹങ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ ദുരഭിമാനത്തിൻ്റെയും ഒക്കെ കുറ്റബോധം എന്നെ ഒട്ടൊന്നുമല്ല ഇപ്പോൾ വേട്ടയാടാറുള്ളത്. അതുകൊണ്ടൊക്കെയാകാം ജോസഫ് എന്ന സിനിമയിലെ ആ പാട്ടുരംഗം ഞാനൊരു 100 ആവർത്തിയെങ്കിലും കണ്ടിട്ടുണ്ടാവുക. സത്യത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കുട്ടികളെ ജന്മം ധരിക്കുന്നത് മുതൽ അവരെ വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ എത്തിക്കുന്നത് വരെയുള്ള അമ്മമാരുടെ ത്യാഗത്തിന്റെ വിലയാണ് ഓരോ മക്കളുമെന്ന് നിസ്സംശയം പറയാം. പരസ്പരം സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിലെ എല്ലാ ജീവിത പങ്കാളികൾക്കും എല്ലാ ദമ്പതിമാർക്കും വേണ്ടി ഏറെ സ്നേഹത്തോടെ ഈ

രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക്. പ്ലസ് ടുവിലേക്ക് എത്തിയ ലക്ഷ്മി നയനയും അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തിയ ലക്ഷ്മി നികേതയും. രണ്ടുപേരും പാട്ട് പഠിക്കുന്നവരാണ്. അവരുടേതായ പ്രായത്തിനനുസരിച്ചുള്ള കലാപ്രവർത്തനങ്ങൾ അവരും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടപ്പെട്ടൊരു പാട്ട് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ പരിഭവം ഒരുപക്ഷെ നേരിടാനാവില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, അല്ല ഈ റേഡിയോ കേൾക്കുന്ന എല്ലാ കൊച്ചുകുട്ടികൾക്കും വേണ്ടിയിട്ട് എൻ്റെ മക്കളുടെ ഒരു ഇഷ്ടഗാനം കൂടി

ജോലിക്കും കുടുംബത്തിനും ഇടയിലെ സമയങ്ങളിലാണ് എന്റെ അഭിനയവും എഴുത്തും കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും എല്ലാം നടക്കാറ്. 2017 ഞാൻ അഭിനയിച്ച ആദ്യ സിനിമ സ്റ്റെതസ്കോപ്പ് പുറത്തിറങ്ങുന്നത്. തുടർന്ന് കാറ്റ്, കടൽ, അതിരുകൾ, ഇവൾ ഗോപിക തുടങ്ങിയ സിനിമകളൊക്കെ പുറത്തിറങ്ങി. മഞ്ചേരിയിലെ പ്രശസ്ത പീഡിയാട്രീഷ്യൻ ഡോക്ടർ വേണുഗോപാൽ നിർമ്മിച്ച് സുരേഷ് ഇരിങ്ങല്ലൂർ സംവിധാനം ചെയ്ത സ്റ്റെതസ്കോപ്പ് എന്ന സിനിമ ഈ അടുത്ത് യൂട്യൂബിൽ റിലീസ് ചെയ്തപ്പോൾ 300,000+ ആളുകൾ കണ്ടത് ഏറെ സന്തോഷം തരുന്നു. ഒരുപാട് പേര് വിളിച്ചു, ഒരുപാട് പേര് മെസ്സേജുകൾ അയച്ചു. അവരോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഒറ്റയാൾ നാടകങ്ങളാണ് കൂടുതലായി ചെയ്യുന്നത്. വിശപ്പ്, ആത്മഹത്യ മുനമ്പ് അഥവാ ആത്മഹത്യയ്ക്ക് മുമ്പ്, കലി, കാലം, വെള്ളം വെള്ളം, വെള്ളരിക്കാ പട്ടണം, പൂമ്പാറ്റ തുടങ്ങി 5 സ്ക്രിപ്റ്റുകളിലായി 40+ വേദികൾ പിന്നിട്ടു. പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിക്കുന്ന പ്രോത്സാഹനങ്ങളും സപ്പോർട്ടും ഏറെ പ്രചോദനം നൽകുന്നു. ഒറ്റയാൾ നാടകങ്ങൾ കൂടാതെ പുലിനായാട്ട്, കുരുക്ഷേത്ര, കലി, പന്തിരുകുലത്തിലെ തച്ചൻ, പെരുന്തച്ചൻ, രാവണസീത, ചിലന്തി മനുഷ്യൻ തുടങ്ങി 16 നാടകങ്ങൾ എഴുതുകയും സംവിധാനം നൽകി അഭിനയിക്കുകയൊക്കെ ചെയ്തു. നാടകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ഇഷ്ട നാടകഗാനങ്ങളുണ്ട്.

അതിലേറെ വേദന തരുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പ് പപ്പയുടെ വിയോഗമാണ്. എന്റെ നേട്ടങ്ങളിലൊക്കെ ഗുഡ് എന്ന് പറഞ്ഞ് നിറഞ്ഞാനന്ദിക്കുകയും എന്റെ പരാജയങ്ങളിൽ അത് സാരമില്ലടാ പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്ന ഞങ്ങളുടെ പപ്പ. ഒരുപക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ മനസ്സിലൊരു കുഞ്ഞു തേങ്ങൽ വരുന്നത് എനിക്ക് മാത്രമാണോ അറിയില്ല.

പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് ആൺകുട്ടികളായിരുന്നു. ഞാനാണ് ഏറ്റവും ചെറുത്. എൻ്റെ തൊട്ടുമുകളിലുള്ള രാജേട്ടൻ 24 വർഷങ്ങൾക്ക് മുമ്പേ ഒരു മെയ് 1 ഒരു ബൈക്ക് അപകടത്തിലൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി ഓടക്കുഴ വായിക്കുമായിരുന്നു രാജേട്ടൻ. ഉമ്മറമുറ്റത്തിരുന്ന് ഫ്ലൂട്ടിലൂടെ പാടുന്ന ആ പാട്ട് ഒരുപക്ഷെ വളരെ സന്തോഷം തരുന്നൊരു പാട്ടാണെങ്കിലും അത് കേൾക്കുമ്പോൾ ചെറിയൊരു വിങ്ങൽ എൻ്റെ മനസ്സിൽ. എനിക്കൊട്ടും മറക്കാനാകാത്ത

0: ഇതുവരെ എന്നെ ശ്രവിച്ച പ്രിയ ശ്രോതാക്കളോടുമൊക്കെയുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും സമർപ്പിച്ചുകൊണ്ട് ഞാൻ സാദരം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.
1: എന്റെ ഗാനം.
2: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് കേരള ജല അതോറിറ്റിയുടെ ക്വാളിറ്റി കൺട്രോൾ ജില്ലാ ലബോറട്ടറികളുടെ ചുമതല വഹിക്കുന്ന ക്വാളിറ്റി മാനേജരും അഭിനേതാവുമായ സജീഷ് വൈഖരി. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9447468430. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447468430. നിർവഹണം മുനീർ ആമയൂർ, സഹായം എം ജിഷ.
3: പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആ രാത്രി എന്ന ചിത്രത്തിന് വേണ്ടി

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 3 മണി കഴിഞ്ഞ് 58 മിനിറ്റും 20 സെക്കൻഡും.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: 3 ദിവസത്തെ ഷെയിൽസിൽ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. ഷെയിൽസിൽസിലെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ 8 പേർ ഇന്ന് രാജ്യസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ യു ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാപഹരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന് പിന്നാലെ യു ഡി എഫ് ബി ജെ പി കൌൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൌർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ വി വി രാജേഷ്. ത്രിഭാഷ പഠന നിയമം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച സി ബി എസ് ഇ. നിലവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. തമിഴ്നാട്ടിൽ ഒരു എ ഐ എ ഡി എം കെ കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം.ആർ. വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച എ ഐ എ ഡി എം കെ എം എൽ എമാരുടെ എണ്ണം 7 ആയി. സെൻസസിന്റെ ഭാഗമായി സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം.

0: FM പ്രധാന വാർത്തകൾ.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ഇന്നത്തെ ഗാനം
2: എന്നും രാവിലെ 7:35.
1: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
4: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
5: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
4: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫേന്ന് ചെയ്താ പോരെ.
5: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
4: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
5: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
6: 20 ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000 സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
5: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
6: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
7: ട്രെയിൻ സമയം.
8: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 10216 എറണാകുളം ബെംഗളൂരു സൂപ്പർഫാസ്റ്റ് 4-4, 16611 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 16306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
7: ട്രെയിൻ സമയം.

എല്ലാവർക്കും മനസ്സിലാകുന്ന ആളുകളോ പ്രവർത്തികളോ ഒരിടത്തുമില്ല. സ്വന്തം ഇഷ്ടങ്ങൾക്കും ബോധ്യങ്ങൾക്കും അനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. സമാനഗതിയിൽ സഞ്ചരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായേക്കാം. അല്ലാത്തവരെല്ലാം തങ്ങളുടെ വലയത്തിനുള്ളിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കൂ. വിദൂരതയിൽ നിന്ന് നടത്തുന്ന വിലയിരുത്തലുകളൊന്നും സത്യസന്ധമാകില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ 4 മണിപ്പൂക്കൾ. ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ പ്രവിതയാണ്.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23.
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കൂറ്റനാട് മധുരം ഗീതം
0: എന്നും രാവിലെ 7:00.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. ഒരേ സമയം നമ്മൾ കുറെ വിൻഡോസ് ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട് ഇല്ലേ? ഇവ എങ്ങനെ ഒന്നിച്ച് ക്ലോസ് ചെയ്യാം അറിയാമോ? ഇല്ലെങ്കിൽ കേട്ടോളൂ. പറഞ്ഞുതരുന്നു മുനി രാമയൂർ.
6: ചില സമയത്തൊക്കെ കമ്പ്യൂട്ടറിൽ 10, 15 ഒക്കെ വിൻഡോകൾ ഓപ്പണായി കിടക്കുന്നുണ്ടാവും. പല പല ആവശ്യങ്ങൾക്കായി ഓപ്പൺ ചെയ്തതായിരിക്കും അത്. പക്ഷേ ഇവയ്ക്കിടയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡെസ്ക്ടോപ്പിലോട്ട് വരേണ്ട ആവശ്യമുണ്ട് എന്ന് കരുതുക. അപ്പോൾ ഒന്നൊന്നായി മിനിമൈസ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണം. ഇതിന് ധാരാളം സമയമെടുക്കില്ലേ? അപ്പോൾ പിന്നെ എന്താണ് പരിഹാരം? ഒറ്റയടിക്ക് എല്ലാ വിൻഡോയും മിനിമൈസ് ചെയ്യുവാനുള്ള ഒരു മാർഗം വേണം. എന്നാൽ അതിനുള്ള ഷോർട്ട് കട്ട് പറയാം. ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ കീബോർഡിൽ വിൻഡോസിൻ്റെ ചിഹ്നമുള്ള ഒരു ബട്ടൺ കാണാം. ആ ബട്ടൺ അമർത്തുക. ഒപ്പം തന്നെ കീബോർഡിലെ D എന്ന അക്ഷരവും അമർത്തുക. വിൻഡോ കീയും D അമർത്തുക. ഇത് രണ്ടും ഒരുമിച്ച് അമർത്തിക്കഴിഞ്ഞാൽ എല്ലാ വിൻഡോകളും ഒറ്റയടിക്ക് മിനിമൈസ് ആവും. ശ്രദ്ധിക്കുക, ക്ലോസ് ആവില്ല, പകരം വിൻഡോകളെല്ലാം മിനിമൈസ് ആവുകയാണ് ചെയ്യുക. ഇങ്ങനെ മിനിമൈസ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ എന്താണോ ചെയ്യാനുള്ളത് അത് ചെയ്തു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള ആക്ഷൻ എന്താണോ ആ കാര്യം നിർവഹിച്ചു. ഇത് കഴിഞ്ഞ് വീണ്ടും ഒറ്റയടിക്ക് മിനിമൈസ് ചെയ്യപ്പെട്ട എല്ലാ വിൻഡോകളും പഴയ അവസ്ഥയിലേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യും? Ctrl+D ഒന്നുകൂടി അമർത്തണം. അപ്പോൾ ഈ ഷോർട്ട്കട്ട് മറക്കേണ്ട. വിൻഡോകൾ പലതും ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിൽ Ctrl+D അമർത്തിയാൽ അവയെല്ലാം ഒറ്റയടിക്ക് മിനിമൈസ് ആവും. ഈ അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാൻ ഒരിക്കൽ കൂടി Ctrl+D അമർത്തണം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:03.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: നടുവേദന

0: ഗ്രന്ഥിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
5: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.

0: സമയം 4 മണി കഴിഞ്ഞ് 16 മിനിറ്റും 25 സെക്കൻഡുമായിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ മനഃശാസ്ത്രജ്ഞനും എഴുത്തുകാരനും യുക്തിവാദിയുമായിരുന്ന ജോൺസൺ അയിരൂരിനെ കുറിച്ച് 120-ൽ അധികം വ്യക്തികൾ തങ്ങളുടെ ഓർമ്മകൾ പങ്കുവച്ച് തയ്യാറാക്കിയ പുസ്തകം. ഡോക്ടർ നിഖിൽ അയിരൂർ എഡിറ്റ് ചെയ്ത ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ. ഈ പുസ്തകത്തെ പരിചയപ്പെട്ടാലോ? ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് MR രവി, നിലമ്പൂർ.
1: സാമ്പ്രദായിക ജീവിതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് കുതറിമാറി സ്വതന്ത്ര ചിന്തയുടെയും സത്യാന്വേഷണത്തിന്റെയും ഭൂമികയിലെത്തി ഹിപ്നോട്ടിസ്റ്റായും സാംസ്കാരിക പ്രവർത്തകനായും നിറഞ്ഞു നിന്ന പ്രതിഭയാണ് ജോൺസൺ അയിരൂർ. അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്മരണകളിലൂടെ സഞ്ചരിക്കുന്ന പുസ്തകമാണ് ഓർമ്മകളിലെ ജോൺസൺ അയിരൂർ. 540 പേജുകളിലുള്ള ഈ പുസ്തകത്തിന്റെ വില 500 രൂപയാണ്. ജോൺസൺ അയിരൂരിന്റെ പുത്രൻ ഡോക്ടർ നിഖിൽ അയിരൂർ എഡിറ്റ് ചെയ്ത പുസ്തകത്തിന്റെ പ്രസാധകർ ശ്രീ വിശ്വയോഗി പബ്ലിക്കേഷൻസ്, തിരുവനന്തപുരം. സുജിത് ബോസിന്റെ ക്യാമറയിലൂടെ വന്ന പുറം ചട്ടചിത്രം. ജോൺസൺ അയിരൂരിനെ അടുത്തറിഞ്ഞ് സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ള 120 വ്യക്തികളുടെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിൽ. താളുകൾ മറച്ചു തുടങ്ങുമ്പോൾ സഹധർമ്മിണി കോമളം അയിരൂരിന്റെ വാക്കുകൾ. ഏയ്, ഇത് ഞാനാണേ, ഒരു കാര്യം പറയാണ്ട്. നിങ്ങൾ കേൾക്കണ്ടോ? നിങ്ങളെപ്പറ്റി ഒരു ഓർമ്മ പുസ്തകം ഇറക്കണ്ടോ? നമ്മളെ നിഖിലാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കണമെന്ന്. ഇക്കും തോന്നി അത് നന്നാവൂന്ന്. പുസ്തകവും എഴുത്തും ഒക്കെ തന്നെ ആയിരുന്നില്ലേ നിങ്ങളെ ജീവിതം? നിങ്ങളെ സ്നേഹിക്കണ എല്ലാരെയും ഓൻ വിളിച്ച് കുറിപ്പൊക്കെ വാങ്ങിയിട്ടുണ്ട്. എഡിറ്റോറിയലിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ആരായിരുന്നു ജോൺസൺ അയിരൂർ എന്ന തലക്കെട്ടിലുള്ള ആമുഖം വായിച്ചാൽ തന്നെ ജോൺസൺ അയിരൂരിന്റെ ഏകദേശ രൂപം വായനക്കാർക്ക് കിട്ടും തീർച്ച. സാഹിത്യം, കല, നിലമ്പൂർ, തൃശൂർ, കുടുംബം, RMS, യുക്തിവാദവും ആദർശ വിവാഹവും, മനഃശാസ്ത്രം, ജോൺസൺ അയിരൂരിന്റെ ജീവിതം, ചിത്രങ്ങളിലൂടെ, ഇങ്ങനെ 8 തലക്കെട്ടുകളിലൂടെയാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. സ്റ്റേജ് ഹിപ്നോട്ടിസത്തിലൂടെ രസകരമായ അനുഭവങ്ങൾ സൃഷ്ടിച്ച് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒന്നിച്ചു പ്രവർത്തിച്ച മെന്റാരമ അനുഭവങ്ങൾ മജീഷ്യൻ RK മലയത് പുസ്തകത്തിൽ പങ്കുവെക്കുന്നു. പെരുമ്പടവും ശ്രീധരൻ, വൈശാഖൻ, PV അബ്ദുൽ വഹാബ്, കുരീപ്പുഴ ശ്രീകുമാർ, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ, P സുരേന്ദ്രൻ, മണമ്പൂർ രാജൻ ബാബു, UK കുമാരൻ, PR നാഥൻ, ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവരുടെ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകത്തിലുണ്ട്. നിലമ്പൂർ മരുന്നുകട നടത്തുന്ന ഭാവേഷ് നിലമ്പൂരിന്റെ ഓർമ്മ. കടയിലേക്ക് ദിവസേന വരുന്ന ഒരു ചോദ്യമായിരുന്നു അയിരൂരിന്റെ ഫോൺ നമ്പർ. പലരോടും അത് പറഞ്ഞ് മനപ്പാടമായി. രോഗം തീവ്രമായ സമയത്ത് വിളിച്ചു പറഞ്ഞു, നീ ഇനി ആരു വിളിച്ചാലും എന്റെ നമ്പർ കൊടുക്കണ്ട. തന്റെ ജീവിതത്തിന്റെ അവസാനവും അദ്ദേഹം കണ്ടിരിക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
3: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
5: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
5: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: വന്ധ്യത നിവാരണ രംഗത്ത്

0: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: യു ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
4: ആ അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: പാടശേഖരങ്ങളിലെ വെള്ളക്കെട്ടല്ലാതെ തെങ്ങിൻ തോപ്പുകളിലും പറമ്പുകളിലും മഴയെ മാത്രം ആശ്രയിച്ച് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കരനെൽ കൃഷി, അല്ലെങ്കിൽ ഡ്രൈലാൻഡ് പാഡി ഫാമിംഗ്. കരനെൽ കൃഷിക്ക് എങ്ങനെ പൊതുജീവൻ നൽകാം? സംസാരിക്കുന്നു വണ്ടൂർ കൃഷി ഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ.
1: ഒരു കാലത്ത് കേരളത്തിലെ കർഷകരും കർഷക തൊഴിലാളികളും ഒരു നേരത്തെ വിശപ്പടക്കുന്നതിന് ആശ്രയിച്ചിരുന്ന ഒന്നായിരുന്നു കരനെൽ കൃഷി. മഴയുടെ ആരംഭത്തിൽ തന്നെ കാട് വെട്ടിത്തെളിച്ച് നിലം ഒന്നോ രണ്ടോ വട്ടം ഉഴുതു മറിച്ചോ കിളച്ച് മറിച്ചോ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം തുടങ്ങിയ ജൈവവളങ്ങൾ മണ്ണിൽ കലർത്തി അതിൽ മുളപ്പിച്ച വിത്ത് 24 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വാരി വെച്ച വിത്ത് നല്ലപോലെ കനം വയ്ക്കുകയോ നൂൽച്ചാക്കിൽ നല്ല ടൈറ്റായി കെട്ടിവെച്ച് രാവിലെയും വൈകുന്നേരവും ഇതിൽ വെള്ളമൊഴിച്ച് 2 ദിവസം കഴിയുമ്പോൾ വിത്ത് മുള പൊട്ടി വരും. ഈ സമയത്ത് നേരിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് വിതയ്ക്കാവുന്നതാണ്. കള വരുന്നത് കരനെൽ കൃഷിയിലെ വലിയ പ്രശ്നമാണ്. അനുവദനീയമായ കളനാശിനി ഉപയോഗിച്ചോ കള പറിച്ചോ കൃത്യമായ വളപ്രയോഗം നൽകിയാൽ നല്ല വിളവ് ലഭിക്കുന്നതിന് കരനെൽ കൃഷി സഹായിക്കുന്നു. നല്ല അകലത്തിൽ കൃഷി ചെയ്തിരിക്കുന്ന തെങ്ങിൻ തോപ്പുകളിലും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലും നിലവിൽ പുതുതായി റബ്ബർ തൈകൾ വെക്കുന്ന സ്ഥലത്തും കരനെൽ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിന് അനുസൃതമായ ഒട്ടനവധി പുതിയ ഇനം വിത്തുകൾ ലഭ്യമാണ്. പാടത്ത് നെൽകൃഷി ചെയ്താൽ ലഭിക്കുന്നത് പോലെ തന്നെ ഉയർന്ന വരുമാനവും വിളവും കരനെൽ കൃഷിയിലൂടെയും ലഭിക്കുന്നതാണ്. രോഗ കീടബാധകൾ പാടത്ത് കൃഷി ചെയ്യുന്നതുപോലെ കരനെൽ കൃഷിയിലും ബാധിക്കാറുണ്ട്. യഥാസമയം രോഗ കീടബാധകളെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ പ്രയോഗിച്ചും കളയും നീക്കം ചെയ്താൽ നമുക്ക് നല്ല ഒരു വിളവ് തരുന്നതും ഭൂമിയിലെ ആവാസ വ്യവസ്ഥയ്ക്കും ഭൂമിയിലെ മറ്റു ജീവികൾക്ക് ഭക്ഷണം നൽകുന്നതിനും കരനെൽ കൃഷി വളരെ പ്രയോജനപ്രദമാണ്. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തും ഇടവിളയായും തനിവിളയായും പരമാവധി കർഷകർക്ക് കരനെൽ കൃഷി പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും കരനെൽ കൃഷിക്ക് നിലവിൽ ലഭ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത കൃഷിഭവനെ സമീപിക്കുക.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.

0: സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണി പൂക്കളാണ്. മഴക്കാലം പകർച്ചവ്യാധികളുടെ കാലമാണ്, പ്രത്യേകിച്ച് കൊതുകുജന്യ പകർച്ചാരോഗങ്ങൾ, ഡെങ്കിപ്പനി, മലേറിയ, ചിക്കുൻഗുനിയ എന്നിവയൊക്കെ. ഇവ പടരാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം? പറയുന്നു മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ.
1: ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. പിന്നെ ഡെങ്കു പരത്തുന്ന ഈഡിസ് കൊതുകുകൾ മനുഷ്യൻ്റെ ഒരു വാസസ്ഥലത്തിൻ്റെ വളരെ ചേർന്ന് വളരുന്ന കൊതുകുകളാണ്, വളരെ അടുത്ത്. കാരണം ഇതൊരു 200 മീറ്ററൊക്കെയാണ് പറക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്തായിരിക്കും ഇത് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പറമ്പിലും നമ്മുടെ വീട്ടിലും കൊതുക് വളരാനുള്ളൊരു

സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അത് ആദ്യം തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ നമ്മളതിനെ പറ്റി ആലോചിക്കണം. ഇനി എന്തെങ്കിലും അങ്ങനത്തെ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ശനിയാഴ്ചയും വിദ്യാലയങ്ങളിൽ വെള്ളിയാഴ്ചയും അതുപോലെ വീടുകളിൽ ഞായറാഴ്ചയും നമ്മളൊരു സ്വയം പരിശോധന നടത്തണം. എവിടെയെങ്കിലും കൊതുക് വളരുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തുകയാണ് നമ്മൾ ഏറ്റവും വലിയ ഇത് ചെയ്യാനുള്ളത്, ഇതിന് പ്രതിരോധം എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ളത്. കാരണം കൊതുക് വളരെ സാഹചര്യം ഇല്ലെങ്കിൽ രോഗം പടരുമില്ല. കാരണം എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ നോക്കട്ടെ ബാക്കിയുള്ളവർ നോക്കിക്കോട്ടെ എന്ന് എഴുതിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെ വീട്ടിലല്ലല്ലോ, അടുത്ത വീട്ടിൽ കൊതുക് ഉണ്ടായി കഴിഞ്ഞാൽ അത് പറന്ന് കുത്താൻ അതിർത്തിയില്ല. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വെച്ചാൽ നമ്മൾ മറ്റ് കൊതുകൾ, മലേറിയയുടെ ആണെങ്കിലും മന്തിൻ്റെ ഒക്കെ ആണെങ്കിലും കൊതുകുകൾ വെള്ളക്കെട്ടുകളിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ വെള്ളക്കെട്ടുകളും ഉണ്ടാവാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ അത്ര ശാസ്ത്രീയമല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത് ഒട്ടിക്കലും ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നിയമം ലംഘിച്ചുള്ള പല കൺസ്ട്രക്ഷൻസും അത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുകയും പിന്നീട് അവിടെ ഈ രോഗം മാറാത്ത രീതിയിൽ വരികയും. നമ്മുടെ കഴിഞ്ഞ ഏകദേശം ഒരു 10 വർഷത്തെ രോഗങ്ങളുടെ കണക്കെടുത്തിട്ട് പരിശോധിച്ചിട്ട് ഓരോ സീസണിലും ഓരോ ഇയറിലും ഏതൊക്കെ രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിലും പിന്നെ അതുപോലെ ORS ആണെങ്കിലും എലിപ്പനിക്കുള്ള മരുന്നാണെങ്കിലും അതിൻ്റെ ടെസ്റ്റ് കിറ്റുകളൊക്കെ ആണെങ്കിലും അതൊക്കെ തയ്യാറെടുപ്പുകൾ നമ്മൾ മഴക്കാലത്തിന് മുന്നേ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൂ സീസൺ തുടങ്ങുന്ന സമയത്ത് കൂടുതൽ പനി രോഗികൾ ഉണ്ടാവുകയും അഡ്മിഷൻ ആവശ്യമാവുകയും എന്നുള്ള ഒരു സാഹചര്യം വരുന്നത് കൊണ്ട് നമ്മൾ ആ സമയത്ത് അഡ്മിഷനുള്ള കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുക. അങ്ങനെ ഓരോ സീസണനുസരിച്ചിട്ടും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ചും പിന്നെ ഈ മഴക്കാല രോഗങ്ങളാണെങ്കിൽ നമ്മളതിൻ്റെ മുന്നത്തെ മാസങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ശുചീകരണമാണെങ്കിലും കൊതുകിൻ്റെ സോഴ്സ് റിഡക്ഷൻ ആണെങ്കിലും ഒക്കെ അതിന് മുന്നേ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ 100% ആവില്ല, പ്രശ്നങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അത് കാരണം എന്തായാലും നമ്മൾ കുറേ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചൊന്നും ഇല്ല. പക്ഷേ തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ, ഇപ്പം നിപ്പയാണെങ്കിൽ നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിനുവേണ്ടിയുള്ള അവേർനെസ്സും മറ്റു കാര്യങ്ങളൊക്കെ നൽകുകയുണ്ടായി.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
2: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
1: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: സമയം 4 മണി കഴിഞ്ഞ് 38 മിനിറ്റും 17 സെക്കൻഡും. ഇഞ്ചി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഏലം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നുകൂടി അറിയപ്പെടുന്ന ഏലത്തിന് നിരവധി ഔഷധ ഗുണങ്ങളുമുണ്ട്. കേട്ടാലോ എന്തൊക്കെയെന്ന്? പറഞ്ഞു തരുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സയ്യിദ് മുഹമ്മദ് സലിം കെപി.
1: സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്ന് വിളിപ്പേരുള്ള ഏലക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും വില കൂടിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നതുമാണ്. ഇഞ്ചിയുടെ കുടുംബമായ സിഞ്ചിബറൈസി സസ്യകുലത്തിലെ അംഗമായ ഏലക്ക എലിറ്റാരിയ കാർഡമം എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. ചെടിയുടെ ചുവട്ടിലുണ്ടാകുന്ന കായയാണ് ഏലക്ക. പച്ച നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ഗ്രീൻ കാർഡമം എന്നും വിളിക്കാറുണ്ട്. ഇന്ത്യയാണ് ഏലക്കായുടെ ജന്മദേശമെങ്കിലും ഗ്വാട്ടിമാല, ബംഗ്ലാദേശ്, കൊളംബിയ, തായ്ലൻഡ്, വിയറ്റ്നാം മുതലായ ഏഷ്യൻ രാജ്യങ്ങളും വൻതോതിൽ ഏലക്ക കൃഷി ചെയ്തു വരുന്നു. ഏല, സൂക്ഷ്മ, ഉപകുഞ്ചി, സൂക്ഷ്മേല എന്നീ പേരുകൾ ഏലക്ക ആയുർവേദത്തിൽ അറിയപ്പെടുന്നുണ്ട്. കായയിൽ നിന്നും 18 രാസഘടകങ്ങൾ വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. കായയിൽ ബാഷ്പീകരണ സ്വഭാവമുള്ള എസൻഷ്യൽ ഓയിൽ 8% അടങ്ങിയിരിക്കുന്നു. ഈ എണ്ണയിൽ ആൽഫ ടെർപിനോൾ, മിർസിൻ, ലിമോനിൻ, മെന്തോൺ എന്നീ രാസഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണപദാർത്ഥങ്ങൾ ചേർത്ത് പാചകം ചെയ്യുന്നതിന് കൂടാതെ ചായ, കാപ്പി, പാൽ, ഐസ്ക്രീം, മിഠായി എന്നിവയോട് ചേർത്തും ഏലക്കായ് ഉപയോഗിച്ചു വരുന്നു. ദഹന സംബന്ധമായ രോഗങ്ങൾ, ബ്രോങ്കൈറ്റിസ്, ഇൻഫ്ലുവൻസ, ജലദോഷം മുതലായ ശ്വാസകോശ രോഗങ്ങൾ എന്നിവയെ ശമിപ്പിക്കുന്നതിന് കഴിവുള്ളതാണ് ഏലം. ശക്തമായ ആന്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അവ ശരീരകോശങ്ങളെ സംരക്ഷിക്കുന്നതിനും ക്യാൻസർ മുതലായ രോഗങ്ങളെ തടുക്കുന്നതിനും സഹായിക്കുന്നു. ഏലക്കായ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതായി ചില പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചീത്ത കൊളസ്ട്രോൾ അഥവാ LDL കുറക്കുവഴി ഹൃദ്രോഗത്തെ തടയുന്നു. ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഏലക്കായ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. മൂത്രതടസ്സം, ഛർദി, അരുചി എന്നിവ ശമിപ്പിക്കാൻ കഴിവുള്ള ഏലക്ക ശീതവീര്യവും സ്നിഗ്ധമാണ്. ഇനി ഏലക്കായയുടെ ചില ഉപയോഗങ്ങൾ പരിചയപ്പെടാം. മൂത്രതടസ്സമുള്ളവർ 1 ഗ്രാം ഏലക്കായ ഇളനീർ വെള്ളത്തിൽ പൊടിച്ചു ചേർത്ത് കുടിക്കുന്നത് മൂത്രതടസ്സം മാറുവാൻ സഹായിക്കും. ഛർദി, ദഹനക്കുറവ്, രുചിയില്ലായ്മ എന്നിവയുള്ളവർ 500 മില്ലിഗ്രാം ഏലക്ക പൊടിച്ച് അല്പം തേനും ചേർത്ത് നിത്യവും കഴിക്കുന്നത് നല്ലതാണ്. പണ്ടുകാലത്ത് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ വ്യാപക

0: ഭാഗമായി ഉപയോഗിച്ചിരുന്ന കാർബണേറ്റ് മിക്സ്ചറിലെ പ്രധാന ഘടകമായിരുന്നു ഏലക്കായിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്ട്. ആയുർവേദ ഔഷധങ്ങളായ ഏലാദികണചൂർണം, ഏലാദി വെളിച്ചെണ്ണ മുതലായവ ഏലക്ക ചേർന്നുണ്ടാക്കുന്ന ഔഷധങ്ങളിൽ ചിലതു മാത്രമാണ്.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്ററിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
1: ട്വിറ്ററിൽ ഏജൻസീസ്.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

മനസ്സും ഹൃദയവും നിറയ്ക്കുന്നതാണ് വായന. ഇക്കഴിഞ്ഞ വായനാ ദിനത്തിൻ്റെ പ്രാധാന്യവും നമ്മൾ കേട്ടതാണ്. മറ്റൊരു ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് വായന. വ്യക്തിവികാസത്തിനും ജീവിത വിജയത്തിനും വായന മുതൽക്കൂട്ടാകുന്നുണ്ടോ?

0: ഉണ്ടെങ്കിൽ എങ്ങനെയല്ല കേൾക്കാം ചന്ദ്രൻ കണ്ണഞ്ചേരി പറയുന്നത്.
1: മനസ്സിന്റെ അടഞ്ഞുകിടക്കുന്ന അനേകം വാതിലുകൾ തുറക്കുന്ന ഒരു താക്കോലാണ് വായന. എഴുത്തുകാർ ഒരുക്കുന്ന സാഹിത്യ വഴികളിലൂടെ വാക്കുകളുടെ വെളിച്ചത്തിൽ വായനക്കാർ നടക്കുന്നു. വരികളിലും വാചകങ്ങളിലും ഒളിപ്പിച്ചിരിക്കുന്ന ആശയ സൗന്ദര്യം സ്വയം കണ്ടെത്താനും ആസ്വദിക്കാനും വായന സഹായിക്കുന്നു. അത്തരം അർത്ഥവും ആഖ്യാനവും അനുഭവിക്കലാണ് വായനയിലൂടെ ലഭ്യമാകുന്ന സുഖം. അക്ഷരങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്ന ഒരു സ്വകാര്യ വ്യാപാരമാണ് വായന എന്നും പറയാം. അറിവിൻ്റെ അതിവിശാലതയിലേക്ക് വായന വഴി തുറക്കുന്നത്. ഒരു വിനോദമായും വായനയെ കൂട്ടുപിടിക്കാം. സാംസ്കാരിക വഴികളിൽ നയിക്കാൻ വായന സഹായിക്കും. വായനയും മനനവും മനുഷ്യകേന്ദ്രീകൃതമാണ്. അത് മാനവികത വളർത്താൻ ഉതകും. അറിവിൻ്റെ വിശാല വിഹായസിൽ ചിറക് വിടർത്താൻ ഇത് കൂടിയേ തീരൂ. വായിച്ചെടുക്കാനുള്ള എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തുമ്പോഴേ അതിൻ്റെ സംഗീതവും സൗന്ദര്യവും അറിയാനാവൂ. വായിച്ചു തുടങ്ങലാണ് ഏറെ പ്രധാനം. തുടക്കത്തിൽ കൈകിട്ടുന്നവ എന്തും വായിക്കുകയാവാം. ലളിതകൃതികൾ, ബാലസാഹിത്യം എന്നിവ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാം. അതിലൂടെ വിവിധങ്ങളായ വിനോദങ്ങളോട് തോന്നുന്ന അതേ താല്പര്യം വായനയോടും തോന്നാം. അത് തുടർ വായനയിലേക്ക് നയിക്കും. പിന്നീട് തിരഞ്ഞെടുത്ത് വായിക്കുന്ന രീതിയിലേക്കും മാറും. അപ്പോൾ പഴഞ്ചൊല്ലുകൾ, ഇതിഹാസങ്ങൾ, ഐതിഹ്യങ്ങൾ, ഗുണപാഠങ്ങൾ, ജീവിതകഥകൾ, യാത്രാവിവരണങ്ങൾ, ശാസ്ത്ര സംബന്ധിയായ അവ എന്നിങ്ങനെ വായനയിൽ വൈവിധ്യം കണ്ടെത്താം. ഇന്ന് അതിസാഹസികത, അമാനുഷികത ഇവ ഉൾക്കൊള്ളുന്ന കഥകളും വായിക്കുന്നവർ കുറവല്ല. എന്നാൽ ഓടയിൽ നിന്ന്, കുട്ടിയെടുത്തി, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്നിവ പലരും പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. പ്രോത്സാഹിക്കപ്പെട്ടാൽ വിനോദത്തിനപ്പുറം അറിവിലേക്കുള്ള പാലം കടന്നു പോകാനാവും. വായനയിലൂടെ ലഭ്യമാകുന്ന അറിവും അനുഭവവും ചിലത് എഴുതി തുടങ്ങാൻ നിമിത്തമാകാം. അങ്ങനെ എഴുത്ത് ആവിഷ്കരിക്കാൻ ശൈലിയും പ്രയോഗങ്ങളും സ്വായത്തമാക്കാനാവും എന്ന ഗുണവും വായനാശീലത്തിനുണ്ട്. ദൃശ്യാവിഷ്കാരങ്ങളിൽ കാണലും കേൾക്കലുമാണല്ലോ ഒറ്റ കാഴ്ചയിൽ എല്ലാം മനസ്സിലാക്കുന്നു. ഭാവനയ്ക്ക് ഇവിടെ പ്രത്യേകം സ്ഥാനമില്ല. എന്നാൽ വായനയിൽ രൂപ, ഭാവ, സന്ദർഭങ്ങൾ ആകെ മനസ്സിൻ്റെ സ്ക്രീനിൽ തെളിയും. അതിനാൽ പുനർവായനകളിൽ പുതിയ പുതിയ മാനങ്ങൾ അനുഭവിക്കാനാവും. നിലവിലെ വിദ്യാഭ്യാസ രീതി വായനയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നു. വായിച്ചവയെക്കുറിച്ച് കുറിപ്പുകൾ എഴുതി വയ്ക്കുന്ന രീതി ശീലിച്ചാൽ അവ പിൽക്കാലത്ത് ഉപയോഗപ്പെടും. കുട്ടിക്കാലത്തെ വായന ഭാവിയിലെ അറിവിൻ്റെ ലോകം വിസ്തൃതമാക്കും. ചെറുപ്പത്തിൽ വായിച്ച കൃതികൾ മനസ്സിൽ മുദ്രിതമാകും. അത് വലുപ്പത്തിൽ പ്രയോജനപ്പെടുത്താൻ ഊർജമാകും. നന്മയുടെ വിളനിലങ്ങൾ കുറഞ്ഞു വരുന്ന ഇക്കാലത്ത് മാനവികതയുടെ ഉദാത്തത നേടുന്നതിനുള്ള ചിന്തകളും ശ്രമങ്ങളും വായനയിലൂടെ തേടാം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പരിമിതികളെയും അനിശ്ചിതത്വത്തെയും അതിജീവിക്കാൻ ഫലസിദ്ധിയുള്ള ഒരു ഔഷധമാണ് വായന. ഇതിലൂടെ ആർജിക്കുന്ന ഊർജവും ആത്മബലവും നമുക്ക് അറിവിനപ്പുറം തിരിച്ചറിവും നൽകും. ബെർത്തോൾഡ് ബ്രഹത്തിൻ്റെ വരികൾ ഇങ്ങനെ: പുസ്തകം കയ്യിലെടുത്തോളൂ, അത് പുത്തനാം ഒരായുധമാകും. വരണ്ട ഭൂമി മഴയെ തേടുന്നു. ഗ്ലാസിലെ വെള്ളം ദാഹിക്കുന്നവരെയാണ് പ്രതീക്ഷിക്കുന്നത്. പുസ്തകങ്ങൾ വായനക്കാരെ അല്ലാതെ മറ്റാരെയാണ് കാത്തിരിക്കുന്നത്?

ഈ ലോകത്തിലെ ആരുമായും സ്വയം താരതമ്യം ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം അപമാനിക്കുകയാണ്. ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സിൻ്റെതാണ് ഈ വാക്കുകൾ. തന്നെ തന്നെ സ്വയം താരതമ്യം ചെയ്തുകൊണ്ടാവട്ടെ ജീവിത മുന്നേറ്റം. ഇന്നത്തെ നാലുമണിപ്പൂക്കളിൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഇതൊരു നല്ല സായാഹ്നമാവട്ടെ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: വെല്ലുവിളികൾ നിറഞ്ഞ ആഗോള സാഹചര്യങ്ങൾക്കിടയിലും സുസ്ഥിരത നിലനിർത്താൻ ഇന്ത്യക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനങ്ങളിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ദേശീയ ദിനപത്രമായ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്റർ R. രാജഗോപാലിന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് നിഷേധിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാപഹരണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന് പിന്നാലെ UDF BJP കൌൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൌർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ VV രാജേഷ്. തലശ്ശേരിയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് 2 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. ഇ സിഗരറ്റ്, നിക്കോട്ടൈൻ ബോട്ടിൽ എന്നിവയാണ് പിടികൂടിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട്

0: റൗണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76,728, നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 104,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില.
1: എഫ് എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1668, കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 5600 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:13, 2150 പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 6:50, അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5661 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34, 5663 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44, 5614 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 9:04, 6632 ഷൊർണൂർ നിലമ്പൂർ മെമു 9:06, 16350 നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി 10:16 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
2: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി മഞ്ചേരി നഗരസഭ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ കെ ജെ എ നുജൂം അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരും വിവിധ ഹോട്ടൽ ഉടമകളും അന്തർ സംസ്ഥാന തൊഴിലാളികളും പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി നടന്ന തൂഫാൻ പ്രത്യേക പരിശോധനയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലും സ്പെഷ്യൽ ഓപ്പറേഷൻ സംഘടിപ്പിച്ചു. ഇന്നലെ 520 ഇടങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തിയതിൽ തിരൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സഹായത്തോടെ 4 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയതുൾപ്പെടെ 82 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
2: വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 59:30. ഇനി 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടിയും 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും തുടങ്ങിയ പരിപാടികളും കേൾക്കാം.

0: അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് വിവേകോദയം അക്ഷരശ്ലോക സമിതി ആലപ്പുഴ. പങ്കെടുക്കുന്നവർ കെ ഈശ്വരൻ നമ്പൂതിരി, ശ്രീകലാ ഹരികുമാർ, ഗോവിന്ദൻ നമ്പൂതിരി കെ, സിന്ധുദേവി കെ കെ.
1: അനുഗ്രഹിച്ചിടുക ഭാരതാംബേ, അവനുമേൽ കയ്യുകൾ വെച്ചു ശീഘ്രം.

0: അയാള മണ്ണിൽ ബൃഹസ്പതിക്കെന്നുമകൃത്രിമത്വം.
1: മനുഷ്യർതന്മാരണശക്തി കണ്ടു മന്നെപ്പോഴെപ്പോൾ വിറകൊണ്ടിടുന്നു. തനൂജവാത്സല്യഭരത്തിൽ വീണ്ടും തന്നുൽക്കടക്രോധമടക്കിടുന്നു.
0: തെറ്റായിരിക്കാം ശരിയായിരിക്കാം, പറ്റില്ലെനിക്ക് ഐഹിക ജീവിതത്തെ എത്തിത്തെറിപ്പിച്ചിടുവാനുഷസ്സിൻ മുറ്റത്തു പുഷ്പങ്ങൾ ചിരിച്ചു നിൽക്കെ.
2: എല്ലാം മറക്കുന്നു മനസ്സിലാർക്കുമില്ല ആത്മബന്ധം സ്വതവേ വിശുദ്ധം. തെല്ലും മനഃശുദ്ധിയെഴാതെ നന്മ ചൊല്ലുന്നു കാപട്യമൊളിച്ചു നെഞ്ചിൽ.
0: താരാട്ടുപാടാൻ മധുമത്ത വൃന്ദം താളം പിടിക്കാനുപചാപവർഗം. ഉറങ്ങിടുന്നു കവി നിദ്രയിൽ താനുരച്ചിടും.

0: ൊക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കു നോക്കി പാർശ്വസ്ഥനാകും പതിയോടുരച്ചു.
1: ജനാധിപത്യം ബലമാഭിജാത്യം ധനം ധരാനായക സേവകത്വം അനാതുരത്വം മനുജന്നിതെല്ലാം മനോമതത്തിന്റെ വളങ്ങളല്ലോ.
2: അരുതരുതു വിരോധം ഭിന്ന വർഗങ്ങളെല്ലാം ഒരു ചരടിലിണക്കി കോർത്ത പുഷ്പങ്ങളല്ലോ. പൊരുളിതു വെളിവാക്കി

0: േണുസ്വനത്താൽ ശിലകളെ അലിയിച്ചും പാദസംസ്പർശനത്താൽ ഉലകിനു കുളിർ ചേർത്തും ലാലസിക്കുന്നു കൃഷ്ണൻ.
1: ശ്രുതിയൊരു നിലതെറ്റാതോതി ഭൃംഗങ്ങളെങ്ങും ശ്രുതിസുഖകര ഗീതം ഗോകുലം പാടി നിൽപ്പായി. നദികൾ നിജതരംഗം കൊണ്ടു കൊട്ടീ മൃദംഗം മുതിതലതകൾ മൗലിപ്പൂ വിതുർത്താട്ടമാടി.
2: നെടിയ മല കിഴക്കും നേരഴ താഴിമേക്കും വടിവിലലുകയായി തഞ്ചിടും വഞ്ചി നാടേ. അടിയനിതറിയിക്കാം അബ്ധി കാഞ്ചിക്കു നീയെ മുടി നടുവിൽ വിളങ്ങും മുഖ്യമാണിക്യരത്നം.
3: അഖില ഭുവനദീപം ഭക്തചിത്താബ്ജസൂരം സുരമുനി ഗണസേവ്യം തത്വമസ്യാദിലക്ഷ്യം ഹരിഹരസുതമീശം താരകബ്രഹ്മരൂ.

0: വസന്തം സുമശരരിപുവേന്തും ചിത്തവാടിക്കു നിത്യം മമ ജടില മനസ്സാം കാട്ടുപൊന്തയ്ക്കകത്തും ശമലമകല നീക്കി ശാന്തി നീ നൽകിയാലും
1: മരുവുമൊരുവനമ്മേ മാതൃഭൂവെന്നു വന്നാൽ പെരുകുമവനതിങ്കൽ പ്രേമമെന്നാപ്തവാക്യം കരുണയുടനിശം നീ കാക്കിലും നന്ദി എന്നേ മരുവുക പതിവാം നിൻ മക്കൾ കാർക്കോടകന്മാർ
2: കളകളമൊഴുകിയിടും ചോലയും ചേലിലാടും തളിരണി തഴുകിയിടും മാമരം ചേർന്ന മേടും ഇളവയിലൊളി തേടും പൂക്കളൊത്തുയലാടും കിളികൾ

0: ഓമഹീശുരാ, ഇതിനു വേണ്ടി പകരം തരേണ്ട നീ ഇതെന്റെ ഗോവെന്നവനും മഹാശയൻ.
1: ഇരിക്കുലാ പൊങ്ങുക വിണ്ണിലോ മനേ ചരിക്ക നീ മിന്നിമിനുങ്ങിയങ്ങനെ വരിഷ്ഠമാം തങ്ക.

0: അച്ചരേഖ പോൽ ഇരുട്ടുകീറുന്നൊരു വജ്രസൂചി പോൽ.
1: വിളങ്ങുമാറമ്പൊടുകൊമ്പു രണ്ടുമക്കുളമ്പു നാലും കനകേന കെട്ടി ഞാൻ പശുക്കളെ പൂർവം അസംഖ്യമേകി ഞാൻ വിശുദ്ധ വിപ്രവരർക്കനേകഥ.
0: പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പാന്തരായി വരുന്നവർക്കുത്തമ വിശ്രമത്തിനായി.
2: ഓർത്തിടും

0: ತುಂ
1: ಪಂಚವೃತ್ತಿಗಳಡಕ್ಕಿಯನ್ವಹಂ നെഞ്ചുവെച്ചുരു തപോമയം ധനം സഞ്ചയിപ്പതിനു ഞാൻ തുടങ്ങി പിന്നഞ്ചുവട്ടമിക പൂത്തുകാനനം
2: സ്വാമിയാം ദേവിയെ നോക്കി നിൽക്കുമെന്താമരേ തരളവായുവേറ്റു നീ ആമയം തടവിടായിക തൽക്കരസ്തോമമുണ്ടു തിരിയുന്ന ദിക്കിലും
3: ആന കോഴിമയിലൊട്ട് ടകം കളിച്ചാവി പോയ വഴിപോക്കരല്ലി നാം ആരറിഞ്ഞു കഥ നാം കൊതിച്ചപ്പോൾ ആകുമോ മുകളിലുണ്ടു മറ്റൊരാൾ
0: ആദിദേവി സരസീരുഹാത്മജേ നാദരൂപിണി സരസ്വതീ നമ മോദമോ

0: നാം നന്മ ചെയ്വതിനു വേണ്ടിയല്ലയോ സന്മനസ്സൊടിതു ഹൃത്തിലോർത്തുകൊണ്ടിമ്മഹിക്കു തണലേഖ സന്തതം.
1: സർക്കാരുകാര്യമഖിലം മുറപോലെയെന്ന ചൊൽക്കൊണ്ട വാക്യമതു സത്യമതാക്കിടുമ്പോൽ കച്ചേരി കേറി ജനതയ്ക്കു ചെരിപ്പുതേയും ഇക്കാലമെന്നതു ശരിക്കറിയാത്തത്.

0: ൻപരാഗം ശൃംഗാരധന്യത വളർത്തിയിളം സമീരൻ ധന്വത്വമാർന്ന മദനന്റെ മഹത്വമോതും പൊന്നോണയാത്ര പരിചോടെ തുടർന്നിടുന്നു.
1: ധാരാളമായി ചെളി പുരണ്ടൊരു കല്ലുപോലെ നീരാണ്ട മാമുകിൽ മറച്ച നിലാവുപോലെ നേരായി ഗുരുത്വമിയലാത്തൊരു വിദ്യ പോലെ ഹാരാവിലോമലൊരു നാൾ ശയനീയമെത്തി.
2: നന്നായി ഗുണങ്ങളറിയാതെ പറഞ്ഞു പോയാൽ ഒന്നാന്തരം കൃതികളും

0: വിശ്രമമേൽക്കയത്രേ ചന്ദത്തിലേവ മുര ചെയ്തു ഗണേശനപ്പോൾ തൻ തമ്പിയായി കരുതുമാദ്യുജനെ തടുത്താൻ
1: ചേതോഹരങ്ങൾ സമജ

0: വേദ്യം ഏതോ വിശേഷ സുഭഗത്വവുമാർന്നിരിക്കാം.
1: ജീവിപ്പതേ ദുരിതമെന്നു മരിപ്പതിനും ജീവിച്ചു ചാവുമളവും നിയമങ്ങളില്ല നോവിച്ചിടുന്നു വില തൊട്ടതിനും.

0: അരതു വെച്ചു തന്നാൽ ഓലോലനൊന്നു മതി എന്തിനു നൂറുകൂട്ടം.
1: ആലസ്യമാണ്ട മുഖമൊട്ടുകുനിച്ചു വേർത്ത ഫാലസ്ഥലം മൃദുകരത്തളിർ കൊണ്ടു താങ്ങി ചേലഞ്ചി മിന്നുമൊരു വെൺകുളിർ കൽത്തറയ്ക്കുമേലങ്ങു ചാരുമുഖി ചാരിയിരുന്നിടുന്നു.
2: ചൂടാണ്ട വീർപ്പിടുമാത്യഴുതച്ചു വത്സേ തേടായിക മഞ്ഞു ശുഭമായി വരുമൊക്കമേലിൽ ഈടാർന്നു വായ്ക്കും അനുരാഗ നദിക്കു വിഘ്നം കൂടാ.

0: ധീരനോട്ടം മാൻപേടയോടു ഗിരികന്യകതാൻ ഗ്രഹിച്ചോ മാൻപേട തന്നെ ഗിരികന്യയോടഭ്യസിച്ചോ
1: മത്തെങ്ങ നല്ലൊരിളവൻ ബൃഹദീ സമേതം പുത്തൻമണിപ്പയറുമങ്ങതിനോടു ചേർത്ത്

0: ായി കാത്തു ഞാൻ അമരുന്നു യമുനാതടങ്ങളിൽ
1: പുളകങ്ങൾ കയത്തിലാമ്പലാൽ തെളിയിക്കും തമസാസമീരനിൽ ഇളകും വനരാജി വെണ്ണിലാ ഒളിയാൽ വെള്ളിയ

0: മൃദുപല്ലവി പാടിയാടുമാ മിഴിയിൽ കേവല ബിന്ദുവായി ഞാൻ.
1: മൃഗവാസന തൻബലത്തിലാ ഗുരുവാക്യം തൃണവൽഗണിച്ച ഞാൻ. നരഹത്യയിലെത്തിയന്ധരാ നരകത്തിൽ പൊരിയുന്നു ദൈവമേ.
2: ണവങ്കിലമെന്റെ കൈകളി ചെറുതൂവാല മറയ്ക്കുമെത്ര നാൾ. സുരഗംഗലയിച്ച സാഗരം മതിയാവില്ലിത് ശുദ്ധമാക്കുവാൻ.
1: സുധർമാമുനിയോടയോധ്യയിൽ ഗതരായോരളവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുടജാന്തവാടിയിൽ.
0: അരിയോരണി പന്തലായി സതിക്കൊരു പൂവാകവിതീർത്ത ശാഖകൾ.

0: വാസന പുഴുവായി പുളകൊണ്ടു നിൽക്കയാണിനിയും ഹന്ത മഹീന്ദ്ര ഭോഗമേ.
1: പ്രകടമായി പല കേടു പിണഞ്ഞതാം ശകടമായി ഭുവി മാമക ജീവിതം വികടമായി കടമായി വരികമ്പികേ നികടമുൽക്കടമൂർച്ഛയടക്കുവാൻ.

0: ചാഹകൾ പോലെ ഭുജദ്വയം, കിളിമൊഴിക്കുടലിൽ കുസുമോപമം, മിളിതമുജ്വലമാം നവയൗവനം.
1: കരുണ കാട്ടുക കാട്ടരുതദ്രിജേ, കരിമുഖം സ്മരതാപമകറ്റുക. ഹരവചസ്സൊളിവായിതു കേൾക്കുമാ, കരിമുഖം സ്മരതാപമകറ്റുക.
2: ഹിമമകന്നു വനപ്രഭകിം സുഖേ, വിമലമൊട്ടുകൾ ചേർത്തു തദാപരം. രമണനിൽ ത്രപവിട്ടു നഹവ്രണം, പ്രമദമാർമദമാർന്നണിയും വിധം.
3: രുധിരപാരണ ചെയ്തു കുമാരനെ, കുതിരയൊത്തവിടത്തിൽ വെടിഞ്ഞുടൻ. ഹരിവരിച്ചൊരു രത്നമയത്നമാ, ഹരികടിച്ചു പിടിച്ചു തിരിച്ചുതേ.
0: ഹഹമേന്മകലർന്ന മനുഷ്യർ നാം, ഇഹ പലേ വിനകൾക്കുമധീനരായി. സഹചരെ കലഹിക്കുകയാണു ദുസ്സഹതമോഹതമോദഫരം വൃഥ.
1: സുവിദിതേ ഭുവനങ്ങൾ രചിച്ചു നീ, അവിരളം വിരലങ്ങുഞ്ഞൊടിക്കവേ. അവികലം വിധിയും ബദവാഴ്ത്തി നിൻ, സവിധമൗവിധമമ്പോടു നിൽക്കവേ.

0: ണാം കുമുദഹസിതം നൂനമെന്നുണ്ണു നീലീം കാമക്രീഡാരസ വിലുളിതാം തന്നെ അന്വേദി സന്ധ്യ.
1: കൂടിച്ചേർന്നിട്ടൊരു വക കളിക്കൂട്ടർ നിന്നെ പിടിക്കാനോടിച്ചെങ്കിൽ പടുതയൊടുനീ പിന്തിരിഞ്ഞന്തികത്തിൽ ചാടിച്ചെന്നി ചതുരതയഴും പീലിയെ ബാലകന്മാർ പേടിച്ചോടും പടി ചടതിയിലൊന്നു ചലിപ്പിച്ചിടേണം.
2: ചാരത്തോടിച്ചകിതശശബോധങ്ങൾ ചാടുന്ന കായൽ തീരത്തോടെ സമധരണിയിൽ സത്വരം ചെന്നിറങ്ങി കേരത്തോട്ടം പനസവനവും പുക്കു നാലഞ്ചു നൽവം ദൂരത്ത് ോളം നടതുടരുകിൽ ദൃശ്യമാം കൊല്ലമഗ്രേ.
3: കണ്ടാലാർക്കും കൃതക പതകം തന്നെയാണെന്നതല്ലാതുണ്ടാകൊല്ല മനമതിൽ മറിച്ചെണ്ണം ഔവണ്ണമായി മിണ്ടാതെ കണ്ടതിനു മുകളിൽ ചേർന്ന ചേണാർന്ന് നിന്നെ കൊണ്ടാടും കണ്ടിരുകരയിലും നോക്കി നിൽക്കുന്ന ലോകം.
0: മൃതിവശഗതനായി പ്രസേനവീരൻ കുതിരയോടൊത്തവിടക്കിടന്നിടുന്നു വിധിമഹിമയലംഘനീയമാണെന്നതിദയനീയം ഉരച്ചിടുന്ന വണ്ണം.
1: വലിയൊരു തറവാട്ടിലിന്നു ഞാനും പെരുകിന ഭീതി കലർന്നു വാണിടുന്നു സുദൃഢസുഖതമായിരുന്ന മേൽക്കൂട തകർന്നിത ചോർന്നു വീണിടുന്നു.
2: സുരതടിനി വിഭൂതി ഭോഗി വൃന്ദം പരമമലപ്പുകൾ തിങ്കളെന്നിതെല്ലാം ഹരനു സമമണിഞ്ഞുവാകദേശം ഹരണിയിൽ നിർഭരമുല്ലസിച്ചിടുന്നു.
3: ഹരിണികൾ ചെറുമാൻകിടാങ്ങളോടും ഹരിത തൃണത്തറമേലണഞ്ഞു നാവാൽ അരിമയോടുടലൊക്കെ നക്കി മോദിച്ചൊരിടമടുത്തു കിടന്നു കൂട്ടമായി.
0: അളിപടലികൾ മൂളിരന്ധ്രമോലും മുളകൾ മരത്തിലുലഞ്ഞുമെല്ലയൂതി തളിർനിര മൃദുതാളമേകിയേവം കളകളമായതിമോഹനം വനത്തിൽ.
1: തെളിയുക കവിതേ കടാക്ഷവീക്ഷക്കെളിയൊരു ഭാജനമാക്കുകെന്നെയും നീ അളികളണയുമൊട്ടു പുഷ്പിതാഗ്രേ മിളിതലതാഞ്ചിത പാദപേവിശങ്കം.
2: അരികിലഥ വിചിത്രവർണമോലും വിരിതടവീടുമൊരാനതൻ പുറംപോൽ തരുമലർ നിര വീണു ഭംഗി തേടുന്നൊരു ശിലമേൽ തനുഗാത്രി ചെന്നിരുന്നാൾ.
3: തിറമൊടു വിമലാംബരത്തിൽ നീളെ ചിറകു വിരിച്ചു പറന്നു വേണ്ടതെല്ലാം നിറയെ നിരുപമം ഭുജിക്കുവോരീ പറവകളെന്തൊരു ഭാഗ്യമുള്ള കൂട്ടർ.
0: നിർമായം മൂന്നു ലോകം തിരുവയറിലണച്ചിട്ടു യോഗപ്രഭാവത്തിന്മേൽ പാലാഴി തന്നിൽ ഫണിവരശയനെ പള്ളികൊള്ളുന്ന ദേവൻ ചെമ്മേ ഹോദാവു ഹവ്യം ഹുത.

ഫലമലർനിരകൊണ്ടർഘ്യമേകട്ടെ നന്നായുന്നിദ്രാംഭോരുഹത്തിൻ മണമുടുവനവായുക്കൾ വീശട്ടെ മന്ദം. ഒന്നിച്ചിപ്പക്ഷിവൃന്ദം പ്രമദമുടിഹകൂ

നായും സൗഖ്യദുഃഖങ്ങളിലനുഗുണമായേതു കാലത്തും ഉൾപ്പൂവിനുള്ള ആശ്വാസമായും രസമതുജരയാൽ

0: ായും പിന്നെക്കാലേന തീർന്ന മറവുകളൊടുവിൽ സ്നേഹസത്തായുമെന്നും ഭിന്നിക്കാതുള്ള പത്നീ പ്രണയമധിക പുണ്യത്തിനാലേ ലഭിക്കൂ.
1: പീലിക്കാർ കൂന്തൽ കെട്ടി തിരുകിയതിൽ മയിൽ പീലിയും ഫാലദേശേ ചാലേ തൊട്ടുള്ള ഗോപിക്കുറിയും അഴകഴും മാലയും മാർവിടത്തിൽ തോളിൽ ചേർത്തുള്ളൊരോടക്കുഴലുമണികരെ കാലിമേക്കുന്ന കോലും കോലും ഗോപാലവേഷം കലരുമുപനിഷത്തിന്റെ സത്തേ നമസ്തേ.
2: തിങ്ങിപ്പൊങ്ങും തമസ്സിൻ കടലിലൊരു കുടം പോലെ ഭൂചക്രവാ

0: യോഗപ്രകൃതിയുടെ പകർപ്പെന്ന മട്ടന്നു മൗനം തങ്ങിക്കൊണ്ടർദ്ധരാത്രിക്കൊരു പുരുഷനിരുന്നിടിനാടലോടെ
1: മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സ സൽക്കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടും സങ്കീർണശ്യാമവർണ്ണം ഹരിവപുരമലം പൂരയേൻ മംഗളം വ
2: ശ്രീമൻ കയ്യിൽ കളിത്താമര കുറുനിരമേൽമുല്ല വാർകുന്തളത്തിൽ ചേമന്തിപ്പൂവു കാതിൽ കുളിരൊളികലരും വാഗതന്താരുമായി ഓമൽ പാച്ചോറ്റിതൻ പൂമ്പൊടി കവിളിലണിഞ്ഞങ്ങഴും സ്ത്രീകൾ ചൂടും സീമന്തത്തിൽ കടമ്പിൻ

0: കൈവീശിന ഖനനടയും മറ്റുമത്രേ പ്രസിദ്ധപ്പെട്ടോരാ ധർമ്മരക്ഷ വ്യസനധനികന ധർമ്മപുത്രന്റെ രൂപം.
1: മുത്തണിഞ്ഞ കുടചാമരം തഴനിറം കലർന്ന ബലവാദ്യവും പത്തുനൂറു നവസുന്ദരാംഗികൾ വിളക്കെടുത്തു പുറകേ മുത ഭക്തി പൂണ്ടു പദ പങ്കജം തൊഴുതു ലോകർ തിങ്ങി നടയെങ്ങുമേ ചിത്രമേ തിരുവനന്ത നൽപുരമർന്ന ശീവലി മഹോത്സവം.
2: പോകജാലമഖിലം ക്ഷണപ്രഭ കണക്കു ചഞ്ചലതരും സുഖഭോഗമെന്നതിലില്ലതില്ലും അശുചി.

0: ഗീതലേ
1: വേണുവിൽ ശ്രുതിയോടൊത്തുപാടി മധുരസ്വരത്തിനൊത്തുടൻ ക്ഷീണിയെന്നപടി താളമിട്ടു തള കൊഞ്ചിടുന്ന പദമൂന്നിയും പാണി കൊണ്ടു ചുമലിൽ പിടിച്ചുമിളകുന്ന പൊൻവളകിലുങ്ങിയും ശ്രോണിതന്നിലുലയുന്ന ചേലയൊടു ചെയ്തൊരാ നടനമോർക്കുവിൻ
0: പന്തടിച്ചു കളി.

ദകൻ അന്തികത്തിലുടനെത്തിയന്നവളിൽ ബന്ധമാർന്നവിട ജാതനാം നന്ദനൻ ഹരിഹരാത്മജൻ ദുരിത ഭഞ്ജകൻ കരളിലെത്തണേ.

0: മായാമുദ്രകൾ
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: അബ്ദുൽ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.
3: യുവാക്കൾക്കും സംരംഭകർക്കുമായുള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ഒരു മാസത്തെ EPF വേതനത്തിന് തുല്യമായ തുക 2 തവണകളായിട്ടാണ് നൽകുന്നത്. 6 മാസത്തെ തുടർച്ചയായ സേവനത്തിന് ശേഷം ആദ്യ ഗഡു ലഭിക്കും. തുടർന്ന് 12 മാസം പൂർത്തിയാക്കുമ്പോൾ 2-ാമത്തെ ഗഡു ലഭിക്കുന്നതാണ്. സൌജന്യ സാമ്പത്തിക സാക്ഷരതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ 2-ാമത്തെ ഗഡു ലഭിക്കുകയുള്ളൂ. ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൌണ്ട് മുഖേനയാണ് തുക കൈമാറുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി PMVBRY.EPFIndia.gov.in എന്ന പോർട്ടൽ സന്ദർശിക്കുക.
4: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ദേവു ഖാൻ മംഗനിയാറും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വിനീത് ശ്രീനിവാസൻ, സംഗീതം നൽകിയത് അമൃത് രാംനാഥ്. അടുത്ത ഗാനം കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിനുവേണ്ടി സൂരജ് സന്തോഷും ആൻ അമ്മിയും പാടിയത്, രചന അൻവർ അലി, സംഗീതം സുഷിൻ ശ്യാം.

അടുത്ത ഗാനം ശ്വേതാ മോഹൻ പാടിയത്. വരികൾ എഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് അൽഫോൺസ് ജോസഫ്. ചിത്രം വരനെ ആവശ്യമുണ്ട്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളുമെല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കം.

0: ഉറക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ മൂന്നാം അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൌജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
1: ഇപ്പോൾ ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ടു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാഴ്ചയോളം ആയി. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്ന് ഇപ്പോൾ പറയാനുള്ളത്. പക്ഷെ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ടമിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്യൂഡോമോണോസിസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്ന അത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പ് ചീയൽ രോഗം, വേരി ചീയൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കുന്നത് മത്തിയും ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്കൊക്കെ ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റ് വെച്ച് വരെ ഞാൻ ഫിഷമിനോ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. പുറത്തുള്ള ചെടികളുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷമിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നമുക്ക് ചാണകപ്പൊടി. സാധാരണ എല്ലാവരും ചാണകം ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതല്ല, ഗുണം കൂടുതൽ പച്ച ചാണകം ഉപയോഗിക്കണം. പച്ച ചാണകം കൊണ്ടുവന്ന് സൂര്യപ്രകാശം തട്ടാതെ വെച്ച് അത് പൊടിയാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ ചേർക്കാം. ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് കുതിർത്ത് 5 ദിവസം വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വളമാണ് കോഴിക്കാഷ്ടം വെച്ച്. അതിനിപ്പോൾ സസ്യാമൃതം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. സാധാരണ കോഴിക്കാഷ്ടം ചൂടാണ്, സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളക്കി നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷമിന് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മൾ ഇട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം ഈ സസ്യാമൃതം നമുക്കിടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിൽ കലക്കിയുള്ള കടല പിണ്ണാക്കുമായിട്ടുള്ള അതിൻ്റെ തെളിയൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ ചെളിയൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ടിടാനുള്ള ഇതും. സാധാരണ നമുക്ക് വെണ്ടയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാ അടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ

വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാവും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ, നമുക്ക് ഒരു മുട്ട മിശ്രിതമുണ്ട്, എഗ്ഗ് അമിലം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വിളകിൽ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത്, ഉപയോഗിക്കുന്ന സമയത്ത്, തക്കാളിയിലൊക്കെ ആണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കുല കുല നമുക്ക് കാ പിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മൾ കൃഷി സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത്, 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസ് താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസ് വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, നമ്മൾ കായ്ഫലം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വളം കൊടുക്കുക. അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുന്ന വെച്ചാൽ അതിൽ വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ളവരെ എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിയിലൊക്കെ ആ ഹോൾ കാണും. അത് ടെറസിനെ മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി എഴുന്നാലും ഗ്രോ ബാഗ് എഴുന്നാലും അടിയിലൊരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലെ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡ് വയ്ക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും. അപ്പം വെള്ളം അഥവാ വീഴുന്നാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ, നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് 2 പോരായ്മകളുണ്ടാവാം. നല്ല പുഷ്ടിയായിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയിലെ ചുവടിൽ വെള്ളം കിട്ടൂല, അത് ഇലയെല്ലാം മറിഞ്ഞ് പുറത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്. പോയി നോക്കണം, ആ ഒന്ന് മണ്ണിൽ വെള്ളം വെച്ചൊന്ന് ചുരണ്ടി നോക്കണം. അപ്പോൾ അറിയാം വെള്ളം ഇറപ്പാലും ഇല്ല. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടുതലുള്ള മഴ സമയത്ത് ഇതിനകത്ത് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ടെറസ് കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഒരിക്കലും തറയിൽ വെക്കരുത്. ടെറസ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് പോലുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങൾ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടെറസിൻ്റെ മുകളിലല്ല, നമ്മൾ ഏത് കൃഷി തറയ കൃഷി ഇരുന്നാലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത്, കീടം ഉണ്ടോ ഇല്ലയോ, നമ്മളെ ആഴ്ച ദിവസം നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താരി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിന് നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും അത് വിലകളിലെല്ലാം അടിക്കണം. അപ്പോൾ കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്, പയറിന് ചാഴി വരുന്നുണ്ട്, മുഞ്ഞ വരുന്നുണ്ട്. ഈ മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താരി മുളക് മിശ്രിതം നമ്മൾ, ഈ മുഞ്ഞയൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിനും ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായി ചെയ്യുക. അപ്പോൾ അത് കായ്ച്ച് തീരുന്നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്ന എല്ലാം 100 പേരിൽ 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും CTCRIയിലെ ഒരു പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ സാറ് ഞങ്ങൾ രണ്ടുപേരാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാം എല്ലാ ക്ലാസ്സിനും വരും, അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റെല്ലാം വെച്ച് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിനെല്ലാം നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ വിധത്തിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 88-48-74-84-03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88-48-74-83. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പറിൽ നിങ്ങളുടെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചു തരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും.

0: രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ ഈ അനന്തപുരി ജൈവ കൃഷി പഠനകളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സാമർഥ്യം ഒന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷികളിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യക്കുണ്ടാം. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഹാരവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വയ്ക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠനകളരിയുടെ അമരക്കാരനും ജൈവ കർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ ആർ രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തു

0: ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1000-ൽ താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1-നും 2021 ജൂൺ 30-നും ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 മാർച്ച് 1-നും 2020 സെപ്റ്റംബർ 30-നും ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 ജൂണിൽ അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 മാർച്ച് വരെ സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. President Draupadi Murmu presented gallantry awards at the second defense investiture ceremony at Rashtrapati Bhavan this evening. Air Marshal Tarun Chaudhary, Lieutenant General Neeraj Vashne, Lieutenant General Vikas Rohela, Lieutenant General Harvinder Singh Vandra and Lieutenant General Mohinder Pal Singh were awarded Ati Vishisht Seva Medal. Vice President C.P. Radhakrishnan, Defence Minister Rajnath Singh, along with other Union Ministers and senior officials of armed forces are also present on the occasion. Prime Minister Narendra Modi today said that his visit to Seychelles has been full of substantive outcomes that will boost India-Seychelles friendship. In a social media post, the Prime Minister said that during the past 50 years, the relationship between the two countries has been marked by deep trust and shared progress, while the next 50 years will be defined by innovation, sustainability and shared prosperity. He also expressed happiness on attending the National Day celebrations that marks 50 years of independence of Seychelles. He also thanked the President of Seychelles, Dr. Patrick Hermione, the government and people of Seychelles for their affection. The governments of Haryana and Rajasthan signed an agreement for the construction and implementation of the Yamuna Water Project in the presence of Home Minister Amit Shah in New Delhi today. Speaking on the occasion, the Home Minister said the agreement has resolved the nearly three-decade

0: Foreign Secretary Vikram Misri today dismissed reports claiming that India and Pakistan held a track to dialogue on the sidelines of a security conference held in Sri Lanka. Responding to questions, Mr. Misri said, such interactions are neither new nor recognized by the Indian government. Foreign Secretary said that as far as the Indian government is concerned, there is no official participation, support or involvement in events like these. Commerce and Industry Minister Piyush Goyal is leading a high-level Indian business delegation to Athens in Greece after concluding his visit to the United Kingdom. Mr. Goyal met the Development Minister of Greece, Takis Theodorakakos, today. Mr. Goyal said they discussed strengthening the India-Greece economic partnership through greater trade, investment, industrial cooperation and resilient supply chains. He added that they also explored opportunities to deepen collaboration in manufacturing, startups and emerging technologies for the shared prosperity of both the nations. India's industrial output growth, as measured by the Index of Industrial Production, or IIP, expanded by 5.1% in May this year on an annual basis. As per the data released by the Ministry of Statistics and Program Implementation, or MOSPI, growth in the electricity and gas supply sector expanded by 9.9% during the last month. Manufacturing, as well as water supply, sewerage and waste management sectors posted a 5.5% growth. However, mining and quarrying sector proved to be a laggard, decelerating by 1.6%. An Indian Army field hospital deployed in earthquake-hit Venezuela under Operation Amistad has become fully operational. It is providing free round-the-clock medical services to the people of Venezuela. The Indian Embassy in Venezuela said an Indian medical team comprising experienced doctors has established a camp at the International La Rinconada racetrack in Caracas. It said the medical camp is now fully operational and services are open 24/7. Benchmark domestic equity indices ended almost 0.5% down today. Sensex fell 372 points to close at 76,728, while Nifty also dropped to settle at 23,946. And that is the end of this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
2: ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഓഫീസ് ജോലികൾക്കായി കൂടുതൽ സമയം ചെലവിടുന്നവർക്കുള്ള ചെയർ യോഗയെക്കുറിച്ചുള്ള വീഡിയോ മന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്തു. തുടർന്ന് നടന്ന സമൂഹ യോഗാചരണത്തിലും മന്ത്രി പങ്കെടുത്തു. ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന സന്ദേശമുയർത്തിയാണ് ഈ വർഷം യോഗാദിനം ആചരിച്ചത്. ലോക്ഭവനിലും അന്താരാഷ്ട്ര യോഗാദിനം ആചരിച്ചു. ഗവർണറുടെ സെക്രട്ടറി ഡോക്ടർ വാസുകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക്ഭവനും മൈഭാരത് കേരളവും സംയുക്തമായാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോക്ഭവൻ, മൈഭാരത് ജീവനക്കാർ, യൂത്ത് ക്ലബ് അംഗങ്ങൾ, യുവജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ ശ്രീറാം ടി ആർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. യോഗാഭ്യാസ പ്രകടനങ്ങളും പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. തിരുവനന്തപുരം കളക്ട്രേറ്റിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ജീവനക്കാർക്കായി യോഗ ബോധവൽക്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അനുകുമാരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പബ്ലിക് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ന്യൂസ് ലെറ്റർ ജില്ലാ കളക്ടർ അനുകുമാരി സബ് കളക്ടർ ആൽഫ്രഡ് ഓവിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഈ വർഷം സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്

0: ടി ഉഷ, മന്ത്രിമാരായ ഒ.ജെ. ജനീഷ്, റോജി എം ജോൺ, തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിച്ച ഫണ്ട് റണ്ണിൽ കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ 40,000-ൽ അധികം പേർ പങ്കെടുത്തു. ഒളിമ്പ്യന്മാരായ പി.ആർ. ശ്രീജേഷ്, ജിൻസി ഫിലിപ്പ്, പി. രാമചന്ദ്രൻ, സെബാസ്റ്റ്യൻ സേവിയർ തുടങ്ങിയ കായിക താരങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ഇതാദ്യമായാണ് ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ ഇന്ത്യയിൽ നടക്കുന്നത്. മുതിർന്ന പൗരസംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരുന്ന 70-ൽ അധികം കേസുകൾ പരിഗണിച്ചു. തിരുവനന്തപുരം സബ് കളക്ടറും മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസറുമായ ആൽഫ്രഡ് ഒ.വി.യുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത്. ട്രിബ്യൂണലിലെ ജീവനക്കാരും കൺസീലിയേഷൻ ഓഫീസർമാരും അദാലത്തിൽ പങ്കെടുത്തു. സൈബർ സാമ്പത്തിക തട്ടിപ്പുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിക്കെതിരെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം RBI റീലത്തോൺ 2026 എന്ന സംസ്ഥാനതല ബൃഹത് ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. തിരുവനന്തപുരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. RBI റീലത്തോൺ 2026 മൂന്ന് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
6: പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321, മറ്റൊരു നമ്പർ 9494556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9499659621. വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോൺ ഇൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

നാളെ രാവിലെ 11:30 കൂട്ടുകാരി. നവജാത ശിശുക്കളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോ അശ്വതി എസ് സംസാരിക്കുന്നു.

12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി അധ്യാപകനായ എബി ടൈറ്റസുമായി നടത്തിയ അഭിമുഖം കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അർട്ടിക്കേറിയ എന്ന അലർജി രോഗം ഡോക്ടർ ജയശ്രീയും സംസാരിക്കുന്നു.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർനാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും ഭാഗം 59. നാടകരൂപാന്തരം ഡോ എം രാജീവ് കുമാർ. സംവിധാനം പി എ ബിജു.

നാളെ വൈകുന്നേരം 5:15 തുടിതാളം അരവിന്ദ് കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച് തായമ്പക. നാളെ വൈകുന്നേരം 5:15.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയറിലെ
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു നവദില്യാം രാഷ്ട്രപതി ഭവനെ ശൗര്യ പുരസ്കാരാൻ പ്രായച്ഛത്. എയർ മാർഷൽ തരുണ് ചൌധരി, ലഫ്റ്റനന്റ് ജനറൽ നീരജ് വാർഷണേയ, ലഫ്റ്റനന്റ് ജനറൽ വികാസ് റോഹേല ആദയശ്ച പുരസ്കൃതാഃ. ഹരിയാണ രാജസ്ഥാനയോർമധ്യേ ദശകത്രയേഭ്യഃ വിലംബിതായാഃ യമുനാ ജലവിഭാജന വിവാദസ്യ അദ്യ സമാധാനം ജാതം. സർവോച്ച ന്യായാലയേന രാമമന്ദിര ദാന പ്രകരണസ്യ കഥിത വിത്തീയ അനിയമിതതായാഃ ന്യായാലയ നിരീക്ഷണ അന്വേഷണസ്യ ത്വരാ യാചിക നിരാകൃതാ. സിബിഎസ്ഇ ഇത്യനേന സാമ്പ്രതികായ ദശമവർഗായ ത്രിഭാഷാനീതിഃ നാനിവാര്യേതി ഘോഷിതാ. സർവകാരഃ വ്യാപാരസ്യ സുഗമതാം പ്രാവർദ്ധയിതും പരിഷ്കാര സൂചനാതന്ത്രം പ്രവർത്തയതി. SIR ഇതി സ്വസ്തനാത് ദെഹല്യാം സമാരപ്സ്യതേ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതീയഃ ക്രീഡകഃ കിദംബി ശ്രീകാന്തഃ US ഓപ്പൺ ക്രീഡായാം പുരുഷ ഏകല സ്പർദ്ധായാം രജത പദകം വിജിതവാൻ. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ നവദില്യാം രാഷ്ട്രപതി ഭവനെ ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമവർഷസ്യ ദ്വിതീയ രക്ഷാ അലങ്കരണ സമാരോഹെ രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുവര്യ ശൗര്യ പുരസ്കാരാൻ പ്രദത്തവതി. ശൌര്യ പുരസ്കാരാഃ രക്ഷാ സൈന്യബലാനാം കേന്ദ്രീയ സശസ്ത്ര ആരക്ഷക ബലാനാം രാജ്യ കേന്ദ്രശാസിത ആരക്ഷകാണാം കാർമ്മികാണാം ച കൃതേ പ്രദീയന്തേ. एते पुरस्काराः सशस्त्रबलानां केन्द्रीय सशस्त्र आरक्षिबलानां अन्य सुरक्षा अभिकरणानां च कार्मिकाणां असाधारण शौर्य कार्यान् उद्दिश्य प्रदीयन्ते. एयर मार्शल तरुण चौधरी, लेफ्टिनेंट जनरल नीरज वार्षणेय, लेफ्टिनेंट जनरल विकास रोहेला, लेफ्टिनेंट जनरल हरबिंदर सिंह बंद्रा, लेफ्टिनेंट जनरल मोहेन्द्र पाल सिंह च अतिविशिष्ट सेवा पदकं प्राप्तवन्तः. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വര്യ, രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, അന്യ കേന്ദ്രീയ മന്ത്രിണ,

0: नवोत्तर द्विसहस्र इत्यस्यान्तर्गतं परिष्कार सूचना व्यवस्था प्रवर्तिता भविष्यति इति। दिल्लीति राष्ट्रिय राजधानी क्षेत्रे एसआईआर इत्युक्ते मतदातृणां विशेष गहन पुनरीक्षण इति अभियानान्तर्गतं मतदातृभ्यः निर्वाचक गणना प्रपत्राणां प्रतिगृह वितरणाभियानं स्वस्तनादारप्स्यते। देहलीनगरस्य मुख्य निर्वाचनाधिकारी अशोक कुमारः अद्य नवदेहलीनगरे प्रसारमाध्यमान् सम्बोधयन् एतत् अघोषयत् यत् मतदान केन्द्रस्तरीय बीएलओ इत्याख्याः अधिकारिणः स्वस्तनादारभ्य अग्रिममासस्य नवविंशति दिनांकपर्यन्तं कार्यमिदं सम्पादयिष्यन्ति इति। श्रीकुमारः अवदत् यत् अगस्तमासस्य पञ्चमदिनांकात् सितम्बरमासस्य चतुर्थदिनांकपर्यन्तम् अभियोगाः आक्षेपाश्च निवेदयितुं शक्यन्ते। अन्तिमा निर्वाचकसूचिः अक्टूबरमासस्य सप्तदिनांके प्रकाशिता भविष्यति।
1: जो हमारे लिए डेट है हाउस टू हाउस, जिसमें बीएलओज एक एक घर जाकर सभी इलेक्टर्स को इनुमरेशन फॉर्म डिस्ट्रीब्यूट करेंगे, वो 30 तारीख से शुरू हो जाएगी और 29 जुलाई तक फॉर्म वापसी की भी डेट है। और इसके लिए जो हमारे 13,033 बूथ्स हैं, वो सभी पे बीएलओज अपॉइंटेड हैं, तो सभी बीएलओज को उनके इनुमरेशन फॉर्म हमने दे दिए हैं, जो कि कल सुबह से अपनी कार्रवाई शुरू कर देंगे। इसके साथ साथ ऑनलाइन फॉर्म भरने की भी सुविधा दी गई है।
0: भारत ऋतु विज्ञान विभागेन स्वस्तनं यावत् उपहिमालयीय पश्चिम बंग क्षेत्रे सिक्किम प्रदेशे च प्रचण्डतः अतिप्रचण्ड तरायाः वर्षायाः पूर्वानुमानं कृतमस्ति। बुधवासरं यावत् अरुणाचल प्रदेशे, असम राज्ये, मेघालये, केरलम राज्ये, माहे प्रदेशे च प्रचण्ड वृष्टिः भविष्यतीत्यपि ऋतु विभागेन पूर्वानुमानं कृतम्। फीफा विश्वचषक क्रीडायाः नॉकआउट इति चरणे संयुक्त राज्य अमेरिका देशस्य लॉस एंजेलिस नगरे प्रथमायाः नॉकआउट इति स्पर्धायां कनाडा देशः दक्षिण अफ्रीका देशं 1-0 पराजयत्। बैडमिंटन क्रीडायां भारतीयः क्रीडकः किदंबी श्रीकान्तः यूएस ओपन क्रीडायां पुरुष एकल स्पर्धायां रजत पदकं विजितवान् इति वार्ताः।
2: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
3: ഇനി എന്ത് ചെയ്യും?
5: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് എസ്ഐടി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റു നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി

0: നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് ജൂലൈ 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ എംപി പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ അപഹരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനിയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്ക് പ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബിജെപി കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. ബിജെപി കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് ബിജെപി ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്.

0: കുമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് രണ്ടാം സ്ഥാനം. നടുവിലെ പറമ്പൻ മൂന്നാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം ടിവി പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ്, വീക്ഷണം ദിനപത്രം. അവതരണം നിരഞ്ജന. ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ചോദ്യോത്തരവേളയും ശൂന്യവേളയും ധനാഭ്യർത്ഥന ചർച്ചയും ഉൾപ്പെടെ സഭാ നടപടികളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിച്ചത്. സാധാരണ നിലയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിക്കുമ്പോഴുള്ള വാഗ്വാദമോ വാക്കൌട്ടോ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഇന്നുണ്ടായില്ല. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ സംസാരിക്കവേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതിഷേധം അറിയിച്ചെങ്കിലും പ്രതിപക്ഷം തുടർന്നും സഭാ നടപടികളോട് സഹകരിക്കുന്ന കാഴ്ചയാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. രണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും സംസ്ഥാനത്തെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ട 10 ഉപക്ഷേപങ്ങളും ഇന്ന് സഭ പരിഗണിച്ചു. ലിസ്റ്റ് 1-2 പ്രകാരമുള്ള കടലാസുകൾ മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്തുവച്ചു. CPM അംഗം AC മൊയ്തീനാണ് ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ LDF സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലെ ധനസഹായ വിതരണം 3 മാസമായി മുടങ്ങിക്കിടക്കുന്നത് സംബന്ധിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു നോട്ടീസിലെ ആവശ്യം. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി VD സതീശൻ, ഒരു തയ്യാറെടുപ്പും നടത്താതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് LDF സർക്കാർ നടപ്പാക്കിയ തട്ടിക്കൂട്ട് പദ്ധതിയാണിതെന്ന് വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയ മാർച്ച് 16 പദ്ധതിയുടെ ആദ്യ ധനസഹായ വിതരണം നടത്തിയത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പരാതിയുണ്ടെന്നും ഇക്കാര്യം പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ ബജറ്റിൽ 1,770 കോടി രൂപ ഈ പദ്ധതിക്കായി മാറ്റിവച്ചിട്ടുണ്ടെന്നും എന്നാൽ മറ്റേതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമേ പദ്ധതി പുനരാരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി LDF സർക്കാർ ആവിഷ്കരിച്ചതെന്ന് AC മൊയ്തീൻ അവകാശപ്പെട്ടു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ രേഖകൾ പരിശോധിച്ച ശേഷമാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. മറ്റു പല വിഷയങ്ങളിലും അതിവേഗം തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കാലതാമസം വരുത്തുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. പദ്ധതിയെ തകർക്കാനാണ് ശ്രമമെന്നും 16 ലക്ഷത്തോളം വീട്ടമ്മമാരുടെ കണ്ണീര് കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും AC മൊയ്തീൻ ആരോപിച്ചു. 120 മാസം അധികാരത്തിലിരുന്ന LDF സർക്കാർ ആ സമയത്തൊന്നും പ്രഖ്യാപിക്കാതെ 120-ാമത്തെ മാസം തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായി കൊണ്ടുവന്ന പദ്ധതിയാണിതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവർത്തിച്ചു. പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 2,500 രൂപ പെൻഷൻ പോലും നടപ്പാക്കാതെയാണ് പിണറായി സർക്കാർ

ഇറങ്ങിപ്പോയത്. യു ഡി എഫ് സർക്കാരാകട്ടെ പ്രകടന പത്രികയിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച കെ എസ് ആർ ടി സി സൌജന്യ യാത്രാ പദ്ധതി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള സ്നേഹം ഇപ്പോൾ പറയുന്ന എൽ ഡി എഫ് സർക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഠനം ചെയ്ത് സമരം നടത്തിയ ആശാവർക്കർമാരെ സഹായിക്കുന്നതിന് പകരം പാട്ടുപെറുക്കുകൾ എന്ന് പരിഹസിച്ചത് കേരളം മറന്നിട്ടില്ല. ആശാപ്രവർത്തകർക്കും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത് ഈ സർക്കാരാണെന്നും വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയില്ല. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചത്. അതീവ നിർഭാഗ്യകരമായ നിലപാടാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തുടരുന്നതെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മറ്റ് പെൻഷനുകളോ സ്ഥിര വരുമാനമോ ഇല്ലാത്ത സ്ത്രീകൾക്കും ട്രാൻസ് വിമൻസിനുമായി ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകരുടെ അർഹത പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തീരുമാനിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തോന്നിയവർക്കാണ് സഹായം നൽകുന്നതെന്ന വാചകം ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വരേണ്ടതല്ലെന്നും പദ്ധതി തുടരുന്നതിനുള്ള വിയോജിപ്പ് എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവിധ ഇലക്ട്രിക് ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് സംബന്ധിച്ച് തോമസ് ഉണ്ണിയാടൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 129 പ്രകാരം ഇലക്ട്രിക് വാഹനം ഉൾപ്പെടെ എല്ലാ ഇരുചക്ര വാഹനങ്ങൾക്കും ഹെൽമറ്റ് നിർബന്ധമാണെങ്കിലും 250 വാട്ട്സിന് താഴെ പവറും 25 കിലോമീറ്റർ സ്പീഡും ഇല്ലാത്ത വാഹനങ്ങളെ നോൺ മോട്ടോർ വെഹിക്കിൾ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മറുപടി നൽകി. ഇത്തരം വാഹനങ്ങൾക്ക് ഹെൽമറ്റോ ഇൻഷുറൻസോ ആവശ്യമില്ല. അതിനാൽ ഇത്തരം വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ചട്ടനിർമ്മാണ അവകാശം വിനിയോഗിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്കുണ്ടായ ദുരനുഭവം ചൂണ്ടിക്കാട്ടിയും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിലെ ബി ജെ പി അംഗം വി മുരളീധരനാണ് രണ്ടാമത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളെ നവീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ചികിത്സാ പിഴവുകൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സർജിക്കൽ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് ഉൾപ്പെടെ സർക്കാർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈച്ചകൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന് പകരം കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം ഏർപ്പെടുത്തുക, രോഗികളുടെ മുറിവുകൾ ശ്രദ്ധാപൂർവ്വം പരിചരിക്കുക തുടങ്ങിയ കാര്യങ്ങളും നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ അനുഭവസമ്പന്നരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും അവരുടെ ശുപാർശകൾ അനുസരിച്ച് ആരോഗ്യരംഗം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ സഭയിൽ ഉറപ്പു നൽകി. പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്നും പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അവകാശമുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. ചോദ്യോത്തരവേളയിൽ പ്രവീൺകുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതിയിലൂടെ 152 ബ്ലോക്കുകളിൽ 304 സ്കൂളുകൾക്ക് 1 കോടി രൂപ വീതം 3 വർഷത്തേക്കാണ് കിട്ടുക. 900 കോടിയിൽ പരം രൂപയാണ് സംസ്ഥാനത്തിന് ലഭിക്കുക. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഈ തുക കിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പിടാൻ നിർബന്ധിതമായതും ആ ഫണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. പി എം ശ്രീ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളിന് 1 കോടി രൂപയാണ് ലഭിക്കുകയെന്നും ഉഷാ വിജയന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. തദ്ദേശ സ്വയംഭരണ ബ്ലോക്കുകളിൽ ഒരു എലിമെന്ററി സ്കൂളും സെക്കൻഡറി സ്കൂളുമാണ് പി എം ശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുക്കേണ്ടത്. 40% കേരളവും 60% കേന്ദ്രവുമാണ് നൽകേണ്ടതെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഏറ്റെടുത്ത 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 എണ്ണത്തിന്റെ നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നിയമസഭയെ അറിയിച്ചു. ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. ഊരാളുങ്കൽ സൊസൈറ്റി നടത്തുന്ന പ്രവൃത്തികളുടെ ഗുണനിലവാര പരിശോധന കർശനമായി തന്നെ സർക്കാർ പാലിക്കുന്നുണ്ട്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണനിലവാര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചാൽ അതിൽ കൃത്യമായ അന്വേഷണം നടത്തും. ഇതിനു പുറമെ സൊസൈറ്റിയുടെ കീഴിൽ നടക്കുന്ന പ്രവൃത്തികളിൽ പ്രദേശവാസികളായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതിയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിലും ആവശ്യമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വിശദമാക്കി. സംസ്ഥാനത്ത് ഭൂമി തരം മാറ്റുന്നതിനായി കെട്ടിക്കിടക്കുന്ന 200,000-ത്തിലധികം അപേക്ഷകളിൽ പരിഹാരം കാണുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമാണെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. വിവിധ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. 25,000 അപേക്ഷകളിൽ എത്രയും വേഗം തീർപ്പ് കൽപ്പിക്കാൻ നടപടി സ്വീകരിക്കും. ഇതിനായി ജില്ലാതലങ്ങളിൽ പ്രത്യേക

0: കത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി പ്രത്യേക കമ്മീഷനെ നിയമിക്കും. റവന്യൂ വകുപ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും റവന്യൂ മന്ത്രി സഭയെ അറിയിച്ചു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 1550 വില്ലേജുകളിൽ 839 ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് ഇതിനോടകം തുടക്കമായിട്ടുണ്ടെന്ന് മറ്റൊരു ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകി. ഇതുവരെ 10.42 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തീകരിച്ചു. റവന്യൂ രേഖകളും ഡാറ്റകളും അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത്. ഡിജിറ്റൽ സർവേ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 10ാം ക്ലാസ് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും തുടർ പഠനത്തിനായി സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പര്യാപ്തമായ +1 സീറ്റുകൾ ലഭ്യമല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നിയമസഭയെ അറിയിച്ചു. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ +1 സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇവിടങ്ങളിൽ കൂടുതൽ ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്നും മന്ത്രി ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. മുൻ സർക്കാരിന്റെ കാലത്ത് +1 സീറ്റുകളുടെ കാര്യത്തിൽ ജില്ലാതലത്തിലുണ്ടായിരുന്ന അസന്തുലിതാവസ്ഥ ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയും അടിസ്ഥാനമാക്കി സീറ്റുകളുടെ ആവശ്യകത വിലയിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഈ അധ്യയന വർഷത്തെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് +1 പ്രവേശനത്തിനുള്ള ഏകജാലക സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത് ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന് 20 അംഗങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് അംഗം അൻവർ സാദത്താണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. CPM അംഗം AC മൊയ്തീന്റെ പ്രസംഗത്തോടെ ചർച്ച അവസാനിച്ചു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്.
1: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുമ്പോഴും ചില ആഗ്രഹങ്ങൾ കൈവിട്ടു പോകുമ്പോഴും മനുഷ്യന്റെ മനസ്സ് തളർന്നുപോകും. നഷ്ടങ്ങളിൽ മനംനൊന്ത് ജീവിതം അവസാനിപ്പിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. നഷ്ടപ്പെട്ടതിനേക്കാൾ ഇനിയും പലതും നേടിയെടുക്കാൻ ജീവിതം ബാക്കിയുണ്ടല്ലോ എന്നാരും ചിന്തിക്കാറില്ല. കൈവിട്ടുപോയതിനെ ഓർത്ത് കരയുമ്പോൾ ബാക്കിയുള്ള ജീവിതത്തെ മറക്കരുത്. എല്ലാവർക്കും എല്ലാം നേരിടാനും എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനുമുള്ള മനസ്സും സന്തോഷമുള്ള ഒരു ജീവിതവും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി ഓമന മൃഗങ്ങളെ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഇനി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ പോയി. നഗരത്തിലെ തിരക്കുള്ള ഒരു സ്ഥലത്താണ് വീട്. സുഹൃത്തിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ചു. കതക് തുറന്നു വന്ന സുഹൃത്തിന്റെ കയ്യിൽ സ്വന്തം കുട്ടിയെപ്പോലെ ഒരു നായയുണ്ട്. അതിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, മടിയിൽ കിടത്തുന്നു, ഒപ്പം എന്നോട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം കുട്ടികളെപ്പോലെ എത്ര അരുമയായാണ് അവർ അതിനെ പരിപാലിക്കുന്നതെന്നോ.

0: എന്താ സുഖം വന്നാലും ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. പ്രത്യേക ആഹാരക്രമം എല്ലാം ഉണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന മാതാപിതാക്കൾക്ക് ഓമന മൃഗങ്ങൾ ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. എന്തിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ? കാര്യമുണ്ട്. നമ്മുടെ ഓമന മൃഗങ്ങൾക്ക് എന്ത് പറ്റിയാലും ഇന്ന് ഒരുപാട് ചികിത്സയുണ്ട്, സർജറി വരെയുണ്ട്. പക്ഷേ സർജറിക്ക് അവരെ സജ്ജരാക്കാനും സർജറി കഴിഞ്ഞുള്ള പരിപാലനമൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാ ഈ ചർച്ച കേൾക്കൂ. വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ അനൂപ്, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ അനൂപ്. ഇന്നിപ്പം നമ്മള് പെറ്റ്സ് അല്ലെങ്കിൽ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പം മിക്ക ആൾക്കാരും ഇപ്പം വളർത്തുന്നുണ്ട്. ആദ്യം തൊട്ട് മനുഷ്യരുടെ കൂടെ ഈ മൃഗങ്ങൾ ഉണ്ട്. ഈ ഒരു പ്രവണത കൂടുന്നതിന്റെ ഒരു കാരണം എന്തുവാണ്?
2: ബേസിക്കലി മാൻ ബീങ് എ സോഷ്യൽ അനിമൽ എന്നുള്ള ഒരു വാക്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഒരു അനിമൽ എന്ന് പറയുന്ന ഡോഗാണ്. ഏർലി മാൻ്റെ ടൈം മുതൽ നമ്മളോടൊപ്പം ഉള്ള, അതായത് നമ്മളുടെ എവല്യൂഷനോടൊപ്പം തന്നെ ഇവോൾവ് ചെയ്ത് വന്ന ഒരു അനിമൽ തന്നെയാണ് ഡോഗ്. ഒഫ്കോഴ്സ് അതിനുശേഷം പല അരുമ മൃഗങ്ങളെയും നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അപ്പം മനുഷ്യനൊരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഒപ്പമുള്ള ഒരു അനിമൽ എന്നുള്ള രീതിയിലാണ് അരുമ മൃഗങ്ങൾ നമ്മൾ എടുത്ത് വളർത്തുന്നത്. അത് എസ്പെഷ്യലി നമ്മൾ മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ കൊറോണയുടെ സമയത്ത് നമ്മൾ ഐസൊലേറ്റഡ് ആയിപ്പോയ ആ സമയത്ത് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും ഒക്കെ പറ്റിയ ഒരു കമ്പാനിയനായി മാറുകയാണ് ചെയ്തത്. കൊറോണയ്ക്ക് ശേഷം വളരെ ഹ്യൂജ് ആയിട്ട് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വരുന്ന ഒപിയുടെ എണ്ണം നോക്കിയാലും ടോട്ടൽ പെറ്റ് പോപ്പുലേഷൻ നോക്കിയാലും വളരെ ഡ്രാസ്റ്റിക്കലി കൊറോണയ്ക്ക് ശേഷം എസ്പെഷ്യലി കേരളത്തിൽ നല്ല കൂടുതലാണ്.
1: നമ്മൾ ഈ അരുമ മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻലി നമ്മുടെ നായും പൂച്ചകളും ആണ്. മറ്റേ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം സർ, നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയമാണ് നമ്മുടെ പെറ്റ്സിന്റെ ശസ്ത്രക്രിയകൾ. അപ്പം ഏതൊക്കെ എങ്ങനത്തെയൊക്കെ ശസ്ത്രക്രിയകളാണ് നമ്മുടെ പെറ്റ്സിന് മിക്കവാറും ചെയ്യുന്നത്?
2: നമുക്ക് ശരിക്കും ഒരു 10 കൊല്ലം മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ശസ്ത്രക്രിയ വെറ്റിനറിയിൽ ഒരുപാട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലം കൊണ്ടാണ് ശസ്ത്രക്രിയ നമുക്ക് എത്രത്തോളം അനിമൽസിൽ ചെയ്യാം. നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ്, നമ്മൾ പുറം രാജ്യത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഒരുപാട് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഹ്യൂമൻസിൽ ചെയ്യുന്നത് പോലെ തന്നെ കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യയിൽ, അത് ഇഞ്ചെക്റ്റബിൾ ആയാലും ശരി, അതായത് മരുന്ന് കൊടുത്തുള്ള ജനറൽ അനസ്തീഷ്യയും, അതുപോലെ തന്നെ നമുക്ക് വായുവിലൂടെ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇൻഹലന്റ് അനസ്തീഷ്യയൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇപ്പൊ അനിമൽസിൽ ചെയ്യാൻ കഴിയും. അതിനുള്ള സഫിസ്റ്റിക്കേഷനും എല്ലാം അവൈലബിൾ ആണ്. ഒരു പക്ഷേ മനുഷ്യനിൽ ചെയ്യുന്ന ഒരു 80% സർജറികളും നമുക്ക് ഇപ്പോൾ അനിമൽസിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സർജറികൾ ഇപ്പോൾ നമ്മുടെ നഗരപരിധിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സർജറി വന്ധ്യകരണ ശസ്ത്രക്രിയ തന്നെയാണ്, അല്ല അഥവാ ABC പ്രോഗ്രാം അല്ലെങ്കിൽ ആനിമൽ ബർത്ത് കൺട്രോൾ. അത് പണ്ടൊക്കെ ചെയ്തിരുന്നത് പോലെയല്ല, ഇപ്പൊ വളരെ ചെറിയ താക്കോൽ ദ്വാരം പോലത്തെ വളരെ ചെറിയ ഇൻസിഷനിലൂടെ ഒട്ടും കോംപ്ലിക്കേഷനുകൾ ഇല്ലാതെയും ഒരുപാട് സ്ഥലത്തും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ കൊടപ്പനക്കുന്ന് സർക്കാരിന്റെ കീഴിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി നമ്മുടെ ഡിസ്ട്രിക്ട് വെറ്റിനറി സെന്റർ അവിടെയൊക്കെ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് വിത്തൌട്ട് എനി കോംപ്ലിക്കേഷൻ ഇങ്ങനത്തെ സർജറികൾ നടക്കുന്നുണ്ട്. വന്ധീകരണ ശസ്ത്രക്രിയ അല്ലാതെ ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന മറ്റെല്ലാ ശസ്ത്രക്രിയകളും, എല്ലിന്റെ ശസ്ത്രക്രിയ, സ്പൈനൽ സർജറീസ്, പണ്ടൊക്കെ അനിമൽസിന് സ്പൈനൽ സർജറീസിനെ പറ്റി നമുക്ക് ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്പൈനൽ സർജറി ചെയ്യുന്ന 1-ഓ 2-ഓ സർജന്മാരെ നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാലഘട്ടം മാറി, നമ്മൾ സ്പൈനൽ സർജറിയിലോട്ട് കടന്നിട്ടുണ്ട്. പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോ സ്പൈനൽ സർജറീസ് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്നും മുമ്പോട്ട് പോയി ക്രേനിയൽ സർജറീസ്, തലച്ചോറിനുണ്ടാക്കുന്ന ക്ഷതങ്ങൾ അല്ലെങ്കിൽ തലയിലെ ക്രേനിയം, തലയൊട്ടിയിൽ പൊട്ടൽ, ഇങ്ങനത്തെ സർജറികളോട് തന്നെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സോഫ്റ്റ് ടിഷ്യൂ സർജറീസ്, അതായത് നമ്മുടെ ബോഡിയിലുള്ള സോഫ്റ്റ് ടിഷ്യൂ, അതായത് പെരിട്ടോണിയം അല്ലെങ്കിൽ വയറ്, കൊടല്, ലിവർ സംബന്ധമായ സർജറികളും ഒരുപാട് ഒരുപാട് അഡ്വാൻസ് ചെയ്തു. പണ്ടൊക്കെ ഒരുപക്ഷെ ഒരു 10-12 കൊല്ലത്തിന് മുമ്പ് ഒരു ട്യൂമർ അല്ലെങ്കിൽ ഒരു വയറിനകത്തൊരു മുഴ ഡയഗ്നോസ് ചെയ്ത ഡോഗിനെ ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥയിൽ ഇന്ന് ഡോഗിനെക്കാട്ടിലും, അല്ലെങ്കിൽ ഒരു 10 കിലോ ഉള്ള ഡോഗിന് ഒരു 12 കിലോ ഉള്ള ട്യൂമറിന്റെ ഡോഗിനെ പോലും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെറ്റിനറി സയൻസ് കേരളത്തിൽ വളർന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അത് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള കൊടപ്പനക്കുന്നുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ നമുക്ക് 4-5 അതിസങ്കീർണമായ സർജറികൾ നടക്കുന്നു. അതിൽ ഒരു 80-90% കേസുകളും നമുക്ക് രക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. ഇപ്പോൾ
1: ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ
2: ജീവിക്കുന്നിടത്തോളം ജീവിക്കട്ടെ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി. പിന്നെ ഇപ്പോഴത്തെ ഓണറും, പണ്ട് ഡോഗ് എന്നുള്ളത് ഒരു ഗാർഡ് അല്ലെങ്കിൽ ഒരു

0: കള്ളം കയറാതിരിക്കാനുള്ള ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ന് അവൻ കുടുംബത്തിലെ ഒരു അംഗമാണ്. ചില കഥകൾ എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഇപ്പൊ ബോംബെയിൽ നിന്ന് നമുക്ക് ലിയോ എന്നൊരു പേഷ്യന്റ് കൊടപ്പനക്കുന്ന് വരുമായിരുന്നു. 21 ഡയാലിസിസ് ആണ് ആ പേഷ്യന്റ് നമ്മൾ ചെയ്തത്. അവര് ഈ പേഷ്യന്റിന് വേണ്ടി ബോംബെയിൽ നിന്നും വർക്കെല്ലാം നിർത്തി അവരിവിടെ കൊടപ്പനക്കുന്ന് വന്ന് ഫ്ളാറ്റ് റെന്റിനെടുത്ത് താമസിച്ച് 6 മാസത്തോളം അവരിവിടെ നിൽക്കുകയും 21 ഡയാലിസിസ് ആ പേഷ്യന്റ് നടക്കുകയും.
1: ലിയോ നായയാണ്.
0: നായയാണ്. അപ്പൊ അവർക്ക് ലിയോ എന്ന് പറയുന്നത് സ്വന്തം മകനാണ്. എനിക്കിപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞാൽ അവരവനെ താഴെ വെക്കില്ല. അവര് ബേസിക്കലി ബോംബെയിലായിരുന്നു. അവർക്ക് ഒരു ലെപ്റ്റോസ്പൈറ വന്ന്, അതായത് എലിപ്പനി വന്ന് കിഡ്നി തകർന്നു പോയ പേഷ്യന്റ് ആണ്. അങ്ങനെ അവര് വന്ന് ഡയാലിസിസ് ചെയ്ത് ലിയോ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയി തിരിച്ചു പോകുന്നുണ്ട്. അവർ പോകാൻ നേരത്ത് നമ്മുടെ അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും ലിയോയുടെ ഫോട്ടോ വെച്ചൊരു കപ്പാണ് പ്രസന്റ്. അതിപ്പോഴും എന്റെ വീട്ടിലിരിക്കും. അപ്പൊ ആ പണ്ടത്തെ ആ ഗാർഡ് ഡോഗ് അല്ലെങ്കിൽ കള്ളം കയറാതിരിക്കാനുള്ള ആളെന്നുള്ളതിനുപരി അവൻ വീട്ടിനകത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളായി മാറി.
1: സർ പറഞ്ഞതൊരു രോഗം വരുമ്പം ചെയ്യുന്ന സർജറികൾ, ഇപ്പൊ മിക്കവാറും എല്ലാ സർജറികളും നമ്മുടെ മനുഷ്യരിൽ ചെയ്യുന്ന മാതിരി തന്നെ ഈ അരുമൃഗങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതൊഴിച്ചൊരു വേറൊരു സബ്ജക്ട് ഉണ്ടല്ലോ, കോസ്മെറ്റിക് സർജറി എന്ന് പറയും. നമ്മുടെ ഒരു സൗന്ദര്യവൽക്കരണം ചെയ്യാൻ വേണ്ടി
0: ഈ കോസ്മെറ്റിക് സർജറിയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിലൊരു ലീഗാലിറ്റി ഇഷ്യൂ നമ്മളെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമെന്ന് ഞാൻ പറയും, പുറം രാജ്യങ്ങളിൽ കോസ്മെറ്റിക് സർജറി വളരെ കോമൺ ആണ്. ഈ കോസ്മെറ്റിക് സർജറിയിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി അതുപോലെ റീകോൺസ്റ്റിറ്റ്യൂട്ടീവ് സർജറി എന്നൊക്കെ പറയാം. അതായത് ഇപ്പം വളരെ നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സർജറിയാണ് ഇയർ ക്രോപ്പിംഗ്. അതെന്ന് പറയുന്നത് ഇപ്പം ഡോബർമാൻ അല്ലെങ്കിൽ ചില ഡോഗുകൾക്ക് ഇയർ താന്നായിരിക്കും കിടക്കുക, പക്ഷെ അവർക്ക് അവരുടെ ആ ലുക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈബ് മാറ്റുന്നത് പൊങ്ങി നിൽക്കുന്ന ഇയറുകളായിരിക്കും. അപ്പൊ അങ്ങനത്തെ സർജറി ചെയ്യാനുള്ള താല്പര്യം ഒരുപാട് ഓണേഴ്സ് പ്രകടിപ്പിക്കുന്നു. പക്ഷെ ഇയർ ക്രോപ്പിംഗ്, അതുപോലെ ഡോക്കിംഗ്, ഡോക്കിംഗ് എന്ന് പറയുന്നത് വാല് മുറിച്ചുകളയുന്ന, ഇതെല്ലാം ഇപ്പോഴും ഇന്ത്യയിൽ ലീഗാലിറ്റി ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു സർജറി.
1: ലീഗലി നമുക്ക് ഇവിടെ പെർമിസിബിൾ അല്ലേ, അതോ അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഇല്ലേ?
0: അത് സർ, ഇടയ്ക്ക് നമുക്ക് ലീഗലി ഇത് ബാൻ ചെയ്തിരുന്നു. അതായത് ഇയർ ക്രോപ്പിംഗ്, ഡോക്കിംഗ് പോലെയുള്ള പ്രൊസീജിയർ ബാൻ ചെയ്തിരുന്നു. പക്ഷെ അത് കുറച്ച് നാൾക്ക് ശേഷം അത് ആ ബാനിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇപ്പോഴും അത് ഫുള്ളി ബാൻഡ് ആണോ അതോ അത് നമുക്ക് ചെയ്യാമോ എന്നുള്ളതിന് ഇപ്പോഴും ഒരു ലീഗാലിറ്റി ക്ലാരിറ്റി വന്നിട്ടില്ല. ഇതല്ലാതെ നമുക്ക് ഒരുപാട് കോസ്മെറ്റിക് സർജറീസ് ഉണ്ട്. ഇപ്പം നമുക്ക് കണ്ണിന് അഫക്ട് ചെയ്യുന്ന എൻട്രോപ്പിയോൺ, എൻട്രോപ്പിയോൺ വളരെ കോമൺ ആയിട്ട് ഡോഗിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് പലപ്പോഴും അണ്ടർ ഡയഗ്നോസ്ഡ് ആണ് അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കണ്ടീഷൻ.
1: കണ്ണ് മൂടി പോകും.
0: അത് കണ്ണിന്റെ പോള ചുരുണ്ട് അകത്തേക്ക് വരും. അത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം വരുന്നത്. പക്ഷെ ഇത് വന്ന് വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ സ്ഥിരമായ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവര് മരുന്നൊഴിക്കും, നമ്മുടെ ഓണേഴ്സ് വന്ന് കംപ്ലൈന്റ് പറയും, മരുന്നൊഴിക്കും, മാറും, വീണ്ടും തിരിച്ചു വരും. അപ്പൊ അങ്ങനത്തെ സർജറികളിൽ നമുക്ക് വീണ്ടും കോസ്മെറ്റിക് സർജറി അപ്ലൈ ചെയ്യേണ്ടി വരും. പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ശരിക്കും ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർജറിയാണ്. എക്യുപ്മെന്റ്സ് കുറച്ച് ബെറ്റർ എക്യുപ്മെന്റ്സ് വേണം, നമുക്ക് മാഗ്നിഫൈയിങ് ലൂപ്സ് ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ ഒരു രീതിയിലുള്ള സർജറി ഇപ്പൊ വളരെ വളരെ എന്താ പറയുക ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതിന്റെ ലീഗാലിറ്റി ആണ് ബേസിക്കലി നമ്മുടെ രാജ്യത്തെ ഒരു ഇഷ്യൂ.
1: ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്മെറ്റിക് സർജറി സർ പറഞ്ഞ മാതിരി ഇപ്പൊ അതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട്, അത് എന്തുവാന്ന് ക്ലിയർ അല്ലാത്തതുകൊണ്ട് മറ്റേ സർജറീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ABC തൊട്ട് തുടങ്ങാം, വന്ധ്യാകരണത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ ഒരു പെറ്റ് ഓണർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ സർജറി?
0: ആഫ്റ്റർ സർജറിക്ക് തൊട്ടു ഞാൻ ബിഫോർ സർജറിയും കൂടെ അങ്ങ് പറയാം.
1: ശരി,
0: കാരണം നമ്മൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യന്റിന് ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ചെക്ക് ആണ്. നമ്മുടെ ഡോഗ്സിനായാലും കാറ്റ്സിനായാലും മറ്റ് പെറ്റ് ആനിമൽസിനായാലും ഇൻഹറന്റ് ആയിട്ടും അതേപോലെ അസിംപ്റ്റമാറ്റിക്, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല, ലക്ഷണം കാണാത്ത ചില രോഗങ്ങൾ ഒടുങ്ങിയിരിപ്പുണ്ടാകും. അങ്ങനത്തെ കേസുകളിൽ ഈ സർജറി കഴിഞ്ഞിട്ട് ഈ രോഗം ഫ്ലെയർ ചെയ്യാനും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ പ്രൈമറിയായി നമ്മളൊരു സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു ഒരു കെയർ കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു ബ്ലഡ് ചെക്ക് എടുക്കണം. ബ്ലഡ് ചെക്ക് എടുത്ത് പറ്റുമെങ്കിൽ നമ്മളൊരു റേഡിയോഗ്രാഫ് എക്സ്റേ, അതായത് ചെസ്റ്റിന്റെതും അബ്ഡോമന്റെ ഒരു എക്സ്റേയും കൂടെ എടുത്താൽ പേഷ്യന്റ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളതിന് നമുക്കൊരു ദൃഢത കിട്ടും. പേഷ്യന്റ് ഫിറ്റ് ആണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് സർജറിയിലേക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. അത് മാത്രമല്ല, ഈ ബ്ലഡ് ടെസ്റ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അനസ്തേഷ്യ ചൂസ് ചെയ്യുന്നത്. ഈ എന്ത് അനസ്തേഷ്യ കൊടുക്കണം, ഇഞ്ചക്റ്റബിൾ ആണോ, ഇൻഹലന്റ് ആണോ? അതേപോലെ ഇഞ്ചക്റ്റബിൾ ആണെങ്കിൽ തന്നെ അതിൽ ഏതെങ്കിലും കിഡ്നിക്ക് പ്രശ്നമുള്ള പേഷ്യന്റ് ആണെങ്കിൽ അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള അനസ്തെറ്റിക് ചൂസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അപ്പൊ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റും എക്സ്റേയും അബ്ഡോമിനൽ സ്കാനിങ്ങും അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ലൂപ്പ് ഇട്ട് ചെയ്താലാണ് എപ്പോഴും സേഫ്.
1: നല്ലത്. പിന്നെ അത് സർജറിക്ക് വരുന്നതിന് മുന്നേ മുന്നൊരുക്കം,
0: അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും വെറ്റിനറി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സർജറി ഫിക്സ് ചെയ്യുന്നു, പിന്നെ ഓണറിനെ നമ്മൾ കാണുന്ന സർജറി എന്നാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി, നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സർജറി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സർജിക്കൽ കൗൺസിലിംഗ് തന്നെ ഉണ്ട്. നമുക്ക് ഓണറിന്റെ കൂടെ ഒരു അരമണിക്കൂർ ഡോക്ടർ സ്പെൻഡ് ചെയ്യണം, ചെയ്യും. അപ്പം ഓണറിന്റെ അടുത്ത് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം പറയും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സർജറിക്ക് മുമ്പായിട്ട് ഫുഡും വെള്ളവും നമ്മൾ വിത്ഡ്രോ ചെയ്യണം.

0: NPO എന്ന് പറഞ്ഞ നിൽ പെർ ഓസ്, അതാണ് അതിന്റെ ഒരു സയന്റിഫിക് പദം. അതിൽ നമ്മൾ ഇപ്പം ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 12 മണിക്കൂർ വരെ ഫുഡ് വിത്ത് ഹെൽഡ് ചെയ്യണം, ഫുഡ് കൊടുക്കാതെ നമ്മൾ എംറ്റി സ്റ്റൊമക്കിൽ കീപ്പ് ചെയ്യണം. കാറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു 6 to 8 hours കീപ്പ് ചെയ്യണം, അതാണ് ഒരു സേഫ് പീരീഡ്. ചില ഡോക്ടേഴ്സ് 12 to 24 hours ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പ്രൊസീജിയർ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും സർജറി കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുന്നവരെ പേഷ്യന്റിനെ കുളിപ്പിക്കാൻ പറ്റില്ല. പെറ്റ്സ് നമുക്കറിയാം, പെറ്റ്സിന്റെ ഫറും അതേപോലെ ഇതൊക്കെ ഡേർട്ടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓണറിനോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കഴിവതും സർജറിക്ക് തലേന്ന് നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി ക്ലീൻ ആക്കി കൊണ്ടുവരാം. പിന്നെ ഡോഗ്സിന് ബേസിക്കലി സർജറിയാണെന്നൊന്നും അവർക്കറിയില്ല. ഇപ്പൊ മനുഷ്യന്റെ കേസ് പറയുകയാണെങ്കിൽ മനുഷ്യനറിയാം, ഓ നാളെ എനിക്ക് സർജറിയാണ്. പക്ഷെ ഡോഗ് അങ്ങനെ ഒരു പ്രിപ്പറേറ്ററി ഫേസിൽ ഡോഗ് ഒരിക്കലും പോകില്ല. അപ്പൊ ആ ഒരു പ്രിപ്പറേറ്ററി ഫേസ് എല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ വേണം ചെയ്യാം. അപ്പൊ ഡോഗിന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക, തലേ ദിവസം നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് അതായത് സ്റ്റോപ്പ് ചെയ്യുന്ന വരെ നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ കഴിവതും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പം ഡോഗിനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ഡിയർ ആയിട്ടുള്ള ഒരാൾ എപ്പോഴും വീട്ടിലുണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന നമ്മുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെയായിരിക്കാം. അപ്പൊ ഏറ്റവും ഡോഗിന് ഡിയർ ആയിട്ടുള്ള ഒരാളാണോ അയാളും, പിന്നെ കൂടെ ഒരു ഹെൽപ്പിൻ ഒരാൾ, മിനിമം 2 bystanders എങ്കിലും നമുക്ക് ഡോഗിന് വേണം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു റാഷ് ഡ്രൈവിംഗ് അതേപോലെ ഒരു ടെൻസ്ഡ് ഡ്രൈവിംഗ് ഒന്നും കൊടുക്കാണ്ട് ഇപ്പൊ നമുക്ക്
1: സമ്മർദ്ദത്തിൽ കൊണ്ടുവരും
0: ഒരിക്കലും എത്താൻ പാടില്ല. ഇപ്പൊ നമുക്കൊരു സർജറി ആണെങ്കിൽ തലേന്ന് നമ്മൾ അഡ്മിറ്റ് ആവും. ഇപ്പം വെറ്റിനറിയുടെ കേസിൽ തലേന്ന് അഡ്മിറ്റ് ആവുന്ന പ്രവണത വളരെ കുറവാണ്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ തലേന്നെ ഓൺ ബോർഡ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രെസ് പീരീഡ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. ബേസിക്കലി ഫുഡ് കൊടുക്കുന്ന കാര്യം നോക്കണം, ബ്ലഡ് ടെസ്റ്റ് ബാക്കി അനാലിസിസ്
1: ഉറപ്പായും.
0: ഇത് പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇതിലും അതീവ ജാഗ്രത പുലർത്തണം. നേരത്തെ പറഞ്ഞതുപോലെ സർജറി കഴിഞ്ഞു എന്ന് ഡോഗിന് അറിയില്ല. അതുകൊണ്ട് ഡോഗ് ഒരു നോർമൽ ലൈഫിലേക്ക് അങ്ങ് എൻ്റർ ചെയ്യും. അവൻ ചിലപ്പോൾ ഓടും ചാടും, തലകീഴം അറിയും, നിങ്ങളെ കാണുമ്പോൾ രണ്ട് കാലിൽ നിന്ന് പൊങ്ങും. പക്ഷെ അതൊക്കെ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം പോസ്റ്റ് സർജറിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡോക്ടർ പറയുന്ന കൃത്യമായിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൃത്യമായി മുടങ്ങാതെ എടുക്കണം. പിന്നെ മിക്കപ്പോഴും നമ്മൾ സർജറി കഴിഞ്ഞിട്ട് ഒരു 7 to 10 days ആയിരിക്കും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇഞ്ചെക്ഷൻസ് വരുന്നത്. സർജറിയുടെ ആ ഒരു സങ്കീർണത അനുസരിച്ചായിരിക്കും ഡോക്ടർ അത് ചൂസ് ചെയ്യുക. അത് കൃത്യമായി ഫോളോ ചെയ്യണം. അതുപോലെ സർജറി കഴിഞ്ഞ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്റ്റഡ് ആവാൻ നോക്കണം. കാരണം ഡോഗിനെ സംബന്ധിച്ചിടത്തോളം അതിന് മൂത്രം ഒഴിക്കാനോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഈ സർജിക്കൽ വൂണ്ടിൽ മൂത്രം വീഴുകയോ അല്ലെങ്കിൽ വെള്ളം പറ്റുകയോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു പീരീഡ് 7 to 10 days പോസ്റ്റ് സർജറി നമ്മൾ തന്നെ കൂടെ ഒരാൾ നിൽക്കണം. ഒരു കൊച്ചുകുട്ടിയുടെ സർജറി കഴിഞ്ഞാൽ എങ്ങനെ നോക്കുന്നു, അത്രയും ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കണം. ആവശ്യകതയാണ്. പിന്നെ സർജറി കഴിഞ്ഞിട്ടുള്ള ഫുഡിന്റെ ഷെഡ്യൂൾ അത് ഡോക്ടർ പറയും. പ്രത്യേകിച്ച് ഇപ്പൊ ആമാശയത്തിന്റെ സർജറി ഒക്കെ കഴിയുവാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ 2 days ഫുഡ് കൊടുക്കാൻ കഴിയില്ല. ഇപ്പം സ്റ്റൊമക്കിൽ വരുന്ന ഒരുപാട് കണ്ടീഷൻസ് നമുക്ക് സ്റ്റൊമക്കിൽ വരുന്നതായിട്ടുണ്ട്. നമ്മൾ സ്റ്റൊമക്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് 3 or 2 days ഫുഡ് വിത്ത്ഹെൽഡ് ചെയ്യാൻ പറയും. പക്ഷെ ഡോഗിന് ക്രേവിംഗ് ഉണ്ടാവും, ഡോഗിന് ബോധം കണ്ടു കഴിയുമ്പോൾ തന്നെ ഫുഡ് ചോദിക്കും. അപ്പൊ നമുക്ക് അവരോടുള്ള സ്നേഹം നമ്മൾ ചിലപ്പോൾ ഫുഡ് കൊടുക്കും, പക്ഷെ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് ഭവിക്കും. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ പോസ്റ്റ് സർജിക്കൽ കൗൺസിലിംഗ് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കും.
1: ഡോക്ടർ സൂചിപ്പിച്ച മാതിരി തന്നെ മൃഗങ്ങൾക്ക് അറിയത്തില്ല, അപ്പൊ കൂടാൻ തുടങ്ങും. അപ്പൊ അതിനെയൊക്കെ റിസ്ട്രെയിൻ ചെയ്ത് വെക്കണോ, നമ്മൾ കെട്ടി വെക്കണോ, അല്ലെ സപ്പോസ് എങ്ങനെ അങ്ങനത്തെ വല്ലതും സർജറി ആണെങ്കിൽ?
0: അത് സാർ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നല്ല നമ്മൾ വളരെ ഡിയർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മോനെ പോലെ വളർത്തുവാണെങ്കിൽ ദർ ഈസ് എ ടെലിപ്പതി ഹാപ്പനിങ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് ദ ഡോഗ്.
1: അച്ഛാ പറഞ്ഞാലും മനസ്സിലാവും.
0: ഓഫ് കോഴ്സ് യെസ്, ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് മോനെ നിനക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്, നീ ചാടരുത് എന്ന് ഓണർ പറയുമ്പോൾ അത് ശ്രദ്ധിക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഡോഗ്സിന് ഞാൻ നേരിട്ട് എന്റെ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഡോഗ്സ് അത്രത്തോളം സഹകരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിസ്ട്രെയിനിങ്ങിനേക്കാൾ കൂടുതൽ ഒരു ഡോർമെന്റിൽ അല്ലെങ്കിൽ ഒരു ഒരു ഡൊസൈൽ സ്റ്റേറ്റിലേക്ക് പോകുന്ന മെഡിസിൻസ് നമുക്കുണ്ട്. CNS ഡിപ്രസൻസോ അങ്ങനെയൊന്നും അല്ല, എങ്കിൽ പോലും ഒരു കാം ആയിട്ടിരിക്കാനും ഒരുപാട് അജിറ്റേറ്റഡ് ആവാതിരിക്കാനുള്ള മെഡിസിൻസ് ഉണ്ട്. അവർക്ക് അവരുടെ ഒരു ബേസിക് കാര്യങ്ങൾ നീഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് ചാടി ഓടേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് ഡിയർ ആയിട്ടുള്ളവർ അടുത്തിരിക്കുക, തൊട്ടടുത്ത് പാമ്പർ ചെയ്ത് വെക്കുക, സമയാസമയത്ത് വെള്ളം കൊടുക്കുക, ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ കുറച്ചൊന്ന് കാം ആയിട്ടിരിക്കും. നമ്മളും ഡോഗും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉറപ്പായിട്ട് ഉണ്ടാവണം, എന്നാലേ അത് സാധ്യമാവുള്ളൂ. അവിടെയാണ് സാർ ഈ സ്ട്രീറ്റ് ഡോഗ്സിന്റെ കേസൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ് ഡോഗ്സിനെ കോർപ്പറേഷൻ വഴി എടുത്ത് വന്ധീകരണ ശസ്ത്രക്രിയ ചെയ്ത് നമ്മൾ 3 days അണ്ടർ സർവൈലൻസ് കീപ്പ് ചെയ്തിട്ടേ വിടുകയുള്ളൂ. കാരണം അവരെ നമുക്ക് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ ABC പ്രോഗ്രാമിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 3 days ഡോക്ടേഴ്സ് തന്നെ പോയി നോക്കി സ്റ്റിച്ചൊക്കെ ഓക്കെ ആണെങ്കിലേ വിടുള്ളൂ.
1: അവരെ നോക്കാൻ പുറത്ത് ആളില്ലല്ലോ.
0: ഇല്ല, അതാണ്. അപ്പൊ അവരുടെ ആ ഒരു കോംപ്ലിക്കേഷൻ വരാനും പാടില്ല. അതൊക്കെ സർക്കാർ വളരെ ദൃഢമായി തന്നെ നോക്കുന്ന കാര്യങ്ങളാണ്.
1: ഡോക്ടർ അനൂപ്, നല്ലൊരു രസകരമായ ചർച്ചയായിരുന്നു. ശസ്ത്രക്രിയ നമ്മള് മനുഷ്യരിൽ

0: എല്ലാവർക്കും അറിയാം, പക്ഷെ മൃഗങ്ങളിലും അരുമ മൃഗങ്ങളിലും നമ്മൾ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്ര കാര്യങ്ങളൊക്കെ
1: അഡ്വാൻസ്ഡ്
0: ആണ്. ഇതറിയാൻ സാധിച്ച് താങ്കൾ നമ്മുടെ ഒപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വളരെ നന്ദി.
2: ഓമന മൃഗങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവയുടെ പരിപാലനത്തിൽ ഒരുപാട് ശ്രദ്ധ വേണം. ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വരുമ്പോൾ മനുഷ്യരെ നോക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്.

ക്കാൾ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ക്ഷമയും അത്യാവശ്യമാണ്. ഓമന മൃഗങ്ങൾക്ക് ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമ്പോൾ എന്തൊക്കെ കരുതൽ വേണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ അനൂപ് ആറാണ്. ഡോക്ടർ അനൂപുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇനിയൊരു ഗാനമായാലോ? ഈ മഴക്കാലം മനോഹരല്ലേ? മഴ പെയ്ത് തോരുന്ന സമയം, മരങ്ങളുടെ ഇലകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന മഴത്തുള്ളികൾ, കാറ്റത്ത് വീഴുന്ന മാമ്പഴം, അവ ഓടി നടന്നു പെറുക്കുന്ന ബാല്യം. ഓ, എന്തൊരു സുഖകരമായ അന്തരീക്ഷം അല്ലേ? എന്തൊരു സുഖകരമായ ഓർമ്മ.

0: ഗാനം കേട്ടല്ലോ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
2: ആനപ്പുളിഞ്ചി കേരളത്തിൽ സമൃദ്ധമായി വളരുന്ന പഴമാണ് സ്റ്റാർ ഫ്രൂട്ട് അഥവാ ആനപ്പുളിഞ്ചി. വൈവിധ്യമാർന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴത്തെ നിസാരമായി കാണരുത്. ആനപ്പുളിഞ്ചിക്ക സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, വൈരപ്പുളി തുടങ്ങി പ്രാദേശിക ഭേദമനുസരിച്ച് വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ഇവ പോഷകങ്ങളുടെ കലവറയാണ്. കൂടാതെ പ്രത്യേക പരിപാലനമൊന്നുമില്ലാതെ വർഷത്തിലെട്ടു മാസവും ഇവ സമൃദ്ധമായി വിളവ് നൽകുന്നു.

0: പാവങ്ങളുടെ മുന്തിരിയെന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഏകദേശം 6 ഇഞ്ചോളം വലിപ്പമുള്ള ഇവയ്ക്ക് നക്ഷത്രത്തിന്റെ ആകൃതി പോലെ 5 അഗ്രങ്ങളുണ്ടാകും. പച്ചയായിരിക്കുമ്പോൾ നല്ല പുളിപ്പും പഴുത്താൽ പുളിപ്പ് കലർന്ന മധുരവുമാണ് ഇവയ്ക്ക്. ഓറഞ്ച്, മാമ്പഴം, പപ്പായ, സ്ട്രോബെറി, പൈനാപ്പിൾ എന്നിവയിൽ മാത്രമല്ല ആനപ്പുളിഞ്ചിയിലും ധാരാളം വൈറ്റമിൻ സിയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹന പ്രശ്നമുള്ളവർക്ക് ആനപ്പുളിഞ്ചി ഉത്തമമാണ്. എന്നാൽ അധികമായി കഴിക്കുന്നതും പ്രശ്നമാണ്. ഇരുമ്പ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ ധാതു ലവണങ്ങളും ആനപ്പുളിഞ്ചിയിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. മാംസളമായ ഫലമായതിനാൽ ഇത് സംസ്കരിച്ച് 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. മുടി വളർച്ച കൂട്ടാൻ ആനപ്പുളിഞ്ചി കഴിക്കുന്നതും ഉത്തമമാണെന്ന് പറയാറുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ പഴം ഉത്തമമാണ്. ആനപ്പുളിഞ്ചി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സ്ക്വാഷ്, ജാം, ജെല്ലി, വൈൻ, അച്ചാറുകൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. ചിലയിടങ്ങളിൽ കുടംപുളിക്ക് പകരമായി മീൻകറിയിൽ ഉണക്കിയും അല്ലാതെയും ആനപ്പുളിഞ്ചി ചേർക്കാറുണ്ട്. ജീവകം എ, ഓക്സാലിക് ആസിഡ്, ഇരുമ്പ് എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുണ്ടെങ്കിലും മിക്ക വീടുകളിലും ആനപ്പുളിഞ്ചി പാഴാക്കി കളയുന്നത് കാണാം. ഇത് ഫലപ്രദമായി വിനിയോഗിച്ചാൽ വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാനമാർഗം കൂടിയാണ്. ജീവിതശൈലി രോഗങ്ങൾ കൂടുന്ന ഈ കാലത്ത് നമ്മുടെ പറമ്പിലും ചുറ്റുപാടിൽ നിന്നും സുലഭമായി ലഭിക്കുന്ന ഇത്തരം വിഭവങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം.
1: ഇനി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
2: ഇനി തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: നായകളിൽ ഡോക്കിംഗ് അഥവാ വായ് മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടോ? ഉത്തരം: നായകളിൽ ഡോക്കിംഗ് അഥവാ വാൽ മുറിച്ചു മാറ്റൽ, കോപ്പിംഗ് അഥവാ ചെവി മുറിക്കൽ തുടങ്ങിയ സൌന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. 2017 കേന്ദ്ര നിയമമായ ഡോഗ് ബ്രീഡിംഗ് റൂൾ പ്രകാരം ഇത്തരം ശസ്ത്രക്രിയകൾ അഥവാ കോസ്മെറ്റിക് സർജറികൾ നിയമവിരുദ്ധമാണ്.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ

0: ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും

0: പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന PMJAY കാർഡ് നേടാൻ വളരെ എളുപ്പം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ ആധാർ കാർഡ് പോലുള്ള തിരിച്ചറിയൽ രേഖകളുമായി അടുത്തുള്ള കോമൺ സർവീസ് സെന്ററിൽ പോകുക. അവിടെയുള്ള ജീവനക്കാർ നിങ്ങളുടെ യോഗ്യത പരിശോധിച്ച് ആയുഷ്മാൻ കാർഡ് എടുത്തുതരും. ഈ കാർഡ് നിങ്ങളുടെ ചികിത്സയ്ക്കുള്ള താക്കോലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് PMJAY.gov.in സന്ദർശിക്കുക. ഇന്ന് തന്നെ ആയുഷ്മാൻ കാർഡ് സ്വന്തമാക്കൂ, സുരക്ഷിതരാകൂ.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്നു രാത്രി 7:35 മായാമുദ്രകളിൽ
1: അബ്ദുൾ റസാഖ് കുർണ എഴുതിയ നോവൽ പറുദീസ, രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ ബ്ലോക്കിന് കീഴിലുള്ള അഞ്ചൽ, ഇടമുളയ്ക്കൽ, അലയമൺ, കരവാളൂർ, ഏരൂർ, കുളത്തൂപ്പുഴ, തെന്മല, ആര്യങ്കാവ് എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് അഞ്ചൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമി ഐ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9383437055 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വയനാട് സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വെജിറ്റബിൾസ് ആന്റ് ഫ്ളവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷന്റെ സഹകരണത്തോടെ ഹൈഡ്രോപോണിക്സ് ഉൽപാദനം, മൈക്രോഗ്രീൻ കൃഷി എന്നീ വിഷയങ്ങളിൽ കർഷകർക്കായി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഹൈഡ്രോപോണിക്സ് ഉൽപാദന പരിശീലനം ജൂൺ 30, ജൂലൈ 1 തീയതികളിലായി 2 ദിവസം നടക്കും. മൈക്രോഗ്രീൻ കൃഷി പരിശീലനം ജൂലൈ 2 ഏകദിന പരിപാടിയായാണ് സംഘടിപ്പിക്കുന്നത്. ഹൈഡ്രോപോണിക്സ് പരിശീലനത്തിലുള്ള ഫീസ് 2500 രൂപയും മൈക്രോഗ്രീൻ പരിശീലന ഫീസ് 1250 രൂപയുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7558038632 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. ബുക്കിംഗിനായി ഓഫീസ് സമയങ്ങളിൽ 8547070773 അല്ലെങ്കിൽ 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആന്റ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15. 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 0487243857 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ

നമ്പറുകളിലോ വിളിക്കാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകളാണ് കേട്ടത്. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,000, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 25,900, പാല 23,900, എറണാകുളം 22,100, കൊച്ചി റെഡി 22,200, ആലുവ 23,300, വടക്കൻപറവു 23,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻപറവൂർ 13,000. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 12,660. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ 18,000, കായംകുള 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, കോട്ടയം 24,000, എറണാകുളം 25,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,900. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുവങ്ങാട് 66,000, അടൂർ 69,600, പാല 67,500, കൊച്ചി 70,400, കൊച്ചി ഗാർബിൾഡ് 72,400. ഇതുവരെ കേട്ടത് കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാമെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരുരാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി

0: കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
0: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10-ാം ക്ലാസിലെത്തുമ്പോൾ 3-ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ട്രാക്ക് 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
3: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
0: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് 5 മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതിവിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കറാണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവച്ച AIADMK MLA മാരുടെ എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിഡംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലീ യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ്ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൽ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ

0: സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728 നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,4,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20-ാമത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ പി കെ മിശ്ര പറഞ്ഞു. നീറ്റ് യു ജി 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി അടുത്ത മാസം 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ സിബിഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സിബിഎസ്ഇ. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: അബ്ദുൾ റസാഖ് ഗുർന എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം.
3: അധിനിവേശത്തിന് ഇരകളാകുന്ന മനുഷ്യരുടെ യാതനകൾ ഇന്നും തുടരുകയാണ്. കുടിയേറ്റവും അഭയാർത്ഥിത്വവും പലായനവും അഭംഗുരം തുടരുന്നു. അടിമകളാക്കപ്പെടുന്ന മനുഷ്യരുടെ നിലവിളികൾ ഉയരുന്നു. ചരിത്രത്തിന്റെ ക്രൂരമായ കൊളോണിയൽ അധിനിവേശങ്ങൾക്ക് ഇരയായ കറുത്ത ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക അസമത്വം ഛിന്നഭിന്നമാക്കിയ ആഫ്രിക്കൻ ജനതയുടെ കഥ പറയുന്ന ഒരു ആധുനിക ക്ലാസിക്കുണ്ട് ലോകസാഹിത്യത്തിൽ. നൊബേൽ സമ്മാന ജേതാവായ അബ്ദുൾ റസാഖ് ഗുർണയുടെ പറുദീസ.
2: വ്യത്യസ്തമാണ് ലോകം. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡമാവട്ടെ, ഇന്നും അതിവിചിത്രവും തനിമ പുലർത്തുന്നതുമായ ഒരു സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ്. എന്നാൽ ഇന്നും ആഫ്രിക്കൻ ജനത അധിനിവേശത്തിന്റെ കയത്തിലാണ്. ആഫ്രിക്കൻ മാനവ സമൂഹത്തിന്റെ യാതനകളുടെ ഉൾപുകച്ചിലുകളെ ലോകസാഹിത്യത്തിൽ അടയാളപ്പെടുത്തുന്ന എഴുത്തുകാരനാണ് അബ്ദുൾ റസാഖ് ഗുർന. 2021 നൊബേൽ സമ്മാന ജേതാവായ ഈ എഴുത്തുകാരന്റെ ഏറ്റവും ശ്രദ്ധേയമായ നോവലാണ് പറുദീസ.
3: ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലെ സാൻസിബാറിലാണ് ഗുർണയുടെ ജന്മദേശം. 1948 എഴുത്തുകാരൻ ജനിച്ചു. ഒരു അഭയാർത്ഥിയായി ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ അബ്ദുൾ റസാഖ് ഗുർന കൊളോണിയലിസത്തിന്റെ പ്രത്യാഘാതങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും തന്റെ ജീവിതത്തെ മുൻനിർത്തി പഠിച്ചു. കെന്റ് സർവകലാശാലയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന ഗുർന ആഫ്രിക്കൻ എഴുത്തിനെക്കുറിച്ച് 2 വാല്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ലൈവ്സ്, പിൽഗ്രിംസ് വേ, അഡ്മയറിംഗ് സൈലൻസ്, ഗ്രാവൽ ഹാർട്ട്, ബൈ ദ സീ, മെമ്മറി ഓഫ് ഡിപ്പാർച്ചർ എന്നിവയൊക്കെയാണ് ഗുർനയുടെ പ്രധാന നോവലുകൾ.
2: ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ

0: ടാൻസാനിയയിലെ കാവ എന്ന സാങ്കല്പിക പട്ടണത്തിലാണ് പറുദീസ എന്ന നോവലിന്റെ ഭൂമിക എഴുത്തുകാരൻ ഒരുക്കിയിരിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിലാണ് കഥ നടക്കുന്നത്. വാങ്ങിയ കടം തിരികെ നൽകാൻ കഴിയാതെയാവുമ്പോൾ സ്വന്തം മക്കളെ പണയമായി, ഈടായി, അടിമയായി നൽകേണ്ടി വരുന്ന സാമ്പത്തിക സാമൂഹിക അത്യാചാരത്തിൽ നിന്നാണ് പറുദീസ എന്ന നോവലിന്റെ പ്രമേയം ഗുർണ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ആ ദുര്യോഗം പേറുന്ന കഥാനായകൻ കേവലം 12 വയസ്സു മാത്രം പ്രായമുള്ള യൂസഫ് എന്ന ബാലനാണ്. ഇത് അവന്റെ കഥയാണ്.
1: യൂസഫ് എന്നാണ് അവന്റെ പേര്. തന്റെ 12-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയവനാണ്. അത് വരൾച്ചയുടെ കാലമായിരുന്നു എന്നവന് ഓർമ്മയുണ്ട്. ഇന്നലെയും ഇന്നും തമ്മിൽ വ്യത്യാസമില്ലാതിരുന്ന ദിനങ്ങൾ. അപ്രതീക്ഷിതമായി ചില പൂക്കൾ വിരിയും, പിന്നെ അത് ചത്തുപോകും. വിചിത്രങ്ങളായ ക്ഷുദ്രജീവികൾ പാറകൾക്കിടയിൽ നിന്ന് പുളഞ്ഞു പുറത്തെത്തി ചത്തുപോകും. അന്ന് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അവൻ 2 യൂറോപ്പുകാരെ കണ്ടു. പാശ്ചാത്യരെ അവൻ ആദ്യമായി കാണുകയായിരുന്നു. അവന് ഭയമൊന്നും തോന്നിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വെറുതെ തീവണ്ടി കാണാൻ. തീവണ്ടിയുടെ വശ്യമായ ശബ്ദം അവനിഷ്ടമാണ്.
2: പറുദീസ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 12-വയസ്സുകാരനായ യൂസഫ് എന്ന കൌമാരക്കാരന്റെ മനോവിചാരങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് അബ്ദുൾ റസാഖ് ഗുർന നോവൽ ആരംഭിക്കുന്നത്. യൂസഫിന്റെ വാപ്പയ്ക്ക് ഒരു ഹോട്ടലുണ്ട്. ഏതാനും മുറികൾ അതിൽ വാടകക്കാർക്ക് താമസത്തിന് കൊടുക്കാറുണ്ട്. എന്നാൽ ആ ഹോട്ടൽ കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. വെറുതെ നടത്തിക്കൊണ്ടു പോകാം എന്നു മാത്രം. അവന്റെ വീട്ടിൽ കടുത്ത ദാരിദ്ര്യമാണ്. വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുമ്പോൾ മാത്രമാണ് അവന്റെ വീട്ടിൽ രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നത്. അല്ലാത്തപ്പോഴൊക്കെ അവന്റെ ഉമ്മ അവന് കാര്യമായി ആഹാരമൊന്നും നൽകാറില്ല.
1: അവന്റെ അമ്മാവനായ അസീസും ഇടയ്ക്കൊക്കെ അവരെ സന്ദർശിക്കാൻ എത്താറുണ്ട്. വന്നാലും അധികനേരം അവർക്കൊപ്പം ഉണ്ടാകാറില്ല. 2 സന്ദർശനങ്ങൾ തമ്മിൽ നല്ല ഇടവേളകൾ ഉണ്ടായിരിക്കും. വരുമ്പോൾ കൂടെ ഒരു സംഘം തന്നെ ഉണ്ടാകും. യാത്രക്കാരുടെയും ചുമട്ടുകാരുടെയും സംഗീതജ്ഞരുടെയും സംഘം. സമുദ്രതീരത്തുനിന്ന് മലനിരകളിലേക്കും തടാകങ്ങളിലേക്കും കാടുകളിലേക്കും നടത്തുന്ന ദീർഘയാത്രകൾക്കിടയിലാണ് ഇങ്ങനെ അവരെ തേടി അയാൾ വരാറുള്ളത്. അയാളുടെ യാത്രകളിലെല്ലാം ചെണ്ടകളും തമ്പുരികളും കൊമ്പും സീവയും കൂട്ടിനുണ്ടാകും. അസീസിൽ നിന്ന് വിചിത്രവും അസാധാരണവുമായ ഗന്ധമുയരും. പശകളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മണം. അതിനോടൊപ്പം വിവരിക്കാനാകാത്ത ഒരു ഗന്ധവും ചുറ്റും പരക്കും. വളരെ കനം കുറഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ധരിക്കാറുള്ളത്. അലങ്കാരങ്ങളുള്ള ഒരു തൊപ്പി തലയിൽ വെച്ചിട്ടുണ്ടാകും.
2: കാവ എന്ന പട്ടണത്തിൽ ജീവിക്കുന്ന യൂസഫ് എന്ന കൌമാരക്കാരന്റെ ജീവിതം വ്യാപാരിയായ അസീസ് അമ്മാവൻ വരുന്നതോടെ മാറിമറിയുകയാണ്. അയാളെ തന്റെ മാതാപിതാക്കൾ ഭയക്കുന്നുണ്ട് എന്ന സത്യം അവൻ വൈകാതെ തിരിച്ചറിയുന്നു. അമ്മാവന് നല്ല ഭക്ഷണം വിളമ്പാനുള്ള കാരണം അയാൾക്ക് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒടുവിൽ അമ്മാവന്റെ ഒപ്പം പോകാൻ യൂസഫ് നിർബന്ധിതനാകുന്നു. അസീസ് അമ്മാവനെ ആരാധിക്കുന്ന അവന് ആ യാത്ര ആദ്യം സന്തോഷം പകരുന്നു. ഒടുവിൽ ദീർഘദൂരം യാത്ര ചെയ്ത് തീവണ്ടി പൊടിപിടിച്ച ഒരു സ്റ്റേഷനിലെത്തുന്നു. ആ ചെറിയ പട്ടണത്തിൽ അസീസ് അമ്മാവന്റെ നാട്ടിലേക്ക് അടിമ ജീവിതത്തിനായി അവൻ എത്തപ്പെടുന്നു.
0: 20-ാം നൂറ്റാണ്ടിലെ കിഴക്കൻ ആഫ്രിക്കൻ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ് പറുദീസ എന്ന നോവൽ. മാതാപിതാക്കളുടെ തിരിച്ചടയ്ക്കാത്ത കടത്തിന്റെ പണയ വസ്തുവായി മാറുന്ന യൂസഫ് എന്ന 12-വയസ്സുകാരന്റെ കണ്ണിലൂടെ ചരിത്രത്തെയും വിശ്വാസത്തെയും സാംസ്കാരിക കടന്നുകയറ്റത്തെയും യൂറോപ്യൻ അധിനിവേശത്തെയും അധികാരത്തിന്റെ വിവിധ ഘടനകളെയും നോവൽ പരിശോധിക്കുന്നുണ്ട്. കടത്തിന്റെ പേരിൽ അസീസ് അമ്മാവൻ അടിമയായി പിടിച്ചുകൊണ്ടുപോകുന്ന യൂസഫ് ഒരു തലത്തിൽ സ്വാതന്ത്ര്യവും

0: മറ്റൊരുതലത്തിൽ ചൂഷണത്തിൻ്റെ യാതനകളും അനുഭവിക്കുന്നു. ടാൻസാനിയയുടെ സമകാലിക ജീവിതത്തെ തൊട്ടു കാണിക്കുകയാണ് ഇവിടെ എഴുത്തുകാരൻ. ആയിരത്തി തൊള്ളായിരത്തി 1994 പുറത്തിറങ്ങിയ പാരഡൈസ് അഥവാ പറുദീസ എന്ന ഗുർണയുടെ നോവൽ ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയിരുന്നു. ഒരു നീണ്ട കാലഘട്ടത്തിന്റെ കഥയാണ് നോവലിൽ ഗുർണ പറയുന്നത്. ഒന്നാം ലോകമഹായുദ്ധം വരെ എത്തി നിൽക്കുന്ന സംഭവങ്ങൾ കിഴക്കൻ ആഫ്രിക്കയുടെ പശ്ചാത്തലത്തിൽ ഈ നോവലിൽ ഇതൾ വിരിയുകയാണ്.
1: നോവൽ മുന്നേറുമ്പോൾ അസീസ് അമ്മാവന്റെ നാട്ടിൽ അയാളുടെ അടിമയായി എത്തപ്പെടുന്ന യൂസഫ് എന്ന കൌമാരക്കാരൻ ചില സത്യങ്ങൾ തിരിച്ചറിയുന്നു. തന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ കടയിൽ ജോലി ചെയ്യുന്നതിനാണ്. തന്റെ മാതാപിതാക്കൾക്ക് തന്നോട് സ്നേഹമോ കാരുണ്യമോ ഇല്ല. അസീസ് അമ്മാവൻ എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ തന്റെ അമ്മാവനല്ല. അയാൾ ഊരു ചുറ്റി സഞ്ചരിക്കുന്ന ഒരു വ്യാപാരി മാത്രമാണ്. ലാഭം മാത്രമാണ് അയാൾ നോക്കുന്നത്. പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും പഴങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും എല്ലാം ലഭിക്കുന്ന വലിയ കടയാണത്. അതിനോട് ചേർന്ന് മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്ന പൂന്തോട്ടമൊക്കെയുള്ള ഒരു വലിയ വീട്ടിലാണ് അസീസ് അമ്മാവൻ താമസിക്കുന്നത്. പുറത്തേക്ക് മുഖം കാണിക്കാത്ത അയാളുടെ സുന്ദരിയായ ഭാര്യയും വേലക്കാരികളും ആ ബംഗ്ലാവിലുണ്ട്.
0: ഉൾനാടുകളിലൂടെ യാത്ര ചെയ്ത് തന്റെ വ്യാപാര സാധനങ്ങൾ ചരക്കുകൾ വിറ്റഴിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന രീതിയാണ് അസീസ് എന്ന വ്യാപാരിയുടേത്. അയാൾ തന്റെ സംഘവുമായാണ് യാത്ര ചെയ്യുന്നത്. ആ വർത്തക സംഘത്തിൽ പല സ്വഭാവക്കാരായ കച്ചവടക്കാരുണ്ട്, അടിമകളായ കുട്ടികളുണ്ട്. ഉൾനാടുകളിലേക്കുള്ള അസീസിന്റെ വ്യാപാരയാത്രകൾ പലപ്പോഴും സംഘർഷത്തിൽ കലാശിക്കാറുണ്ട്. പ്രാദേശിക ഗോത്രങ്ങളുമായും കുലങ്ങളുമായും പലതരം കച്ചവടത്തിൽ ഏർപ്പെടേണ്ടി വരുന്നതുകൊണ്ട് യാത്രകൾ പലപ്പോഴും ഏറ്റുമുട്ടലുകളിലും വഴക്കുകളിലും കലാശിക്കും. ആ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ ഇടപെട്ട് ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയാണ് വീണ്ടും വർത്തക സംഘത്തിന്റെ യാത്ര തുടരുന്നത്.
2: ആരൊക്കെയാണ് അകത്ത് താമസിക്കുന്നത്? അവൻ ചോദിച്ചു. കട അടച്ചിരുന്നു, എങ്കിലും അവരപ്പോഴും അതിനകത്ത് തന്നെയായിരുന്നു. പഞ്ചസാരയുടെ ഭാരം നോക്കി പൊതിഞ്ഞു കെട്ടി വെക്കുകയായിരുന്നു യൂസഫ്. പഞ്ചസാര വലിയ തവി കൊണ്ടെടുത്ത് തുലാസിൽ ഇട്ടുകൊണ്ടിരുന്നു. ഭാരം കൃത്യമായാൽ ഖലീൽ കടലാസെടുത്ത് അത് പൊതിഞ്ഞു കെട്ടും. ഒരു നിമിഷത്തേക്ക് ആ ചോദ്യം താൻ കേട്ടില്ല എന്ന് ഖലീൽ നടിച്ചു. താൻ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരുന്നു അതെന്ന് യൂസഫിന് തോന്നി. പതിവ് പോലെ ഖലീൽ തന്നെ അടിക്കുമെന്ന് അവൻ ഭയന്നു. പക്ഷെ ഇത്തവണ ഖലീൽ പുഞ്ചിരിച്ചു, മറുപടി പറഞ്ഞു. യജമാനത്തി. കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട എന്ന് കാണിക്കാനായി അവൻ ചുണ്ടിൽ വിരൽ വെച്ച് കാണിച്ചു.
1: അസീസ് അമ്മാവന്റെ കടയിൽ തനിക്ക് മുന്നേ അടിമയായി എത്തപ്പെട്ടവനാണ് ഖലീൽ എന്ന യുവാവെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തന്നേക്കാൾ പ്രായത്തിൽ 3-4 വയസ്സ് കൂടുതലാണ്. അധികാരത്തിന്റെ അഹങ്കാരം ഖലീൽ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തന്നോട് അവന് സ്നേഹമുണ്ടെന്ന് യൂസഫ് തിരിച്ചറിയുന്നു. തങ്ങൾ രണ്ടുപേരും ഒരേ വിധിയുടെ ശാപം പേറുന്നവരാണെന്ന് അവൻ തിരിച്ചറിയുന്നു. കടയിലെ ഭാരിച്ച ജോലികൾ ഇരുവരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ചെറിയ തെറ്റുകൾക്ക് ഖലീൽ അവനെ അടിക്കും. അടികിട്ടുമ്പോൾ അവൻ തന്റെ വീടിനെക്കുറിച്ചോർക്കും. അവിടെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നെങ്കിലും അമ്മ തന്നെ ചേർത്ത് നിർത്തുമായിരുന്നു. തന്റെ മാതാപിതാക്കളോട് അവന് കഠിനമായ ദേഷ്യം തോന്നി.
0: കടയിലെ ജോലി കഴിഞ്ഞാൽ ചില വൈകുന്നേരങ്ങളിൽ ഖലീൽ അവനെ പട്ടണം കാണിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. പല സ്ഥലങ്ങളിലും അവർ ചുറ്റിയടിച്ചു, പല ആഹാര സാധനങ്ങളും വാങ്ങിക്കഴിച്ചു. ചില സമയത്ത് കടലോരത്തുപോയി കടലിൽ കുളിച്ചു, കുന്നും മലയും കയറി. അസീസ് അമ്മാവന്റെ വീട്ടിൽ നിന്നാണ് അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത്. ഉച്ചയായാൽ ഖലീൽ അവിടേക്ക് പോകും. ഒരു തളികയിൽ രണ്ടുപേർക്കുമുള്ള ആഹാരവുമായി അവൻ മടങ്ങിവരും.

0: വെള്ളിയാഴ്ചകളിൽ ഉച്ചതിരിഞ്ഞാണ് അവർ കടയടച്ചിട്ട് ചുറ്റിക്കറങ്ങാൻ പോകുന്നത്. അസീസ് അമ്മാവൻ ഒന്നും മാറിക്കഴിഞ്ഞാൽ ഖലീൽ കടയുടെ നടത്തിപ്പിൽ ഉഴപ്പുവരുത്തുമെന്ന് യൂസഫിന് മനസ്സിലായി. അസീസ് അമ്മാവൻ മിക്കവാറും കച്ചവടത്തിനായി പുറപ്പെടും.
1: വാഗ്ദാനം ചെയ്തതുപോലെ ആദ്യ യാത്ര കഴിഞ്ഞ് ഒരു വർഷം തികഞ്ഞപ്പോൾ അസീസ് അമ്മാവൻ പുതിയ സംഘവുമായി എത്തി പുതിയ യാത്രയ്ക്ക് തയ്യാറായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇതൊരു വലിയ സംഘം തന്നെയായിരുന്നു. 45 ചുമട്ടുകാരും കാവൽക്കാരും. ഇത്രയധികം ചുമട്ടുകാരൊക്കെ ഉള്ളതിനാൽ തന്റെ ലാഭത്തിന്റെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുന്നതായി അസീസ് അമ്മാവന് തോന്നി. അദ്ദേഹത്തിന് ഇന്ത്യക്കാരായ പലിശക്കാരിൽ നിന്നും പണം കടം വാങ്ങേണ്ടി വന്നു. ഇന്ത്യയിൽ നിന്നുള്ള മൺവെട്ടികൾ, മഴു, അമേരിക്കയിൽ നിന്നുള്ള കത്തികൾ, ജർമ്മൻകാരുടെ ആമപ്പൂട്ടുകൾ, അനേകതരം തുണികൾ, മറ്റു വസ്തുവകകൾ എന്നിവയെല്ലാം ചുമടുകളിൽ നിറച്ച് വർത്തക സംഘം അടുത്ത യാത്രയ്ക്ക് ഒരുക്കം തുടങ്ങി.
0: അസീസ് അമ്മാവന്റെ കൂടെയുള്ള വ്യാപാരയാത്രകൾ യൂസഫിന് ലോകമെന്താണെന്ന് കാണിച്ചു കൊടുക്കുന്നു. പലതരം രാജ്യക്കാരുമായി അവൻ ഇടപെടുന്നു. പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ താവളമാണ് ടാൻസാനിയയും സാൻസിബാറും പരിസര പ്രദേശങ്ങളും. ആ പ്രദേശങ്ങളിലൂടെയുള്ള വ്യാപാര സഞ്ചാരങ്ങളിൽ നിന്ന് ഒരു വലിയ ലോകം യൂസഫ് കണ്ടറിയുന്നുണ്ട്. യൂസഫും ഖലീലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുന്നത് നോവലിൽ നാം വായിക്കുന്നു. വർത്തക സംഘത്തിൽ വിവിധ തരക്കാരായ മനുഷ്യരെ യൂസഫിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. സ്വവർഗാനുരാഗിയായ ചുമട്ടുകാരൻ മുഹമ്മദ് അബ്ദുള്ള അവനെ വേട്ടയാടാൻ ശ്രമിക്കുന്നുണ്ട്. വിചിത്രമായ ആചാരങ്ങളും മനുഷ്യരുടെ സ്വഭാവ വൈചിത്രങ്ങളും യാത്രയിൽ നിന്ന് യൂസഫ് മനസ്സിലാക്കുന്നു.
2: ഒരിക്കൽ ഹമീദ് എന്ന ഒരാൾക്കും മൈമൂന എന്ന സ്ത്രീക്കുമൊപ്പം അസീസ് അമ്മാവൻ അവനെ ഒരു കടയിൽ പാർപ്പിക്കുന്നു. വർത്തക സംഘം ആ സ്ഥലത്തു നിന്നും പോകുമ്പോൾ ഹമീദ് രഹസ്യമായി പല കച്ചവട സാധനങ്ങളും ഒളിപ്പിക്കുന്നത് യൂസഫ് കാണുന്നുണ്ട്. ഹമീദ് മൈമൂന ദമ്പതികൾക്കായി യൂസഫ് പല തൊഴിലുകളും ചെയ്യുന്നു. സിഖ് വ്യാപാരിയായ കാലാസിംഗിനൊപ്പം ഹമീദ് തന്റേതായ റൂട്ടിലൂടെ കച്ചവടത്തിന് പോകുന്നുണ്ട്. ആ യാത്രയിൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിനരികെ ഹമീദിന്റെ നേതൃത്വത്തിൽ താവളമടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു പട്ടാളക്കാരൻ വന്ന് അവരെ തടയുന്നു. യൂറോപ്യൻ കച്ചവടക്കാരുടെ അധിനിവേശം തങ്ങളെ ബാധിക്കുന്നതായി ഹമീദിന്റെ വർത്തക സംഘം തിരിച്ചറിയുന്നതോടെ നോവൽ പുതിയ തലത്തിലേക്ക് ഉയരുന്നു.
0: വ്യാപാരയാത്രകൾക്ക് ശേഷം യൂസഫ് വീണ്ടും അസീസ് അമ്മാവിന്റെ കടയിലേക്ക് തിരികെ എത്തുന്നു. വീട്ടുപണികളിലും പൂന്തോട്ട നിർമ്മാണത്തിലും അവൻ ഖലീലിനൊപ്പം ഏർപ്പെടുന്നതോടെ ചില രഹസ്യങ്ങൾ അവൻ മനസ്സിലാക്കുന്നു. ഖലീലിന്റെ പെങ്ങൾ ആമിനയും ആ ബംഗ്ലാവിലുണ്ട്. തന്നെപ്പോലെ കടത്തിന്റെ പേരിൽ അടിമവേലയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്നവരാണ് ഖലീലും ആമിനയും. ആമിനയുമായി യൂസഫ് അടുക്കുന്നു. അത് ഖലീലിന് ഇഷ്ടപ്പെടുന്നില്ല. ദുരൂഹമായ പല സംഭവങ്ങളും ആ വീട്ടിൽ അരങ്ങേറുന്നു. തന്റെ വ്യാപാരയാത്രകൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്ന അസീസ് തന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറിയതിന് യൂസഫിനെ ശിക്ഷിക്കുന്നു.
2: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. അസീസ് അമ്മാവന്റെ ഒന്നാം ഭാര്യയ്ക്ക് യൂസഫിനോട് ഇഷ്ടം തോന്നുന്നു. തന്റെ രോഗാവസ്ഥയിൽ ഈ കൗമാരക്കാരന്റെ സാമീപ്യം ആശ്വാസം പകരുന്നതായി അവൾ തിരിച്ചറിയുന്നുണ്ട്. യൂസഫ് പ്രാർത്ഥിക്കുകയും അവരെ തൊടുകയും ചെയ്താൽ തന്റെ രോഗം മാറുമെന്ന് അവൾ വിശ്വസിക്കുന്നു. എന്നാൽ യൂസഫ് പ്രതിസന്ധിയിലാകുന്നു. തന്റെ യജമാനന്റെ ഭാര്യയെ സ്പർശിക്കുന്നത് ആചാരലംഘനമാണെന്ന് അവനറിയാം. അപമര്യാദയാണത്. അസീസ് അമ്മാവൻ അറിഞ്ഞാൽ തന്റെ ജീവൻ പോലും അപകടത്തിലാകും. ഖലീൽ തന്റെ അറിവിൽ നിന്നും പലതും മറയ്ക്കുന്നുണ്ട്. തന്റെ അടിമ ജീവിതത്തിൽ നിന്നും അവൻ പലതും തിരിച്ചറിയുന്നു. വിചിത്രമായ ആചാരങ്ങളും ദുരൂഹതകളും അന്ധവിശ്വാസങ്ങളും തനിക്ക് ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്നതായി അവൻ തിരിച്ചറിയുന്നു.
1: പ്രഭാതത്തിൽ ആദ്യ കിരണങ്ങൾക്കൊപ്പം അസീസ് അമ്മാവൻ പുറത്തിറങ്ങി. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഖലീൽ പതിവ് പോലെ

0: അദ്ദേഹത്തിന്റെ കൈമുത്തി. എന്നാൽ യൂസഫിനോട് തികഞ്ഞ ഗൗരവത്തോടെയാണ് അദ്ദേഹം മുഖം നൽകിയത്. എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? അവനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്തെങ്കിലും വിശദീകരണം നൽകാനുണ്ടോ നിനക്ക്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അകത്തേക്ക് ക്ഷണിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. യൂസഫിന്റെ സ്വരത്തിൽ വിറയലുണ്ടായിരുന്നു. നീ ഇടയ്ക്കിടയ്ക്ക് വീടിനകത്ത് കയറുന്നുണ്ടായിരുന്നു, ഞാനെല്ലാം അറിഞ്ഞു. അസീസ് അമ്മാവൻ അവനെ നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു നേരം മിണ്ടാതിരുന്നു.
1: കടയിലേക്ക് താൻ കൊണ്ടുവന്ന അടിമച്ചക്കൻ തന്റെ വീട്ടിൽ കയറിയതിലും തന്റെ അടിമകളായ സ്ത്രീകളുമായി അടുത്തിടപഴകാൻ ശ്രമിച്ചതും അസീസ് എന്ന വ്യാപാരിയെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. യുവതിയായ ആമിനയെയാണ് യൂസഫ് ഇഷ്ടപ്പെടുന്നത്. ഖലീലിന്റെ സഹോദരിയായ അവൾ അസീസിന്റെ രണ്ടാം ഭാര്യയാണ്. കടത്തിന്റെ പേരിൽ അവളെ അയാൾ ഭാര്യയാക്കി വെച്ചിരിക്കുകയാണ്. വ്യാപാരിയിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അവൾ യൂസഫിനോട് അഭ്യർത്ഥിക്കുന്നു. ആമിനയെ വിവാഹം കഴിച്ചപ്പോൾ അസീസ് അവളുടെ സഹോദരനെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ചെങ്കിലും അവൾക്കു വേണ്ടി അവൻ അവിടെ തുടരുകയായിരുന്നു. സഹോദരിയായ ആമിനയെ എങ്ങനെയും സംരക്ഷിക്കുക എന്നതാണ് ഖലീലിന്റെ ലക്ഷ്യം. എന്നാൽ അവനൊരിക്കലും അസീസിനെ ധിക്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആമിന യൂസഫുമായി അടുക്കുന്നത്. എങ്ങനെയും ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുക എന്നതാണ് അവളുടെ ലക്ഷ്യം.
2: വ്യാപാരിയുടെ ആദ്യ ഭാര്യയും യൂസഫിന്റെ പ്രീതിക്കു വേണ്ടി ശ്രമിക്കുന്നതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിയുകയാണ്. ഈ സംഭവങ്ങളെല്ലാം അസീസ് അമ്മാവൻ അറിയുന്നതോടെ അടിമയായ യൂസഫിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ ആരംഭത്തോടെയാണ് നോവൽ അന്ത്യത്തിലേക്ക് കടക്കുന്നത്. ജർമ്മൻ പട്ടാളക്കാർ സാൻസിബാറിലും ടാൻസാനിയയിലും എത്തുന്നു. യുദ്ധത്തിന്റെ ഭീതി എങ്ങും ഇരുൾ പരത്തുന്നു.
0: അസ്കാരികൾ എന്നറിയപ്പെടുന്ന കൂലിപ്പട്ടാളക്കാർ നഗ്നബാധരായിരുന്നു. പക്ഷേ അവരും കൃത്യതയോടെ തന്നെയാണ് മാർച്ച് ചെയ്തത്. ഓഫീസർ കടയ്ക്ക് മുന്നിലുള്ള തുറസിലേക്ക് നീങ്ങി. സംഘാംഗങ്ങൾ ഒപ്പം ചേർന്നു. പട്ടാളം ചരടുപൊട്ടിയ മാല പോലെ പലയിടങ്ങളിലേക്കും ചിതറി. അടഞ്ഞുകിടക്കുന്ന കടയും വീടും പട്ടാളം നിരീക്ഷിച്ചു. പട്ടാളക്കാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. ഒരു പട്ടാളക്കാരൻ ഉച്ചത്തിൽ തെറി വിളിച്ചു. മട്ടുപ്പാവിൽ നിൽക്കുന്ന ഒരു ജർമ്മൻ പട്ടാളക്കാരനെ യൂസഫ് കണ്ടു. അയാൾ എന്തൊക്കെയോ ഉത്തരവുകൾ ഉച്ചത്തിൽ അലറി. പൂന്തോട്ടത്തിന് പുറകിൽ വാതിലടയുന്ന ശബ്ദം അവൻ കേട്ടു. പട്ടാളം അടിവെച്ചടിവെച്ച് മുന്നോട്ട് നീങ്ങുന്നു. അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ വേദനയുളവാക്കുന്ന കണ്ണുകളോടെ ആ പട്ടാളത്തിന് പിറകെയേ ഓടി.
1: അബ്ദുൾ റസാഖ് ഗുർണയുടെ പറുദീസ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭയാനകതയിലാണ് ഗുർണ നോവൽ അവസാനിപ്പിക്കുന്നത്. തദ്ദേശീയരായ പലരെയും ജർമ്മൻ പട്ടാളം പട്ടാളത്തിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ പട്ടാളത്തിലേക്ക് ചേർന്നവരെ അസ്കാരികൾ എന്നാണ് വിളിക്കുന്നത്. ഒരു സംഘം പട്ടാളക്കാർ തമ്പടിച്ചത് യൂസഫിന്റെ കടയ്ക്ക് മുൻപിലാണ്. അസീസ് അമ്മാവന്റെ വീടും പൂന്തോട്ടവും അവർ കയ്യേറി. കയ്യിൽ കിട്ടിയവരെയെല്ലാം അവർ പിടികൂടി. തന്നെക്കാൾ ദയനീയമാണ് അസ്കാരികളുടെ വിധിയെന്ന് യൂസഫിന് തോന്നുന്നു. ബന്ദിയായ യൂസഫ് ജർമ്മൻ പട്ടാളക്കാരുടെ ബന്ദികളായ അസ്കാരികൾക്ക് പിന്നാലെ ഓടിപ്പോകുന്ന ദൃശ്യത്തോടെയാണ് ഗുർണ പറുദീസ എന്ന നോവൽ അവസാനിപ്പിക്കുന്നത്. അധിനിവേശമെന്നാൽ യൂറോപ്യൻ അധിനിവേശം എന്നതു മാത്രമല്ലെന്നും മനുഷ്യന്റെ ക്രൂരമായ പീഡനങ്ങളാണെന്നും പറുദീസ എന്ന നോവൽ ഓർമ്മിപ്പിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ വൈരങ്ങൾക്കപ്പുറം ഗോത്രങ്ങളും വ്യക്തികളും തമ്മിലുള്ള സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങളെ ഈ നോവൽ വെളിച്ചത്തുകൊണ്ടുവരുന്നു.
2: യൂസഫ് എന്ന കഥാനായകന്റെ ദുരിതപൂർണമായ ബാല്യത്തിലൂടെ വികസിക്കുന്ന നോവൽ അവന്റെ അനാഥത്വത്തെ തൊട്ടുണർത്തി ആഖ്യാനത്തെ അവന്റെ യാത്രകൾ പ്രണയം

0: ദുഃഖങ്ങൾ, വേദനകൾ, സന്ദേഹങ്ങൾ, സൗഹൃദങ്ങൾ, കുടുംബ ബന്ധങ്ങൾ എന്നിവയിലൂടെ പരിസമാപ്തിയിലെത്തിക്കുന്നു. ബൃഹദാഖ്യാനങ്ങളുടെ കലയാണ് നോവൽ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന എഴുത്തുകാരനാണ് അബ്ദുൾ റസാഖ് ഗുർണ. സംസ്കാരങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കുമിടയിൽ പെട്ടുപോയ നിസ്വരായ മനുഷ്യരുടെ വേദനകളാണ് ഗുർണ തന്റെ നോവലുകൾക്ക് പ്രമേയമായി സ്വീകരിച്ചത്. കൊളോണിയലിസത്തിന്റെ ഭീകരതയെ തുറന്നുകാട്ടുന്നതിനൊപ്പം മനുഷ്യപ്രകൃതത്തിന്റെ വിചിത്രമായ സ്വഭാവരീതികളെയും ഗുർണയുടെ കൃതികൾ അടയാളപ്പെടുത്തുന്നു.
1: ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും മനുഷ്യൻ പ്രത്യാശാഭരിതമായ നവലോകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് ഈ എഴുത്തുകാരൻ സ്വപ്നം കാണുന്നു. തന്റെ 10 നോവലുകളിലൂടെ ആ പ്രതീക്ഷാഭരിതമായ സ്വപ്നമാണ് ഗുർണ പങ്കുവയ്ക്കുന്നത്. യൂസഫ് എന്ന കൌമാരക്കാരന്റെ ജീവിതത്തിലൂടെ അധിനിവേശത്തിന്റെയും അടിമത്തത്തിന്റെയും വിവിധ അടരുകളെ പരിശോധിക്കുന്ന ഈ നോവൽ സമകാലിക ലോകസാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണെന്ന് നിസ്സംശയം പറയാം.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: അബ്ദുൾ റസാഖ് ഗുർണ എഴുതിയ നോവൽ പറുദീസ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

0: ആകാശവാണി. ഹലോ ഡോക്ടർ,
1: മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
2: സമഗ്രമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിൽ ഫിസിക്കൽ വെൽബീയിങ്ങിനൊപ്പം മാനസികമായ സന്തുലിതാവസ്ഥയും അതിപ്രധാനമായ പങ്കുവഹിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാനസികാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് പൂർണ്ണമായ ശാരീരിക ആരോഗ്യം ഉറപ്പുവരുത്താനുമാവില്ല. പരസ്പര പൂരകങ്ങളായ രണ്ട് കാര്യങ്ങളാണ് ശരിയായ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും. ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ എ എഫ് മറുപടി നൽകുന്നു. എന്താണ് സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സാധാരണ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് ആദ്യം ആരെയാണ് നമ്മൾ കാണേണ്ടത്. സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സൈക്കോളജിസ്റ്റ് പ്രധാനമായും കൗൺസിലിംഗിലൂടെ അല്ലെങ്കിൽ ടോക്ക് തെറാപ്പിയിലൂടെ മാനസിക പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്കോളജിസ്റ്റുമാരെന്ന് പറയുന്നത്. അതേസമയം മരുന്നിലൂടെ, ഫാർമക്കോളജിക്കൽ സപ്പോർട്ടിലൂടെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ് അതൊക്കെ തന്നെ അഡ്രസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെയാണ് നമ്മൾ സൈക്യാട്രിസ്റ്റുമാരെന്ന് പറയുന്നത്.
2: അപ്പൊ നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: സുനിതയാണ് ഞാൻ. മുളങ്ങുന്നൂരി.
2: ഓക്കെ, സംസാരിച്ചോളൂ.
4: എനിക്ക് കുറച്ച് ദിവസം മുമ്പ് വയറിനൊരു അസ്വസ്ഥത ഉണ്ടായി വയറ്റിളക്കൊക്കെ. അതിന് ശേഷം മനസ്സൊരു സുഖവുമില്ല, ഒരു വിശപ്പുമില്ല, ഒരു ഉന്മേഷവും ഒരു ഉഷാറുമില്ല.
3: എത്ര വയസ്സാണ് നമുക്ക്?
4: എനിക്കിപ്പം 40 വയസ്സ്.
3: മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? ഇപ്പൊ
4: ആകെ ഇത് തന്നെ, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പണിയൊന്നും എടുക്കാൻ തോന്നുന്നില്ല.
3: ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്?
4: ഇരുന്നടുത്ത് തന്നെ ഉറക്കിപ്പോ ആ ഗുളികടയാണോന്നറിയില്ല, ഒരു ഗുളിക തന്നിരുന്നു. അതിനുശേഷം ഉറക്കമുണ്ട്, ഉറക്ക തീരെ കുറവാ. കൊറേ കാലായിട്ട്
3: വീട്ടിലാരൊക്കെ ഉണ്ട്?
4: വീട്ടില് ഞാൻ ഹസ്ബൻഡും.
3: ഓക്കെ. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ ബുദ്ധിമുട്ട് സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നത് സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ആണോ, അതോ ജനറൽ പ്രാക്ടീഷണർ ഫിസിഷ്യനാണോ? നമുക്ക് ഈ ബുദ്ധിമുട്ട് തുടർന്നും നിൽക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനോ കാണുന്ന നല്ലതാണ്. നമ്മുടെ ഹിസ്റ്ററിയും നമ്മളിപ്പോ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നത്തിനുള്ള ഒരു കാരണമെന്ന് കണ്ടുപിടിക്കുകയും അപ്പൊ അതിനനുസരിച്ചുള്ള അഡ്വൈസ് നിങ്ങൾക്ക്

0: കിട്ടുകയും ചെയ്യും.
1: കുറച്ചുനാൾ മുന്നേ അവര് അങ്ങനെ ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ല. ഇത് വന്ന ശേഷം നിങ്ങളോട് ഒരു താല്പര്യമില്ല.
0: ചില മാനസിക ബുദ്ധിമുട്ടുകളായിട്ട് ബന്ധപ്പെട്ട് സാധാരണ കാണാറുണ്ടോ? അപ്പൊ അതാണോ അല്ലയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട പ്രോസസ്സാണ് ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത്. എന്താണ് ഇതിനുള്ളൊരു പ്രോപ്പർ റീസൺ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് പിന്നെ സൈക്കാട്രിസ്റ്റിനോ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണോ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് നമുക്ക് വന്നിരിക്കുന്നതെന്ന് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് കണ്ടക്ട് ചെയ്ത് പോകാൻ സാധിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള അറിവ് നേടേണ്ടത് കൂടുതൽ പ്രസക്തമാകുന്നത്?
0: നമ്മളൊരു പോപ്പുലേഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ 1%, 2%, സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ. പക്ഷേ ഈ ബാക്കി 98-99% ആൾക്കാരും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അത് ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വേൾഡ് വാറോ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തോ ജീവിച്ച ആൾക്കാരെക്കാളും കൂടുതൽ സ്ട്രെസ്ഡും അല്ലെങ്കിൽ ലൈഫിൽ ആരും തന്നെ ഒരു സാറ്റിസ്ഫൈഡോ ഫുൾഫിൽഡോ അല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതാണ് ആക്ച്വലി കുറെ കൂടെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടത്, എന്താണ് ലൈഫിന്റെ ഒരു മീനിങ് ഡയറക്ഷൻ, ഇതിനൊക്കെ ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാരണം. അതിനകത്ത് കുറെ കൂടെ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം വാട്ട് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു അല്ലെങ്കിൽ ഹൗ ടു കണ്ടക്ട് അവർ സെൽഫ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഈ ലൈഫിൽ മുന്നോട്ടേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമെന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അതിന് കിട്ടുന്ന മോട്ടിവേഷൻ, അതിനു വേണ്ടി പലരും കണ്ടെത്തുന്നത്, ഇന്നത്തെ സമൂഹം നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ ആൻസറുകളിലെല്ലാം ചെന്നെത്തുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും അതിലൊരു ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ജീവിക്കുകയാണ്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കാളും ബെറ്റർ ആവുക എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ള എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കന്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മളൊരു സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷന്റെ കമ്പാരിസണിൽ ലൈഫ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലൈഫ് കണ്ടെത്താൻ പറ്റില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും സബ്സിക്വന്റ്ലി നമ്മൾ ആങ്ഷ്യസ് ആവുകയും അല്ലെങ്കിൽ ഡിപ്രഷന്റെ ആയിട്ടുള്ള ഫീച്ചേഴ്സിലേക്ക് പോകും. ഇതൊരു വലിയൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് ഇപ്പോഴത്തെ ഒരു കണ്ടംപററി ടൈംസിൽ നമുക്ക് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്.
2: ഓക്കെ, നമുക്ക് അടുത്ത കോളറിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? ഓക്കെ, സംസാരിച്ചോളൂ.
3: ഞാൻ 61 വയസ്സുള്ള ആളാണ്. ഞാൻ എല്ലാ ആക്ടിവിറ്റീസും വളരെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്.
0: ഓക്കെ, വെരി ഗുഡ്.
3: പക്ഷെ എന്താണെന്ന് വെച്ചാൽ സമയത്ത് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കും, ചിലപ്പോ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കും, ചാണിന്ന് സംസാരിക്കും, യാവുമ്പോ കുറച്ച് പ്രസംഗിക്കാനൊക്കെ പോയിരുന്ന ഒരു ഇതുണ്ട്. അത് എന്ത് വിഷയത്തിലാണെന്നുള്ളതൊന്നും ഇല്ല, സംസാരിക്കുന്നൊക്കെ എനിക്ക് നല്ല ബോധവുമുണ്ട്. ആ ഹാബിറ്റ് ഒന്ന് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോന്നുള്ള ഒരു ഇതാണ്.
0: നിലവില് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടിട്ടാണോ നമ്മള് മറുപടി പറയുന്നത്, അതോ ഒരു സൗണ്ടും നമ്മുടെ ചെവിയിൽ കേൾക്കാതെയാണോ നമ്മൾ സംസാരിക്കുന്നത്?
3: ഒരു സൗണ്ടും കേൾക്കാതെ ഒരു സാങ്കല്പികമായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും.
0: അതും ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അതോ റെലവന്റ് ആയിട്ട് നമ്മൾ
3: ആരെങ്കിലും ഒക്കെ മോശമായിട്ടൊക്കെ പെരുമാറി സംസാരിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ചിലപ്പോ അതിനുള്ള റെസ്പോൺസ് പോലെയാണ് സംസാരിക്കുന്നത്. സമയത്തിൽ ആരും ഉണ്ടാവില്ല,
0: അതായത് ഒരു വെന്റിലേഷൻ പോലെ.
3: അതെ അതെ,
0: നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണെന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ?
3: അതെ അതെ അതെ. പക്ഷെ ഇത് ഹാബിറ്റ് ആയിട്ട് കുറെ വർഷങ്ങളായിട്ടുണ്ട്.
0: നമുക്കത് എന്തുകൊണ്ടാണ് ഒരു പ്രയാസമായിട്ട് തോന്നാനുള്ള കാര്യം എന്താണ്?
3: പ്രയാസം വെച്ചാൽ ബാക്കിയുള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ കേൾക്കാൻ ഇട വന്നാല് നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തോന്നും.
0: ഇപ്പം വേറെ ആൾക്കാരുടെ പ്രസൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണോ പറയുന്നത്?
3: അല്ല, വേറെ ആളുടെ പ്രസൻസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ.
0: ഓക്കെ,
3: ഒറ്റക്കാവുമ്പോഴാണ് പ്രശ്നം.
0: ഒറ്റക്കാവുമ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലേ?
3: ഇല്ല ഇല്ല.
0: അപ്പൊ ഇത് ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയത്തെ പറ്റിയാണോ നമ്മൾ സ്ഥിരം സംസാരിക്കുക, അതോ അങ്ങനെ പ്രത്യേകിച്ച് സബ്ജക്റ്റുകളൊന്നും ഇല്ലേ? ഈ സംസാരിക്കുന്ന വിഷയങ്ങളെ മൊത്തത്തില് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2-3 വിഷയങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വിഷയങ്ങളെ പറ്റി പറയാതെ കുറച്ച് സമയമെടുത്തതിന് ശേഷം എഴുതി ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളിപ്പം സ്ഥിരമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ തവണ ആവർത്തിച്ച് വരുന്ന വിഷയങ്ങളെ പറ്റി ഓരോ വിഷയമായിട്ട് നമ്മളൊരു ടൈറ്റിൽ എഴുതുക, എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് എഴുതാവുന്നതിന്റെ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അതോടൊപ്പം എന്തെങ്കിലും പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ വരയ്ക്കുക, അതായത് മാക്സിമം വെൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊരു എക്സർസൈസ് പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
3: ഒസിഡിയുമായിട്ട്
0: ബന്ധമുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഒസിഡിയുടെ മറ്റ് സിംറ്റംസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ റിക്കർ ചെയ്ത് വരുന്ന എന്തെങ്കിലും, റിപ്പീറ്റ് ചെയ്യുന്ന വേറെ ബിഹേവിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ?

0: കൗണ്ടി ചെയ്യുക, ചെക്ക് ചെയ്യുക, വാഷ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? മോസ്റ്റ്ലി ഒബ്സഷനും കമ്പൽഷനൊക്കെ വരുന്നത് കൗണ്ടിങ് ചെക്കിങ് അങ്ങനത്തെ ബിഹേവിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. തോട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഒബ്സഷൻ വരാറുണ്ട്. പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഗ്നിഫിക്കന്റ് ആയിട്ട് ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേറൊരു ഹയർ ലെവലിലേക്കുള്ള ഇന്റർവെൻഷന്റെ ആവശ്യകത ഞാൻ പറയാത്തത്. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ബുദ്ധിമുട്ടോ പ്രയാസോ ഉണ്ടെങ്കിൽ നമ്മുടെ അത് ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുമ്പോഴാണ് നമ്മളതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡർ ആയിട്ട് കാണുന്നത്. ക്രൈറ്റീരിയകളിലെല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും. അല്ലാതെ നമുക്ക് അതിനകത്തൊരു വോളണ്ടറി കൺട്രോൾ ഉണ്ട്, നമുക്കത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്തോളം കാലം അതൊരു സിഗ്നിഫിക്കന്റ് മെന്റൽ പ്രോബ്ലം ആയിട്ട് അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ട് കാണാറില്ല.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. പണ്ട് ആൾക്കാര് വലച്ചിരുന്ന കാര്യങ്ങൾ ദാരിദ്ര്യമോ സാമ്പത്തിക പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങൾ ആയുസ് അങ്ങനത്തെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്.

0: ഇന്ന് നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, ചെറുതെങ്കിലും ജോലിയുണ്ട്, വരുമാനമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയെ വലയ്ക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ?
1: വാസ്തവം, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും പ്രോസ്പെറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫെസിലിറ്റി ഉള്ള, ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉള്ള, ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയും വെൽ ബീയിങ് ഉള്ള ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത് വൈസ് നോക്കുമ്പം ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും വെച്ചാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പം 37 ഇയർ ഓൾഡ് ഈ ഭൂമിയിൽ ജീവിച്ചു, ഞാൻ എന്റെ ലൈഫ് എന്നാലാവുന്ന വിധം മാക്സിമം ബെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്, ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ് എന്ന് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പലരും ഈ മീനിങ് എന്ന് വിചാരിച്ചാണ് ഈ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും, അതുപോലെ വേറൊരു ഫാക്ടറാണ് പവർ എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനകത്ത് ഫുൾഫിൽമെന്റ് കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ എത്ര കൺട്രോൾ ചെയ്താലും ഇവർക്ക് അതിനകത്ത് ഒരു ഫുൾഫിൽമെന്റ് കിട്ടത്തില്ല, അവർക്ക് വീണ്ടും വീണ്ടും കൺട്രോൾ ചെയ്യണം. അപ്പോഴാണ് ആൾക്കാർ ഹിപ്പോക്രാറ്റിക്കും കറപ്റ്റഡും ഒക്കെ ആയി മാറുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും വളഞ്ഞ വഴിയെ ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇത് തമ്മിൽ അവരുടെ ഉള്ളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എങ്ങനെയൊക്കെ ലൈഫ് മുന്നോട്ട് പോയാലും ആക്ച്വലി അങ്ങനെ അല്ലല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ അത് ഇവരുടെ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ഒരു ഫ്രസ്ട്രേഷനായിട്ട്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ആയിട്ട് അവരുടെ ഉള്ളിൽ നിൽക്കുകയും അത് അവരെ ലൈഫിന്റെ ബാലൻസിനെ തന്നെ ബാധിക്കുകയും, ഈ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക, പവർ എക്സർസൈസ്, അതുപോലെ തന്നെ ലൈഫിന്റെ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുന്ന വേറൊരു കാര്യമാണ് പ്ലഷർ സീക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പ്ലഷർ വേണ്ട എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ ജീവിക്കുന്നത് പ്ലഷറിന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ ബിയോണ്ട് എ സെർട്ടൻ ലിമിറ്റ് അവർക്ക് ഈ പ്ലഷർ കിട്ടത്തില്ല, ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രത്തോളം സ്റ്റിമുലസ് കൊടുത്താലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പൊറോട്ടയും ചിക്കനും ആണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ പൊറോട്ടയും ചിക്കനും തരികയാണ്, ഉച്ചയ്ക്കും അത് തന്നെ തരികയാണ്, രാത്രി അത് തന്നെ തരികയാണ്. അപ്പം നമ്മൾ സബ്സിക്വന്റ്ലി അത് അവേർഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരും. അപ്പം ഈ പ്ലഷർ നമ്മൾ കണ്ടിന്യൂസ്ലി സീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബേസിക് നേച്ചർ അനുസരിച്ച് നമുക്ക് അവേർഷൻ വരും. അപ്പോഴാണ് ആൾക്കാർ കൂടുതലും ഈ അഡിക്ഷൻ, ഹയർ ലെവൽ പ്ലഷറിന് വേണ്ടിയിട്ട് അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകാനുള്ള സാധ്യത. ഇതിനൊക്കെ ഉള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു മീനിങ്ങിലേക്കും എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസിലേക്കും വരിക എന്നുള്ളതാണ്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിരിക്കുന്ന നമ്മുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മൾ ഒരിക്കലും വില്ലിംഗ് അല്ല. നമ്മൾ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ മുറവിളി കൂട്ടുന്നത്. പക്ഷെ നമ്മളുടെ റോളുകൾ അസ് എ ഹസ്ബൻഡ്, അസ് എ ഫാദർ, അസ് എ മദർ, അസ് എ വൈഫ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അസ് എ നൈബർ, അസ് എ ഫ്രണ്ട്, നമ്മുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ഒരു ഫുൾഫിൽമെന്റും സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഒരിക്കലും ഈ പറയുന്ന സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനിലോ പവറിലോ അല്ലെങ്കിൽ പ്ലഷർ സീക്കിങ്ങിലോ കിട്ടില്ല. അതൊന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷെ ലൈഫിന്റെ ഫണ്ടമെന്റൽ മോട്ടിവേഷനായിട്ട് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേഷനും പവറും പ്ലഷറും ഒക്കെ ആണ് നമ്മൾ സീക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഫുൾഫിൽമെന്റ് കണ്ടെത്താൻ കഴിയില്ല.
0: എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ നിന്ന് അപ്പുറം വിദിൻ അവർസെൽസ് നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സീക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല
1: എന്നുള്ളതാണ്.
0: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, അമ്പിളി.
0: അമ്പിളി, എവിടെ നിന്നാണ്?
2: ഓക്കെ,
0: ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഹലോ ഡോക്ടറെ,
1: നമസ്കാരം. അമ്പിളി പറഞ്ഞോളൂ.
2: 79 വയസ്സുള്ള ഒരു സഹോദരിയുടെ പേർക്കാണ് വിളിച്ചിരിക്കുന്നത്.
1: ഓക്കെ.
2: സഹോദരി ഒരു ബാങ്ക് ജോലിക്കാരിയായിരുന്നു, 31 വർഷം ജോലി ചെയ്തിരുന്നത്. ഇപ്പൊ റിട്ടയർഡായി. കുടുംബക്കാരുടെ ഭർത്താവ് മരിച്ചു പോയി 2 കൊല്ലം മുമ്പ്. കേടുമില്ല. അപ്പം സ്ഥലമൊക്കെ വിട്ട് രൂപ ബാങ്കിൽ വിട്ടു. പെൻഷനും ഉണ്ട്. ഒരു അനാഥാലയത്തിലും പോവുകയില്ല. അവിടെ പോയൊന്നും നിൽക്കുക ഇഷ്ടമില്ല. സഹോദരങ്ങളുടെ കൂടെ മാറി മാറിയായിരുന്നു നിൽക്കുന്നത്. ഇവിടെ വന്ന് നിന്നിരുന്നു ഞങ്ങളുടെ കൂടെ. നിങ്ങളുടെ സ്വഭാവം ഭയങ്കര ഇതാ. ഒരു സാധനവും ആരും ഉണ്ടാക്കുന്ന കഴിക്കുകയില്ല, തന്നെ ഉണ്ടാക്കി കഴിക്കണം. പിന്നെ വാഴക്കാപ്പഴം പോലും പൊളിച്ചിട്ട് കഴിയുക. അതിൽ നിന്ന് ചക്ക എരിഞ്ഞാല് അത് കഴുകിട്ട് വേവിക്കാൻ പറ്റുള്ളൂ. ചക്കപ്പഴം ഇരിഞ്ഞാല് അത് കഴുകണം. പിന്നെ നമ്മൾ കഴുകി വെക്കുന്നത് മാത്രം ഒന്നും കൂടെ പുള്ളി കഴിയും. അങ്ങനത്തെ നിർബന്ധങ്ങളാണ്. പുള്ളി പറയുന്ന പോലെ മാത്രം കേൾക്കാനൊക്കെയുള്ളൂ. ഇപ്പം പുള്ളി തന്നെ വാടക എടുത്ത് താമസിക്കുക. ഒരു സാധനവും വിലക്ക് മേടിക്കുന്നത് ഉപയോഗിക്കുകയല്ല, വിഷമാണെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു എടുക്കുന്നത് മാത്രമേ ഉപയോഗിക്കുള്ളൂ.
1: ഇതിപ്പോ ആ വ്യക്തിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ പൊതുവില് ചില ആൾക്കാരിൽ ഈ പാത്തോളജിക്കൽ ഡൗട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിലൂഷനിലായിട്ടുള്ള തോട്ട്സ് ഉണ്ടാവും. അതായത് ഡിലൂഷൻ എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ചിന്തയാണ്. ചില ആൾക്കാർ ആഹാരത്തിൽ വിഷം എടുത്ത് തരുന്നു എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ പുതിയ സ്ഥാനം വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വിഷമാണ്, ലോകം മുഴുവനും വിഷമാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള പാത്തോളജിക്കൽ ആയിട്ടുള്ള ഡൗട്ട്സ് ഉള്ള അല്ലെങ്കിൽ ഡിലൂഷനിലായിട്ടുള്ള തോട്ട്സ് ഉള്ള ചില ആൾക്കാരുണ്ട്. അപ്പൊ അതാണോ എന്നുള്ളത് നമ്മൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പൊ അത് ആ വ്യക്തിയുടെ കൂടെ ഒരു വെർഷൻ നമുക്ക് എടുത്താലേ നമുക്ക് ക്ലിയർ ആയിട്ട് അതിനകത്ത് ഒരു ഫൈനൽ ഒപ്പീനിയനിൽ എത്താനായിട്ട് കഴിയുള്ളൂ. അത് സിഗ്നിഫിക്കന്റ് ആയിട്ട്

0: ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം, അവിടെ കൊണ്ടുപോകാം, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും പറയാം, അതുപോലെ അവർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇതൊരു ഡിലൂഷണൽ തോട്ട്സ് ആണോ അല്ലെങ്കിൽ ഒരു റിയൽ തോട്ട്സ് ആണോ എന്നുള്ളത് അവർ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം, അങ്ങനെ ഡിലൂഷണൽ ആയിട്ടുള്ള തോട്ട്സ് ആണ്, അങ്ങനെ ഒരു സൈക്കോട്ടിക് സിംറ്റംസ് ഉണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മെഡിസിൻ എടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് ഇൻസൈറ്റ്സ് എന്ന് പറയും, അതായത് അവർക്ക് ഉള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് ഉണ്ടാവാറില്ല, അവർക്ക് അസുഖങ്ങളില്ല, ബുദ്ധിമുട്ടില്ല എന്നാ തോന്നുക. എപ്പോഴും സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഇവാലുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇൻഫോർമെന്റ് എന്ന് പറയും, അതായത് കൂടെ വരുന്ന ആളുടെ വെർഷൻ അത് എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആളുടെ ഒരു വെർഷൻ കൂടെ എടുത്തിട്ടായിരിക്കും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇവാലുവേഷൻ മോസ്റ്റ്ലി നടത്തുന്നത്, അപ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുക. അപ്പം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ അടുത്ത് പറയാം, അവരതെല്ലാം കൂടെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അവരൊരു ഡിസിഷനിലേക്ക് വരിക.
1: വിളിച്ചതിന് നന്ദി സാർ. അതുപോലെ തന്നെ പാരന്റിംഗ് സ്റ്റൈലിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കപ്പെടുന്ന കാലമാണല്ലോ. പണ്ടത്തെ പാരന്റിംഗ് സ്റ്റൈലിൽ നിന്ന് എന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പാരന്റിംഗ് സ്റ്റൈലാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. പണ്ട് കൂട്ടുകുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അണുകുടുംബങ്ങളാണ്. ആ സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ സെൽഫ് ഇവോൾവിംഗ് വാല്യൂസ് ഒക്കെ വ്യത്യസ്തങ്ങളാണ്. പല ആൾക്കാരും ഫ്യൂച്ചറിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ പറയുന്നത് അവരുടെ റൂട്ട് കോസ് എന്ന് പറയുന്നത് പാരന്റിംഗിലാണ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആണ് എന്നെ ഈ രീതിയിൽ ചിന്തിപ്പിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചത് എന്നൊക്കെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു പാരന്റിംഗ് സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്? ഹെൽത്തി പാരന്റിംഗ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം?
0: അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടിയുടെ ഒരു മോൾഡിംഗ് ഏജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പ്രായം എന്ന് പറയുന്നത് 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലാണ്. ആ സമയത്ത് നമ്മുടെ പാരന്റിങ്ങും അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യിക്കുകയാണെങ്കിൽ കുട്ടികൾ മോസ്റ്റ്ലി ക്യാരക്ടർ ഉള്ള കുട്ടികളായിട്ട് വരാനാണ് സാധ്യത. പക്ഷേ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് കുട്ടികളെ ഭയങ്കരമായിട്ട് ഇമോഷണലി അപ്പീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരും, എന്നിട്ട് കുറച്ചും കൂടി വളർന്നതിന് ശേഷം കറക്റ്റ് ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ പിന്നീട് ഒരു 6-7 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ക്യാരക്ടർ ഫോർമേഷനകത്ത് പാരന്റ്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്, അതൊരു ഫാക്ടർ. പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാശികളൊക്കെ പലരും സാധിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ ഡിമാൻഡുകളെല്ലാം നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തെക്കുറിച്ചൊരു തെറ്റായ കാഴ്ചപ്പാട് അവർക്ക് ഡെവലപ്പ് ചെയ്യും. കാരണം അവർ വിചാരിക്കുന്നത് എന്താ, ഈ ലോകത്ത് അവർ വിചാരിക്കുന്നതെല്ലാം നടക്കും, നമ്മൾ അഡൽറ്റ് ആയതുകൊണ്ട് നമുക്കറിയാം എല്ലാം നടക്കില്ല എന്നുള്ളത്. പക്ഷെ കുട്ടി വിചാരിക്കുന്നത് അവർ വിചാരിക്കുന്നത് എല്ലാം നടക്കും എന്നുള്ള ഒരു തെറ്റായ പെർസെപ്ഷന്റെ പുറത്തായിരിക്കും അവർ വളർന്നു വരുന്നത്. പിന്നീട് അവർ വളർന്നു വളർന്ന് ഒരു 12-15 വയസ്സൊക്കെ ആകുമ്പോൾ പബ്ലിക് എക്സാം ഒക്കെ ഫേസ് ചെയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ ലൈഫിൽ കുറച്ച് ടഫായിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ലോകം അങ്ങനെയല്ല എന്നുള്ളത്. അപ്പൊ അത് പലർക്കും ആ ഒരു ടഫ് സിറ്റുവേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അതാണ് പലരും വലിയ രീതിയിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പല ഇൻസിഡൻസിനും കാരണമാവുന്നത്.
1: ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്ത് നമ്മൾ കുട്ടികളെ വളർത്തുന്നു. അവർ വിചാരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഡിമാൻഡ്സ് എല്ലാം നടന്ന് കിട്ടും എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം ആരെങ്കിലും അവരോട് നോ പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റിൽ അവർക്ക് ആഗ്രഹിച്ച പോലെ നടക്കാതെ വരുമ്പോൾ അതിനോട് പ്രതികാരം കാണിക്കുന്ന ആൾക്കാർ, ഇപ്പൊ പ്രണയബന്ധങ്ങളിൽ നമ്മൾ ഒരുപാട് വാർത്തകൾ കാണുന്നുണ്ട്, ഓപ്പോസിറ്റ് നോ പറയുമ്പോൾ റിജക്ഷൻ താങ്ങാനാവാതെ മറ്റേയാളെ ഉപദ്രവിക്കുന്നതും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പവർ ഓഫ് നോ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു പഠിപ്പിക്കുന്നത്?
0: പല വെസ്റ്റേൺ സൈക്കോളജിസ്റ്റും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ നോ എന്ന് പറയുന്നത് ഒരു വൈറ്റമിൻ ആയിട്ടാണ് പറയുന്നത്, വൈറ്റമിൻ എൻ ആയിട്ട് പല സൈക്കോളജിസ്റ്റുമാരും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്, ഒരു സിംബോളിക്കലി അറ്റ്ലീസ്റ്റ്. അപ്പൊ ഈ പാരന്റ്സ് ആണ് ആദ്യമായിട്ട് കുട്ടികളെടുത്ത് നോ പറയേണ്ടത്. ഈ പുറത്തുനിന്ന് ആൾക്കാർ നോ പറയുന്നതിന് മുന്നേ പാരന്റ്സ് ആണ് നോ പറയേണ്ടത്. അതിനകത്ത് പലരും പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നീഡ്സും ഉണ്ട് വാൻസും ഉണ്ട്. നീഡ്സ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ മിൽക്ക് ബ്രെഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വാൻസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ടോയ്സ് അവർ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ പറയുന്നിടത്തേക്ക് നമ്മൾ കൊണ്ടുപോവുക, പറയുന്നത് വാങ്ങിച്ചു കൊടുക്കുക, അതെല്ലാം തന്നെ വാൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ എക്സ്പേർട്സ് അല്ലെങ്കിൽ പ്രൊഫഷണലി റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഈ നീഡ്സ് നമ്മൾ 100% മീറ്റ് ചെയ്യുക, അതേസമയം വാൻസ് നമ്മൾ 25% മീറ്റ് ചെയ്യാവും. കംപ്ലീറ്റ് ഡിനേയും ചെയ്യരുത്, അത് അവർക്ക് വേറെ രീതിയിലുള്ള ഡിനയൽ മോഡിലേക്ക് പോകും. അതേസമയം ഒരു ദിവസം ഒരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ കുട്ടി ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കരുത്, വേറൊരു ദിവസം വേറൊരു കോണ്ടെക്സ്റ്റിൽ ആവശ്യപ്പെട്ടു അന്നും വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ 4-ാമത്തെ തവണ അതായത് 25% നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ആ വാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ നോയുടെ സിഗ്നിഫിക്കൻസും മനസ്സിലാവും, നമ്മൾ അതിന് കൊടുക്കേണ്ടുന്ന വാല്യൂവും കുട്ടിക്ക് മനസ്സിലാവും. മറ്റത് ഈ ഡിമാൻഡ് ചെയ്യുമ്പോൾ എല്ലാം തന്നെ ഓവർഫ്ലോ പോലെ കിട്ടുകയും അതിനൊന്നും ഒരു വാല്യൂ ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ വളർന്നു വരും.

0: ചേഞ്ച്. അപ്പോൾ ആദ്യമായി നോ പറയേണ്ടുന്നത് പാരന്റ്സ് തന്നെയാണ്. അതിലൂടെയാണ് കുട്ടികൾ ഈ ലോകം എങ്ങനെയാണെന്ന് കുറെ കൂടെ ഡീപ്പായിട്ട് അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: കാസർഗോഡ്.
1: ഓക്കെ, സംസാരിച്ചോ
0: സാർ, പറയണം.
2: പിന്നെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് 10-20 വർഷമായി ഒരു ഭയങ്കര പേടി പോലെ ഉള്ള രോഗം.
0: ഓക്കെ.
2: ഒന്ന് പേടി അറിയാം, ഒരു മരണാനന്തര ചടങ്ങിലേക്കോ അല്ല ആൾക്കൂട്ടത്തിൽ പോകുമ്പോഴോ ഭയങ്കര പേടി. എന്നിട്ട് കുറെ കാലം കാസർഗോഡ് നിന്ന് മരുന്ന് കഴിച്ചു, പിന്നെ പരിയാരം മെഡിക്കൽ കോളേജ്.
0: സൈക്യാട്രി വിഭാഗത്തിലാണോ സാർ കണ്ടുകൊണ്ടിരിക്കുന്നത്?
2: അതെ അതെ.
0: ഏജ് എത്രയാണ്?
2: ഏജ് 54.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പിന്നെ തലയിൽ ബ്ലോക്ക് വന്നിട്ട് കൈയും കാലും തളർന്നു പോയി. അങ്ങനെ വീട്ടിൽ തന്നെ ജോലി എടുക്കാൻ ഒരു താല്പര്യം ഇൻട്രസ്റ്റ് ഒന്നുമില്ല.
0: ഇപ്പൊ ഉറക്കമൊക്കെ എങ്ങനെയുണ്ട്?
2: ഓരോ ദിവസം ഉറക്കുണ്ടാവും, ഓരോ ദിവസം ഉറക്കുണ്ടായി.
0: രാവിലെ എഴുന്നേൽക്കുമ്പോ ക്ഷീണമുണ്ടോ?
2: രാവിലെ എണീക്കുമ്പോ ഒന്നും ക്ഷീണമൊന്നുമില്ല, ഒന്നുമില്ല.
0: ജോലി ചെയ്യുന്നതിന് എന്താ നിലവിലുള്ള ഒരു ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റികൾ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നടക്കാൻ പോവുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിലവിൽ എന്താ ബുദ്ധിമുട്ടായിട്ടുള്ള?
2: അത് പിന്നെ നടക്കുമ്പോ ഞങ്ങക്ക് വീണ് പോകാതെ ജീവില്ലാതാക്കായിപ്പോണ്ട്, മനസ്സ് മാറിപ്പോണ്ട് പെട്ടെന്ന്. എന്തെന്ന് അറിയില്ല.
0: ഓക്കെ, ഒരു ചിന്തയിൽ നിന്ന് വേറെ ചിന്തയിലേക്ക് മാറുവാണോ?
2: വേറെ ചിന്തയിലേക്ക് മാറുന്നതായി.
0: ഓക്കെ, ഇപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യുന്ന നല്ലതാണ്. നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയാം, അതായത് പോസിറ്റീവ് സിംറ്റംസ് ആണ് നിലവിൽ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. പക്ഷെ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാറ്റണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് റെഗുലറായിട്ട് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കൂടെ കാണുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിലെ സിറ്റുവേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷനിങ് ആക്കാം എന്നുള്ളത് പറഞ്ഞു തരും.
2: ഒരുപാട് വർഷ കൗൺസിലിങ്ങിനും പോയി.
0: അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നോ?
2: അപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോരോ ദിവസം നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും, എല്ലാവരും പോകും. ഓരോ ദിവസം പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മരപ്പണിയാണ് എടുത്തോണ്ടായത്. മരപ്പണി എടുത്തിട്ടുമ്പോ ഒരു കൈ തളർന്നു പോയത് കൊണ്ട് മുട്ടിയുണ്ട്, അടിക്കാൻ പറ്റുന്നില്ല, കത്താൻ പറ്റുന്നില്ല. അങ്ങനെ
0: കൗൺസിലിങ്ങിന് പോയ സമയത്ത് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചായിരുന്നോ?
2: ഞാൻ ശ്രമിച്ചു, എല്ലാം ശ്രമിച്ചു. ബസ്സിന് പോവാൻ, ഒറ്റക്ക് പോവാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഓരോ ടൈമിൽ ഒറ്റക്ക് വേണം പോവാം, ഓരോ ടൈമിനും എവിടെയും പോവാൻ പറ്റുന്നില്ല. അതാണ് മെയിൻ.
0: മുൻപ് നമുക്ക് ഉണ്ടായിരുന്നതിനേക്കാളും മെച്ചമല്ലേ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് നിലവില്?
2: അതെ, മെച്ചല്ലേ, നല്ല മെച്ചമുണ്ട്,
0: നല്ല മെച്ചമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസരത്തില് നമ്മളൊരു വീണ്ടും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനൂടെ നമ്മൾ വിധേയമാകുകയാണ് ും മുമ്പത്തെ കാലം മാനസികാവസ്ഥ നമുക്ക് ഇപ്പൊ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്ത സ്ഥിതിക്ക് കുറെ കൂടെ ആക്റ്റീവായിട്ട് വരാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളൊരു സൈക്കോളജി കൺസൾട്ടേഷൻ കൂടെ ഒന്ന് എടുത്തു നോക്കണം, അത് നമ്മുടെ ലൈഫിനെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. ഓക്കെ,
1: വിളിച്ചു. സാർ, ഇപ്പൊ ഒരുപാട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിഷാദം എന്നൊരു അവസ്ഥ, ഡിപ്രഷൻ. ഇപ്പൊ കുട്ടികളോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, വയസ്സായ ആൾക്കാരോട് ചോദിച്ചാലും ഡിപ്രഷനാണ്, എല്ലാവർക്കും ഡിപ്രഷനാണ്. ഇപ്പൊ എന്താണ് ഡിപ്രഷന്റെ പൊതുവായ ലക്ഷണങ്ങൾ? നമുക്ക് എങ്ങനെയാണ് ഇതിലൊരു മെഡിക്കൽ അഡ്വൈസ് സ്വീകരിക്കാനായിട്ട് സാധിക്കും?
0: തീർച്ചയായിട്ടും ഇപ്പൊ ഡിപ്രഷൻ ഒരു ഫാഷനബിൾ വേർഡ് ആയിട്ടുണ്ട്. പണ്ട് ഡിസപ്പോയിന്റഡ് ആണ്, അല്ലെങ്കിൽ സാഡ് ആണ്, എനിക്ക് ചെറിയ വിഷമമുണ്ട്, ടെൻഷൻ ഉണ്ട്, ഈ വേർഡുകളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് ഇന്ന് ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷന് പ്രധാനമായും 3 ക്രൈറ്റീരിയ ആണ് പറയുന്നത്. നേരത്തെ ഒരു കോളർ സൂചിപ്പിച്ചതുപോലെ ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമോ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷം കിട്ടാത്ത അവസ്ഥ. 2, നമ്മുടെ മൂഡ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. 3 എന്ന് പറയുന്നത് നമുക്ക് ഫെറ്റീഗ്, കലശലായ ക്ഷീണം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഡിപ്രഷന്റെ ട്രയാഡ്, അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പൊതുവിൽ കാണുന്നത്. ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഇപ്പൊ എന്റെ മൂഡ് കുറച്ച് ലോ ആണ്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ലൈഫിൽ നേരിടുന്ന പല സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടാവും, അതെല്ലാം നമ്മുടെ ലൈഫിനെയും നമ്മുടെ ഡെയിലി ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കാതിരിക്കും. പക്ഷെ എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, എന്റെ വീട്ടിലെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നു, പക്ഷെ എന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു സ്ട്രെസ്സർ ആക്ട് ചെയ്യുന്നു, അതൊരിക്കലും ഒരു ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയിട്ട് പറയില്ല. ഇത് 2 തുടർച്ചയായിട്ട് ഇത് നിൽക്കുകയും അത് നമ്മുടെ ദൈനംദിന ഫങ്ഷനിങ്ങിനെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് എപ്പോഴും ഏത് സിംറ്റംസ് ആണെങ്കിലും അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ട് മാറുന്നത്.
1: ഇത്തരം സാഹചര്യങ്ങളിൽ കൗൺസിലിംഗിന്റെ പ്രാധാന്യം
0: അവർക്ക് തീർച്ചയായിട്ടും മോസ്റ്റ്ലി എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോ സോഷ്യൽ സ്ട്രെസ്സസ് ഉണ്ടോ എന്നുള്ളതാണ് അസോസിയേറ്റ് ചെയ്ത്. അപ്പൊ അത് എങ്ങനെ കുറെ കൂടെ ബെറ്റർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറെ കൂടെ കോപ്പിംഗ് സ്ട്രാറ്റജി ആണെങ്കിലും കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈഫിലെ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിലും നിലവിലെ ലൈഫ് ഇങ്ങനെ കുറെ കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അതൊക്കെയാണ് കൗൺസിലിംഗിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാളുടെ മെന്റൽ ഹെൽത്ത് നോർമൽ ആയിട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ ഫാമിലി

0: ഫംഗ്ഷനിങ് മാരിറ്റൽ ഫംഗ്ഷനിങ് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. എപ്പോഴും മെന്റൽ ഹെൽത്തിന്റെ ഒരു ഗുഡ് പ്രോഗ്നോസിസ് ആയിട്ട് കാണുന്നത് മാരിറ്റൽ ഫാമിലി ലൈഫാണ്. അത് അവരുടെ മെന്റൽ പ്രോബ്ലംസിന് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലുള്ള ഇഷ്യൂസിനെ കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിലൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മളെ ലൈഫ് കുറെ കൂടെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ, കുറെ കൂടെ ഫംഗ്ഷനിങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പം കാണുന്ന വേറൊരു പ്രോബ്ലം ആണ് സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലാണ്. അതായത് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്ന പോസ്റ്റുകൾ നോക്കിയാലും നമ്മളുടെ റിയൽ ഇമേജ് അല്ല നമ്മളുടെ. നമ്മൾ ഫിൽട്ടർ വെച്ചിട്ട് ഒരു എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ആണ് നമ്മൾ പുറത്ത് കാണിക്കുക. അപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫ്ലിക്ട് വരികയാണ്. അല്ലെങ്കിൽ വേറൊരാൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റ് കാണുമ്പോൾ അവരുടെ റിയാലിറ്റി അല്ല പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന നമ്മുടെ റിയാലിറ്റിയും അവരുടെ എക്സാജുറേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഇമേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അത് നമ്മുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷനും കാരണമാണ്.
1: അവനവനായിട്ടിരിക്കാൻ ഇൻസെക്യർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണുള്ളത്. പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കാണിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അതുപോലെ പറ്റുന്നില്ല.
0: നമ്മളുടെ റിയാലിറ്റിയുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അത് വലിയ അന്തരം വരും.
1: അപ്പൊ അവനവന്റെ പർപ്പസ് തിരിച്ചറിയുക, അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുക, സമൂഹത്തിലും കുടുംബത്തിലുള്ള ബന്ധങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അഡിക്ഷൻ പോലുള്ള എക്സ്റ്റേണൽ സോഴ്സസിന് ഹാപ്പിനെസ്സിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മാനസിക ആരോഗ്യം ഉറപ്പുവരുത്താനും ആകും, മെച്ചപ്പെട്ട ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് എൻഷുർ ചെയ്യാനും ആകും എന്നുള്ളതാണ് താങ്കളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ ശ്രോതാക്കളുമായിട്ട് മെച്ചപ്പെട്ട മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്താനായിട്ട് എന്തെങ്കിലും ടിപ്സോ സന്ദേശമായിട്ടോ പറയാനുണ്ടോ?
0: നമ്മൾ ലൈഫിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ലോകത്ത് ഒരു പ്രയോജനമില്ലാത്ത എന്തെങ്കിലും അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണസ്റ്റ് ആയിട്ടും സിൻസിയർ ആയിട്ടും ഫെയ്ത്ത്ഫുൾ ആയിട്ടും നമ്മളുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും വോളണ്ടറിലി തിരിച്ചു കിട്ടുന്നതിനകത്ത് എയിം ചെയ്യാതെ നമ്മുടെ പാർട്ട് വോളണ്ടറിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ലൈഫ് കുറെ കൂടെ ബ്യൂട്ടിഫുള്ളും മീനിങ് ഫുള്ളും ഫംഗ്ഷനിങ്ങും ഫ്രൂട്ട്ഫുള്ളും ആവും എന്നാണ് എനിക്ക് പറയാൻ.
1: ശ്രോതാക്കൾക്കെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിൽ. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിതിൻ AF ആണ്. അദ്ദേഹത്തിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിധിൻ AF മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്.
3: ഹലോ ഡോക്ടർ,

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധതരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അർട്ടിക്കേറിയ എന്ന അലർജി രോഗം ഡോക്ടർ ജയശ്രീയും സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന്

0: കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗാലന്ററി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷിനി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് മന്ദ്ര, മോഹിന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പ്രതിപക്ഷത്തുനിന്ന് എ സി മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധ. ജൂൺ മാസത്തിൽ ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്ന് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾതല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാ അംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10ാം ക്ലാസിലെത്തുമ്പോൾ 3ാമത്തെ ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശഭാഷ ഇതിനകം തിരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SC.census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടരും. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് റബ്ബർ ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ബോർഡ് ചെയർമാൻ എൻ ഹരി. കേരളത്തിൽ ടാപ്പിംഗ് ഇല്ലാതെ കിടക്കുന്ന തോട്ടങ്ങളിൽ റബ്ബർ കൃഷി പുനരാരംഭിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റബ്ബർ മിഷൻ അടക്കം ആവിഷ്കരിച്ചുകൊണ്ട് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്നും റബ്ബർ ബോർഡ് ചെയർമാൻ കോട്ടയത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യം

0: ബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരിൽ നിന്ന് 37 ഗ്രാം MDMA 33 കിലോഗ്രാം കഞ്ചാവും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് 9497979794 അല്ലെങ്കിൽ 9497927777 എന്നീ നമ്പറുകളിൽ നേരിട്ടും 9995966666 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് മുഖേനയും പോലീസിനെ അറിയിക്കാം. ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 1 ജൂലൈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. താളവട്ടം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രഘുകുമാർ.

0: silver in the men's singles after facing defeat in the final against Su Li Yang of Chinese Taipei. And now before we end the bulletin, the headlines once again. President Draupadi Murmu confers gallantry awards at Defence Investiture Ceremony in Rashtrapati Bhavan. Prime Minister Modi says 50-year-old partnership with Seychelles will now advance through innovation, sustainability and shared prosperity. Cabinet approves additional investment of 30,000 crore rupees in National Investment and Infrastructure Fund. West Bengal Assembly passes Public Safety and Control of Anti-Social Activities Bill to curb anti-social activities. IMD issues orange alert for very heavy rainfall in parts of Northeast, Sub-Himalayan West Bengal, Bihar, Goa, Maharashtra, Karnataka and Kerala tomorrow. And Indian women's cricket team earns one of the first berths for 2028 Olympics. That's all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
2: രസതന്ത്രം ജീവിതത്തിന്റെ അടിപ്പടവുകളിൽ നിലയുറപ്പിച്ച ശാസ്ത്രമാണ്. രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളുടെ അത്ഭുത ലോകത്തേക്കുള്ള ഒരു യാത്ര. അതെ, നമ്മൾ ഇന്ന് രസതന്ത്രം അഥവാ കെമിസ്ട്രിയുടെ ലോകത്തേക്കാണ് സഞ്ചരിക്കാൻ പോകുന്നത്. ചില കുട്ടികളോടെങ്കിലും കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവർ മുഖഞ്ചൊളിക്കാറുണ്ട്. അയ്യോ സാർ, ആ പീരിയോഡിക് ടേബിളും തലതിരിഞ്ഞ കെമിക്കൽ സമവാക്യങ്ങളും ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ് എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആ പേടി മാറ്റാൻ പോവുകയാണ്. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാവിലെ ഉണർന്നതു മുതൽ ഈ നിമിഷം വരെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റും എടുത്തു. കുളിക്കാൻ സോപ്പ് ഉപയോഗിച്ചു. അമ്മ തന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചു. ഇപ്പോഴാകട്ടെ ഒരു ഇലക്ട്രോണിക് ഉപകരണം ഉപയോഗിച്ച് ഈ ഓഡിയോ കേൾക്കുന്നു. ഈ പറഞ്ഞ വസ്തുക്കളിലെല്ലാം കെമിസ്ട്രി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത്പേസ്റ്റിലെ ഫ്ലൂറൈഡ്, സോപ്പിലെ സോഡിയം ലവണങ്ങൾ, മൊബൈൽ ഫോണിലെ ലിഥിയം അയോൺ ബാറ്ററി, ഇതിലൊക്കെ കെമിസ്ട്രി ഉണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിലെ രക്തം, നമ്മൾ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോണുകൾ, ഇതിലെല്ലാം കെമിസ്ട്രിയുണ്ട്. ലളിതമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളും തന്മാത്രകളും കൊണ്ടാണ്. ഈ ആറ്റങ്ങളും തന്മാത്രകളും എന്താണ്? അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു പദാർത്ഥം മറ്റൊന്നായി മാറുന്നത് എങ്ങനെ എന്നൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി. അതുകൊണ്ട് കൂട്ടുകാരെ, കെമിസ്ട്രി എന്നത് പുസ്തകത്തിൽ മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ ജീവിതം തന്നെയാണ്. ഇനി നമുക്ക് അല്പം ചരിത്രത്തിലേക്ക് പിന്നോട്ട് നടക്കാം. എങ്ങനെയാണ് മനുഷ്യൻ ഈ ശാസ്ത്രശാഖയിലേക്ക് എത്തിയത്? മനുഷ്യൻ കാടുകളിൽ ജീവിച്ചിരുന്ന കാലത്ത് അബദ്ധത്തിൽ രണ്ട് കല്ലുകൾ കൂട്ടിയുരസി തീ കണ്ടുപിടിച്ച ആ നിമിഷം ഓർക്കുക. അവിടെയാണ് മനുഷ്യന്റെ ആദ്യത്തെ രാസപരീക്ഷണം നടക്കുന്നത്. വിറക് കത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ രാസപ്രവർത്തനമാണ് മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചത്. തീയെ നിയന്ത്രിത രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചതിലൂടെയാണ് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തിലേക്ക് ആദ്യ ചുവടെടുത്തു വെച്ചത്. പിന്നീട് മനുഷ്യൻ പരിഷ്കൃതനായപ്പോൾ കളിമണ്ണ് ചുട്ടെടുത്ത് മൺപാത്രങ്ങൾ ഉണ്ടാക്കാനും മണ്ണിൽ നിന്ന് ചെമ്പും ഇരുമ്പും പോലുള്ള ലോഹങ്ങൾ വേർതിരിക്കാനും ലോഹങ്ങൾ ശുദ്ധീകരിക്കാനും പഠിച്ചു. പക്ഷേ അക്കാലത്ത് അതിനെ ആരും കെമിസ്ട്രി എന്ന് വിളിച്ചിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ അതൊരു വിചിത്രമായ പരീക്ഷണ ശൈലിയായിരുന്നു. അതിനെ പറഞ്ഞിരുന്ന പേരാണ് ആൽക്കെമി. എന്തായിരുന്നു ഈ ആൽക്കെമിസ്റ്റുകളുടെ ലക്ഷ്യം എന്നറിയാമോ? വളരെ കൗതുകകരമായ രണ്ട് കാര്യങ്ങളായിരുന്നു അവർ തിരഞ്ഞിരുന്നത്. ഒന്ന്, ഇരുമ്പ്, ഈയം തുടങ്ങിയ വിലകുറഞ്ഞ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രികക്കല്ല്. അതിനെ അവർ ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തേത്, മനുഷ്യന് ഒരിക്കലും വാർദ്ധക്യവും മരണവും വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ജീവൌഷധം അഥവാ അമൃത്. അവരുടെ ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിജയിച്ചില്ല. ചെമ്പ് ഒരിക്കലും സ്വർണമായി മാറിയില്ല. പക്ഷേ ആ തിരച്ചിലിനിടയിൽ അവർ ഒരുപാട് പുതിയ പദാർത്ഥങ്ങളും ഉപകരണങ്ങളും മൂലകങ്ങളുമെല്ലാം കണ്ടുപിടിച്ചു. ഡിസ്റ്റിലേഷൻ, ഫിൽറ്ററേഷൻ തുടങ്ങിയ പ്രധാന രാസപ്രക്രിയകൾ വികസിപ്പിച്ചെടുത്തതും സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് തുടങ്ങിയ പ്രധാന രാസവസ്തുക്കൾ വേർതിരിച്ചെടുത്തതും ഈ കാലഘട്ടത്തിൽ ആയിരുന്നു. ആദ്യകാലത്ത് കെമിസ്ട്രിക്ക് ഒരു ദാർശനിക സ്വഭാവവും ആത്മീയ അടിത്തറയും ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശാസ്ത്രീയ രീതി ഉരുത്തിരിഞ്ഞു വന്നു. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കെമിസ്ട്രി പൂർണ്ണമായും ഒരു ശാസ്ത്രമായി മാറി. രസതന്ത്രത്തെ

വ്യക്തമായ ഒരു ശാസ്ത്രശാഖയായി ആദ്യമായി നിർവചിച്ചത് റോബർട്ട് ബോയിലാണ്. ആൽക്കെമിയെ തള്ളിക്കളഞ്ഞ് പരീക്ഷണങ്ങൾക്ക് അദ്ദേഹം മുൻഗണന നൽകി. വാതകങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പഠനം സവിശേഷ ശ്രദ്ധാർഹിക്കുന്നതാണ്. ഈ കാലയളവിൽ തന്നെയാണ് കാർബൺ ഡൈഓക്സൈഡ്, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങളെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതും. തുടർന്ന് വന്ന അന്റോയിൻ ലാവോസിയെ എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എന്താണെന്നും ജ്വലനത്തിൽ അതിന്റെ പങ്ക് എന്താണെന്നും ലോകത്തിന് ശാസ്ത്രീയമായി തെളിയിച്ചു തന്നത് അദ്ദേഹമാണ്. മാസ് സംരക്ഷണ നിയമം രൂപീകരിക്കുന്നതും ഇദ്ദേഹമാണ്. കൂടാതെ പരീക്ഷണങ്ങളിൽ കൃത്യമായ അളവുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് കെമിസ്ട്രി ഊഹങ്ങളിൽ നിന്ന് മാറി കൃത്യതയുള്ള ഒരു ശാസ്ത്രമായി മാറിയത്. കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന കണ്ടെത്തലാണ് ആറ്റം സിദ്ധാന്തം. 1808 ജോൺ ഡാൽട്ടൻ തന്റെ ആറ്റം സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന ജോൺ ഡാൽട്ടന്റെ കണ്ടെത്തൽ രസതന്ത്രത്തെ മാറ്റിമറിച്ചു. ശരി, ചരിത്രം നമ്മൾ മനസ്സിലാക്കി. കെമിസ്ട്രി പഠനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. സർ, ഞാൻ ഭാവിയിൽ ഒരു ഡോക്ടറോ ശാസ്ത്രജ്ഞനോ ആകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത് എന്നൊക്കെയാണ് പല കുട്ടികളുടെയും മനസ്സിലുള്ള ചോദ്യം. നമ്മുടെ സമൂഹത്തിൽ കെമിസ്ട്രിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ആരോഗ്യരംഗം തന്നെ എടുക്കാം. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ എപ്പോഴെങ്കിലും അസുഖം വന്ന് ഗുളികകളോ സിറപ്പുകളോ കഴിച്ചിട്ടുണ്ടാകും. ഈ മരുന്നുകളെല്ലാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഒരു രോഗാണു കയറിയാൽ അതിനെ നശിപ്പിക്കാൻ ഏത് കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കണം എന്ന് കണ്ടെത്തുന്നത് കെമിസ്ട്രിയാണ്. ക്യാൻസറിനുള്ള മരുന്നുകൾ മുതൽ സാധാരണ പനിക്കുള്ള പാരസെറ്റമോൾ വരെ കെമിസ്ട്രിയുടെ സംഭാവനയാണ്. അതുപോലെ തന്നെ കെമിസ്ട്രിയുടെ മഹത്തായ സംഭാവനകളിലൊന്നാണ് വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവെപ്പുകൾ. വസൂരിക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച എഡ്വാർഡ് ജെന്നറും പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് കണ്ടുപിടിച്ച ലൂയി പാസ്റ്ററും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തികളായി കണക്കാക്കപ്പെടുന്നു. രണ്ടാമതായി, കൃഷിയുടെ മേഖലയിൽ കെമിസ്ട്രിയുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ലോക ജനസംഖ്യ ഏകദേശം 830 കോടിയോളം ആണ്. ഇത്രയും പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നത് മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. രാസവളങ്ങളും രാസകീടനാശിനികളും ശാസ്ത്രീയമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ കൃഷിരീതികളാണ് ഇന്ന് ലോകത്തിന്റെ വിശപ്പ് മാറ്റുന്നത്. മനുഷ്യ ചരിത്രത്തിൽ പട്ടിണിക്കും ക്ഷാമത്തിനുമെതിരായി ആധുനിക രസതന്ത്രത്തിന്റെ സഹായത്തോടെ നടന്ന പോരാട്ടത്തിന്റെ ഫലമായി കാർഷികോൽപാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഈ മുന്നേറ്റം ഹരിതവിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് വിളവ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന യൂറിയ, പൊട്ടാഷ് തുടങ്ങിയ രാസവളങ്ങളും വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കീടനാശിനികളും നിർമ്മിക്കുന്നത് കെമിസ്ട്രിയിലൂടെയാണ്. മൂന്നാമതായി, വ്യവസായങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയിൽ കെമിസ്ട്രിയുടെ സ്വാധീനം എത്രയാണെന്ന് നോക്കാം. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കൂ. പരുത്തി, സിൽക്ക് തുടങ്ങിയ പ്രകൃതിദത്ത നാരുകൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നൈലോൺ, പോളിസ്റ്റർ തുടങ്ങിയ കൃത്രിമ നാരുകളും നമ്മൾ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇവ കെമിസ്ട്രി ലാബുകളിൽ ഉണ്ടാക്കിയതാണ്. കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സിമന്റ്, ഗ്ലാസ്, പെയിന്റ് എന്നിവയെല്ലാം കെമിക്കൽ പ്രോസസ്സിലൂടെയാണ് നിർമ്മിക്കുന്നത്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയിലെ ലിക്വിഡ് ക്രിസ്റ്റലുകളും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ബാറ്ററിയും എല്ലാം കെമിസ്ട്രിയുടെ അത്ഭുതങ്ങളാണ്. സോപ്പ്, ഹാൻഡ് വാഷ്, സാനിറ്റൈസർ, വിവിധതരം നിറങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പ്രിസർവേറ്റീവുകൾ, ലോഹസങ്കരങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, ഫൈബറുകൾ എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ കെമിസ്ട്രി അറിയാവുന്നവരുടെ സാന്നിധ്യം നിർബന്ധമാണ്. നാലാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മലിനീകരണമാണ്. വായുമലിനീകരണവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എങ്ങനെ കുറയ്ക്കാം? ഭൂമിയുടെ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയതും അതിനു പകരമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും കെമിസ്ട്രിയിലൂടെയാണ്. ഭൂമി ജീവൻ നിലനിൽക്കുന്നതിന് അനുയോജ്യമായ ഒരു ഗ്രഹമായി തുടരണമെങ്കിൽ ഗ്രീൻ കെമിസ്ട്രിയിലെ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം നൽകിയേ മതിയാവൂ. അതുകൊണ്ട് ഒരു നല്ല പൗരനാകാൻ പോലും കെമിസ്ട്രിയുടെ അടിസ്ഥാന അറിവ് നമുക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് നമ്മുടെ പഠനമുറിയിലേക്ക് വരാം. കെമിസ്ട്രി എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ പരീക്ഷയ്ക്ക് മികച്ച മാർക്ക് വാങ്ങാം എന്നൊക്കെയാണല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത്. ഇതിനായി ഞാൻ നിങ്ങൾക്ക് 6 സുവർണ നിയമങ്ങൾ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തെ നിയമം, അടിസ്ഥാന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഒരു ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അക്ഷരമാല പഠിക്കും, അല്ലേ? മലയാളത്തിന് അ, ഇ, ഇംഗ്ലീഷിന് ABCD എന്നിവ ഉള്ളതുപോലെ തന്നെ കെമിസ്ട്രിക്കും ഒരു അക്ഷരമാലയുണ്ട്. അതാണ് ആറ്റം, ആറ്റത്തിനുള്ളിലെ കണങ്ങൾ, അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം,
വാലൻസി എന്നിവയെ

കുറിച്ചുള്ള അറിവുകൾ. ഒരു സംയുക്തത്തിലെ ഘടകമൂലകങ്ങളുടെ വാലൻസി എത്രയാണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്കൊരിക്കലും ആ സംയുക്തത്തിന്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് അടിസ്ഥാന കാര്യങ്ങൾ സംശയമില്ലാതെ പഠിക്കുക. രണ്ടാമത്തെ നിയമം, പേനയും പേപ്പറും ഉപയോഗിക്കുക. പല കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. അവർ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ വായിക്കുന്നത് പോലെ കെമിസ്ട്രിയും വെറുതെ വായിച്ചു പഠിക്കും. അങ്ങനെ ചെയ്താൽ പരീക്ഷ ഹാളിലെത്തുമ്പോൾ എല്ലാം മറന്നുപോകും. ഒരു കെമിക്കൽ ഇക്വേഷൻ കണ്ടാൽ അത് ബുക്കിൽ എഴുതി നോക്കണം. ഇടതുവശത്തുള്ള റിയാക്റ്റന്റുകളുടെയും വലതുവശത്തുള്ള പ്രോഡക്റ്റുകളുടെയും ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണോ എന്ന് നോക്കി ബാലൻസ് ചെയ്ത് തന്നെ പഠിക്കണം. മൂന്നാമത്തെ നിയമം, വിഷ്വലൈസ് ചെയ്യുക. കെമിസ്ട്രി എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങളല്ല. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു എന്ന് പഠിക്കുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഒരു ഓക്സിജൻ ആറ്റവുമായി കൈകോർത്ത് പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാണാൻ ശ്രമിക്കുക. 3D ആനിമേഷനുകൾ, ഫെറ്റ് പോലുള്ള സിമുലേഷൻ ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങളെയും തന്മാത്രകളെയും രാസപ്രവർത്തനങ്ങളെയും ഭാവനയിൽ കാണാൻ സാധിക്കും. നാലാമത്തെ നിയമം, അടുക്കളയെ ലാബാക്കി മാറ്റുക. നമ്മുടെ വീട്ടിലെ അടുക്കളയെ യഥാർത്ഥത്തിൽ ഒരു കൊച്ചു പരീക്ഷണശാലയായി ഉപയോഗിക്കാവുന്നതാണ്. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെയുള്ള ചുറ്റുമുള്ള മാറ്റങ്ങളെ കെമിസ്ട്രിയുമായി കണക്ട് ചെയ്യുന്നതിലൂടെ കെമിസ്ട്രി പഠനം കൂടുതൽ രസകരമാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ നിയമം, കഥകളും ചരിത്രവും പങ്കുവയ്ക്കുക. കെമിസ്ട്രിയുടെ ചരിത്രവും കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിലെ കഥകളും ശാസ്ത്രജ്ഞരുടെ ആവേശകരമായ ജീവചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ കെമിസ്ട്രിയിൽ കൂടുതൽ താല്പര്യമുണ്ടാവും. ആറാമത്തെ നിയമം, മെമ്മറി ട്രിക്കുകൾ ഉപയോഗിക്കുക. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ 10 മൂലകങ്ങൾ ക്രമത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ? ഒരു രസകരമായ കോഡ് ഉണ്ടാക്കി നോക്കൂ. ഉദാഹരണത്തിന്, ഹായ് ഹലോ, ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ കോഡ് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നീ മൂലകങ്ങളെ ക്രമത്തിൽ ഓർക്കാൻ ഉപയോഗിക്കാം. ഇനി നമ്മൾ കെമിസ്ട്രിയുടെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ ഒരു സാമ്രാജ്യത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഓർഗാനിക് കെമിസ്ട്രി അഥവാ ജൈവരസതന്ത്രം. 10 ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ആദ്യ രണ്ട് പാഠഭാഗങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് കാർബൺ എന്ന മൂലകത്തിന്റെ കഥയാണ്. എന്തുകൊണ്ടാണ് കാർബണിന് മാത്രമായി ഒരു പ്രത്യേക ശാഖ തന്നെയുള്ളത്? അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, കാർബണിന്റെ ചതുർ സംയോജകത അഥവാ ടെട്രാവാലൻസിയാണ്. അതായത് കാർബണിന് ഒരേ സമയം 4 രാസബന്ധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം കാറ്റിനേഷൻ എന്ന സവിശേഷതയാണ്. കാർബണാറ്റങ്ങൾക്ക് പരസ്പരം ചേർന്ന് നീളമുള്ള ചങ്ങലകളോ വളയങ്ങളോ ഉണ്ടാക്കാൻ വലിയ കഴിവുണ്ട്. ഈ കഴിവ് മറ്റേതൊരു മൂലകത്തിനേക്കാളും കൂടുതലുള്ളത് കാർബണിനാണ്. മറ്റെല്ലാ മൂലകങ്ങളും കൂടി ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ ആകെ എണ്ണം ഏകദേശം 1,000,000 താഴെ മാത്രമാണെങ്കിൽ ഓർഗാനിക സംയുക്തങ്ങളുടെ എണ്ണം 1 കോടിയിൽ പരമാണ്. ഈ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കൂ. നമ്മുടെ കോശങ്ങളിലുള്ള DNA, നമുക്ക് ഊർജം തരുന്ന കാർബോഹൈഡ്രേറ്റുകൾ, പേശികൾ നിർമ്മിക്കുന്ന പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ എന്നിവയെല്ലാം കാർബൺ അടങ്ങിയ ഓർഗാനിക സംയുക്തങ്ങളാണ്. നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോൾ, ഡീസൽ, പാചകവാതകമായ LPG, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ, മരുന്നുകൾ എന്നിവയെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയുടെ ഉൽപ്പന്നങ്ങളാണ്. ലളിതമായി പറഞ്ഞാൽ കാർബൺ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവനില്ല. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. 1, കാർബണിന്റെ 4 കൈകൾ. ഞാൻ നേരത്തെ പറഞ്ഞു കാർബണിന്റെ വാലൻസി 4 ആണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടന വരയ്ക്കുമ്പോൾ ഓരോ കാർബണാറ്റത്തിന് ചുറ്റും കൃത്യം 4 രാസബന്ധനങ്ങൾ ഉണ്ടായിരിക്കണം. 4 കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഹൈഡ്രജൻ ചേർക്കുമ്പോൾ ഇത് എണ്ണി നോക്കുന്നത് ഒരു ശീലമാക്കുക. 2, IUPAC നാമകരണം വ്യക്തമായി പഠിക്കുക. ലോകത്ത് കോടിക്കണക്കിന് ഓർഗാനിക് സംയുക്തങ്ങൾ ഉള്ളതുകൊണ്ട് അവയ്ക്ക് പേരിടാൻ ശാസ്ത്രജ്ഞർ ഒരു അന്താരാഷ്ട്ര രീതി ഉണ്ടാക്കിയിട്ടുണ്ട്, IUPAC നോമൻക്ലേച്ചർ. ഇതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ കേവലം മനഃപ്പാടമാക്കാതെ അതിന്റെ യുക്തി മനസ്സിലാക്കുക. നിയമങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വലിയ സംയുക്തത്തിന്റെയും പേര് സ്വന്തമായി എഴുതാം. 3, ഫംഗ്ഷണൽ ഗ്രൂപ്പുകളെ ചങ്ങാതിമാരാക്കുക. ഓർഗാനിക് സംയുക്തങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് അവയിലുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പുകളാണ്. ആൽക്കഹോളിന്റെ OH ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡിന്റെ COOH ഗ്രൂപ്പ്, ആൽഡിഹൈഡിന്റെ CHO ഗ്രൂപ്പ് എന്നിവയൊക്കെ കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പഠിക്കുക. അവയുടെ പ്രത്യേകതകൾ ഗ്രൂപ്പുകളായി തിരിച്ചു പഠിച്ചാൽ പഠനഭാരം പകുതിയായി കുറയും. 4, റിയാക്ഷൻ മെക്കാനിസം മനസ്സിലാക്കുക. ഓർഗാനിക് കെമിസ്ട്രിയിലെ രാസപ്രവർത്തനങ്ങൾ ഒരിക്കലും യാന്ത്രികമായി മനഃപ്പാഠം പഠിക്കരുത്. ഒരു ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്,

0: ഏത് രാസബന്ധനമാണ് വേർപെടുന്നത്, ഏതാണ് പുതിയതായി ഉണ്ടാകുന്നത് എന്നൊക്കെ യുക്തിപരമായി ചിന്തിക്കുക. അത് നിങ്ങളുടെ പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ട നമ്മുടെ ഈ കുഞ്ഞു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കെമിസ്ട്രി എന്നത് വരണ്ട ചില സമവാക്യങ്ങളല്ല, മറിച്ച് പ്രകൃതിയുടെ അത്ഭുതകരമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മാന്ത്രിക പെട്ടിയാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇനി പുസ്തകം തുറക്കുമ്പോൾ ഒരു ശാസ്ത്രജ്ഞന്റെ കൗതുകത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണാൻ ശ്രമിക്കുക. സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, കാരണം ചെറിയ ചെറിയ ചോദ്യങ്ങളിൽ നിന്നാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്.
1: രസതന്ത്രം രസകരം എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ കെമിസ്ട്രി അധ്യാപകൻ നിഖിൽ KM.

ಆಕಾಶವಾಣಿ ഇപ്പോൾ ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. രക്തഗണപതിം ഭജേഹം മോഹനരാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

Gamani ma pa sa ni ma sa ga ni.

ശ്രീ രജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശ്രീ തിരുനെല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം. കമലാംബ സംരക്ഷതു, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പ് താളം, ദീക്ഷിതർ കൃതി.

0: ശ്രീ ജജു നാരായണന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടത്. സർവശ്രീ തിരുനല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷിനു ഗോപിനാഥ് കോട്ടയം ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയത്. ഗാനരചന കാവാലം നാരായണപ്പണിക്ക്, സംഗീതം ജോൺസൺ.

ബിജു തിരുമല രചിച്ച മറ്റൊരു ഗാനം, ചിത്രം ആഴി. സംഗീതം നൽകിയത് രാജ്കമൽ, യേശുദാസ് പാടിയത്.

0: ആകാശവാണി സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്.
1: സ്വീഡനിലെ രാജകുമാരിയായിരുന്ന യൂജിയൻ സമ്പത്തും പണവും വിലപിടിപ്പുള്ള അനേകം രത്നങ്ങളും കൈമുതലായി ഉള്ള രാജ്ഞിയായിരുന്നു. ഒരു ദിവസം രാജകുമാരി ഇങ്ങനെ ചിന്തിച്ചു, ഈ രത്നങ്ങളെല്ലാം താൻ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്തിന്? ഇത് വിറ്റ് ആ പണം കൊണ്ട് അശരണരായ രോഗികൾക്ക് വേണ്ടി ഒരു ആശുപത്രി നടത്തണം. രാജകുമാരി രത്നങ്ങളെല്ലാം വിറ്റുകിട്ടിയ പണം കൊണ്ട് ആശുപത്രി സ്ഥാപിച്ചു. എന്ന് മാത്രമല്ല, ആശുപത്രിയിൽ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ ഉത്സാഹിയുമായിരുന്നു. തങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് രോഗികൾ രാജകുമാരിയോടുള്ള സ്നേഹം മൂലം കണ്ണീർ പൊഴിക്കുമായിരുന്നു. അപ്പോൾ യൂജിയൻ രാജകുമാരി ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ചെലവാക്കിയ രത്നങ്ങളിതാ സ്നേഹത്തിൻ്റെ മുത്തുമണികളായിരിക്കുന്നു. എൻ്റെ രത്നങ്ങളേക്കാൾ ഞാൻ വിലമതിക്കുന്നത് ഈ രോഗികളുടെ കണ്ണിൽ നിന്ന് പൊഴിയുന്ന സ്നേഹത്തിൻ്റെ കണ്ണീർ മുത്തുകളാണ്. ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന പുസ്തകം 17:9 പറയുന്നു, തെറ്റു പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു. പ്രശസ്ത കവി കബീർദാസിൻ്റെ വാക്കുകളിൽ, സ്നേഹം തോട്ടങ്ങളിൽ വളരുന്നില്ല, കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്നില്ല, ആത്മസമർപ്പണം കൊണ്ട് മാത്രമേ അത് നേടാൻ കഴിയുകയുള്ളൂ. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇങ്ങനെ പാടിയിട്ടുണ്ട്, നിഴലും വെളിച്ചവും മാറി മാറി നിഴലിക്കും ജീവിത ദർപ്പണത്തിൽ, ഒരു സത്യം മാത്രമേ നിൽക്കുമെന്നും പരമാർത്ഥ സ്നേഹത്തിൻ മന്ദഹാസം. ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകന്റെ വിരമിക്കൽ ചടങ്ങ്. കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന സയൻസ് അധ്യാപകൻ കൂടിയായ അദ്ദേഹം അവസാനമായി കുട്ടികൾക്ക് നൽകിയ സന്ദേശം ഇപ്രകാരമാണ്. അദ്ദേഹം 4 ഗ്ലാസുകൾ നിറയെ ശുദ്ധജലവും ചെറുവിരലിന്റെ വലിപ്പമുള്ള നൂലിൽ കെട്ടിയ പല മനുഷ്യരൂപങ്ങളുമായി ക്ലാസ്സിലേക്ക് വന്നു. താൻ ചെയ്യുന്നത് എന്താണെന്ന് നിശബ്ദരായി നിരീക്ഷിക്കണമെന്നും ചോദിക്കുന്നതിന് ഉത്തരം വ്യക്തമായി നൽകണമെന്നും നിർദ്ദേശിച്ചു. എന്നിട്ട് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച മനുഷ്യനെ ചരടിൽ കെട്ടി ഗ്ലാസ്സിലെ വെള്ളത്തിൽ താഴ്ത്തിയിട്ട് പൊക്കിയെടുത്തു. ചോദിച്ചു, വെള്ളത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല എന്നായിരുന്നു മറുപടി. അടുത്തതായി കളിമൺ മനുഷ്യന്റെ രൂപം പൊക്കിയെടുത്ത് ഗ്ലാസ്സിൽ മുക്കിയിട്ട് പൊക്കിയെടുത്തു. ചോദിച്ചു, മാറ്റം വന്നിട്ടുണ്ടോ? കുട്ടികൾ പറഞ്ഞു, വെള്ളം മലിനമായി, കളിമൺ മനുഷ്യന്റെ ശരീരഭാഗത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അടുത്തതായി പഞ്ഞി മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഇവനിൽ വല്ല വ്യത്യാസം വന്നുവോ? ഊവ്, അവൻ വെള്ളം കുടിച്ച് ചീർത്തു, ഗ്ലാസ്സിലെ വെള്ളവും കുറഞ്ഞു പോയി എന്ന് കുട്ടികൾ പറഞ്ഞു. അടുത്തതായി പഞ്ചസാര മനുഷ്യന്റെ രൂപം ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്ന് പൊക്കി, പക്ഷേ അത് കെട്ടിയിരുന്ന നൂൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അലിഞ്ഞുപോയെന്ന് കുട്ടികൾ പറഞ്ഞു. ഗ്ലാസ്സിലെ വെള്ളം രുചിച്ചപ്പോൾ അത് മധുരമായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു, മനുഷ്യർ സാധാരണയായി 4 വിഭാഗമുണ്ട്. ഒരു വിഭാഗം നമ്മുടെ ഈ ഇരുമ്പ് മനുഷ്യനെ പോലെയാണ്, സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് യാതൊരു നന്മയുമില്ല, ഒന്നും സ്വീകരിക്കുന്നുമില്ല, ഒന്നും നൽകുന്നുമില്ല. 2. വിഭാഗം കളിമൺ മനുഷ്യനെ പോലെ തങ്ങളെയും മറ്റുള്ളവരെയും ദുഷിപ്പിക്കുന്നവരാണ്. തങ്ങൾ ചീഞ്ഞു നാറുന്നതോടെ മറ്റുള്ളവരെയും അവർ നശിപ്പിക്കുന്നു. 3. വിഭാഗം പഞ്ഞി മനുഷ്യനെ പോലെ സമൂഹത്തിന് യാതൊന്നും നൽകില്ല, എന്നാൽ കിട്ടാവുന്നതത്ര കൈക്കലാക്കുകയും ചെയ്യും. 4. കൂട്ടർ പഞ്ചസാര മനുഷ്യനെ പോലെയാണ്, ആത്മസമർപ്പണത്തിന് തയ്യാറായി എല്ലാവരെയും മദ്യപിക്കുകയും ധന്യരാക്കുകയും ചെയ്യും. എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സ്വയം ആത്മശോധന നടത്തണം. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വാക്കുകളിൽ, മനുഷ്യ സേവനമാകുന്ന ഉരകളിൽ ശുദ്ധനാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ കഴിയൂ.
0: ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.